0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: അന്വേഷണ കഥ ഇന്നുണ്ടാകും. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസ്. ED കത്തിന്മേൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മുൻമന്ത്രിയും MLA PA മുഹമ്മദ് റിയാസിനും പ്രതിപക്ഷ നേതാവിന്റെ മകൾ വീണ ടീക്കുമെതിരെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകും. സർക്കാർ തീരുമാനം കത്തായി ഇന്നായിരിക്കും DGP കൈമാറുക. ഇതിനുശേഷം SIT രൂപീകരിച്ച് സർക്കാർ ഉത്തരവിറക്കും. SIT സംഘം ED ഉദ്യോഗസ്ഥരുമായി ആദ്യം കൂടിക്കാഴ്ച നടത്തും. ED കണ്ടെത്തലുകളിൽ നിന്നാകും അന്വേഷണം ആരംഭിക്കുക. ഹവാല ഇടപാടിൽ കേന്ദ്രീകരിച്ചായിരിക്കും അന്വേഷണം. 30 ദിവസത്തിനകം പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കും.

0: കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ക്ഷേമവും മാനസിക സമ്മർദ്ദക്കുറവും ലക്ഷ്യമിട്ട് നിർണായക നിർദ്ദേശവുമായി ക്രമസമാധാന ചുമതലയുള്ള ADGP PVJ SHO-മാർ ഉൾപ്പെടെയുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും ആഴ്ചയിൽ ഒരു ദിവസം നിർബന്ധിത അവധി നൽകണമെന്ന് അദ്ദേഹം ജില്ലാ പോലീസ് മേധാവികൾക്ക് നിർദ്ദേശം നൽകി. കൊടകര കുഴൽപ്പണ ഇടപാടിലെ ക്രൈംബ്രാഞ്ച് കേസും ED കേസും ഒരുമിച്ച് വിചാരണ ചെയ്യും. ക്രൈംബ്രാഞ്ച് കേസ് ഇരിങ്ങാലക്കുട കോടതിയിൽ നിന്ന് കലൂർ PMLA കോടതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. രണ്ട് കേസുകളും ഒരുമിച്ച് വിചാരണ ചെയ്യണമെന്ന ED അപേക്ഷയിലാണ് കോടതി ഉത്തരവ്. ക്രൈംബ്രാഞ്ച് കേസ് PMLA കോടതിയിലേക്ക് മാറ്റുന്നതിനെ നേരത്തെ സർക്കാർ എതിർത്തിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ അധികാരത്തിലേക്കുള്ള കടന്നുകയറ്റമായി ഇത് മാറും എന്നായിരുന്നു വാദം. എന്നാൽ ED ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നു. നാഷണൽ ഹെറാൾഡ് കേസിൽ ഡൽഹി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടിയെ വിമർശിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും. നിയമ നടപടികളുടെ ദുരുപയോഗമാണ് ED ഹർജി. അതിനാൽ ഹർജി തള്ളണമെന്ന് സോണിയയും രാഹുലും ഡൽഹി ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടതായി ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഭിന്നതയെന്ന് റിപ്പോർട്ട്. SIR അടക്കമുള്ള വിഷയങ്ങളിൽ രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സുഖ്ബീർ സിംഗ് സന്ധു, വിവേക് ജോഷി എന്നിവരാണ് വിയോജിച്ചത്. 10 മാസത്തിനിടെ 14 തവണ വിയോജിപ്പ് രേഖപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ട്. പല തീരുമാനങ്ങളും ഈ രണ്ട് കമ്മീഷണർമാരുടെയും അറിവില്ലാതെയാണ് കൈക്കൊള്ളുന്നതെന്നാണ് ഇവർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ESA വിജ്ഞാപനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നടപടിക്രമങ്ങൾ അവ്യക്തമെന്ന് സീറോ മലബാർ സഭ. പരാതികൾ സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിക്കാനിരിക്കെ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ആവശ്യപ്പെട്ടു. ഉമ്മൻ കമ്മിറ്റി റിപ്പോർട്ട് പിൻവലിച്ച് പുതിയ റിപ്പോർട്ട് നൽകണമെന്നും സീറോ മലബാർ സഭ. ESA മാപ്പും കൃത്യമായ വിസ്തീർണവും ഉൾപ്പെടെ തയ്യാറാക്കിയ പുതിയ റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിക്കണമെന്നും ESA വിഷയത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശബരിമലയിൽ കനത്ത പ്രതിസന്ധിയെന്നാണ് പറയുന്നത്. കടകളുടെ ലേലവും അനിശ്ചിതത്വത്തിൽ നീങ്ങുകയാണ്. വിവാദങ്ങൾക്കിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K.ജയകുമാർ ഇന്ന് മുഖ്യമന്ത്രി VD സതീഷിനെ കാണും. മുഖ്യമന്ത്രിയെ കാണണമെന്ന് K.ജയകുമാർ നേരിട്ട് ആവശ്യപ്പെടുകയായിരുന്നു. ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയെ അറിയിക്കും. വിവാദങ്ങൾക്കിടെ സമസ്ത മുഷാവറ യോഗം ഇന്ന് കോഴിക്കോട്ട്. ഉമർ ഫൈസിമുക്കത്തിന്റെ വിവാദ പ്രസ്താവന ചർച്ചയാകും. പാണക്കാട് കുടുംബാംഗത്തെ മുഷാവറയിൽ സ്ഥിരം ക്ഷണിതാവായി ഉൾപ്പെടുത്താൻ ആലോചന. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. ഇന്ന് 7 ജില്ലകൾക്ക് യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. ശക്തമായ മഴ സാധ്യത പ്രവചിക്കപ്പെടുന്നുണ്ട്. നാളെ 5 ജില്ലകൾക്കും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ യെല്ലോ അലേർട്ടാണുള്ളത്. വെള്ളിയാഴ്ച വരെ കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. ഐക്യരാഷ്ട്രസഭയുടെ 81st ജനറൽ അസംബ്ലിയുടെ പൊതുചർച്ചയ്ക്ക് ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് തുടക്കം. 130-ലധികം രാജ്യങ്ങളുടെ തലവന്മാരും പ്രതിനിധികളും പങ്കെടുക്കുന്ന സമ്മേളനം UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന്റെ വൈകാരിക വിടവാങ്ങൽ പ്രസംഗത്തോടെയാണ് ആരംഭിച്ചത്. പശ്ചിമേഷ്യയിലെ യുദ്ധങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്ന് UN സെക്രട്ടറി ജനറൽ. സാമ്പത്തിക ഉപരോധത്തിന്റെ ഭാഗമായി ഇറാന്റെ വ്യോമ ഗതാഗതം പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള അമേരിക്കൻ നടപടിക്ക് ഇന്ന് തുടക്കം. ഇറാനിലെ എല്ലാ വിമാന കമ്പനികളുടെയും രാജ്യാന്തര സർവീസുകൾ പൂർണ്ണമായി തടസ്സപ്പെടുത്തുന്ന നടപടിക്കാണ് ഇന്നു മുതൽ തുടക്കമാകുന്നത്. അതിനിടെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചിയുമായി ചർച്ച നടത്തി US പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്. ന്യൂയോർക്കിൽ നടന്ന UN പൊതുസഭാ സമ്മേളനത്തിനിടെയായിരുന്നു കൂടിക്കാഴ്ചയുണ്ടായത്. കൂടിക്കാഴ്ച 3 മണിക്കൂർ നീണ്ടുനിന്നു. UN പൊതുസഭയിൽ പങ്കെടുക്കാൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പസഷ്കിയാൻ ന്യൂയോർക്കിലെത്തിയിരുന്നു. കൂടിക്കാഴ്ച വളരെ നല്ലതെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. ഏഷ്യൻ ഗെയിംസിന് 4th ദിനത്തിൽ ഇന്ത്യയ്ക്ക് സമ്മിശ്ര തുടക്കം. വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൽ ഇനത്തിൽ ഇന്ത്യയുടെ ഇരട്ട ഒളിമ്പിക് മെഡൽ ജേതാവ് മനു ഭക്കർ 579 പോയിന്റോടെ 4th സ്ഥാനക്കാരിയായി വ്യക്തിഗത ഫൈനലിലേക്ക് യോഗ്യത നേടി. എന്നാൽ ഇന്ത്യ സ്വർണ്ണ മെഡൽ ഉറപ്പിച്ചിരുന്ന വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൽ ടീം ഇനത്തിൽ തിരിച്ചടി നേരിട്ടതോടെ ഇന്ത്യയ്ക്ക് മെഡൽ പട്ടികയിൽ ഇടം നേടാനായില്ല.
1: Home FM News. Time check. Brought to you by Ozone Cargo.
0: Good morning station clock. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ 9 മിനിറ്റ്.
1: You are listening to Home

0: വെരി ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്, അക്ഷയ്യാണ് നിങ്ങളുടെ കൂടെയുള്ളത്. സെപ്റ്റംബർ 23 ബുധനാഴ്ചയിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ ഒരുപാട് ഒരുപാട് വാർത്തകളുള്ള ഒരു ദിവസം. വെരി ഗുഡ് മോർണിംഗ് മിനി പത്മ, നമസ്കാരം.
1: യെസ് വെരി ഗുഡ് മോർണിംഗ് അല്ലേ. നമുക്ക് ഒരു ചെറിയൊരു ബ്രേക്ക് വന്നു. നമ്മൾ തീർച്ചയായിട്ടും അനുശോചനവും ദുഃഖവും രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഷെയ്ഖ് അഹമ്മദിന്റെ വിയോഗത്തിൽ രാജ്യത്ത് 10 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പാലസിൽ വലിയ രീതിയിൽ ആളുകളെ ഭരണാധികാരികളെ സ്വീകരിച്ച് അനുശോചന സന്ദേശങ്ങളൊക്കെ സ്വീകരിക്കുന്നത് ദൃശ്യങ്ങളും വാർത്തകളും ഒക്കെ നമ്മൾ കണ്ടു. അദ്ദേഹത്തിന് അനുശോചനം അറിയിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നത്തെ പ്രസ് ക്ലബ്ബ് നമ്മുടെ വാർത്തകളുടെ ലോഗോ ഒക്കെ തുടങ്ങുന്നത്.
0: രാജ്യം മുഴുവൻ അദ്ദേഹത്തിന്റെ യാത്ര എയ്പിന് ചേർന്നു എന്നുള്ള ഒരു കാഴ്ചയായിരുന്നു നമുക്ക് സബീലിലായിരുന്നു നടന്നിരുന്നത്. അതിലെല്ലാം സജ്ജീകരണങ്ങളും ഒക്കെ തന്നെ വളരെ ഭംഗിയാക്കി ഈ രാജ്യം ചെയ്തു എന്നുള്ളൊരു കാര്യം ആണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടത്. അപ്പൊ എന്തായാലും നമ്മൾ കുറച്ച് ന്യൂസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇന്ന് നിങ്ങളോട് ഉണ്ടാവും എന്നുള്ളൊരു കാര്യം കൂടിയാണ് പറയുന്നത് കേട്ടോ.
1: ശരിക്കും ഇന്ന് സെപ്റ്റംബർ 23 ആയിരിക്കുന്നു, ബുധനാഴ്ച ദിവസമായിരിക്കുന്നു. എനിക്കൊന്ന് ഇന്ന് പല സ്ഥലങ്ങളും ഷാർജയുടെ ചില സ്ഥലങ്ങളിലൊക്കെ മഴ പെയ്തതായിട്ട് കഴിഞ്ഞ ദിവസം രാത്രിയിലെ റിപ്പോർട്ടുകൾ വന്നു. വലിയ മഴയല്ലെങ്കിൽ കൂടി അങ്ങനെ നമ്മളെ കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മഴ ഈ രാജ്യത്തിന്റെ ഏതെങ്കിലും ഭാഗത്തൊക്കെ മഴ പെയ്തിട്ടുണ്ടെങ്കിലൊക്കെ അറിയിക്കണം. കാരണം ഇന്ന് മുതൽ ഒഫീഷ്യലായിട്ട് അല്ലെ ഓട്ടം സീസണിലേക്ക് നമ്മൾ പോവുകയാണ് എന്നൊരു വാർത്ത വരുന്നു. ചൂട് കുറയുന്നു എന്നതേ ഉള്ളൂ കേട്ടോ. അതായത് സെപ്റ്റംബർ ആകുമ്പോൾ ചൂട് കുറയും, ഒരു ഒക്ടോബർ മിഡോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ പഴയ രീതിയിൽ ഈ പറഞ്ഞ പോലെ ഗ്ലോബൽ വില്ലേജ് ഒക്കെ തുറക്കുന്നു, എല്ലാ കേന്ദ്രങ്ങളും ഓപ്പൺ ആകുമ്പോൾ നമുക്കൊരു സന്തോഷത്തോടെ സ്നേഹത്തോടെ എല്ലാ സ്ഥലത്തും പോകാനുള്ള ഒരു നല്ല കാലാവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം മാറുന്നു എന്ന് മാത്രം കരുതിയാൽ മതി. ചൂട് അങ്ങനെ സ്വിച്ചിട്ട് പോലെ
0: നിൽക്കില്ല. ഈ വട്ടം എല്ലിനോ പ്രതിഭാസം ലോകം മുഴുവനും നല്ലതായിട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞത്. അപ്പൊ ഒക്ടോബർ തൊട്ട് ഫെബ്രുവരി വരെ നമ്മുടെ യുഎഇയിൽ തണുപ്പും മഴയും കൂടെ ആയിരിക്കും എന്നുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്.
1: അത് രണ്ടും കൂടി വന്നതിലുള്ള അവസ്ഥ ഭയങ്കരമായിട്ട് നമുക്ക് നമ്മൾ പ്രത്യേകിച്ച് മൂന്നാറിലോ അല്ലെങ്കിൽ കുറച്ച് ഇടുക്കി ആ ഒരു തണുപ്പുള്ള വയനാട്ടിലെ പ്രദേശങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ചുരം കയറി തുടങ്ങുമ്പോൾ തന്നെ ഒരു തണുപ്പുണ്ടാവും. അതിന്റെ കൂടെ മഴയും കൂടി വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല. തണുപ്പൊക്കെ മഴയൊക്കെ, പക്ഷെ ഇത് രണ്ടും കൂടി ചേർന്നു കഴിഞ്ഞാൽ അപ്പൊ ഈ വർഷം എല്ലിനോയുടെ ഭാഗമായിട്ട് ഒരുപക്ഷെ യുഎയിലും ഇങ്ങനെ ഉണ്ടാവും അല്ലെ.
0: യുഎയിൽ ഇവിടെ നമുക്ക് തണുപ്പായതുകൊണ്ട് അത് എല്ലിനോ പ്രകാരം ഇത് കൂടും എന്നുള്ള ഒരു കാര്യം. ഇനി ചൂട് സമയത്താണ് എനിക്ക് തോന്നുന്നത് നാട്ടിൽ ചൂട് കൂടാനായിരിക്കും ചാൻസ്.
1: അയ്യോ, നാട്ടിൽ ഇത് സെപ്റ്റംബർ മാസം അല്ലേ, ഈ കുറച്ച് സമയത്ത് പോയിട്ട് വന്നിട്ട് സെപ്റ്റംബറിലൊക്കെ ഇനി എങ്ങനെ ഇങ്ങനെ ചൂടുന്ന വിചാരിക്കുന്നത്. കണ്ണിമാസമാണ്, അടുത്തത് തുലാമാസത്തിലേക്ക് പോകണം. തുലാമാസം ആകുമ്പോഴത്തേക്ക് നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ഒരു ഒക്ടോബർ നമുക്ക് എനിക്കൊന്ന് ദീപാവലി ആ പൂജാ സമയത്തൊക്കെ ഒരു നല്ല മഴയൊക്കെ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ അങ്ങോട്ടൊക്കെ തണുപ്പായിരിക്കാനാണ് സാധ്യത ഡിസംബറിലൊക്കെ. പിന്നെ വീണ്ടും സ്വിച്ചിട്ട പോലെ ജനുവരി ഫെബൊക്കെ ആകുമ്പോൾ വീണ്ടും കനത്ത ചൂടിലേക്ക്. മാർച്ച് ഏപ്രിൽ കുട്ടികൾക്ക് സ്കൂൾ പരീക്ഷ, സ്കൂൾ പൂട്ടുന്ന സമ്മർ വെക്കേഷനൊക്കെ കനത്ത ചൂടായിരിക്കും. കൂടും ഉറപ്പായിട്ടും കൂടും. അതെ അതെ, കറണ്ട് കെട്ടുള്ളത് കാരണം മെഴുകുതിരിയുടെ വില കൂടും. എന്നാലും നമ്മളെ വാർത്താ മാധ്യമങ്ങളിൽ ഇന്നലെ ഏറ്റവും സജീവമായി കിടന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ FIR രജിസ്റ്റർ ചെയ്യും വരെ കാത്തിരിക്കില്ല, അന്വേഷണം തുടക്കത്തിലെ എതിർക്കാൻ CPM, റിയാസിന്റെ വിശദീകരണത്തിൽ പാളിച്ച എന്നും വിലയിരുത്തൽ. പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണത്തെ തുടക്കത്തിലെ എതിർക്കാൻ CPMന്റെ തീരുമാനം. സംസ്ഥാന പോലീസ് മേധാവിക്ക് ED നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തുന്നത്. തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണത്തെ എതിർക്കുന്നതിന് FIR ഇടുന്നതുവരെ കാത്തിരിക്കേണ്ടതില്ലെന്നാണ് CPMന്റെ നിലപാട്. കേരള പോലീസിന്റെ അന്വേഷണം ശുദ്ധമാകുമെന്ന് കരുതി കാത്തിരിക്കേണ്ടതില്ലെന്നാണ് തീരുമാനം. കോഴിക്കോടും തിരുവനന്തപുരത്തും ആദ്യഘട്ടത്തിൽ തന്നെ പ്രവർത്തകർ തെരുവിൽ ഇറങ്ങി. പിണറായിക്കോ മുഹമ്മദ് റിയാസിനോ പോലീസിന്റെ നോട്ടീസ് ലഭിക്കുന്ന ഘട്ടത്തിൽ നിയമപരമായി എതിർക്കാനുള്ള നടപടികൾ ആരംഭിക്കുമെന്നാണ് പറയുന്നത്. അതേസമയം മുൻമന്ത്രിയായിട്ടുള്ള റിയാസിന്റെ വിശദീകരണത്തിൽ പാളിച്ച എന്നും CPM കരുതുന്നുണ്ട്. നേരത്തെ മുഹമ്മദ് റിയാസിന്റെ വിശദീകരണത്തിൽ പാളിച്ച സംഭവിച്ചിട്ടുണ്ടെന്ന അഭിപ്രായം മുതിർന്ന നേതാക്കൾക്കുണ്ട്. പാർട്ടിയുമായി ബന്ധമുള്ള അഭിഭാഷകർ ഇക്കാര്യം നേതാക്കളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. ED ആ ശുപാർശയിന്മേൽ കേരള സർക്കാർ പിണറായി വിജയനും മുഹമ്മദ് റിയാസിനും മകൾ വീണ ടീക്കുമെതിരെ കേസെടുക്കാൻ വേണ്ടി അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നു. അത് ഏത് തരത്തിലുള്ള SIT ആയിരിക്കുമെന്ന് നമുക്കറിയില്ല. ഇന്ന് അത് സംബന്ധിച്ചിട്ടുള്ള ഒരു കത്ത് DGP ആഭ്യന്തരമന്ത്രി കൊടുക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. DGP പോലീസ് ഉദ്യോഗസ്ഥർക്ക് അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് കൊടുക്കും. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് മാറുകയാണ്.
0: അന്വേഷണ കുരുക്കിൽ പിണറായി എന്ന് പറഞ്ഞ് പിണറായി ആൻഡ് റിയാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയും പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും അത് കേരളത്തിൽ ഇപ്പം ഒരുപാട് ദിവസങ്ങളായിട്ട് അലയടച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത്. ഇതിനെ എങ്ങനെയായിരിക്കും ഇതിന്റെ പ്രോഗ്രസ് എന്നുള്ളതാണ് എല്ലാവരും ഒരുപക്ഷെ നോക്കാൻ പോകും.
1: പക്ഷെ വളരെ സൂക്ഷിച്ചും തിരിച്ചടിക്കരുതെന്ന കരുതലും എടുത്തിട്ടാണ് കേരള സർക്കാർ ഈ ഒരു കേസിനെ കാണുന്നതെന്നാണ് പറയുന്നത്. ഹവാല ആരോപണങ്ങളിലുള്ള അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ED റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയിട്ട് നേരിട്ട് FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയുമെങ്കിലും സംസ്ഥാന പോലീസ് അന്വേഷിച്ച് ബോധ്യപ്പെട്ടാൽ മാത്രം കേസുമായി മുന്നോട്ട് പോയാൽ മതി എന്ന തീരുമാനത്തിലാണ് സർക്കാർ. ED അന്ധമായിട്ട് പിന്തുടരേണ്ടതില്ല എന്നാണ് ഈ തീരുമാനത്തിന്റെ രാഷ്ട്രീയ വശം. നമുക്കറിയാം കോൺഗ്രസ് ദേശീയ തലത്തിലല്ല എല്ലാ തലത്തിലും ഇ ഡി എതിർക്കുകയാണ്. അതായത് കേന്ദ്ര സർക്കാർ പ്രത്യേകിച്ച് ബി ജെ പി ഇ ഡി ആയുധമാക്കിയിട്ട് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ നേതാക്കളെ ലക്ഷ്യമിടുന്നു എന്ന ആരോപണം ഇതിനകം തന്നെ കോൺഗ്രസിനുണ്ട്. നാഷണൽ ഹെറാൾഡ് കേസിൽ ഇപ്പോൾ ഇന്നും പോലും സോണിയാഗാന്ധിയും രാഹുലും ഇ ഡിക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കേരളം വി ഡി സതീശൻ സർക്കാർ കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്. ആ സമയത്ത് ഇ ഡി പറയുന്ന എല്ലാം അതേപോലെ വെള്ളം തൊടാതെ വിഴുങ്ങാൻ വേണ്ടിയിട്ട് വി ഡി സതീശൻ സർക്കാർ നിൽക്കില്ല. കാരണം ദേശീയ തലത്തിൽ അവർ എതിർക്കുന്ന ഒന്നാണ് ഇ ഡി എന്ന് പറയുന്നത്. പക്ഷെ അതൊരു കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണ ഏജൻസിയാണ്, അവർക്ക് അന്വേഷണം പ്രഖ്യാപിക്കാം, അതുമായിട്ട് മുന്നോട്ട് പോകാം. എല്ലാത്തിനും നമുക്ക് രാഷ്ട്രീയം കാണേണ്ടതില്ല. എന്തായാലും പിന്നെ മടിയിൽ കനവില്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ പോലെ എന്റെ കൈകൾ പരിശുദ്ധമാണ് എന്ന് പറയുന്ന പോലെ പിണറായി വിജയൻ അത് ഉറച്ചു നിൽക്കുക, അന്വേഷണത്തെ നേരിടുക. മകൾ വീണയ്ക്കെതിരായിട്ടുള്ള അന്വേഷണം അത് വേറെ തന്നെ ഒരു കേസായിട്ട് കാണുക. രാഷ്ട്രീയപരമായിട്ട് ഇതിനെ കൂട്ടി കുഴയ്ക്കാതെ വീണാട്ടിയെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ നിയമം നിയമത്തിന്റെ വഴിക്ക് കൊണ്ടുപോകുക. പിണറായി വിജയൻ 3,28,00,000 രൂപ 10 വർഷം അധികാരത്തിലിരുന്ന ഒരു മുഖ്യമന്ത്രി വെറും 3 കോടിയാണോ കൈക്കൂലി വാങ്ങിച്ചതെന്ന് നമുക്ക് തന്നെ സംശയം വരും. കൈക്കൂലി വാങ്ങുന്നത് ശരിയല്ല, അതിനെ ന്യായീകരിക്കുകയല്ല. പക്ഷെ എന്നാലും ഒരു മുഖ്യമന്ത്രിക്കൊക്കെ ഒരു 3 കോടി എന്നൊന്നും പറഞ്ഞിപ്പോൾ ഒന്നുമില്ല. ഒരു സാധാരണ മലയാള സിനിമ എടുക്കാൻ വേണം 10-15 കോടി, അതിനിടയിലാണ് ഒരു 3 കോടി എന്നുണ്ടാക്കാൻ. അപ്പൊ അതിലെ കുറച്ചുകൂടി അവ്യക്തതയുണ്ട്. പക്ഷെ മകളുടെ കാര്യത്തിൽ, വീണാട്ടിയുടെ കാര്യത്തിൽ അവർ വാങ്ങിയോ, എന്തുകൊണ്ട് വാങ്ങി, ചെയ്യാത്ത സേവനമാണോ, അതൊക്കെ തെളിയിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വം. മാത്രമല്ല കേരളത്തിലെ ഏറ്റവും വലിയ പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാക്കുന്നതും ഏറ്റവും വലിയ വ്യവസായവുമായിട്ടുള്ള കരിമണൽ, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സി എം ആർ എൽ. അതിന്റെ എം ഡി ആണ് ശശിധരൻ കർത്ത. അദ്ദേഹമാണ് ഈ പണം കൊടുത്തിരിക്കുന്നത്. എന്ത് സേവനം, ചെയ്യാത്ത സേവനം, ഇങ്ങനെ കുറെ ദുരൂഹതകളുണ്ട്. അപ്പൊ അതിനുത്തരം പറയേണ്ടത് വീണ മാത്രമാണ്. അതിന് പിണറായി വിജയൻ ഇടനിലക്കാരനായോ എന്നാണ് ഇപ്പോൾ ഇ ഡി
0: സംശയിക്കുന്നത്. പ്രധാന വാർത്ത എന്ന് പറയുന്ന മറ്റൊരു വാർത്ത, ശബരിമലയിലെ ആശങ്ക അറിയിച്ച് പോലീസും കളക്ടറും എന്ന് പറയുന്ന വാർത്ത എന്താണ്? ശബരിമലയിൽ ആക്ച്വലി കഴിഞ്ഞ ദിവസം അരവണയുടെ പ്രൊഡക്ഷൻ
1: ഉണ്ട്. അവർക്ക് അവിടുത്തെ ശുചീകരണ കാര്യത്തിൽ അവർക്ക് അവ്യക്തത കുറച്ചുണ്ട്. കുറച്ചുകൂടെ സുരക്ഷ വേണമെന്ന കാര്യത്തിൽ ഇന്ന് ഒരു നിർണായകമായിട്ടുള്ള ഒരു യോഗം ദേവസ്വം ബോർഡ് പിന്നെ സെക്രട്ടറി ആയിട്ടുള്ള ജയകുമാറും അതുപോലെ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി വി ഡി സതീശനുമായിട്ട് വലിയ രീതിയിൽ ഒരു ചർച്ച നടക്കാൻ പോകുന്നുണ്ട്. ദേവസ്വം മന്ത്രി കെ മുരളീധരനും ജയകുമാറും തമ്മിൽ ഇതിനകം തന്നെ ഒരു ഫ്രിക്ഷൻ ഉണ്ട്. രണ്ടുപേർക്കും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരാൻ പറ്റുന്നില്ല. പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. ദേവസ്വം മന്ത്രി ശബരിമലയിൽ നടക്കുന്ന പല കാര്യങ്ങളിലും അനിഷ്ടം തുറന്നു തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ജയകുമാർ പറയുന്ന, എനിക്ക് മുഖ്യമന്ത്രിയെ കാണണം, കുറെ കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ടെന്നാണ്. എന്തായാലും അരവണയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ പ്ലാന്റ് തൽക്കാലം നിർത്തിവെച്ചതാണ് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയത്. ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നു. ഭക്തർക്ക് 1 ടിന്നല്ല 2 ടിൻ വരെ കൊടുക്കാം, പിന്നെ പ്ലാന്റിൽ കുറച്ചുകൂടെ പെട്ടെന്ന് നിർമ്മാണം കൂട്ടണം, ഉൽപാദനം കൂട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അരവണ പ്രതിസന്ധി ഒരു പക്ഷെ പെട്ടെന്ന് പിന്നെ പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞേക്കും. പക്ഷെ ബാക്കിയുള്ള ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ഇത്രയധികം ഭക്തർ വരുമ്പോൾ സുരക്ഷ മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കണം? എനിക്കൊന്ന് ശബരിമലയിൽ ഒരു മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിൽ എവിടെയോ പാളിച്ച പറ്റിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ശബരിമല തീർത്ഥാടനം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. വർഷങ്ങളായിട്ട് ഭക്തർ കറുപ്പുടുത്ത് മാലയിട്ട് വ്രതമെടുത്തിട്ട് അവർ അവിടെ എത്തുമ്പോൾ അവർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, അവർക്ക് വേണ്ടുന്ന പ്രസാദങ്ങളൊക്കെ കൊടുക്കേണ്ടത് ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്വം തന്നെയാണ്. ആ കാര്യത്തിൽ സർക്കാർ പോകാതിരിക്കുമ്പോൾ തീർച്ചയായിട്ടും സർക്കാരല്ല ദേവസ്വം ബോർഡ് പോകാതിരിക്കുമ്പോൾ സർക്കാർ അതിലിടപെടും, ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പം അതിനുള്ള ഉത്തരങ്ങളൊക്കെ വളരെ പെട്ടെന്ന് കിട്ടട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. നമ്മുടെ നാട്ടിൽ മഴയാണ് കേട്ടോ. ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദം ഉണ്ട്. കേരളത്തിൽ മഴ കൂടും. ഇന്ന് 7 ജില്ലകൾക്ക് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വളരെ അതിശക്തമായ മഴ. നമ്മൾ ചൂടിനെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങി, പക്ഷേ കേരളത്തിൽ നല്ല ഒരു മഴയ്ക്ക് സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ പെയ്തിട്ടുണ്ട്. മറ്റൊരു വാർത്ത എന്താണെന്നറിയാം, പക്ഷേ കുറഞ്ഞ കാലാവധിയുള്ള വോയിസ് എസ് എം എസ് റീചാർജിന് കുറഞ്ഞ തുകയുടെ പ്രത്യേക റീചാർജ് വൗച്ചറുകൾ നിർബന്ധമാക്കി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വാർത്ത വന്നിട്ടുണ്ട്. ടെലികോം ഉപഭോക്തൃ സംരക്ഷണ ചട്ടത്തിന്റെ 13-ാം ഭേദഗതിയിലാണ് ട്രൈ പുതിയ നിബന്ധന കൊണ്ടുവന്നിരിക്കുന്നത്. ചെറുവരുമാനക്കാരായിട്ടുള്ള ഉപഭോക്താക്കൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ റീചാർജ് വൗച്ചറുകൾ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ നടപടി ഒരുക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു ഒരുപാട് പേർക്ക് സൗകര്യമാകുന്ന ഒരു നല്ല രീതിയിലുള്ള വാർത്തയായിട്ട് ഒരു പക്ഷെ വന്നേക്കാമെന്നാണ് നമ്മൾ കരുതുന്നത്. ഇനി നമ്മുടെ ഗൾഫ് മേഖലയിലുള്ള വാർത്തകൾ നോക്കുകയാണെങ്കിൽ, പശ്ചിമേഷ്യയിലെ മൊത്തം വാർത്ത നോക്കുകയാണെങ്കിൽ യു എന്റെ അസംബ്ലി നടക്കുകയാണ്. അതിൽ നിർണായകമായിട്ടുള്ള ഒരുപാട് കൂടിക്കാഴ്ച ഇറാനും യു എസുമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു. അത് നല്ല കാര്യമെന്ന് ട്രംപ് ഒരു ഭാഗത്ത് പറയുന്നു. ഇറാന്റെ വ്യോമയാന കമ്പനികളെയും മറ്റു സ്ഥലങ്ങളിൽ പോകുന്നതിനെ നിയന്ത്രിക്കുന്നതും ഇന്ന് ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഭാഗത്ത് ചർച്ചയും ഒരു ഭാഗത്ത് ചർച്ചയില്ലാതെ ആകെ ആശയക്കുഴപ്പവും നടക്കുന്ന രീതിയിലാണ് പശ്ചിമേഷ്യ പോകുന്നത്. ട്രംപ് ടെൽസ് യു എൻ ഐ മസ്റ്റ് ഡിസൈഡ് ഇഫ് ഐ മേക്ക് എ ഡീൽ ഓർ അനിഹിലേറ്റ് ഇറാൻ എന്ന് പറയുന്ന ഒരു വാർത്ത. ഇപ്പോഴും ട്രംപിന്റെ ഒരു സ്റ്റാൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല എന്നുള്ള രീതിയിലാണ്. ഓൾ കൺട്രീസ് മസ്റ്റ് ക്വിറ്റ് ഐ സി സി എന്ന് പറയുന്ന ഒരു വാർത്തയുണ്ട്. യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കോൾഡ് ഓൺ ട്യൂസ്ഡേ ഫോർ ഓൾ നാഷണൽ ദാറ്റ് ആർ പാർട്ട് ഓഫ് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്, അതിനെ വിട്ടുകൊടുക്കണം അല്ലെങ്കിൽ അതിൽ നിന്ന് എല്ലാവരും പുറത്തേക്ക് പോകണമെന്നാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ആ വാർത്തയും ആദ്യ പേജിൽ ഖലീജ് ടൈംസ് കൊടുത്തിട്ടുണ്ട്.
0: ട്രംപിന്റെ മറ്റൊരു വാർത്ത, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം തടഞ്ഞത്, 3 കോടി ജനങ്ങളെ ഞാൻ രക്ഷിച്ചു എന്ന് പറഞ്ഞാണ് യു എൻ വേദിയിൽ ട്രംപ് പറഞ്ഞേക്കുന്നുള്ള. കഴിഞ്ഞ ദിവസം ട്രംപിന്റെ കുറെ അധികം പ്രസ്താവനകളുണ്ടായിരുന്നല്ലോ, ലോകം മുഴുവൻ സമാധാനമില്ലാതെ പോവുകയാണ്, എന്താണ് ചെയ്യുന്നത്, യൂറോപ്പ് യുക്രൈനിൽ യുദ്ധം എന്നൊക്കെ പറഞ്ഞിട്ട്. അദ്ദേഹത്തിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വായിക്കുന്ന സമയം
1: ഇപ്പൊ നമ്മൾ അത്ര ഗൗരവത്തോടെ പലരും എടുക്കുന്നില്ല എന്ന് തോന്നുന്നു. ഇങ്ങനെ പറയുമ്പോൾ
0: അല്ല, ഈ കഴിഞ്ഞ ദിവസം തന്നെ മറ്റൊരു അമേരിക്കയിലെ ഇലക്ഷൻ നടന്നപ്പോൾ പറഞ്ഞില്ലേ വീണ്ടും ഇദ്ദേഹം തന്നെയാണ് വരുന്നതെങ്കിൽ $5,000 മറ്റോ ഓരോ പൗരന്മാർക്കും കൊടുക്കുമെന്നുള്ള രീതിയിലായിരുന്നല്ലോ വന്നത്. എന്തായാലും ലോകം മുഴുവൻ എന്തായാലും കഴിഞ്ഞ ഒരു ഫെബ്രുവരി തൊട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ രീതിയിലുള്ള അസ്ഥിരാവസ്ഥ തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്.
1: ഈ മഴയുടെ വാർത്ത പറഞ്ഞപ്പോൾ കഴിഞ്ഞ 2 മാസം മുമ്പ് വള്ളം മറിഞ്ഞിട്ട് കുറെ കുട്ടികളെ കാണാതായിരിക്കും. ഒരു ചെറുപ്പം, ഒരു വീട്ടിൽ അവരുടെ ഭർത്താവ് മരിച്ചു, അവരുടെ പിന്നെ അച്ഛനും മരിച്ചു, മകനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വളരെ സങ്കടത്തോടെ ആ വാർത്ത പറഞ്ഞിരുന്നു. ആ കുട്ടി ഇതുവരെ കിട്ടാഞ്ഞിട്ട് ആ അമ്മ ഇന്ന് രാവിലെ ആ ദൃശ്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമുക്ക് വലിയ സങ്കടം തോന്നി. ആ അമ്മ മകന്റെ രൂപം തടിയിൽ കുത്തി ഉണ്ടാക്കിയിട്ട് അത് ദഹിപ്പിച്ചിട്ട് ആചാരപരമായിട്ട് ആ സംസ്കാര ക്രിയകൾ, കാരണം 3 മാസമായി ഒരു പിന്നെ വിവരവും ഇല്ല, കടലിൽ പോയതാണ്, എവിടെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ എത്തിയിട്ടുണ്ടെങ്കിലെങ്കിലും അറിയേണ്ട സമയം കഴിഞ്ഞു. അപ്പൊ ആ അമ്മയുടെ ദൃശ്യങ്ങളൊക്കെ രാവിലെ കാണുകയായിരുന്നു. അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു, നമുക്കൊരു ദുരന്തം വന്നപ്പോൾ, നമ്മുടെ കേരളത്തിനൊരു പ്രളയം വന്നപ്പോൾ ഓടി വന്നവരാണ് മത്സ്യത്തൊഴിലാളികൾ. അവർ അവരുടെ ഉപജീവനത്തിന് കടലിൽ പോയപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടിട്ട് നമുക്ക് കഴിഞ്ഞില്ല. അത് ചെറിയൊരു കുട്ടിയായി ഗൗതം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ആ അമ്മയ്ക്ക് ഇനി ആരുമില്ല, ഭർത്താവ് നഷ്ടപ്പെട്ടു, മകനെ നഷ്ടപ്പെട്ടു, അച്ഛനെ നഷ്ടപ്പെട്ടു, എല്ലാം കടലിലാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു ദുഃഖം കണ്ടുകൊണ്ടാണ് ഇന്നത്തെ ദിവസത്തെ വാർത്താ പ്രഭാതം തന്നെ തുടങ്ങിയത്. വലിയ സങ്കടമുള്ള ഒരു വാർത്തയായിരുന്നു.
0: തീർച്ചയായിട്ടും നമ്മുടെ ഐഫോൺ ലോഞ്ചിനെ പറ്റിയിട്ടുള്ള വാർത്തകളും വീണ്ടും നമ്മുടെ കലീസ് ടൈംസിലൊക്കെ തന്നെ ഇടം പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യു എ ഫ്ലൈറ്റ്സിന്റെ അപ്ഡേഷൻ, കുറച്ച് ഫ്ലൈറ്റ്സ് ഒക്കെ ദുബായ്, അബുദാബി, ഷാർജയിലേക്കുള്ളത് ക്യാൻസലേഷനും കാര്യങ്ങളും ഒക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്.
1: ഏഷ്യൻ ഗെയിംസ് വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഒരു സമ്മിശ്ര പ്രതികരണമായിട്ട് പ്രതീക്ഷിച്ച രീതിയിൽ നമുക്ക് പിന്നെ മെഡലൊന്നും കിട്ടുന്നില്ല. പക്ഷേ നമ്മുടെ ക്രിക്കറ്റിൽ നമ്മൾ ശ്രീലങ്കയെ പരാജയപ്പെടുത്തിയിട്ട് ഇന്ത്യൻ വനിതകൾ സ്വർണ്ണമണിഞ്ഞ വാർത്തയുണ്ട്. പക്ഷേ ഇന്നലെ രസകരമായിട്ടുള്ള ഒരു മത്സരം ജപ്പാനെതിരായിട്ടുള്ള ഇന്ത്യയുടെ T20 ആയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ജപ്പാൻ നമ്മുടെ ഇന്ത്യനെ അട്ടിമറിക്കുമായിരുന്നു. ചരിത്രപരമായിട്ടുള്ള ഒരു അട്ടിമറിയിൽ നിന്ന് കഷ്ടിച്ചാണ് നമ്മുടെ ഇന്ത്യൻ ടീം രക്ഷപ്പെട്ടത്. സാനോ രാജ്യാന്തര മൈതാനത്ത് മഴയാണ് വില്ലനായിട്ട് എത്തിയത്. 32 റൺസായിരുന്നു വേണ്ടത്. 32 റൺസ് ആദ്യം ഇന്ത്യ എടുത്തു, അവർ 32 എടുക്കണമായിരുന്നു. പക്ഷേ 30 റൺസിൽ അവർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയുള്ളൂ. ബാറ്റിംഗ് നിരക്ക് താളം കണ്ടെത്താനാകാതെ പോയതോടെ നിശ്ചിത 5 ഓവറിൽ വെറും 4 വിക്കറ്റ് നഷ്ടത്തിൽ 32 റൺസാണ് ഇന്ത്യക്ക് നേടാനായത്. മറുപടി ബാറ്റിംഗിൽ ജപ്പാൻ ടീം വീറോടെ പോരാടുന്ന ഒരു കാഴ്ചയാണ്. ഇന്ത്യ ശരിക്കും പറഞ്ഞ അണ്ടർ പ്രഷർ, അങ്ങനെയായിരുന്നു ആ ഒരു കമന്ററി വന്നത്. മത്സരത്തിലുടനീളം മികച്ച പ്രകടനം പുറത്തെടുത്ത ജപ്പാൻ അവസാന ഓവറിൽ ജയിക്കാൻ വെറും 8 റൺസ് മതിയായിരുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അട്ടിമറികളിൽ ഒന്ന് സംഭവിക്കുമോ എന്ന് ആരാധകർ ഭയന്ന നിമിഷം. എന്നാൽ അവസാന ഓവറിൽ അക്ഷർ പട്ടേൽ കൃത്യതയാർന്ന ബോളിംഗിലൂടെ ഇന്ത്യക്ക് 2 റൺസിന്റെ ആവേശ ജയം സമ്മാനിച്ചു. പക്ഷെ ഇപ്പൊ അതല്ല വാർത്ത. ഫീൽഡ് അമ്പയർ ക്രിസ് തർഗേറ്റിന്റെ വിവാദപരമായ തീരുമാനം വിജയത്തിന്റെ തിളക്കം കുറച്ചോ എന്നാണ് പറയുന്നത്. അപ്പൊ അവസാന ഓവറിൽ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ, അവസാന ഓവറിലെ അവസാന 4 പന്തിൽ 7 റൺസ് ജപ്പാന് വിജയിക്കാൻ വേണ്ടിയിരുന്നു. സ്റ്റിക്കി ഡോഗ്, അതായത് അമിത ഈർപ്പമുള്ള പിച്ചിൽ വെയിലടിക്കുമ്പോൾ ബാറ്റിംഗ് കൂടുതൽ ദുഷ്കരമാകുന്ന ഒരു അവസ്ഥ, പിച്ചിൽ അത്ര എളുപ്പമായിരുന്നില്ല. ഈ ഘട്ടത്തിലാണ് ഇടം കയ്യൻ ബാറ്ററായിട്ടുള്ള അലക്സാണ്ടർ ഷിറായ് പാറ്റ്മോർ അക്ഷർ പട്ടേലിനെതിരെ ഒരു റിവേഴ്സ് ഹിറ്റിന് ശ്രമിച്ചത്. പന്ത് ബാറ്ററി പൂർണ്ണമായും കബളിപ്പിച്ചുകൊണ്ട് സാധാരണ നിലയിലാണ് നിന്നിരുന്നതെങ്കിൽ ലെഗ് സൈഡ് എന്ന് വിശേഷിപ്പിക്കാമായിരുന്ന ദിശയിലൂടെ അത് കടന്നുപോയി. മുൻപ് 17 T20 മത്സരങ്ങൾ നിയന്ത്രിച്ചിട്ടുള്ള ജപ്പാൻകാരനായിട്ടുള്ള ഫീൽഡ് അമ്പയർ ക്രിസ് തർഗേറ്റഡ് ഇത് വൈഡ് വിളിക്കുകയും ചെയ്തു. രാജ്യാന്തര ക്രിക്കറ്റിൽ കഴിഞ്ഞ 10 വർഷത്തോളമായി ഇത്തരം പന്തുകൾ വൈഡായി വിധിക്കാറില്ലാത്തതിനാൽ ഈ തീരുമാനം ഇന്ത്യൻ താരങ്ങളെ അമ്പരപ്പിച്ചു. തൊട്ടടുത്ത പന്തിലും സമാനമായ രീതിയിൽ അമ്പയർ വൈഡ് വിളിച്ചതോടെ ഇന്ത്യൻ നിരയുടെ അമ്പരപ്പ് ദേഷ്യമായി മാറി. ഇതോടെ ജപ്പാന്റെ ലക്ഷ്യം 4 പന്തിൽ 5 റൺസായി ചുരുങ്ങിയെങ്കിലും ഇന്ത്യ വളരെ വിദഗ്ധമായി കളിച്ച് ജയിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ജപ്പാനെ പോലൊരു രാജ്യത്തോട്, ജപ്പാൻ എന്ന് പറഞ്ഞ രാജ്യത്തോട് എനിക്ക് വലിയ ഇഷ്ടവും വലിയ മമതയും വലിയ ബഹുമാനമൊക്കെ ഉണ്ട്. കാരണം അതിജീവനത്തിന്റെ പ്രതീകമാണ് അവർ. ഏറ്റവും ശാന്ത സ്വഭാവമുള്ള മനുഷ്യരാണ്. ഏറ്റവും നല്ല രീതിയിൽ പ്രൊഡക്റ്റീവായിട്ട് ജീവിക്കുന്ന, ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കുന്ന ഒരു ജനവിഭാഗമാണ് അവർ. പക്ഷെ ക്രിക്കറ്റിലൊക്കെ എത്തുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇന്ത്യ ജപ്പാൻ കളിക്കുമ്പോൾ നമ്മൾ ഇന്ത്യയുടെ ഒപ്പം തന്നെയാണ്. ഒരു റണ്ണിനെങ്കിൽ ഒരു റണ്ണിന് നമ്മുടെ ഇന്ത്യ ജയിക്കണം തന്നെയാണ്. പക്ഷെ നമ്മളൊന്ന് വിറപ്പിച്ചിട്ടാണ് അവർ വീണതെന്ന് പറയുമ്പോൾ ആ പോരാട്ട വീര്യത്തിന് നമുക്ക് കൈയടിക്കാതിരിക്കാൻ പറ്റില്ല.
0: തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന മറ്റൊരു വാർത്ത, ഓച്ചറ കാളക്കുട്ട് ഉത്സവം ബുധനാഴ്ച ആലപ്പുഴ, കൊല്ലം ജില്ലകളിലും 3 താലൂക്കുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വലിയൊരു ഉത്സവം തന്നെയാണ് ആക്ച്വലി. ആ പ്രദേശം മുഴുവൻ ഇതിന്റെ ഭാഗമായി തീരുന്ന കാഴ്ചകളൊക്കെ തന്നെ കേട്ടിട്ടുണ്ട്. അപ്പൊ അതും പത്രങ്ങളിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
1: ഫ്രാങ്കോ കേസിലെ അപ്പീൽ വിചാരണ ക്രൗഡ് ഫണ്ടിങ്ങുമായിട്ട് അതിജീവിത എന്ന് പറയുന്ന ഒരു വാർത്തയും കൂടിയിട്ട് വലിയ വാർത്തയായിട്ട് പത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ MDMA നിർമ്മിച്ച് കടത്തിയത് വീട്ടുപകരണങ്ങളുടെ മറവിൽ വിദേശ വനിതകളുടെ അറസ്റ്റിൽ കോടതിയുടെ നിലപാട് വന്ന വാർത്തയും ഉൾപേജിൽ വലിയ വാർത്ത. ഇത്രയും കാലതാമസം, ആദ്യം സഭ പിരിഞ്ഞിട്ട് 40 ദിവസം, ഇരുപക്ഷവും ഇരുട്ടിൽ, പ്രത്യേക സമ്മേളനമാണ് ലോക്സഭ വിളിക്കാൻ പോകുന്നത് എന്നൊരു സൂചന ലഭിക്കുന്നു എന്നാണ് നമ്മുടെ ദേശീയ തലത്തിൽ നമ്മുടെ പാർലമെന്റും നമ്മുടെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട വാർത്ത. അതായത് അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞിട്ട് 40 ദിവസം പിന്നിട്ടിട്ടും പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അവസാനിച്ചെന്ന ഔദ്യോഗിക വിജ്ഞാപനം ഇറങ്ങിയില്ല. സമ്മേളനം അവസാനിപ്പിച്ചുകൊണ്ടുള്ള രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വിജ്ഞാപനം ഇറങ്ങാൻ ഇത്രയും കാലതാമസം വരുന്നത് ഇതാദ്യമായിരിക്കും. വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ സർക്കാർ വൈകുന്നതിൽ പ്രതിപക്ഷം മാത്രമല്ല BJP MPമാർ ഉൾപ്പെടെ ഭരണപക്ഷത്തെ പ്രമുഖരും തീർത്തും ഇരുട്ടിലാണ്. അത്യുന്നത ഭരണ നേതൃത്വത്തിന്റെ തീരുമാനത്തിന്റെ ഭാഗമാണ് ഇത് എന്നാണ് അറിയുന്നത്. ഒരുപക്ഷെ മണ്ഡല പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട വനിതാ സംവരണ ഭേദഗതി ബിൽ പാസാക്കാനുള്ള സർക്കാരിന്റെ നീക്കമാണ് ഇതിന് പിന്നിലെന്നാണ് പലരും സംശയിക്കുന്നത്. ഒക്ടോബർ അവസാനം പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർത്ത് ബിൽ പുതുക്കി അവതരിപ്പിക്കാൻ സർക്കാർ തയ്യാറെടുക്കുന്നു എന്നാണ് സൂചന. മറ്റൊരു സന്തോഷമുള്ള ഒരു വാർത്ത ഇന്നലെ നമ്മൾ കണ്ടത് നാഷണൽ അവാർഡ് വിതരണം ചെയ്യുന്ന ഒരു കാഴ്ച. നമ്മുടെ മലയാളത്തിന്റെ അഭിമാനം പ്രിയപ്പെട്ട മമ്മൂക്ക മമ്മൂട്ടി ആ പുരസ്കാരം സ്വീകരിക്കുന്നതും അദ്ദേഹം നടന്നു വരുന്നതായിട്ടുള്ള ഒരു 1.5 മിനിറ്റുള്ള ഒരു വീഡിയോ നമ്മൾ കണ്ടിരുന്നു. 75 വയസ്സ് കഴിഞ്ഞ ഒരു മനുഷ്യനാണ് അവിടെ നിന്നിട്ട് ആ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതെന്നും ആ പടികൾ ഇറങ്ങിയിട്ട് ആരോഗ്യവാനായിട്ട് സന്തോഷത്തോടെ വരുന്നത് കാണുമ്പോൾ നമുക്കൊരു അത്ഭുതവും നമുക്കൊരു മോട്ടിവേഷനും കൂടിയാണ് മമ്മൂട്ടി.
0: അത് മാത്രമല്ല, മമ്മൂക്കയുടെ അവരുടെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഒരു സംഗമത്തിന് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ്
1: മഹാരാജസ്ലല്ലേ
0: എല്ലാ വട്ടം പുള്ളി പോകുന്നുണ്ട് കേട്ടോ. അദ്ദേഹം പക്ഷെ അന്നേരമാണ് അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവരുടെ ആ സന്തോഷവും കൂടെ ഉള്ളവരുടെ പ്രായവും നമ്മള്
1: മനസ്സിലാക്കുന്നത്.
0: പക്ഷെ ചിലവരൊക്കെ എന്നാലും എനിക്കത് മമ്മൂക്ക തന്നെ റോൾ മോഡലാക്കി കുറച്ചുകൂടെ ചെറുപ്പമായിട്ടിരിക്കുന്ന കുറെ പേരുണ്ട്
1: കേട്ടോ.
0: ഭയങ്കര രസമായിരുന്നു മഹാരാജാസിലെ ആ ഒരു റീയൂണിയൻ കാര്യങ്ങളൊക്കെ കണ്ട സമയത്ത്. കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഇപ്പോഴും നമുക്ക് ചെറുപ്പമാണ് എന്നുള്ള കാര്യം തന്നെയാണ് അല്ലേ.
1: ആ അവാർഡ് ഫംഗ്ഷനിൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയ വേറൊരു ദൃശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വൈക്കം വിജയലക്ഷ്മി ഏറ്റവും മികച്ച ഗായികക്കുള്ള പുരസ്കാരം സ്വീകരിക്കാൻ വേണ്ടി വരുമ്പോൾ ദ്രൗപദി മുർമു നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ ഒരു കരുതൽ ഉണ്ടായിരുന്നു. സാധാരണ അവർ നിന്ന സ്ഥലത്ത് നിന്ന് അങ്ങ് കൊടുക്കില്ല. ഇവർ വരുമ്പോഴത്തേനും അവർ കുറച്ചുകൂടെ ഒന്ന് ആഞ്ഞ് ചേർത്ത് പിടിച്ച് കാഴ്ചയില്ലാത്തൊരു മനുഷ്യനെ കാഴ്ചയാകുന്ന ഒരു രാഷ്ട്രപതിനെ നമ്മൾ കണ്ടു.
0: വൈക്കം വിജയലക്ഷ്മി ഒക്കെ ഒരു ഇന്ത്യൻ ഐക്കണായി മാറിയിട്ടുണ്ട്. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ സി മമ്മൂക്കയാണെങ്കിലും ലാലേട്ടർ ആണെങ്കിലും ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് നമ്മുടെ മലയാള സിനിമയെ അവർ കൊണ്ടെത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ തന്നെ നമുക്ക് കിട്ടുന്ന വലിയൊരു അംഗീകാരം തന്നെ. പിന്നെ മമ്മൂക്കയുടെ ഡ്രസ്സ് ഇത്ര
1: ഭംഗിയായിരുന്നു, സ്റ്റൈലിസ്റ്റായിട്ടൊക്കെ വരുന്നത്
0: ഭംഗിയായിട്ടായിരുന്നു. ആ ഡ്രസ്സ് മമ്മൂക്ക തന്നെ അവര് അവിടെ പ്ലേസ് ചെയ്തത്.
1: അതെ, അതിനിടയിലാണ് ഈ സ്റ്റൈലിസ്റ്റ് അല്ലെങ്കിൽ ഡ്രസ്സിന്റെ കാര്യം പറയുമ്പോഴാണ് മോഹൻലാലിന്റെ ഡ്രസ്സ് അങ്ങനെ ഇടയ്ക്കൊന്ന് വിവാദത്തിൽപ്പെട്ടായിരുന്നു അല്ലേ. ശരിക്കും പറഞ്ഞാൽ അവരുടെ സ്റ്റൈലിസ്റ്റ് ആ അത് കൊടുത്ത് എനിക്ക് നമ്മുടെ പ്രവാസിയായിട്ടുള്ള അട്ടൊക്കെ ചെയ്യുന്ന ആ വ്യക്തിയാണ്. അത് ആർക്കായാലും നമ്മുടെ യുണീക് ആയിട്ടുള്ള നമ്മുടെ ഒരു ഒരു സംഭവം അല്ലേ. നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു സാധനത്തിന് ഒരു ക്രെഡിറ്റ് വെക്കുക അല്ലെങ്കിൽ ഇൻസ്പയർഡ് എന്നെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആശയങ്ങൾ എല്ലാവർക്കും പല ഭാഗത്തുനിന്ന് ഉണ്ടാവും. പക്ഷെ ഇദ്ദേഹം ചെയ്തു വെച്ച് അതേപോലുള്ള ഒരു സാധനം എടുക്കുമ്പോൾ ജസ്റ്റ് ഒരു വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് പല ആൾക്കാർ ഒരേ സമയം ഒരേ കാര്യം ചിന്തിക്കുന്നുണ്ടെന്ന് പറയാറുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ചെയ്ത കലാരൂപമാണ് അതെന്ന് എനിക്ക് എന്തായാലും അവകാശപ്പെടാലോ.
0: തീർച്ചയായിട്ടും സിജിൻ എന്ന് പറയുന്ന നമ്മുടെ ആളാണ്, നമുക്ക് ദുബായിലുള്ളതാണ്. ഞാൻ സിജിനെ വിളിച്ചിരുന്നു ആക്ച്വലി, സിജിനെ സംസാരിക്കണമെന്നുണ്ടായിരുന്നു സിജിനെ. അപ്പൊ പക്ഷെ അദ്ദേഹം പറയും ആക്ച്വലി ഞാൻ എന്ത് പറഞ്ഞാലും പിന്നെ അത് ഞാൻ വിവാദത്തിലേക്ക്.
1: മാത്രമല്ല ഇത് മോഹൻലാലിനെതിരായിട്ട് തിരിയുന്നത്, അതായത് ഈ വ്യക്തി സിജിൻ എന്ന് പറഞ്ഞ ആള് മോഹൻലാലിനെതിരെ തിരിയുന്ന പോലെ അങ്ങനെയല്ല അദ്ദേഹം പറയുന്നത്.
0: സിജിൻ ആദ്യമേ പറഞ്ഞത് അങ്ങനെയല്ലായിരുന്നു. അദ്ദേഹം ചില വാർത്തകൾ നമ്മൾ വളച്ചൊടിച്ചിട്ട് അന്നേരം അതിനകത്ത് ഞാൻ കുറച്ച് കമന്റ് കണ്ടു, അതിനെന്താ നാലാൾ അറിഞ്ഞിട്ടില്ലേ സി ഇദ്ദേഹം ഈ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ഡൂഡിൽ ആർട്ടിസ്റ്റ് ആണ്. അദ്ദേഹം വർഷങ്ങളായിട്ട് സിജിന്റെ അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ കാണാം, ആ ചിത്രം അദ്ദേഹം വർഷങ്ങളായിട്ട് എടുത്ത് വരച്ചു വന്നേക്കുന്ന ഒരു സമയം അത് പെട്ടെന്ന് ഒരു ഫോട്ടോ പതിപ്പിക്കുന്ന പോലെ ഒരു ഷട്ടിലേക്ക് വരുമ്പോ ഓക്കെ ഇത് പറയാം ഇത് കേട്ട് സി, അല്ലെങ്കിൽ ഒരു ഒരു ഡിസൈനർക്ക് പറയും ഇത് ഇന്ന ആളുടെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞു എനിക്ക് പ്രൗഡേ ഉള്ളൂ. പക്ഷെ അത് എവിടുന്നാണ് ആരുടെ ആണ് എന്നുള്ളത്.
1: അതെ, എന്റെ ഇതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് മോഹൻലാലിനെ പോലെ ഒരു മഹാനായിട്ടുള്ള വ്യക്തി അത് ധരിക്കുക എന്ന് പറഞ്ഞാൽ അത് ആ സിജിനും കൂടി കിട്ടുന്ന ഒരു ഒരു എന്താ പറയുക ഒരു അവാർഡും റിവാർഡും ഒക്കെ
0: തന്നെയാണ്.
1: ആ ഒരു ചെറിയ, പക്ഷെ പിന്നീട് അദ്ദേഹം തെറ്റിദ്ധരിക്കപ്പെട്ടു. അപ്പൊ അത് താൻ ആരാടോ താൻ ആ രീതിയിലേക്കൊക്കെ പോയി. അദ്ദേഹത്തിന്റെ ഉദ്ദേശ ശുദ്ധി പലരും മനസ്സിലാക്കിയില്ല എന്നാ തോന്നുന്നു. അപ്പൊ എപ്പോഴും നമ്മുടെ ഒരു ആട്ടിനെ ബഹുമാനിക്കാനും കൂടി പഠിക്കുക അല്ലെ. നമ്മൾ എങ്ങനെ ഒരു ബ്രേക്കിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്നോ എന്താണ് അവസ്ഥ? കൺക്ലൂഡ് ചെയ്യാം അല്ലെ. നിങ്ങളെല്ലാം സഹോദരി സഹോദരന്മാരാണ്. ഇനിമേൽ ഗ്രാമത്തിൽ ആരും പരസ്പരം വിവാഹം കഴിക്കാൻ പാടില്ല. വിചിത്ര ഉത്തരവുമായിട്ട് നാട്ടുകൂട്ടം എന്ന് പറയുന്ന ഒരു വാർത്ത വന്നിട്ടുണ്ട്. എനിക്ക് എപ്പോഴും ഓർമ്മ വരിക നമ്മുടെ ഇന്ത്യയുടെ സത്യപ്രതിജ്ഞയാണ് അല്ലെ, നമ്മുടെ പ്ലഡ്ജ് ഉണ്ടല്ലോ എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരൻ. പക്ഷെ അതിലുള്ള ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം കഴിക്കാൻ പാടില്ലെന്നല്ല, സഹോദരി സഹോദരന്മാരാണ്. അതായത് വിവാഹം എന്ന ബന്ധം അവിടെ തന്നെ ഉണ്ട്, പക്ഷെ അതിനപ്പുറത്ത് ബാക്കി എല്ലാവരും നമ്മുടെ സഹോദരി സഹോദരന്മാരാണ്. അവർ അങ്ങനെ കാണാം. രക്തബന്ധത്തിലുള്ളവരെ നമ്മൾ എങ്ങനെയാണ് സ്നേഹിക്കുക കരുതുക, അതുപോലെ ആയിരിക്കണം നമ്മൾ മുഴുവൻ ഇന്ത്യക്കാരെയും കാണേണ്ടത് എന്നൊരു സാരാംശമാണ് ആ പ്രതിജ്ഞയിലുള്ളത്. ഈ ഗ്രാമത്തിൽ, ചണ്ഡീഗഡിൽ നിന്നാണ് കേട്ടോ വാർത്ത, ഈ ഗ്രാമത്തിൽ താമസിക്കുന്ന യുവതി യുവാക്കളെല്ലാം പരസ്പരം സഹോദരങ്ങളെ പോലെ കാണണം, ഇനിമേൽ ഇവിടെ പ്രണയ വിവാഹം പാടില്ല. അതാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. സിനിമാ ഡയലോഗല്ല, ഇങ്ങനെയൊരു നിയമം തന്നെ പാസാക്കിയിരിക്കുകയാണ്. ഹരിയാനയിലെ ഹിസാർ ജില്ലയിലെ ആര്യനഗർ ഗ്രാമവാസികൾ, ഗ്രാമത്തിൽ നടന്ന പല പ്രണയ വിവാഹങ്ങൾക്ക് പിന്നാലെ 1000 പങ്കെടുത്ത യോഗത്തിലാണ് ഗ്രാമത്തിലെ കൂട്ടായ്മ ഇങ്ങനെയൊരു കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചത്. തങ്ങളുടെ സാമൂഹിക വ്യവസ്ഥിതി നിലനിർത്തുന്നതിനായാണ് ഇത്തരമൊരു തീരുമാനമെടുത്തതെന്നാണ് ഗ്രാമത്തിലെ ജനങ്ങളുടെ വാദം. ഇത്തരം വിവാഹങ്ങളിൽ ഏർപ്പെടുന്ന ദമ്പതികളെ ഗ്രാമത്തിൽ താമസിക്കാൻ അനുവദിക്കില്ലെന്നും ഇവർ മുന്നറിയിപ്പ് നൽകുന്നു. പ്രണയിച്ചിട്ട് വിവാഹം കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു, വിവാഹം കഴിച്ചിട്ട് പ്രണയിക്കാൻ പാടുണ്ടോ, ഇനി അതിനും തടസ്സം ഉണ്ടാവുമെന്നാണ് ചിലർ ചോദിക്കുന്നത്. അതേസമയം ഇത് ഗ്രാമപഞ്ചായത്തിന്റെ ഔദ്യോഗിക ഉത്തരവല്ലെന്നും മറിച്ച് പെൺമക്കളുടെ സംരക്ഷണം മുൻനിർത്തി ജനങ്ങൾ കൂട്ടായെടുത്ത തീരുമാനമാണെന്നും പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾ വ്യക്തമാക്കി. അതെന്താ, പെൺമക്കൾക്ക് മാത്രമേ സംരക്ഷണം വേണ്ടൂ, ആൺമക്കൾക്ക് സംരക്ഷണം വേണ്ടു, അവരും കുട്ടികളല്ലേ, അവരും നമ്മുടെ സ്വത്ത് തന്നില്ല, അതെന്താ അവിടെ ഒരു വിവേചനം, പെൺമക്കൾക്ക് മാത്രം സംരക്ഷണം മതിയോ, അല്ലെങ്കിൽ അവരുടെ കാര്യമാണോ സംരക്ഷിക്കപ്പെടേണ്ടത് പെൺകുട്ടികൾ മാത്രമാണോ, അങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾക്കാണ് പ്രണയിച്ചിട്ട് ആരും വിവാഹം കഴിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. എല്ലാവരും സഹോദരി സഹോദരന്മാരായിട്ട് കാണണമെന്നാണ്
0: പറയുന്നത്.
1: കേൾക്കുമ്പോൾ നമുക്ക്
0: ചില വാർത്തകൾ നമുക്ക് കൗതുകരമാണ്, നമുക്ക് ഈ നാട്ടിലെ മീനുകളിൽ വിര ഉണ്ടെന്നുള്ള ഒരു കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ധൈര്യമായി കഴിക്കാം, ഇന്ത്യൻ തീരങ്ങളിലെ ചൂര മീനുകളിൽ വിരയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൂർണ്ണമായും സുരക്ഷിതമാണ് എന്നുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്.
1: അതൊക്കെ നമുക്കൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് അല്ലെ, പ്രത്യേകിച്ച് നോൺ വെജ് ആയിട്ടുള്ള ആൾക്കാർ അധികം വേറൊന്നും കഴിക്കാത്ത, ചിക്കനോ അതിലൊന്നും കഴിക്കാത്ത മീൻ ഇഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ വരുമ്പോൾ, പൊതുവെ നമ്മളെ സുനാമിയുടെ കാലത്ത് ഒരു തവണ കടൽ മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ നഷ്ടമായിരുന്നു, ആരും കഴിക്കാതെയായി, പിന്നെ വലിയൊരു സദ്യ തന്നെ നടത്തേണ്ടി വന്നു, കപ്പയും മീനൊക്കെ ഒരുക്കിയിട്ട് വലിയ നാട്ടികരൊക്കെ, വലിയ ടി എൻ പ്രതാപൻ അദ്ദേഹത്തിന്റെ ഒക്കെ നേതൃത്വത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, നാട്ടികരൊക്കെ വലിയ രീതിയിൽ കിലോമീറ്ററുകളോളം ഇങ്ങനെ ആൾക്കാർ നിന്ന് കപ്പ ഒരു ഭാഗത്ത് ഇങ്ങനെ ഉണ്ടാക്കും, മീൻകറി ഉണ്ടാക്കും, എന്നിട്ട് എല്ലാവരും കഴിക്കും, പ്രമുഖരായിട്ടുള്ള മനുഷ്യരൊക്കെ കഴിച്ചിട്ട് വരുന്നത് ഞങ്ങളെല്ലാം കഴിച്ചു, ഒരു പ്രശ്നമില്ല. അപ്പൊ നിങ്ങൾ മീൻ കഴിക്കാതിരുന്ന നമ്മളെ മത്സ്യത്തൊഴിലാളികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീതികേട്, കാരണം അവരുടെ വരുമാനം നശിച്ച്, അവർക്ക് ജീവിതമാർഗം, സുനാമി വന്നിട്ട് എല്ലാം നശിച്ചു, പിന്നെ അതിന്റെ കൂടെ മത്സ്യങ്ങളും വാങ്ങാതിരുന്ന അവരുടെ അവസ്ഥ
0: എന്തായിരിക്കും. കാര്യത്തിൽ നാട്ടിൽ ഒരു തീരുമാനമായിട്ടുണ്ടെന്നുള്ളൊരു കാര്യം ഇവിടെയാണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ ഓർമോസ്റ്റ് കടലടക്ക് 7 തുറക്കാൻ തയ്യാറാണെന്ന് ഇറാൻ പറഞ്ഞു വെക്കുന്ന
1: നിബന്ധനകളും വെച്ചിട്ടുണ്ട്, അതെല്ലാം പൂർത്തിയാക്കുകയാണെങ്കിൽ നമ്മൾ ഓക്കെ എന്നാ. എനിക്കൊന്ന് ഈ യു എൻ സഭ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഐക്യരാഷ്ട്രസഭ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അന്റോണിയോ ഗുട്ടറസിന്റെ വിടവാങ്ങൽ പ്രസംഗം, അദ്ദേഹത്തിന്റെ ഇതൊക്കെ ആയ സമയത്ത് കുറെ കൂടി വിശാലമായിട്ട് നേതാക്കൾക്ക് മുഖത്തോട് മുഖം നോക്കിയിട്ട് സംസാരിക്കാനുള്ള ഒരു വേദിയുണ്ട്. അതിൽ ഒരുപക്ഷെ മഞ്ഞുരുക്കുണ്ട്. ഇപ്പൊ നമ്മൾ പറയാറില്ല, നമ്മൾ പലപ്പോഴും ഫോൺ ചെയ്യുമ്പോൾ ടെക്സ്റ്റ് ചെയ്യുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ആൾ അത് വായിക്കുന്നത് ഏത് രീതിയിലാണെന്ന് അറിയില്ല, നമ്മൾ പക്ഷെ ഒരു വോയിസ് അയച്ചു നോക്ക്, അപ്പൊ കുറച്ചുകൂടെ നമുക്ക് പിന്നെ കണക്ട് ആവുന്നു. അതും മാറി നിന്നിട്ട് നമ്മൾ മുഖത്തോട് മുഖം നോക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്ക്, കുറെ കൂടി തീരാൻ എളുപ്പമായിരിക്കും. അതുപോലെ ആയിരിക്കും യു എനിൽ എനിക്ക് തോന്നുന്നു, എല്ലാവരും അടുത്തിരുന്ന് സംസാരിക്കുമ്പോൾ ഒരു സമവായത്തിനുള്ള ചെറിയ സാധ്യതയെങ്കിലും വരാനുണ്ട്, നോക്കാലോ നമുക്ക്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: വൻ വ്യവസായിയുടെ ക്രൂരതകൾ പുറത്ത് ഇരകളായിട്ട് 10 പെൺകുട്ടികൾ കേസൊതുക്കാൻ കൈക്കൂലി 70 എന്ന് പറഞ്ഞിട്ട് ചെന്നൈയിൽ നിന്നൊരു വാർത്ത, ഇന്നലെ നമ്മുടെ തമിഴ് ഡെസ്കിലുള്ള പിന്നെ കൃഷ്ണ എന്നോട് ഈ കാര്യം പറഞ്ഞായിരുന്നു. ഡി എം കെ സർക്കാരിന്റെ കാലത്ത് പോലീസ് എഴുതി തള്ളിയ കേസ് കോടതി ഇടപെടലിൽ വീണ്ടും അന്വേഷിച്ച് പുറത്തു വരുന്നത് തമിഴ്നാട്ടിലെ വ്യവസായിയുടെ നേതൃത്വത്തിൽ നടന്ന പീഡനങ്ങളും കേസ് ഒത്തുതീർക്കാൻ നടന്ന കോടികളുടെ പണമിടപാടും, 10 പെൺകുട്ടികളെ പീഡിപ്പിച്ചെന്ന കേസിൽ അറസ്റ്റിലായ വ്യവസായിയും ജെം ഗ്രനേഡ്സ് ഉടമയുമായിട്ടുള്ള വീരമണി, കേസ് പുറത്തു വരാതിരിക്കാൻ 70 ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലിയായിട്ട് മാത്രം നൽകിയത് എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഒരു സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തമിഴ്നാട്ടിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വിജയ് കുട്ടികളുടെ ആ ഒരു സൗജന്യ ഭക്ഷണ പദ്ധതി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അവരുടെ കൂട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വിഷ്വൽസൊക്കെ നല്ല രീതിയിൽ വൈറലായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ആ കഴിച്ചു കഴിഞ്ഞിട്ട് ആ പാത്രം എടുത്തുകൊണ്ട് പോകുന്ന ഒരു വിഷ്വൽ കൂടിയുണ്ട് കേട്ടോ. അതിന് തൊട്ട് മുന്നേ കാണിക്കുന്നത് ഡി എം കെയുടെ നേതാവും മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള സ്റ്റാലിനും ഇതേപോലെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഇരുന്ന സ്ഥലത്ത് നിന്ന് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കൈ ആ പാത്രത്തിലേക്ക് തന്നെ കഴുകുന്നത്. അപ്പോൾ നോക്കൂ, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള, രണ്ട് രീതിയിൽ വളർന്ന മനുഷ്യർ തമ്മിലുള്ള, അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണം ചില ടേബിൾ മാനേഴ്സ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ആ രീതിയിൽ എന്ന രീതിയിലും അത് കാണുന്നുണ്ട്. രാഷ്ട്രീയത്തിനപ്പുറം ചില മര്യാദകൾ നമുക്ക് വേണം അല്ലേ? നമ്മൾ നമ്മൾ കഴിച്ച പാത്രം എടുത്തോണ്ട് പല പിന്നെ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ആ കാഴ്ച കാണുമ്പോൾ എന്തൊരു സന്തോഷമാണ്. പ്രത്യേകിച്ച് ബോയ്സ് അത് ചെയ്യുമ്പോൾ എനിക്ക് കുറെ കൂടി സന്തോഷം തോന്നാറുണ്ട്. ഇവർ എത്ര നല്ല രീതിയിലാണ് അച്ഛനമ്മമാർ വളർത്തിയത്,
0: ഹോസ്റ്റലിലോ അല്ലെങ്കിൽ
1: പഠിച്ചോളൂ. അത് അത് നല്ലൊരു കൾച്ചറാണ്. നമ്മുടെയൊക്കെ പണ്ടത്തെ വീട്ടിലൊക്കെ എപ്പോഴും എങ്ങനെയാണ്, നമ്മളെല്ലാരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അമ്മ വന്ന് പാത്രം എടുത്തോണ്ട് പോകും. പക്ഷെ എന്റെയൊക്കെ വീട്ടിൽ അങ്ങനെയൊന്നും അല്ല, എന്റെ പാത്രം മിക്കവാറും എന്റെ ബ്രദറാണ് കഴുകി വയ്ക്കുന്നത്, അതുകൊണ്ട് നമുക്കത് പുതുമ ഉണ്ടായിട്ടില്ല. പക്ഷെ പല വീട്ടിൽ പോയി കഴിഞ്ഞാലും ആ എടുത്തുകൊണ്ട് പോകുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഓർഡർ ഇടുന്നതാണ് നമുക്ക് വലിയ വിഷമം തോന്നാറുണ്ട്.
0: അപ്പൊ എന്തായാലും അങ്ങനെ ഒരു ചെറിയൊരു വിവാദം കൂടെ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട് അല്ലെ. ഇതൊക്കെ തന്നെയാണ് പ്രധാന അതെ
1: ലോകത്തിലുള്ള പ്രധാന. പിന്നെ ഇത്തിഹാദ് റെയിൽ വരെ ദുബായ് ടു അബുദാബി 30-ാം തീയതി ആരംഭിക്കാൻ പോകുന്നത്. 39 ദിർഹമാണ് പിന്നെ അതിന്റെ ചാർജായിട്ട് വരുന്നത്. 6:30 ആദ്യത്തെ ട്രെയിൻ ദുബായ് ടു അബുദാബി പോകാൻ പോകുന്നത്. നല്ല നല്ല വാർത്തകൾ ദുബായിൽ നിന്നും വരുന്നു.
0: അപ്പൊ എന്തായാലും ഇതൊക്കെ തന്നെയാണ് പ്രധാന വാർത്തകൾ. ബാക്കി വാർത്തകളൊക്കെ തന്നെ വരും മണിക്കൂറിൽ നിങ്ങളെ നേരിട്ട് തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്.

0: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
1: ട്രാഫിക് അപ്ഡേറ്റിന്റെ സ്ഥിതിഗതികൾ നോക്കുകയാണെങ്കിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻസാ റോഡ് തന്നെ ലോങ് സ്ട്രെച്ച് ട്രാഫിക് സിറ്റുവേഷൻ ആണ് കാണുന്നത്. അല്ലി തിയേറ്റ് ഹോൾ റോഡിലും ബമ്പർ ടു ബമ്പർ ട്രാഫിക് ഉണ്ട്. അൽ ദൈദ് റോഡിൽ നോക്കുകയാണെങ്കിൽ ടു വെയിൽ, അതായത് നമ്മുടെ വാച്ച് സ്ക്വയർ കൾച്ചർ സ്ക്വയർ ആ ഏരിയയിൽ നോക്കുകയാണെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ നല്ല രീതിയിലുള്ള ട്രാഫിക് സിറ്റുവേഷനാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഈ അല്ലി തിയേറ്റ് ഹോൾ റോഡിലേക്ക് കയറാനുള്ള ഒരു ട്രാഫിക് സിറ്റുവേഷൻ ആണ് തോന്നുന്നത്. അൽക്കേൽ റോഡിലും ചെറിയ രീതിയിലുള്ള കൺജഷനും കാര്യങ്ങളൊക്കെ, ചെറിയ രീതിയിലല്ല, ചെറിയൊരു സ്ലോ മൂവിംഗ് തന്നെയാണ് അവിടെ കാണുന്നത്. എന്താണല്ലേ എമിറേറ്റ്സ് റോഡും ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ റോഡും ഷെയ്ഖ് സാ റോഡ് മാത്രം ഫ്രീ ഫ്ലോയിങ് ആയിട്ട് കാണാനാണ്. വേറെ എവിടെയെങ്കിലും അന്വേഷൽ ട്രാഫിക് സിറ്റുവേഷൻ നിങ്ങൾ കാണുകയാണെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കാവുന്നതാണ്.
0: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number one in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: ഓൾറൈറ്റ്, അങ്ങനെ നമ്മുടെ ഈ ഏഴ് ട്രെൻഡ് നമുക്കറിയായിരുന്നുള്ളൂ. ഏഴ് ട്രെൻഡ് അല്ല, എയ്റ്റീസിന്റെ ട്രെൻഡ് എ വെച്ച് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഈ നമ്മളെല്ലാവരും, എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ഇഷ്ടം പോലെ കിടന്നടിച്ചു. ഞങ്ങളുടെ നമ്മുടെ ടീമിന്റെ ഫുൾ ഇമേജ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും അക്സയായിട്ടുള്ളത് അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ അപ്പ അമ്മ എല്ലാവരും ഫോട്ടോ അടിച്ചിട്ടുണ്ട്. എന്നെ പോലെ എല്ലാവരും അടിച്ച് അത് ഫോട്ടോ വെച്ചിട്ട് എയ്റ്റീസ് ട്രെൻഡ് അടിച്ച് നോക്കിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇപ്പം റാൻഡമായിട്ട് കുറേ എ വെബ്സൈറ്റും എ ലിങ്ക്സും വരുന്നുണ്ട്. നിങ്ങളുടെ എയ്റ്റീസിലെ ഫോട്ടോസ് ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് എയ്റ്റീസ് ഫോട്ടോസ് ആക്കി തരാമെന്ന് പറഞ്ഞാൽ നമുക്ക് ലിങ്കുകൾ വരും. ആ ലിങ്ക് ഒരു കാരണവശാലും സത്യം പറഞ്ഞാൽ നമുക്ക് ടച്ച് ചെയ്യാൻ പാടില്ല. അത് മാത്രമല്ല, ആ ലിങ്കിൽ ഫോട്ടോ പോലും അപ്ലോഡ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മുടെ ഐഡൻറ്റിറ്റിയെ മിസ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സംഭവമാണ് ആ ലിങ്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ലിങ്കുകളോ കാര്യങ്ങളോ വന്നാൽ നിങ്ങൾ ഓപ്പൺ പോലും ചെയ്യാതിരിക്കുക. പിന്നെ വേണ്ടാത്തടത്ത് ചെന്ന് കഴിഞ്ഞിട്ട് ഈ എന്താ പറയുക, നമുക്കറിയാം ഓത്തറൈസ്ഡ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ഇപ്പോൾ ചാറ്റ് GPT പോലെയുള്ള വെബ്സൈറ്റുകൾ, അല്ലെങ്കിൽ നമ്മുടെ ബനാന ബോട്ട്, അങ്ങനെ കുറേ സംഭവങ്ങൾ എന്താ പറയുന്നത്, അത്തരത്തിലുള്ള നമുക്ക് ട്രസ്റ്റഡ് ആണെന്നുള്ള AI മാത്രം യൂസ് ചെയ്യുക. AI തന്നെ നമ്മൾ പണ്ടിപ്പം വെബ്സൈറ്റ് ഇറങ്ങിയ സമയത്ത് ഫേക്ക് വെബ്സൈറ്റ് വന്ന പോലെ ഫേക്ക് AIs ഒരുപാട് വരും, നമ്മളെപ്പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ വരും. അപ്പം അതിലേക്കൊന്നും പോവാതിരിക്കുക, വേണ്ടാത്ത ഫോട്ടോ അപ്ലോഡ് ചെയ്യാതിരിക്കുക. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും രീതിയിൽ പണി വീഴാനുള്ള സാധ്യതകൾ, കാരണം നിങ്ങളുടെ ഫോട്ടോ അവരെടുക്കുന്നതല്ല, നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പം സൂക്ഷിച്ചും കണ്ട് ഈ AI ഒക്കെ പെരുമാറുക എന്നുള്ളൊരു കാര്യം കൂടെയാണ് പറയുന്നത് കേട്ടോ.
2: Stay connected with Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling. Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
1: Home FM News in Detail. Vartagal Vishadamai.
2: സിഎംആർ എക്സലോജിക്ക് അന്വേഷണകർത്ത ഇന്നുണ്ടാകും. ഏഷ്യൻ ഗെയിംസ് മനോഭക്കർ ഫൈനലിൽ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മണ്ഡല മകരവിളക്ക് മുന്നൊരുക്കങ്ങളിലെ വീഴ്ചയ്ക്ക് പിന്നാലെ ശബരിമല തീർത്ഥാടനത്തിൽ കൂടുതൽ പ്രതിസന്ധിയെന്ന റിപ്പോർട്ട്. കടകളുടെയും ഹോട്ടലുകളുടെയും ലേലം അനിശ്ചിതത്വത്തിൽ. അരവണ തയ്യാറാക്കാനുള്ള അവശ്യ സാധനങ്ങളുടെ കരാറും ആയില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ദേവസ്വം മന്ത്രി കെ മുരളീധരനുമായുള്ള അഭിപ്രായ ഭിന്നതകൾക്കിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശനെ കാണും. മുഖ്യമന്ത്രിയെ കാണണമെന്ന് കെ ജയകുമാർ നേരിട്ട് ആവശ്യപ്പെടുകയായിരുന്നു. നിലവിലെ എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രിയെ അറിയിക്കും. ശബരിമല അരവണ പ്രതിസന്ധിയിൽ ദേവസ്വം ബോർഡിനെതിരെ വീണ്ടും ആഞ്ഞടിച്ച മന്ത്രി കെ മുരളീധരൻ. ഭക്തർക്ക് പ്രസാദം ലഭിക്കേണ്ടതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനെന്ന് മന്ത്രി വീണ്ടും. ശബരിമല ഉത്സവം സ്പെഷ്യൽ ടീമിനെ വെച്ച് നടത്തുന്ന കാര്യം ആലോചിക്കുമെന്നും ദേവസ്വം മന്ത്രി.

മുൻ മന്ത്രിയും എം എൽ എയുമായ പി എ മുഹമ്മദ് റിയാസിനും വീണ ടിക്കുമെതിരായ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കാര്യത്തിൽ ഇന്ന് തീരുമാനം. സർക്കാർ തീരുമാനം കത്തായി ഇന്ന് ഡി ജി പിക്ക് കൈമാറും. ഇതിനുശേഷം എസ് ഐ ടി രൂപീകരിച്ച് സർക്കാർ ഉത്തരവിറക്കും. എസ് ഐ ടി സംഘം ഇ ഡി ഉദ്യോഗസ്ഥരുമായി ആദ്യം കൂടിക്കാഴ്ച നടത്തും. ഇ ഡി കണ്ടെത്തലുകളിൽ നിന്നാകും അന്വേഷണം ആരംഭിക്കുക. ഹവാല ഇടപാടിൽ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. 30 ദിവസത്തിനകം പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കും. പിണറായി വിജയനെതിരായ അന്വേഷണം പാർട്ടി നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. തെളിവിന്റെ കണിക പോലും ഇല്ലാത്ത കേസാണിതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി. തുടർകാര്യങ്ങൾ ചർച്ച ചെയ്യാനായി എൽ ഡി എഫ് യോഗം ഉടൻ വിളിക്കും. ഇനിയും പ്രതിഷേധമുണ്ടാകുമെന്ന് എം വി ഗോവിന്ദൻ. സർക്കാർ നിലപാടിനെ ശക്തമായി പ്രതിരോധിക്കുമെന്ന് മുതിർന്ന സി പി എം നേതാവ് ഇ പി ജയരാജൻ. പാർട്ടി കയ്യും കെട്ടി നോക്കി നിൽക്കില്ലെന്നും ജയരാജൻ. മുഖ്യമന്ത്രി വി ഡി സതീഷിനെതിരായ വ്യാജ വിവാഹ ആരോപണ കേസിൽ റിപ്പോർട്ടർ ചാനൽ എം ഡി ആന്റോ അഗസ്റ്റിനെ ഉടൻ ചോദ്യം ചെയ്യും. നോട്ടീസ് നൽകിയായിരിക്കും വിളിപ്പിക്കുക. കോൺഗ്രസ് നേതാവ് രാജു പി നായരുടെ പരാതിയിലാണ് കേസെടുത്തത്. തൃക്കാക്കര എ സി പിയുടെ നേതൃത്വത്തിലാണ് മൊഴിയെടുക്കുക. കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ക്ഷേമവും മാനസിക സമ്മർദ്ദക്കുറവും ലക്ഷ്യമിട്ട് നിർണായക നിർദ്ദേശം നൽകി ക്രമസമാധാന ചുമതലയുള്ള ഇ ഡി ജി പി പി വിജയൻ. എസ് എച്ച് ഒമാർ ഉൾപ്പെടെയുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും ആഴ്ചയിൽ ഒരു ദിവസം നിർബന്ധിത അവധി നൽകണമെന്ന് അദ്ദേഹം ജില്ലാ പോലീസ് മേധാവികൾക്ക് നിർദ്ദേശം നൽകി. കൊട്ടകര കുഴൽപ്പണ ഇടപാടിലെ ക്രൈംബ്രാഞ്ച് കേസും ഇ ഡി കേസും ഒരുമിച്ച് വിചാരണ ചെയ്യും. ക്രൈംബ്രാഞ്ച് കേസ് ഇരിങ്ങാലക്കുട കോടതിയിൽ നിന്നും കലൂർ പി എം എൽ എ കോടതിയിലേക്ക് മാറ്റി. രണ്ട് കേസുകളും ഒരുമിച്ച് വിചാരണ ചെയ്യണമെന്ന ഇ ഡി അപേക്ഷയിലാണ് കോടതി ഉത്തരവ്. ക്രൈംബ്രാഞ്ച് കേസ് പി എം എൽ എ കോടതിയിലേക്ക് മാറ്റുന്നതിനെ നേരത്തെ സർക്കാർ എതിർത്തിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ അധികാരത്തിലേക്കുള്ള കടന്നുകയറ്റമായി ഇത് മാറും എന്നായിരുന്നു വാദം. എന്നാൽ ഇ ഡി ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നു. നാഷണൽ ഹെറാൾഡ് കേസിൽ ഡൽഹി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടിയെ വിമർശിച്ച് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും. നിയമ നടപടികളുടെ ദുരുപയോഗമാണ് ഇ ഡിയുടെ ഹർജി. അതിനാൽ ഹർജി തള്ളണമെന്ന് സോണിയയും രാഹുലും ഡൽഹി ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടതായി ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഭിന്നത എന്ന റിപ്പോർട്ട്. എസ് ഐ ആർ അടക്കമുള്ള വിഷയങ്ങളിൽ രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയെന്ന് ദേശീയ മാധ്യമങ്ങൾ ഇന്ത്യയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. സുഖ്ബീർ സിംഗ് സന്ധു, വിവേക് ജോഷി എന്നിവരാണ് വിയോജിച്ചത്. 10 മാസത്തിനിടെ 14 തവണ വിയോജിപ്പ് രേഖപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ട്. പല തീരുമാനങ്ങളും ഈ രണ്ട് കമ്മീഷണർമാരുടെയും അറിവില്ലാതെയാണ് കൈക്കൊള്ളുന്നതെന്നാണ് ഇവർ തന്നെ വ്യക്തമാക്കുന്നത്. ഇ എസ് എ വിജ്ഞാപനത്തിൽ കേരള സർക്കാരിന്റെ നടപടിക്രമങ്ങൾ അവ്യക്തമെന്ന് സീറോ മലബാർ സഭ. പരാതികൾ സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിക്കാനിരിക്കെ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ആവശ്യപ്പെട്ടു. ഉമ്മൻ കമ്മിറ്റി റിപ്പോർട്ട് പിൻവലിച്ച് പുതിയ റിപ്പോർട്ട് നൽകണമെന്നും സഭ. ഇ എസ് എയുടെ മാപ്പും കൃത്യമായ വിസ്തീർണവും ഉൾപ്പെടെ തയ്യാറാക്കിയ പുതിയ റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിക്കണമെന്നും മേജർ ആർച്ച് ബിഷപ്പ് ആവശ്യപ്പെട്ടു. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മുന്നറിയിപ്പുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ 81st ജനറൽ അസംബ്ലിയുടെ പൊതുചർച്ചയ്ക്ക് ന്യൂയോർക്കിലെ യു എൻ ആസ്ഥാനത്ത് തുടക്കം. 130-ലധികം രാജ്യങ്ങളുടെ തലവന്മാരും പ്രതിനിധികളും പങ്കെടുക്കുന്ന സമ്മേളനം യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന്റെ വൈകാരിക വിടവാങ്ങൽ പ്രസംഗത്തോടെയാണ് ആരംഭിച്ചത്. പശ്ചിമേഷ്യയിലെ യുദ്ധങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ. അതിനിടെ ഇറാൻ ലോകത്തിന്റെ ഭീകരതയുടെ 1st നമ്പർ സ്പോൺസറാണെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ഇന്നും പശ്ചിമേഷ്യയുടെ ഭീഷണി. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണ നേട്ടവും ലോക സമാധാനത്തിന് നടത്തിയ സംഭാവനയും എടുത്തു പറഞ്ഞാണ് പൊതുസഭയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസംഗം. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചിയുമായി ചർച്ച നടത്തി യു എസ് പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിത്കോഫ്. ന്യൂയോർക്കിൽ നടന്ന യു എൻ പൊതുസഭാ സമ്മേളനത്തിനിടെയായിരുന്നു കൂടിക്കാഴ്ച. കൂടിക്കാഴ്ച വളരെ നല്ലതെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. യു എസ് സൈനിക വിന്യാസം നിയന്ത്രിച്ചാൽ 7 ദിവസത്തിനകം ഹോർമുസ് തുറക്കാമെന്ന ഉപാധി ഇറാൻ മുന്നോട്ട് വെച്ചതായി കൂടുതൽ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇക്കാര്യം യു എസിനെ അറിയിച്ചതായി ജാപ്പനീസ് വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിന് തുടക്കമായതോടെ പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ മുറുകി. ആക്രമണമുണ്ടായാൽ എവിടെയും എത്തിച്ചേരാൻ ശേഷിയുള്ള മിസൈലുകൾ കൈവശമുണ്ടെന്ന മുന്നറിയിപ്പും ഇറാൻ നൽകി. ഏഷ്യൻ ഗെയിംസിന്റെ 4th ദിനത്തിൽ ഇന്ത്യയ്ക്ക് സമ്മിശ്ര തുടക്കം. വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ ഇനത്തിൽ ഇന്ത്യയുടെ 8 ഒളിമ്പിക് മെഡൽ ജേതാവായ മനു ഭക്കർ 579 പോയിന്റോടെ 4th സ്ഥാനക്കാരിയായി. വ്യക്തിഗത ഫൈനലിലേക്ക് യോഗ്യത നേടി. എന്നാൽ ഇന്ത്യ സ്വർണ്ണ മെഡൽ ഉറപ്പിച്ചിരുന്ന വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ ടീം ഇനത്തിൽ തിരിച്ചടി നേരിട്ടതോടെ ഇന്ത്യയ്ക്ക് മെഡൽ പട്ടികയിൽ ഇടം നേടാൻ കഴിഞ്ഞില്ല. ബ്രസീൽ ഫുട്ബോൾ ഇതിഹാസങ്ങൾ ഇന്ന് കൊച്ചിയുടെ മണ്ണിൽ. ഐ എം വിജയ് നയിക്കുന്ന ഇന്ത്യൻ ഓൾസ്റ്റാർ ടീം ബ്രസീൽ ലെജൻസിനെ നേരിടും.
ഇന്ത്യൻ സമയം 7:30 കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. ബ്രസീലിന്റെ മഞ്ഞക്കുപ്പായത്തിൽ ലോകത്തെ വിസ്മയിപ്പിച്ച സാക്ഷാൽ റൊണാൾഡീഞ്ഞോയും റിവാൾഡോയും ടീമിന്റെ ഭാഗം. 2002 ലോകകപ്പ് നേടിയ ബ്രസീൽ ടീമിൽ അംഗമായിരുന്ന ഇരുവരുടെയും സാന്നിധ്യമാണ് മത്സരത്തിന്റെ ഹൈലൈറ്റ്. ഇന്ത്യൻ ഫുട്ബോളിന്റെ സുവർണകാലത്തെ ഓർമ്മിപ്പിക്കുന്ന താരനിരയാണ് മറുവശത്തുള്ളത്. ഐ എം വിജയൻ, ബൈചുങ് ഭൂട്ടിയ, ജോ പോൾ അഞ്ചേരി, സി കെ വിനീത് എന്നിവർ ഇന്ത്യൻ ഓൾസ്റ്റാർസിനായി കളത്തിലിറങ്ങും. അടുത്ത വാർത്ത 9 മണിക്ക്. ഹോം എഫ് എം ന്യൂസ്.

0: You're listening to Home 92.2 FM. Home is a feeling. Sand News.
1: Sand News. Sand News with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: Good morning, welcome back. Home 92.2 FM ലേക്ക് സ്വാഗതം. ചെറിയ തൊണ്ടരച്ച എന്ത് തണുപ്പ് തുടങ്ങിയോ? ഇത്രയും നാൾ ഒരു വിഷയമില്ലായിരുന്നു. ചുമ്മാ കേട്ടോ, അത് ജസ്റ്റ് ഞാൻ ഇപ്പം ഇച്ചിരി വെള്ളം കുടിച്ചു, അത് കഴിഞ്ഞൊരു കോഫിയും കുടിച്ചു, അതിൻ്റെ ഒരു കോമ്പിനേഷനാണ് ആ എഫക്ട് കേട്ടത്. എന്താണേലും ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. ഹേയ്, നമസ്കാരം. അക്ഷയ് ആണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. സമയം 8 മണി കഴിഞ്ഞ് 21 മിനിറ്റ്. September 23 ബുധനാഴ്ച, മിഡ് വീക്കായി. ദിവസം പോകുന്നതിന് ഉള്ള സ്പീഡ്, സത്യം പറഞ്ഞാൽ നമ്മുടെ വർക്കിനോട് ആ സ്പീഡ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പലപ്പോഴും ആലോചിക്കായിരുന്നു. ഇച്ചിരി ദിവസം കൂടുതൽ കിട്ടിയായിരുന്നു, കുറെ കാര്യങ്ങളോട് ചെയ്യാമായിരുന്നു. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടോ? പല ടൈപ്പ് ആളുകൾ കാണാം അല്ലേ. എനിക്ക് ഇച്ചിരി ദിവസം കിട്ടിയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള ഒരു ആഗ്രഹം. പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തീരണമെന്നായിരുന്നു. എന്താണേലും നല്ലൊരു മോർണിംഗ്. എല്ലാവരും ഓഫീസിലേക്ക് തീർച്ചയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. പലയിടങ്ങളിലും ട്രാഫിക് സിറ്റുവേഷനൊക്കെ ഉണ്ട്, അപ്ഡേറ്റ്സ് എനിക്കിവിടെ കിട്ടുന്നുണ്ട്. ഞാൻ ട്രാഫിക്കിൻ്റെ സമയത്ത് പറയട്ടെ. നമ്മൾ ഷാർജയിലെ അൽതവൺ റൗണ്ട് ബോട്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അൽതവണിൽ രാവിലെ പോയാലും ഒരു 20 മിനിറ്റ് എടുക്കണം, വൈകിട്ട് വന്നാലും ഒരു 20 മിനിറ്റ് എടുക്കണം. അതേപോലെ തന്നെ ഷാർജയിലെ ഒരു പണി, എന്തെങ്കിലും പണി തുടങ്ങിക്കഴിഞ്ഞാൽ അത് തീരാനായിട്ടുള്ള ഡിലേ നമ്മൾ പലരും പറയുന്നതാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഷാർജയുടെ ഫേസ് മാറിയതായിട്ടാണ് നമുക്ക് പലയിടത്തും കാണാൻ പറ്റുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ ഈ കാറ്റ് റൗണ്ട് ബോട്ടില്ലേ, ഷാർജ ദുബായ് ബോർഡറിൽ, കിസൈസിൻ്റെ ആ ബോർഡറിൽ, അവിടുന്ന് നമ്മൾ കണക്ട് ചെയ്തിട്ട് എവിടുന്ന നമ്മൾ അങ്ങ് നാഷണൽ പെയിൻസിൻ്റെ അവിടുന്ന് കണക്ട് ചെയ്ത് വരുന്ന അവിടെ ഒരു പാലം പണി വരുന്നുണ്ട്. എന്ത് സ്പീഡിലാണെന്നറിയോ ആ പാലം പണി പ്രോഗ്രസ് ആവുന്നത്. ഒരു പക്ഷേ ഷാർജയിൽ ഇത്രയും സ്പീഡിൽ ദുബായിയുടെ സമാനമായിട്ട് കടം പിടിക്കുന്ന പോലെ തന്നെയാണ് ആ എൻ്റയർ സ്ട്രെച്ചിൽ പാലം പണി കഴിയുന്നത്. അതോടെ എനിക്കൊന്നും ഒരു വലിയൊരു ട്രാഫിക് സിറ്റുവേഷൻ അവിടുത്തെ ഒഴിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ ഈ അൽതവൻ്റെ ഞാൻ കാര്യം പറയാൻ കാരണം, ഈ നമ്മുടെ അൽതവൻ്റെ അവിടുത്തെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു സിമ്പിൾ ഉണ്ട്, സ്റ്റാച്യു ഉണ്ടായിരുന്നല്ലോ, അത് അവർ പൊളിച്ചിരുന്നു. അന്നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പൊളിക്കും. ഈ സ്പെഷ്യലി ചൈൽഡ്ഹുഡ് ഷാർജയിലൊക്കെ ജീവിച്ച് വന്ന ആളുകൾക്കൊക്കെ അത് ഭയങ്കര ഫീലിംഗ് ആണ്. അവർ പറഞ്ഞിരുന്നത് ഇത് അതേപോലെ തന്നെ, അല്ലെങ്കിൽ അതിനെക്കാട്ടി ഭംഗിയായിട്ട് ഞങ്ങൾ റീസ്റ്റോർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എങ്ങനെയായിരിക്കും അത് റീസ്റ്റോർ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് RTA അത് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ രസമെന്ന് പറയും, ഞാൻ ആലോചിച്ച് ഇത് ഏതാ സ്ഥലം. കാരണം നമ്മൾ യൂഷ്വലി കാണുന്ന തവൻ റൗണ്ട് അബൌട്ട് കാര്യങ്ങളൊന്നും, റൗണ്ട് അബൌട്ട് ഇല്ല അവിടെ. അതിന് പകരം ഒരു എക്സ് ഷേപ്പിൽ ഒരു ആർച്ച് വെച്ച് ആ ആർച്ചിന് മേലെയാണ് ഈ നമ്മുടെ പഴയ സിമ്പിൾ അവിടെ വരുന്നത്. എന്നിട്ട് അണ്ടർപാസ് കൂടെ ഒരു 500 മീറ്റർ അണ്ടർപാസ് വരുന്നത്. അതായത് അവിടെ സിഗ്നല് കാത്ത് നിൽക്കുന്ന ആ ട്രാഫിക് സിറ്റുവേഷൻ മുഴുവൻ മാറി നമുക്ക് ഈസി ആയിട്ട് പോകത്തക്ക രീതിയിലുള്ള ഒരു റോഡ് കൺസ്ട്രക്ഷൻ ആണ് അവിടെ വരുന്നത്. ആൻഡ് ഇത് ഇന്ന് കഴിഞ്ഞ ദിവസമാണ് ഇത് ഡിക്ലെയർ ചെയ്ത്, 22-ാം തീയതിയാണ് ഡിക്ലെയർ ചെയ്ത്. November 4, അതായത് ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൻ്റെ ഫസ്റ്റ് ഡേയിലായിരിക്കും ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. വാട്ട് എ വിഷൻ അല്ലെ, എത്ര മനോഹരമായിട്ടുള്ള രീതിയിലാണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞേക്കുന്ന ഈ പാലം, ഈ നമ്മുടെ ഈ കറക്റ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ, നമ്മുടെ അൽവാസൽ വില്ലേജ് ഒക്കെ ഇല്ലേ, ആ വില്ലേജിൻ്റെ ആ ഫ്രണ്ടിൽ കൂടെ ബാക്ക് സൈഡിൽ കൂടെ പോകുന്ന ആ റോഡ്, ആ അവിടുത്തെ വരാൻ പോകുന്ന അവിടെ ഇപ്പം സത്യം പറഞ്ഞാൽ പാലം പണിയുടെ കാര്യങ്ങൾ കുറച്ച് കഞ്ചഷൻ ഉണ്ട്. അതും ഈ വർഷം തന്നെ December 31 മുന്നേ അത് ഓപ്പൺ ചെയ്യുന്നുള്ള ഒരു വിവരമാണ് കിട്ടുന്നത് കേട്ടോ. വിച്ച് മീൻസ് ഷാർജ അത്രയും വേഗത്തിലാണ് പല ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ അൽതവൻ സത്യം പറഞ്ഞാൽ അതൊരു ഭയങ്കര, അതിന് വീഡിയോ കൊടുത്തിട്ടുണ്ട് RTA പുറത്ത്, ഞാൻ ആ വീഡിയോ കണ്ടു. അങ്ങനെയാണ് ഞാൻ എങ്ങനെയാണ് അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയത്. വീഡിയോ കൊടുത്തിട്ടുണ്ട്. ഗംഭീര ഡിസൈനിലാണ് അൽതവൺ റൗണ്ട് എന്നീ തൊട്ട് റൗണ്ട് ഔട്ട് ഇല്ല, അൽതവൺ അണ്ടർപാസ് എന്ന് വേണേൽ പറയാം, ആ ഒരു ഏരിയ മാറാനായിട്ട് പോകുന്നത് കേട്ടോ.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: All right, അങ്ങനെ ഹോം 92.2 എഫ്എമ്മിന്റെ വൺ ഇയർ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് നൽകാൻ പോകുന്ന ആ ഒരു ഗോൾഡ് കോയിൻ 9 ഗ്രാം ഗോൾഡ് കോയിൻ ഗോൾഡാണ് 22 കാരറ്റിന്റെ ജോയൽ കാസ് നിങ്ങളിലേക്ക് തരാനായിട്ട് പോകുന്നത്. സോ ഇതിന്റെ ചോദ്യം എല്ലാ ദിവസവും വളരെ വേറിട്ട സമയങ്ങളിലാണ് ഞാൻ ചോദിക്കുന്നത്. ഇന്ന് നമുക്ക് ഈ സമയത്ത് നേടാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഫോർമാറ്റ് മറക്കട്ട, 922 സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര്, 922 സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര്. ഇത് മാത്രമാണ്, വേറെ ഒരു ഫോർമാറ്റ് ആഡ് ഓൺ ചെയ്യരുത്. ഇത് നമ്മുടെ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനാണ് കേട്ടോ. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വാട്സ്ആപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, ഒരു SMS കാര്യത്തിലൊന്നും പോരുത്. അപ്പൊ ഇന്നത്തെ ചോദ്യം പറയട്ടെ, റെഡിയാണോ? എല്ലാവരും എടുത്ത് പടപടയെന്ന് ഇവിടെ ഉത്തരങ്ങൾ വരണം കേട്ടോ, ഇല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് ആവില്ല, റാൻഡമൈസർ എടുക്കില്ല. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കാം. ഓക്കെ, ദുബായ് മെട്രോയുടെ റെഡ് ലൈൻ ആരംഭിച്ച വർഷം മാത്രം പറഞ്ഞാൽ മതി. ദുബായ് മെട്രോയുടെ റെഡ് ലൈൻ ആരംഭിച്ച വർഷം ഏതാണ് എന്നുള്ളത് നിങ്ങൾ മാത്രം നിങ്ങൾ പറയാം. സോറി, ഗ്രീൻ ലൈൻ ആരംഭിച്ച വർഷം ഏതാണെന്നുള്ളത് മാത്രം പറയാം. ദുബായ് മെട്രോയുടെ ഗ്രീൻ ലൈൻ ആരംഭിച്ച വർഷം, മേബി രണ്ടും ഒന്നാണ് ഞാനത് നിങ്ങളൊന്ന് കൺഫ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒന്നുകൂടെ ഗ്രീൻ ലൈൻ ആക്കിയതാണ്. ഗ്രീൻ ലൈൻ പെട്ടെന്ന് ഇവിടെ ഒരുപാട് ഉത്തരങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഏതാണ് ദുബായ് മെട്രോയുടെ, ഏത് വർഷമാണ് ദുബായ് മെട്രോയുടെ ഗ്രീൻ ലൈൻ ആരംഭിച്ചതെന്നുള്ളതാണ് ചോദ്യം. വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ. ലെറ്റ്സ് സീ ആരാണ് ഇന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യം നോക്കാം.

0: You're listening to Home 92.2 FM. Home is a feeling. Traffic update. Traffic update.
1: Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ, റോഡുകളിൽ നല്ല രീതിയിലുള്ള ട്രാഫിക് തന്നെയാണ് പോകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറിലും ഇതേ സിറ്റുവേഷൻ തന്നെ, പ്രത്യേകിച്ച് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡാണ് കേട്ടോ, ബമ്പർ ടു ബമ്പർ ട്രാഫിക് സിറ്റുവേഷൻ തന്നെയാണ്. അലിത്തിയ ടോൾ റോഡിലും ട്രാഫിക് സിറ്റുവേഷൻ വളരെ രൂക്ഷമായിട്ട് തന്നെയുണ്ട്. ദണ്ഡി നമ്മുടെ ഷെയ്ഖ് സായിദ് റോഡിൽ, നമ്മുടെ ദുബായ് മറീനയുടെ അടുത്ത് എനിക്കൊന്നും അവിടെ ഒരു 3 ആക്സിഡന്റ് ഓൾറെഡി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നല്ല ബമ്പർ ടു ബമ്പർ, നമ്മുടെ ജെ എൽ ടി ക്ലസ് റീലൊക്കെ ആ ഒരു ഭാഗമുണ്ടല്ലോ, അങ്ങ് നമ്മുടെ ബ്രഷൊക്കെ കഴിഞ്ഞു പോകണം ആ ഒരു ഏരിയയിലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു ഏരിയയിലും നല്ല രീതിയിലുള്ള ട്രാഫിക് സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ തന്നെ രാവിലെ പോയിക്കൊണ്ടിരിക്കുന്നത്. എമിറേറ്റ്സ് റോഡ് കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഓൾറൈറ്റ്, അപ്പം ഷാർജ നമ്മുടെ പറഞ്ഞ വാച്ചസ് സ്ക്വയറും കൾച്ചർ സ്ക്വയറും ആ ഒരു ഏരിയയിലും ഒരു ആക്സിഡൻറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടും ചെറിയൊരു കൺജഷൻ അവിടെയും കാണുന്നുണ്ട്. അജ്മാനിയും തുടങ്ങുന്ന ട്രാഫിക് സിറ്റുവേഷനൊക്കെ തന്നെ മാറി, എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. എനിക്കൊന്ന് ലോങ് സ്ട്രെച്ച് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാനാണെങ്കിൽ എമിറേറ്റ്സ് റോഡ് തന്നെ എടുത്ത് പോകുക എന്നുള്ളതാണ് ദ പെർഫെക്ട് ചോയ്സ്. ഇപ്പോൾ വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആസ് യൂഷ്വൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ 0582 9220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായ ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number one in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.

0: ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ ഹോം 92.2 എഫ്എമ്മിൽ അക്ഷയാണ് നിങ്ങളുടെ കൂടെയുള്ള നമ്മുടെ നടി നാടക ചലച്ചിത്ര നടി സാവിത്രി സ്ത്രീ ശ്രീധരൻ അന്തരിച്ചു എന്നുള്ളൊരു വാർത്ത നമുക്ക് ഇപ്പോൾ രാവിലെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നാടകത്തിലും സിനിമയിലും അമ്മ ഒരുപാട് വേഷങ്ങൾ, ഇപ്പോൾ സുഡാനി ഫ്രം നൈജീരിയ എന്ന് പറയുന്ന ഒറ്റ സിനിമ മതി അമ്മയുടെ ആ ഒരു വേസറ്റൈലായിട്ടുള്ള ആക്ടിങ് എത്ര മനോഹരമായിട്ടാണെന്നറിയാം. അതിനകത്തെ ആ ഒരു BGM, എനിക്ക് ആ BGM വരുമ്പോൾ എനിക്ക് അമ്മേനെയാണ് ഓർമ്മ വരുന്നത്. ആ ഒരു ചെറിയ തട്ടമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വന്ന് എത്ര മനോഹരമായിട്ടാണ് ആ എൻ്റെ മനസ്സിൽ ഒരിക്കലും പോവാതെ. പക്ഷേ ആ ഈ വാർത്ത ഞാൻ അറിഞ്ഞ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന ആ ഒരു വിഷ്വലും അത് തന്നെയാണ് കേട്ടോ. അതിന് എനിക്കൊന്ന് സംസ്ഥാന ദേശീയ അംഗീകാരം ഒക്കെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവാർഡുകൾ ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരുന്നു. 2012 അമ്മയ്ക്ക് ഇതുപോലെ തന്നെ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്കൊരു അമ്മയുടെ ഒരു ഇൻ്റർവ്യൂ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു അന്ന്. അതായത് ഈ അവാർഡ് കിട്ടിയ സമയത്ത് ഏതോ ഒരു പത്ര ചാനലിൽ പോയ സമയത്ത് അമ്മ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് അത്രയും സന്തോഷമാണ്, പക്ഷേ എനിക്ക് മനസ്സ് തുറന്ന് അത്രയും സന്തോഷിക്കാനായിട്ട് പറ്റണില്ല. കാരണം എന്നെ വളർത്തി വലുതാക്കിയ, നാടകത്തിലൂടെ വളർത്തി വലുതാക്കിയ എൻ്റെ അച്ഛനും അതുപോലെ തന്നെ എന്നെ ഇത്രയും പ്രോത്സാഹിപ്പിച്ച എൻ്റെ ഭർത്താവും, അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിക്കാണണമെന്നുള്ളത്. പക്ഷേ അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് അത് നടന്നില്ല. പക്ഷേ ഇന്നലെ ഇപ്പോൾ എനിക്ക് കിട്ടിയപ്പോൾ സന്തോഷമുണ്ട്, പക്ഷേ അവർ ഇല്ലാത്ത ആ ഒരു ദുഃഖവും അതെന്നെ അത്രമാത്രം എന്നെ സന്തോഷിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഞാൻ പെട്ടെന്ന് എനിക്ക് അത് എപ്പോഴും എവിടെയോ കണ്ട ഒരു മറന്നൊരു ഒരു ഒരു വിഷ്വൽ ബൈറ്റ് പോലെ എൻ്റെ മനസ്സിലും കിടപ്പുണ്ടായിരുന്നു. എന്നാലും അമ്മയുടെ വിയോഗം അത് എല്ലാ വാർത്താ ചാനലുകളിലും രാവിലെ തൊട്ടേ ഇന്ന് രാവിലെ ആയിരുന്നു എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറിനുള്ളിൽ സംഭവിച്ചിരുന്നു വാർത്തയാണ് ഇപ്പോൾ നമുക്ക് എല്ലാവരും അറിയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു വാർത്തയും കൂടെ മലയാളത്തിന് മറ്റൊരു നല്ലൊരു എന്താ പറയുന്നത് ഒരു നടി ആണ് നമുക്ക് ഒരു നല്ലൊരു കലാകാരി നാടകരംഗത്തും അത്രയും മികവിച്ച ഒരു നടി തന്നെയാണ് നമുക്കിപ്പം മലയാള സിനിമയിൽ നിന്ന് വിട പറഞ്ഞത്.
1: Stay connected with Home 92.2 FM. Home is a feeling.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
2: Good morning, welcome back. Home 92.2 FM. Swagatham. Hey, namaskaram. Akshayaan. രാവിലെ ഞാൻ ഷാർജയുടെ ഡെവലപ്മെന്റ് ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ പുതിയൊരു ആർട്ടിക്കിൾ വായിക്കായിരുന്നു കേട്ടോ. നമ്മുടെ ഷാർജയിലേക്ക് ഒരു പുതിയ ലേക്ക് വരുന്നുണ്ട്. അൽഫ്രേഷ് ലേക്ക് എന്നാണ്. ഇതിന്റെ പ്ലാനും കാര്യങ്ങളും ഒക്കെ തന്നെ അപ്രൂവ് ആയിട്ടുണ്ട്. ഇതിന്റെ ഒരു ഏരിയയും വിസ്തീർണവും കണ്ടു കഴിഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞു, എൻ്റെ ഒരു മോക്കപ്പ് പ്ലാൻ കണ്ട് സത്യം പറഞ്ഞാൽ ഓ ജസ്റ്റ് വാവ്, ആ ഒരു ഫീൽ ഉണ്ടല്ലോ. ആ ഒരു സംഭവമായിരുന്നു എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നിരുന്നത് കേട്ടോ. അതായത് നമുക്ക് ഇപ്പോൾ ഷാർജയിൽ നോക്കുകയാണെങ്കിൽ വാട്ടർഫോൾസ്, ഗ്രീനറി, മൗണ്ടൻസ് ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വലിയ ഒരു എന്താ പറയുന്നത്, എനിക്കതൊരു വലിയൊരു ടൂറിസം അട്രാക്ഷൻ തന്നെയാണ് അവിടെ വരാനായിട്ട് പോകുന്നത്. ഏകദേശം 51,200 സ്ക്വയർ മീറ്ററിലാണ് ഈ ലേക്ക് വരുന്നത്. 28 മില്യൺ ഗാലൻസ് ഓഫ് വാട്ടറാണ് ഇതിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇതിനകത്ത് എന്താ പറയുന്നത്, മൗണ്ടൻസ് ഉണ്ട്, അതുപോലെ തന്നെ ട്രീസ് ഉണ്ട്, വാട്ടർഫോൾസ് ഉണ്ട്. അങ്ങനെ ഒരു ഫാമിലി ഡെസ്റ്റിനേഷൻ ആയിട്ടാണ് ഈ ഒരു പ്രൊജക്ട് കൊണ്ടുവരാൻ പോകുന്നത്. ഏകദേശം 200 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളും അതുപോലെ അത്രയും മനോഹരമായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ഷാർജയിൽ നമ്മൾ കാണുന്ന ഈ ഏരിയയിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം എവിടെയായിരിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിക്കാതെ ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ ഈ ഓസ്ട്രിയ പോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം നമ്മൾ ഇങ്ങനത്തെ ഒരു നേച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സീനറി സംഭവങ്ങൾ നമുക്ക് കാണുന്നതാണ്. അപ്പോൾ അവിടെയാണ് അതുപോലെയുള്ളൊരു സംഭവമാണ് ഇവിടെയും റീക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നത് 2024 നമ്മൾ ഹാങ്ങിങ് ഗാർഡനും കാര്യങ്ങളും ഒക്കെ തന്നെ ഷാർജയിൽ വന്നിരുന്നത്. അപ്പോൾ ആ ഹാങ്ങിങ് കാണാൻ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ടൂറിസ്റ്റുകളാണ് അങ്ങോട്ട് സത്യം പറഞ്ഞാൽ എത്തിത്തുടങ്ങിയത്. ഇപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു സംഭവം കേട്ടോ. സത്യം പറഞ്ഞാൽ ഷാർജ ഉണ്ടല്ലോ ഇപ്പോൾ ടൈമിന് അഗൈൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്ത് ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു എമിറേറ്റ്സ് ആയിട്ട് മാറുകയാണ് കേട്ടോ. എന്തായാലും ഇത് ഇതിൻ്റെ ഇതിൻ്റെ ചെറിയൊരു മോക്കപ്പ് ഇമേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സൂൺ നമുക്കിതൊക്കെ തന്നെ അവിടെ പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷമായിരിക്കും കാണാം. അതിനകത്ത് കുറേ അവർ പറയുന്നുണ്ട് കുറേയധികം എന്താ പറയുന്നത് കഫേസും റെസ്റ്റോറൻസും ഒക്കെ ആയിട്ട് ഒരു നീണ്ട മണിക്കൂറുകളോളം ഒരു ഫാമിലിക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ സ്പെൻഡ് ചെയ്യാനും ഫോട്ടോഗ്രാഫിക്കും ഒക്കെ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗംഭീര ഡെസ്റ്റിനേഷനാക്കി മാറ്റുമെന്നുള്ളൊരു കാര്യം കൂടെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്.
0: Was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.

0: home is a feeling.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
5: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
4: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
6: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
7: Joya Lucas presents Home 92.2 FM, first anniversary birthday bash.
8: Joya Lucas, world's favorite jeweler.
7: Supported by akbartravels.com, Almaraya car rentals and Volcano LED solutions.
9: ഹലോ, എന്താടാ ബെൻസെ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എസിയെ JM-ന്റെ എസിയാ. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
7: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
5: September 26 എന്താ പരിപാടി?
2: September 26 പരിപാടി? Please make some noise for സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അകം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ?
5: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
2: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
5: UAE-യിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന September 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
2: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് platinumlist.ae. പ്രൗഡ് റേഡിയോ പാർട്ട്നേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.
7: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
10: ദിസ് ആർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ഇസ് ബ്രോട്ട് യു ബൈ ലുലു ഇൻ മിനിറ്റ്സ്. ഷോപ്പ് ഓൺ ദ ലുലു ആപ്പ് ആൻഡ് ഗെറ്റ് ലുലു ഹൈപ്പർമാർക്കറ്റ് ഡെലിവേർഡ് ഇൻ മിനിറ്റ്സ്.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: നമ്മുടെ 1 month ഫ്രീ കാർ റെന്റൽ സബ്സ്ക്രിപ്ഷൻ ആണ് അൽമലയ കാർസ് ആൻഡ് റെന്റൽസ് നിങ്ങൾക്ക് നൽകാനായിട്ട് പോകുന്നത്. സോ ഇതിലേക്ക് നിങ്ങൾക്ക് ഒരുപാട് പേര് കാർ റെന്റിൽ കിട്ടുന്ന ഈ ഒരു കോൺടസ്റ്റിന് വേണ്ടി പങ്കെടുക്കാറുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, ഹോം ഡ്രൈവ് സ്പേസ് നിങ്ങളുടെ പേരോട് ചേർത്ത് 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. അത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ അങ്ങോട്ട് വിളിക്കും. ആ വിളിക്കുന്ന സമയത്ത് ഫോൺ എടുക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങൾ അറിയാലോ, ഞാൻ ഒരു 2-3 ഇത് പാട്ടുകളായിരിക്കും ചോദിക്കുന്നത്. അതിൽ നിന്ന് റൈറ്റായിട്ട് നിങ്ങൾ ആൻസർ പറയണം. അങ്ങനെ എല്ലാവർക്കും അറിയാം, ഇപ്പം എല്ലാവരും കാത്തിരിക്കുന്നതാണ്. എനിക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വിളിക്കുക, അറിയാം ചോദിച്ചോ എന്നാണ് പറയുന്നത്. ഇപ്പം ഭയങ്കരമായിട്ട് എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള കുറേ പേരാണ് ഞാൻ വിളിക്കുന്നത് കേട്ടോ. എന്തായാലും ഞാൻ ഇച്ചിരി ടഫ് ആക്കേണ്ടി വരും മിക്കാറ്. എന്തെല്ലാം നോക്കാം നമുക്ക്. എന്തായാലും വേണം തന്നെ നിങ്ങൾ മെസ്സേജ് അയക്കുക. തമിഴ് സോങ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ കൂടെ ഒരു കോളർ ഉണ്ടാവും.
2: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
4: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Double hit of the hour. You're tuned into Home 92.2 FM. Home is a feeling. Traffic update.
1: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ട്രാഫിക് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഷാർജ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിലെ ആ ഒരു അവസ്ഥ രാവിലത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഫാർ ബെറ്റർ ആണ്. പക്ഷേ എന്നാലും മർദ്ദിഫ് കഴിഞ്ഞ് കുറച്ചുകൂടെ ഒരു സ്ലോ മൂവിങ് ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്. ഷെയ്ഖ് സയ്യിദ് റോഡും അൽക്കീൻ റോഡും ഒക്കെ കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് ആണ്. അലി തിയേറ്റർ ഓൾ റോഡും നോക്കുകയാണെങ്കിൽ ബമ്പർ ടു ബമ്പർ ട്രാഫിക് സിറ്റുവേഷനും കാണുന്നുണ്ട്. നമ്മുടെ ദേയ്ദ റോഡ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുണ്ട്. അജ്മൻ ഏരിയകളൊക്കെ ഫ്രീ ആയിട്ടുണ്ട്. എംറേസ് റോഡും ഫ്രീ ആയിട്ടുണ്ട്. എനിവേ ഹാപ്പി ന്യൂസ് തന്നെയാണ്. റോഡിലെ സിറ്റുവേഷൻ ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നത് കേട്ടോ. വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാന്നാണ്. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക്.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കും കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae. ആകാംക്ഷയുയർത്തുന്ന കുറ്റാന്വേഷണ കഥയുമായി സൈജു കുറുപ്പ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം. സർക്കിൾ ഇൻസ്പെക്ടർ ആന്റോ ഈപ്പൻ എന്ന ഉശിരൻ പോലീസ് കഥാപാത്രമായി സൈജു കുറുപ്പ്, ഒപ്പം സിദ്ദിഖ്, അഷ്കർ അലി, അഞ്ജു കുര്യൻ തുടങ്ങി വലിയൊരു താരനിരയും അണിഞ്ഞിരിക്കുന്നു. വിഷ്ണു രാമചന്ദ്രന്റെ രചനയിൽ രാജേഷ് പരമേശ്വരൻ സംവിധാനം ചെയ്യുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം ആരം
3: സെപ്റ്റംബർ 25 GCCയിൽ റിലീസിനെത്തുന്നു. ആരം മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: മെഡിക്കൽ ഒന്ന് കഴിഞ്ഞോട്ടെ, ഇടിച്ചു കൂമ്പിയാൻ കലക്കും. വന്നി
5: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alukas, world's favorite jeweler.
1: Supported by akputravels.com, Almaraya Car Rentals and Volcano LED Solutions.
7: Ammone, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
8: ശ്രദ്ധിക്കണ്ട.
7: എടാ മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
9: അണ്ണം പേടിക്കണ്ട,
10: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
7: അമ്മാണ്, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്മാണ്.
8: അണ്ണ ശ്രദ്ധിക്ക.
11: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് ഇൻ.
12: മമ്മി വിശക്കുന്നു.
13: ഓക്കേടാ, വെറും 10 മിനിറ്റ്. ചൂടും ടേസ്റ്റിയുമായ പാസ്ത റെഡി.
12: ആഹാ, പാസ്തയോ?
14: പക്ഷേ ഇത് ഹെൽത്തി ആണോ?
13: പിന്നല്ലാതെ, ഇത് 100% ഗോതമ്പിൽ നിന്നുണ്ടാക്കിയതാണ്. വൈറ്റമിനുകളും മിനറൽസും ധാരാളം ഉണ്ട്. വെജിറ്റേറിയൻ ആയും നോൺ വെജിറ്റേറിയൻ ആയും ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കാം.
12: വൗ, നൈസ്, സൂപ്പർ ടേസ്റ്റ് മമ്മി.
14: ആഹാ, നല്ല സ്വാദ്. പുതുതായിട്ട് വാങ്ങിയതാണോ?
13: ഇതോ, ഗ്രീൻ ഫാമിന്റെ ഹെൽദി ബൈ നേച്ചർ പാസ്ത.
1: ഗ്രീൻ ഫാം പ്രസന്റ്സ് ഹെൽദി ബൈ നേച്ചർ പാസ്ത റേഞ്ച്. മാക്കറോണി, പെന്നെ, ഫിസീലി, വെർമിസെല്ലി, സ്പഗേറ്റി. രുചിയും ആരോഗ്യവും ഇനി ഒന്നിച്ച്. ഗ്രീൻ ഫാം ഹെൽദി ബൈ നേച്ചർ പാസ്ത, അവൈലബിൾ ഇൻ ഓൾ ലീഡിംഗ് ഹൈപ്പർമാർക്കറ്റ്, സൂപ്പർമാർക്കറ്റ്, റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.
15: എമിറേറ്റ്സ് മലയാളി നേഴ്സസ് ഫാമിലി ബോട്ടിം ഒരുമിച്ചോണം സീസൺ 2.
8: ഈശ്വരി ബാൻഡ്, ആര്യദയാൽ, വൈകാഷ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
15: സെപ്റ്റംബർ 26 മൊഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
8: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
15: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻഡ് ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്
8: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ് മദേഴ്സ് റെസിപ്പി മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി യാപ് ലീഗൽ സർവീസസ് ആൻഡ് മാർക്ക് ആൻഡ് സേവ് ഹൈപ്പർ മാർക്കറ്റ്
15: ആൻഡ് ഇവൻ ബൈ WR ഇവന്റ്സ് ഇൻ അസോസിയേഷൻ വിത്ത് EMMF UAE എനർജൈസ്ഡ് ബൈ ഹോം 92.2 FM.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഏതൊരു ആവശ്യങ്ങൾക്ക് നമ്മുടെ ഗ്രോസറി ആയിക്കോട്ടെ, എസൻഷ്യൽ സാധനങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിൽ എന്തും ആയിക്കോട്ടെ, നമ്മൾ ബിസി ലൈഫിൽ ഇങ്ങനെ പോകൊണ്ടിരിക്കുന്ന സമയത്ത് ലുലു മിനിറ്റ്സ് ഉണ്ട് ഉള്ളതുകൊണ്ട് നമുക്ക് എന്തും അതിവേഗം നമുക്ക് ലുലു ഒന്ന് ഡയറക്റ്റ്ലി നമ്മുടെ വീട്ടിലേക്ക് ഡെലിവറി ചെയ്യുന്നതാണ് കേട്ടോ. ഇപ്പം നമുക്ക് നിങ്ങൾ ബിസിയായിട്ട് വീട്ടിലിരിക്കുകയായിരിക്കും, പക്ഷേ ബിസിയായിട്ട് വീട്ടിലിരിക്കുക, ബിസിയായിട്ട് നിങ്ങൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നുകൊണ്ടിരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഓഫീസിൽ ബിസിയായിട്ടിരിക്കുകയായിരിക്കാം. അപ്പോൾ ഒക്കെ നിങ്ങൾക്ക് എന്ത് സാധനം വേണമെങ്കിലും നിങ്ങൾ ഇനി ട്രാഫിക്കിൽ പോയി സൂപ്പർ മാർക്കറ്റിൽ പോയി പർച്ചേസ് ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു ആപ്ലിക്കേഷൻ ലുലുവിൻ്റെ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ ഇരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് വേണ്ട സാധനം ക്വാളിറ്റി പ്രൊഡക്ട്സ് നിങ്ങളുടെ വീട്ടിലേക്ക് ഡെലിവറി ചെയ്യുന്നതാണ് കേട്ടോ. അതാണ് ലുലു തരുന്ന ഗ്യാരണ്ടി, അത് മിനിറ്റുകൾക്കുള്ളിൽ. അപ്പോൾ ഇനി നെക്സ്റ്റ് ഡേ നിങ്ങൾ ഗ്രോസറി എസൻഷ്യൽ സാധനങ്ങളൊക്കെ തന്നെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ലുലു ആപ്പ് വഴി ഓർഡർ ചെയ്യാം.
9: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: 92.2 FM. Home is a feeling. This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: Home FM News in Detail. Vartagal Vishadamai.
0: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: വിമാനയാത്രയിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണം. എക്സാലോജി കേസിൽ വേട്ടയില്ല, പ്രതികാരവുമില്ലെന്ന വി ഡി സതീശൻ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സ്വകാര്യ വിമാനത്തിൽ ഇനി വിമാനയാത്രയിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണം. എക്സാലോജി കേസിൽ വേട്ടയില്ല, പ്രതികാരവുമില്ലെന്ന വി ഡി സതീശൻ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ.

വിമാനത്തിലാണെന്നും മുഖ്യമന്ത്രി. ഇപ്പോൾ സഞ്ചരിച്ചു, ഇനിയും സഞ്ചരിക്കും. എന്നാൽ ആരുടേതാണ് ഈ വിമാനം എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി വ്യക്തത വരുത്തിയിട്ടില്ല. വിവാദ വിമാനയാത്രയിൽ, ചാർട്ടേഡ് വിമാനയാത്രയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയാണ്. യാത്ര സ്വകാര്യ വിമാനത്തിൽ തന്നെയായിരുന്നു എന്ന അദ്ദേഹത്തിന്റെ സ്ഥിരീകരണം. ഇനിയും സഞ്ചരിക്കുമെന്ന് ആവർത്തിക്കുകയാണ്. എന്നാൽ ആരുടെ വിമാനം എന്ന കാര്യത്തിൽ അദ്ദേഹം സ്ഥിരീകരണം നൽകിയിട്ടില്ല. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെ സ്വകാര്യ വിമാനത്തിൽ, ചാർട്ടേഡ് വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട് എന്നുകൂടി പറഞ്ഞു വയ്ക്കുകയാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രി. സി എം ആർ ലക്സാലോജി കേസിൽ പിണറായി വിജയനെതിരായ അന്വേഷണം സർക്കാർ ഒരു എടുത്തുചാട്ടവും നടത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അന്വേഷണം നിയമപരമായ ബാധ്യത, കേരള പോലീസ് അന്വേഷണം നടത്തിയേ മതിയാകൂ, ആരെയും വേട്ടയാടില്ല, പ്രതികാര ബുദ്ധി ഈ സർക്കാരിനില്ലെന്നും വി ഡി സതീശൻ. ലോക കേരളസഭ പിരിച്ചുവിടുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രവാസികൾക്ക് ഇതിന് പകരം സംവിധാനം ഒരുക്കും. മുഖ്യമന്ത്രി ചെയർമാനായി മന്ത്രിസഭാ ഉപസമിതി ഉണ്ടാകും. ലോക കേരളസഭയിൽ നടന്നത് വലിയ ധൂർത്തെന്നും വി ഡി സതീശൻ ആരോപിച്ചു. മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 800,000 രൂപ സഹായധനം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ അറിയിച്ചത്. റേഞ്ച് റോവർ യാത്രയിൽ തദ്ദേശമന്ത്രി കെ എം ഷാജിയുടെ വാദം പൊളിയുന്നു. സ്വകാര്യ വാഹനം ഔദ്യോഗിക ആവശ്യത്തിന് ഉപയോഗിക്കാൻ യു ഡി എഫ് സർക്കാർ അനുമതി നൽകിയത് 2 മന്ത്രിമാർക്ക് മാത്രം, പി കെ കുഞ്ഞാലിക്കുട്ടിക്കും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും മാത്രമാണ് പൊതുഭരണവകുപ്പിന്റെ അനുമതി ലഭിച്ചത്. സർക്കാർ വാഹനം അപകടത്തിൽപ്പെട്ടതിനെ തുടർന്നാണ് ചെന്നിത്തല സ്വന്തം വാഹനത്തിന് അപേക്ഷ നൽകിയത്. അനുമതിയുണ്ടെന്ന കെ എം ഷാജിയുടെ വാദം ശരിയല്ലെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തുവന്നിരുന്നു. മണ്ഡല മകരവിളക്ക് മുന്നൊരുക്കങ്ങളിലെ വീഴ്ചയ്ക്ക് പിന്നാലെ ശബരിമല തീർത്ഥാടനത്തിൽ കൂടുതൽ പ്രതിസന്ധി. കടകളുടെയും ഹോട്ടലുകളുടെയും ലേലം അനിശ്ചിതത്വത്തിൽ. അരവണ തയ്യാറാക്കാനുള്ള അവശ്യ സാധനങ്ങളുടെ കരാറും ആയില്ല. അതിനിടെ ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രി കെ മുരളീധരനുമായുള്ള അഭിപ്രായ ഭിന്നതകൾക്കിടെ ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ അല്പസമയത്തിനകം മുഖ്യമന്ത്രിയെ കാണും. മുഖ്യമന്ത്രിയെ കാണണമെന്ന് ജയകുമാർ നേരിട്ട് ആവശ്യപ്പെടുകയായിരുന്നു. സി എം ആർ ലക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ ഇ ഡി കത്തിന്മേൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മുഹമ്മദ് റിയാസിനും വീണ ടേക്കുമെതിരായ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കാര്യത്തിൽ തീരുമാനം ഇന്ന്. സർക്കാർ തീരുമാനം കത്തായി ഇന്നായി ഡി ജി പിക്ക് കൈമാറും. ഇതിനുശേഷം എസ് ഐ ടി രൂപീകരിച്ച് സർക്കാർ ഉത്തരവിറക്കും. എസ് ഐ ടി സംഘം ഇ ഡി ഉദ്യോഗസ്ഥരുമായി ആദ്യം കൂടിക്കാഴ്ച നടത്തും. പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണത്തെ തുടക്കത്തിൽ എതിർക്കാൻ സി പി എമ്മിന്റെ തീരുമാനം. പിണറായി വിജയനെതിരായ അന്വേഷണം പാർട്ടി രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് എം വി ഗോവിന്ദൻ. തെളിവിന്റെ കണിക പോലുമില്ല, പിന്നെന്തിനാ ഒളിച്ചോടണമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി. എൽ ഡി എഫ് യോഗം ഉടൻ വിളിക്കും. തെളിവുകളില്ലാതെ പാർട്ടിക്കെതിരെ കടന്നാക്രമണം നടത്തുകയാണ്. ശക്തമായ പ്രതിഷേധം ആരംഭിച്ചു. പ്രതിഷേധം ഇനിയും ഉണ്ടാകും. ഇതുകൊണ്ടൊന്നും സി പി എമ്മിനെ തകർക്കാനാകില്ലെന്നും എം വി ഗോവിന്ദൻ പറയുന്നു. സർക്കാർ നിലപാടിനെ ശക്തമായി പ്രതിരോധിക്കുമെന്ന് മുതിർന്ന സി പി എം നേതാവ് ഇ പി ജയരാജൻ. മുഖ്യമന്ത്രി വി ഡി സതീശനെതിരായ വ്യാജ വിവാഹ ആരോപണ കേസിൽ റിപ്പോർട്ടർ ടി വി മാനേജിംഗ് എഡിറ്റർ ആന്റോ അഗസ്റ്റിനെ ഉടൻ ചോദ്യം ചെയ്യും. നോട്ടീസ് നൽകിയായിരിക്കും വിളിപ്പിക്കുക. കോൺഗ്രസ് നേതാവ് രാജു പി നായരുടെ പരാതിയിലാണ് കേസെടുത്തത്. തൃക്കാക്കര എ സി പിയുടെ നേതൃത്വത്തിലാണ് മൊഴിയെടുക്കുക. അഭിനേത്രി സാവിത്രി ശ്രീധരൻ അന്തരിച്ചു. 40 വർഷത്തിലേറെയായി അരങ്ങിൽ സജീവമായിരുന്നു. 2018 സുഡാനി ഫ്രം നൈജീരിയ എന്ന ചിത്രത്തിലെ ഉമ്മവേഷത്തിലൂടെ ശ്രദ്ധേയയാണ്. ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. ഇ എസ് വിജ്ഞാപനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നടപടിക്രമങ്ങൾ അവ്യക്തമെന്ന് സീറോ മലബാർ സഭ. പരാതികൾ സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിക്കാനിരിക്കെ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ആവശ്യപ്പെട്ടു. എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങൾക്കിടയിൽ ഭിന്നതകൾ ഉയർന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ, തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ സുഖ്ബീർ സിംഗ് സന്ധു, വിവേക് ജോഷി എന്നിവരടങ്ങിയ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എസ് ഐ ആറുമായി ബന്ധപ്പെട്ടാണ് സുഖ്ബീറും വിവേകും പലവട്ടം വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചു എന്ന വാർത്ത പുറത്തുവരുന്നത്. നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഇനി മുതൽ സൂപ്പർ ഇന്റലിജൻസ് എന്ന് വിളിക്കണമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യു എൻ പൊതുസഭയിൽ ലോക നേതാക്കളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ട്രംപ്. ആർട്ടിഫിഷ്യൽ എന്ന വാക്ക് കേൾക്കുമ്പോൾ അത് വ്യാജമായ എന്തോ ഒന്ന് തോന്നലുണ്ടാക്കുന്നുവെന്നും എന്നാൽ എ ഐ വ്യാജമല്ല, മറിച്ച് അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണെന്നും ട്രംപ്. വരും ദിവസങ്ങളിൽ യു എസ് ഔദ്യോഗിക രേഖകളിലടക്കം എ ഐക്ക് പകരം സൂപ്പർ ഇന്റലിജൻസ് എന്ന വാക്ക് ഉപയോഗിക്കുമെന്നും ട്രംപ്. ഇറാൻ ലോകത്തിലെ ഭീകരതയുടെ 1st സ്പോൺസറാണെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ എന്നും പശ്ചിമേഷ്യയുടെ ഭീഷണിയാണ്. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചിയുമായി ചർച്ച നടത്തി യു എസ് പ്രത്യേക പ്രതിനിധി സ്റ്റീവ് ബിറ്റ്കോഫ്. ന്യൂയോർക്കിൽ നടന്ന യു എൻ പൊതുസഭാ സമ്മേളനത്തിനിടെയായിരുന്നു കൂടിക്കാഴ്ച.
അടുത്ത വാർത്ത 11 മണി.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: All right, good morning once again. Welcome back Home 92.2 FM. Swagatham. Ente kooda oralode ende Praveen. Namaskaram.
2: Namaskaram.
1: Hi, good morning. Evidanu vilikane?
2: ഞാനിപ്പോ ദുബായിലുണ്ട്.
1: ദുബായിലാണ്? ദുബായിലാണ് വർക്ക് ചെയ്യണേ?
2: അല്ല, ഞാൻ ഷാർജയിലാണ്.
1: ശരി, ഓൾറൈറ്റ്. അപ്പം നമ്മുടെ അൽമറയ കാസ് ആൻഡ് റെന്റൽസ് നൽകുന്ന 1 month ഫ്രീ സബ്സ്ക്രിപ്ഷന്റെ കോൺടെസ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പോ പ്രവീണാണ് ഇന്ന് നമ്മൾ വിളിക്കാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. റെഡിയാണോ? നമ്മുടെ കോൺടെസ്റ്റ് എന്താണെന്നറിയോ? അറിയാം. നമ്മള് ഒരു സോങ് കേൾപ്പിക്കും, സോങ് അല്ല ബീജിയം കേൾപ്പിക്കും, അത് ഏത് സിനിമയാണെന്നാണ് ഗസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അതിലേക്ക് പോവാം. ഇനിയിപ്പോ പ്രവീൺ പറഞ്ഞില്ലെങ്കിൽ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ലിസണേഴ്സിന് അവർക്ക് ഇവിടെ ഉത്തരവായിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പ്രവീൺ പറഞ്ഞില്ലെങ്കിൽ അവരിലേക്ക്
2: പോകും.
1: ഓക്കെ, അപ്പൊ എന്തായാലും കേട്ട് നോക്കാം. നമുക്ക് സിനിമയൊക്കെ കാണാറുള്ളതാണ്. പാട്ട് ഇഷ്ടപ്പെടുന്ന ആളാണോ?
2: ഓക്കെ,
1: ഓൾറൈറ്റ്. അപ്പൊ പ്രവീണിന് വേണ്ടി ഫസ്റ്റ് സോങ് ഇതാ.

ഏതാണ്? സുമതി വളവ്. റൈറ്റ് ആൻസർ. അമ്പടം എടുക്ക, ഞാൻ വിചാരിച്ച കിട്ടില്ലത് കേട്ടോ. അതെ തന്നെ, അതെ അതെ, അത് ഏറ്റവും ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സോങ് കൂടെ ആയിരുന്നത് സുമതി വളവിനകത്ത്. ഓൾറൈറ്റ്, അപ്പൊ എന്തായാലും ഫസ്റ്റ് ഉത്തരം വളരെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് കേട്ടോളൂ.

0: ഏതാണ് ഏതാണ് എക്കോ അടിക്കുന്നു. I am game right answer. എടുക്കാ ഏ ഇത് വൺ ടഫാണ് സത്യം പറഞ്ഞാൽ. ഇത് ഒരാൾക്കും അങ്ങനെ പിടികിട്ടതല്ല കേട്ടോ. നിങ്ങള് സുലൈമാൻ അല്ല, ഹനുമാനാണ്. ഹനുമാൻ എന്നെ ലാസ്റ്റ് വന്നോണ്ട കേട്ടോ. ഏതാണ്? Oh man, congratulations. അങ്ങനെ മൂന്നെണ്ണവും പറഞ്ഞ് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇത് എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും ഇത് പറയാൻ പറ്റും. അത്രമാത്രം കീനായിട്ട് പാട്ടുകളെ സ്നേഹിക്കുന്ന ഒരാൾക്കാണ് ഇത് പറയാൻ പറ്റുന്നത്. അപ്പൊ കൺഗ്രാചുലേഷൻ, ഷോർട്ട് ലിസ്റ്റ് ആയിക്കാണ്. ലെറ്റ്സ് സീ, ഒരു പക്ഷേ ഞങ്ങളെയാണ് സെലക്ട് എടുക്കുന്നതെങ്കിൽ ഒരു മാസം ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടല്ലോ അല്ലേ? അടിപൊളി, ചുമ്മാ അല്ല. അപ്പൊ എന്താണേലും നമുക്ക് നോക്കാം, പ്രാർത്ഥിച്ചോളൂ
1: കേട്ടോ.
0: റൈറ്റ്. അപ്പൊ ഇന്ന് പ്രവീണാണ് ഷോർട്ട് ലിസ്റ്റ് അയക്കുന്നത്. ഇവിടെ എനിക്ക് ഇവിടെ വന്ന ഉത്തരങ്ങൾ പോലും വളരെ കുറവാണ് കേട്ടോ. അത്ര സത്യം പറഞ്ഞാൽ വളരെ വളരെ കുറവാണ് ഇവിടെ ഇന്ന് ഉത്തരം അയച്ചവര്. പ്രവീൺ അത്രം വെൽ പ്ലേഡ് എന്ന് വേണമെങ്കിൽ പറയാം. നാളെ നിങ്ങൾക്ക് അവസരമുണ്ട്. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ. പറയുന്ന സമയത്ത് കോൺടെസ്റ്റിൽ പങ്കെടുത്താൽ കൈ നിറയെ സമ്മാനങ്ങളാണ് ഹോം 92.2 FM ഒരു വർഷത്തെ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്.
2: You are listening to Home 92.2 FM. Home is a feeling.
3: The trending song of the hour.
4: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
3: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
4: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 എഫ്എം.
5: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alukas, world's favorite jeweler.
5: Supported by AkbarTravels.com, Al Maraya Car Rentals and Volcano LED Solutions.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm. Healthy by Nature Pasta. Available in all leading hypermarkets, supermarkets, retail outlets and greenfarmuae.com.
2: സെപ്റ്റംബർ 26 എന്ന പരിപാടി. സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അഗം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ.
1: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേയൊരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
2: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
1: സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
2: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ണേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.
3: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ദിസ് ആർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ഇസ് ബ്രോട്ട് യു ബൈ ലുലു ഇൻ മിനിറ്റ്സ്. ഷോപ്പ് ഓൺ ദി ലുലു ആപ്പ് ആൻഡ് ഗെറ്റ് ലുലു ഹൈപ്പർമാർക്കറ്റ് ഡെലിവേർഡ് ഇൻ മിനിറ്റ്സ്.
4: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: സ്നേഹിറ്റ്സ് അസോസിയേഷൻ നടക്കുന്ന ഇ എം എൻ എഫിന്റെ ഓണ പരിപാടിയാണ് ആക്ച്വലി ഈ 26-ന് വൺ ഓഫ് ദ പ്രോഗ്രാം നടക്കാനായിട്ട് പോകുന്നത്. ഒരുപാട് പ്രോഗ്രാം, നമ്മൾ ഹോം 92.2 എഫ്എമ്മിനെ സംബന്ധിച്ച് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടെങ്കിലും ഇത് ആര്യ ഡയലോഗ് ഉൾപ്പെടെ വരുന്ന കുറേയധികം നല്ല മുഹൂർത്തങ്ങൾ കോർത്തനക്കിയിട്ടുള്ള ഒരു ഗംഭീര പരിപാടിയാണ് കേട്ടോ. ഒരുമിച്ച് ഓണം സീസൺ 2 ആണ്. സഞ്ചാരി ബാൻഡ്, ആര്യ ഡയലോഗ് ഒക്കെ വന്ന് ഒരു കഴിഞ്ഞ ദിവസം, സത്യം പറയലും ഞാനിത് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് ഞാൻ രാവിലെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നോട് ഇത് ചോദിച്ച് എന്നെ ഇങ്ങോട്ട് വിളിച്ചു, ഒരു പരിപാടി ഉണ്ടല്ലോ ദുബായിൽ, ഒരു കോൺസേർട്ട്, അപ്പോൾ കുറേ പരിപാടിയാണ്. ഞാൻ ചോദിച്ചു ഏത് പരിപാടിയാണ്. ഞാൻ പറഞ്ഞു, എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, ഈ ആര്യഡയൽ വരുന്ന പരിപാടിയാണ്. അപ്പം ഞാൻ പറഞ്ഞു യെസ്, ഇ എം എൻ എഫിൻ്റെ ഓണമാണ്. അത് തന്നെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. നമ്മുടെ ന്യൂ ഡോൺ പ്രൈവറ്റ് സ്കൂൾ മൊഹേസിനെ സെപ്റ്റംബർ 26-നാണ് പരിപാടി നടക്കുന്നത്. പ്ലാറ്റിനം ലിസ്റ്റിലെ ടിക്കറ്റ്സ് ഒക്കെ തന്നെ അവൈലബിൾ ആണ്. ഓണസദ്യയും ഒരുപാട് മത്സരങ്ങളും ലൈവ് മ്യൂസിക്കും ഒക്കെ വന്നിട്ടുള്ളൊരു ഗംഭീര ഷോ. നിങ്ങൾക്ക് ആര്യഡയലിനെ ഇഷ്ടപ്പെടാത്ത ആരാണുള്ളത്? കാരണം അദ്ദേഹത്തിൻ്റെ ഒരു മ്യൂസിക്കൽ എന്താ പറയുക, ബ്രില്ലിയൻസ് ഭയങ്കര രസമാണ്. സത്യം പറഞ്ഞാൽ ആ ഒരു അൺപ്ലഗിലൂടെ, ഞാൻ അൺപ്ലഗിലൂടെയാണ് കൂടുതൽ ആര്യ ഡയലിനെ എനിക്ക് ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങി, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അപ്പോൾ എന്താണേലും താല്പര്യമുള്ളവർക്കാണെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഇ എം എൻ എഫാണ് ഇത് ഒരുമിച്ച് ഓണം സീസൺ 2 ഒരുക്കുന്ന ഒരു ഗംഭീര പരിപാടി തന്നെയാണ് ഈ വരുന്ന 26-ന് നടക്കാനായിട്ട് പോകുന്നത്.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the heart. You're tuned into Home 92.2 FM. Home is a feeling. Traffic update.
1: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ട്രാഫിക് സിറ്റുവേഷൻ, റോഡുകൾ ട്രാഫിക് കുറഞ്ഞിട്ടുണ്ട്, നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. രാവിലത്തെ ട്രാഫിക് വെച്ച് ഞാൻ വിചാരിച്ചിരുന്നു മുഴുവൻ അങ്ങനെ ആയിരിക്കും പോകുന്നത്. ഷെയ്ഖ് സാർ റോഡും മൽക്കേൽ റോഡും എമിറേറ്റ്സ് റോഡും ഒക്കെ ഫ്രീ ഫ്ലോയിങ് ആണ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാർ റോഡിൽ ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നുണ്ട്. അല്ലെത്തിയ ടോൾ റോഡിലും അത്യാവശ്യം ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട് കേട്ടോ. ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ യു ക്യാൻ മെസ്സേജ് 0585582920 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അറിയിക്കാവുന്നതാണ്.
1: Traffic update. Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
3: പുതുമയുടെ നേരത്ത്
4: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
5: പഴമയുടെ തീരത്ത്
4: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
3: പുതുമഴയിലോരത്ത്
4: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
5: പൊലിമയുടെ ചാരത്ത്
4: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
6: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
4: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
6: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
1: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
0: Joy Alukas, world's favorite jeweler.
1: Supported by akbutravels.com, Almaraya Car Rentals and Volcano LED Solutions.
4: Emirates Malayali Nurses Family Boatim Orimichonam Season 2.
1: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
4: സെപ്റ്റംബർ 26 മൊഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
1: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
4: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്
1: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
4: And even by WR Events in association with EMNF UAE, energized by Home 92.2 FM.
0: You are listening to Home 92.2 FM. Home is a feeling.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
7: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
2: Joy Alukas, world's favorite jeweler.
1: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
3: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
4: You are listening to Home 92.2 FM. Home is a feeling.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: വിവാദ വിമാനയാത്ര വ്യക്തത വരുത്താതെ മുഖ്യമന്ത്രി. പിണറായിക്കെതിരായ നടപടി നിയമത്തിന്റെ വഴിക്കെന്ന്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിഎംആർ ലെക്സാലോജി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരായ അന്വേഷണം സർക്കാർ ഒരു എടുത്തുചാട്ടവും നടത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അന്വേഷണം നിയമപരമായ ബാധ്യത, കേരള പോലീസ് അന്വേഷണം നടത്തിയേ മതിയാകൂ. നിയമോപദേശത്തിൽ വ്യക്തമായി സുപ്രീംകോടതി വിധിയടക്കം പറഞ്ഞിരുന്നു. കേരള പോലീസിന് കൈമാറിയാൽ അന്വേഷണം നടത്തിയേ മതിയാകൂ എന്നാണ് സുപ്രീംകോടതി വിധിയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ആരെയും വേട്ടയാടില്ല, പ്രതികാര ബുദ്ധി സർക്കാരിനില്ലെന്നും മുഖ്യമന്ത്രി പറയുന്നു. വിവാദമായ വിമാനയാത്രയെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സഞ്ചരിച്ചത് പരിചയക്കാരന്റെ വിമാനത്തിൽ. പണമുടക്കിയത് ആരാണെന്ന് പറയേണ്ട കാര്യമില്ല. പണമുടക്കിയ ആൾക്ക് ഒരു ഔദാര്യവും ചെയ്തിട്ടില്ല. സ്പോൺസർ ഇക്കാര്യത്തിൽ വലിച്ചിഴക്കേണ്ട കാര്യമില്ല. ഇനിയും സ്വകാര്യ വിമാനത്തിൽ സഞ്ചരിക്കും. പിണറായി വിജയനും ഉമ്മൻചാണ്ടിയും സ്വകാര്യ വ്യക്തികളുടെ വിമാനത്തിൽ പോയിട്ടുണ്ട്. ഇന്ത്യയിലെ മറ്റ് മുഖ്യമന്ത്രിമാരും സ്വകാര്യക്കാരന്റെ വിമാനം പണക്കിയത് ആരാണെന്ന് പറയേണ്ടതില്ല. മുടക്കിയ ഔദാര്യവും ചെയ്തിട്ടില്ല. സ്പോൺസർ ഇക്കാര്യത്തിൽ വലിച്ചിഴക്കേണ്ട കാര്യമില്ല. ഈ സ്വകാര്യ വ്യക്തിയിൽ സഞ്ചരിക്കും. പിണറായി വിജയനും ഉമ്മൻചാണ്ടിയും സ്വകാര്യ വ്യക്തികളുടെ വിമാനത്തിൽ പോയിട്ടുണ്ട്. ഇന്ത്യയിലെ

0: ുമെന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രവാസികൾക്ക് ഇതിന് പകരം സംവിധാനമൊരുക്കും. മുഖ്യമന്ത്രി ചെയർമാനായി മന്ത്രിസഭ ഉപസമിതി ഉണ്ടാകും. ലോക കേരളസഭയിൽ നടന്നത് വലിയ ധൂർത്തെന്നും വി ഡി സതീശൻ ആരോപിച്ചു. മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 800,000 രൂപ സഹായധനം നൽകുമെന്ന് മുഖ്യമന്ത്രി. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് മുഖ്യമന്ത്രിയുടെ പിന്തുണ. ശബരിമലയിലെ പ്രതിസന്ധി, തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി സർക്കാരിന് തർക്കമില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. റേഞ്ച് റോവർ യാത്രയിൽ തദ്ദേശമന്ത്രി കെ എം ഷാജിയുടെ വാദം പൊളിയുന്നു. സ്വകാര്യ വാഹനം ഔദ്യോഗിക ആവശ്യത്തിന് ഉപയോഗിക്കാൻ യു ഡി എഫ് സർക്കാർ അനുമതി നൽകിയത് രണ്ട് മന്ത്രിമാർക്ക് മാത്രം. പി കെ കുഞ്ഞാലിക്കുട്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും മാത്രമാണ് പൊതുഭരണവകുപ്പിന്റെ അനുമതി ലഭിച്ചത്. സർക്കാർ വാഹനം അപകടത്തിൽപ്പെട്ടതിനെ തുടർന്നാണ് ചെന്നിത്തല സ്വന്തം വാഹനത്തിന് അപേക്ഷ നൽകിയത്. അതിനിടെ മന്ത്രി കെ എം ഷാജിയുടെ റേഞ്ച് റോവർ യാത്രയെ ന്യായീകരിച്ച് പി എം എസല. ജാഗ്രത കുറവുണ്ടായിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി. ഷാജിയുടെ ഔദ്യോഗിക വാഹനം തകരാറിലായി. അത് വർക്ക്ഷോപ്പിൽ കൊടുത്തപ്പോൾ താൽക്കാലികമായി അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ സഞ്ചരിക്കാൻ ഒരു സുഹൃത്തിന്റെ വാഹനം ഉപയോഗിച്ചു. നിർഭാഗ്യവശാൽ അത് അല്പം വില കൂടിയ വണ്ടിയായിപ്പോയി എന്നതാണ് കുറ്റം. ഔദ്യോഗിക വാഹനം കിട്ടിയതിനുശേഷം അത് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അതോടുകൂടി വിവാദം അവസാനിച്ചു. എന്നാൽ മന്ത്രിമാരുടെ വിദേശയാത്രാ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാവരും നിയന്ത്രണം ആലോചിക്കണമെന്നും പി എം എസല. സിഎംആറിൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസ്. ഇ ഡി കത്തിന്മേൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മുഹമ്മദ് റിയാസിനും വീണ ടീക്കുമെതിരെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകും. സർക്കാർ തീരുമാനം കത്തായി ഇന്നായിരിക്കും ഡി ജി പിക്ക് കൈമാറുക. ഇതിനുശേഷം എസ് ഐ ടി രൂപീകരിച്ച് സർക്കാർ ഉത്തരവിറക്കും. എസ് ഐ ടി സംഘം ഇ ഡി ഉദ്യോഗസ്ഥരുമായി ആദ്യം കൂടിക്കാഴ്ച നടത്തും. പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണത്തെ തുടക്കത്തിലെ എതിർക്കാൻ സി പി എം തീരുമാനം. പിണറായി വിജയനെതിരായ അന്വേഷണം പാർട്ടി രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ. തെളിവിന്റെ കണിക പോലുമില്ല, പിന്നെന്തിന് ഒളിച്ചോടണമെന്നും സംസ്ഥാന സെക്രട്ടറി. എൽ ഡി എഫ് യോഗം ഉടൻ വിളിക്കും. തെളിവുകളില്ലാതെ പാർട്ടിക്കെതിരെ കടന്നാക്രമണം നടത്തുന്നു. ശക്തമായ പ്രതിഷേധം ആരംഭിച്ചു. പ്രതിഷേധം ഇനിയും ഉണ്ടാകും. ഇതുകൊണ്ടൊന്നും സി പി എമ്മിനെ തകർക്കാൻ കഴിയില്ലെന്നും എം വി ഗോവിന്ദൻ. സർക്കാർ നിലപാടിനെ ശക്തമായി പ്രതിരോധിക്കുമെന്ന് മുതിർന്ന സി പി എം നേതാവ് ഇ പി ജയരാജൻ. പാർട്ടി കയ്യും കെട്ടി നോക്കി നിൽക്കില്ലെന്നും ജയരാജൻ. പിണറായിക്കെതിരായ അന്വേഷണം ഇ ഡിക്ക് വിശ്വാസ്യതയില്ലെന്നും ഇത് ഇരട്ടത്താപ്പെന്നും കെ കെ ശൈലജ. കോൺഗ്രസിനെതിരെ അന്വേഷണം വരുമ്പോൾ ഇ ഡി ശരിയല്ല, ഇവിടെ സി പി എമ്മിനെതിരെ വരുമ്പോൾ ഇ ഡി ശരിയാകുന്നു, ഇത് ഇരട്ടത്താപ്പെന്നും കെ കെ ശൈലജ. ഇ ഡിയുടെ ആവശ്യം അംഗീകരിക്കണോ വേണ്ടയോ എന്നത് സർക്കാരിന്റെ വിവേചനാധികാരമെന്ന് മുൻമന്ത്രി ഡോ തോമസ് ഐസക്. ഇപ്പോൾ നടക്കുന്നത് ബി ജെ പി യു ഡി എഫ് ഡീലാണെന്നും തോമസ് ഐസക് ആരോപിച്ചു. സിഎംആറിൽ എക്സാലോജിക് ഇടപാടിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കമുള്ളവർക്കെതിരെ എഫ്ഐആർ ഇടാൻ വൈകിയാൽ ഹൈക്കോടതിയെ സമീപിക്കാൻ ഇ ഡി. മുൻപ് തമിഴ്നാട്ടിൽ സമാനമായ കേസിൽ ഇ ഡി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി വി ഡി സതീശനെതിരായ വ്യാജ വിവാഹാരോപണ കേസിൽ റിപ്പോർട്ടർ ടി വി മാനേജിംഗ് എഡിറ്റർ ആന്റോ അഗസ്റ്റിനെ ഉടൻ ചോദ്യം ചെയ്യും. കോൺഗ്രസ് നേതാവ് രാജു പി നായരുടെ പരാതിയിലാണ് കേസെടുത്തത്. തൃക്കാക്കര എ സി പിയുടെ നേതൃത്വത്തിലായിരിക്കും മൊഴിയെടുക്കുക. കൊടകര കുഴൽപ്പണ ഇടപാടിലെ ക്രൈംബ്രാഞ്ച് കേസ്. ഇ ഡി കേസും ഒരുമിച്ച് വിചാരണ ചെയ്യും. ക്രൈംബ്രാഞ്ച് കേസ് ഇരിങ്ങാലക്കുട കോടതിയിൽ നിന്ന് കലൂർ പി എം എൽ എ കോടതിയിലേക്ക് മാറ്റി. രണ്ട് കേസും ഒരുമിച്ച് വിചാരണ ചെയ്യണമെന്ന ഇ ഡി അപേക്ഷയിലാണ് കോടതി ഉത്തരവ്. എസ് ഐ ആറുമായി ബന്ധപ്പെട്ട കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങൾക്കിടയിൽ ഭിന്നതകൾ ഉയർന്നിരുന്നുവെന്ന് റിപ്പോർട്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ, തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ സുഖ്ബീർ സിംഗ് സന്ധു, വിവേക് ജോഷി എന്നിവരടങ്ങിയതാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എസ് ഐ ആറുമായി ബന്ധപ്പെട്ട സുഖ്ബീറും വിവേക്കും പലവട്ടം വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചിരുന്നുവെന്നാണ് വിവരം. നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഇനി മുതൽ സൂപ്പർ ഇന്റലിജൻസ് എന്ന് വിളിക്കണമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യു എൻ പൊതുസഭയിൽ ലോക നേതാക്കളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആർട്ടിഫിഷ്യൽ എന്ന വാക്ക് കേൾക്കുമ്പോൾ അത് വ്യാജമായ എന്തോ ഒന്നെന്ന തോന്നൽ ഉണ്ടാക്കുന്നുണ്ടെന്നും എന്നാൽ എ ഐ വ്യാജമല്ല, മറിച്ച് അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു. ഇറാൻ ലോകത്തിലെ ഭീകരതയുടെ ഒന്നാം നമ്പർ സ്പോൺസറാണെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ എന്നും പശ്ചിമേഷ്യയുടെ ഭീഷണിയാണ്. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണനേട്ടവും ലോകസമാധാനത്തിന് നടത്തിയ സംഭാവനയും എടുത്തു പറഞ്ഞാണ് പൊതുസഭയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസംഗം. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചിയുമായി ചർച്ച നടത്തി യു എസ് പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്. ന്യൂയോർക്കിൽ നടന്ന യു എൻ പൊതുസഭാ സമ്മേളനത്തിനിടെയായിരുന്നു കൂടിക്കാഴ്ച. അടുത്ത വാർത്ത 12 മണിക്ക്.
1: ഹോം എഫ് എം ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ദന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982. ബ്രോട്ട് യു ബൈ ഓസോൺ കാർഗോ.
0: ഗുഡ് മോർണിംഗ്.

0: ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 6 മിനിറ്റ്.
1: Time check.
2: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
2: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
0: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 42%.
1: Weather update.
2: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are listening to

0: मिड मॉर्निंग विद नित्या।
1: എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 23rd ബുധനാഴ്ചയാണ്. ഹോം 92.2 FM-ൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ ഒരു മിഡ് മോർണിംഗ് ഷോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുകയാണ്. ഇന്ന് സെപ്റ്റംബർ 23 എന്ന് പറയുമ്പോൾ എല്ലാ ദിവസത്തിനും അതിൻ്റെതായ ഓരോ പ്രാധാന്യവും പ്രത്യേകതകളൊക്കെ കാണും അല്ലേ. ഇന്ന് ശരിക്കും പറഞ്ഞാൽ വളരെ വലിയൊരു പ്രത്യേകതയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇന്റർനാഷണൽ ഡേ ഓഫ് സൈൻ ലാംഗ്വേജസ്, അങ്ങനെ പറഞ്ഞാൽ ഇനി കേട്ട് കാണുമെന്നറിയില്ല എങ്കിലും ലോക ആംഗ്യഭാഷാ ദിനം. നമ്മൾ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ടെലിവിഷൻ വെച്ച് നോക്കുമ്പോൾ അതിൽ വാർത്തകൾ വായിക്കുമ്പോൾ റൈറ്റ്സ് ആയിട്ടുള്ള ഒരാളിരുന്ന് ആ വായിക്കുന്ന ആളെ തന്നെ ആംഗ്യം കൊണ്ട് അത്തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആംഗ്യഭാഷയിൽ ആ വാർത്ത വായിക്കുന്നത് നിങ്ങൾ അല്ലെങ്കിൽ അത് കാണിക്കുന്നത് നിങ്ങൾ കാണാറില്ലേ. അപ്പോൾ അത് നമുക്ക് ഉദാഹരണമായിട്ട് പറയാം അത്തരത്തിലുള്ള. അപ്പോൾ അത് ലോക ആംഗ്യഭാഷാ ദിനമായിട്ട് ലോകമെമ്പാടും ആചരിക്കുന്ന ഒരു ഡേ ആണിന്ന് സെപ്റ്റംബർ 23 ബുധനാഴ്ച എന്ന് പറയുന്നത്. വാക്കുകൾക്ക് പകരം ഈ കൈകളുടെ ചലനങ്ങളും അതിൻ്റെ ആ ഒരു ഭാവങ്ങൾ അല്ലെങ്കിൽ ആ ഒരു എക്സ്പ്രഷനും കൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു ഫീലിങ്സ്, വികാരങ്ങൾ കൈമാറുന്ന ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ അവകാശങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസമാണിന്ന്. ലോകത്തെമ്പാടുമായിട്ട് 70 മില്യണിലധികം ഈ ബധിരരായ ആൾക്കാരുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. നമ്മൾ സംസാരിക്കുന്ന ഭാഷകൾ പോലെ തന്നെ വളരെ വിപുലമാണ് അവരുടെയും ആശയവിനിമയം അല്ലെങ്കിൽ അവരുടെ ആശയവിനിമയ ലോകം എന്ന് പറയുന്നത്. 300-ൽ അധികം വ്യത്യസ്ത സൈൻ ലാംഗ്വേജസ് ഇന്ന് ലോകത്തിൽ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. പിന്നെ സംസാരിക്കുന്ന ഭാഷകൾക്ക് അതിനുള്ള അതേ തുല്യ പദവിയും പ്രാധാന്യവും തന്നെയാണ് ഈ ആംഗ്യഭാഷകൾക്കുള്ളത് കേട്ടോ. 1951 സെപ്റ്റംബർ 23rd ശരിക്കും വേൾഡ് ഫെഡറേഷൻ ഓഫ് ദ ഡെഫ് അത് രൂപീകൃതമാവുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചരിത്രപരമായിട്ടുള്ള ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് 2018 മുതലാണ് ഐക്യരാഷ്ട്രസഭ സെപ്റ്റംബർ 23 ഇന്റർനാഷണൽ ഡേ ഓഫ് സൈൻ ലാംഗ്വേജസ് ആയിട്ട് പ്രഖ്യാപിച്ചത്. 1951 അത് രൂപീകൃതമായെങ്കിൽ പോലും, അങ്ങനെ ഒരു സംഘടന അല്ലെങ്കിൽ അങ്ങനെ ഒരു അസോസിയേഷൻ രൂപീകൃതമായെങ്കിലും ആ ഒരു ഡേക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മൾ ആചരിക്കാൻ തുടങ്ങിയത് 2018 മുതലാണ്. ഇനി നമ്മൾ ജീവിക്കുന്ന ഈ യുവയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ഈ നാടിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ബധിര സൗഹൃദ നഗരമായിട്ട് മാറാൻ ഒരുങ്ങുകയാണ് നമ്മുടെ ദുബായ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും വളരെ സന്തോഷം തരുന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത് ചെവി കേൾക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ബധിരരായ ആൾക്കാരെ പൂർണ്ണമായും ചേർത്ത് പിടിച്ചുകൊണ്ട് ദുബായ് സൈൻ ലാംഗ്വേജ് പ്ലെഡ്ജ് അല്ലെങ്കിൽ ദുബായ് ആംഗ്യഭാഷാ പ്രതിജ്ഞ ഇപ്പം നിലവിൽ വന്നിട്ടുണ്ട്. ഈ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് എമിറാത്തി സൈൻ ലാംഗ്വേജ് അഥവാ എമിറാത്തി ആംഗ്യഭാഷയെ ഒഫീഷ്യലി അംഗീകരിക്കുകയും ഭരണകൂട സ്ഥാപനങ്ങളിലെല്ലാം ഇത്തരത്തിൽ ആശയവിനിമയം എല്ലാവർക്കും ഒരുപോലെ കിട്ടാനും അവർ തീരുമാനിച്ചിരിക്കുകയാണ്. ഇമ്പോർട്ടൻ്റ്ലി ആരോഗ്യമേഖല, പിന്നെ എഡ്യൂക്കേഷൻ, സുരക്ഷ, പിന്നെ ഗതാഗതം, ഈ മേഖലകളിലെല്ലാം ആംഗ്യഭാഷാ സേവനങ്ങൾ ഉറപ്പാക്കും എന്നാണ് ദുബായ് ഈ ഒരു ദിവസത്തിൽ വാഗ്ദാനം നൽകുന്നത്. അപ്പോൾ ഇതൊരു വെറും വാഗ്ദാനമല്ല, പറഞ്ഞാൽ അടുത്ത ദിവസം തന്നെ നടന്നിരിക്കും എന്നുള്ളതാണ് ഈ നാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ആശുപത്രികളിലെ ചികിത്സയ്ക്കായിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും അടിയന്തര ഘട്ടങ്ങളും അതുപോലെ ആ സാഹചര്യങ്ങളിലൊക്കെ ആംഗ്യഭാഷ പരിഭാഷകർ കിട്ടുക, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുക, പിന്നെ ജീവനക്കാർക്ക് പരിശീലനം കൊടുക്കുക, ഇനി തൊഴിലിടങ്ങളിൽ എല്ലാവർക്കും തുല്യ അവസരം കൊടുക്കുക തുടങ്ങിയിട്ടുള്ള വളരെ വലിയ മികച്ച സൗകര്യങ്ങളാണ് അല്ലെങ്കിൽ കാര്യങ്ങളാണ് ഈ പദ്ധതിയിലൂടെ ദുബായ് ലക്ഷ്യമിടുന്നത്. അപ്പോൾ ദുബായ് സോഷ്യൽ അജണ്ട 33 ഭാഗമായിട്ട് പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ നിശ്ചയദാർഢ്യമുള്ള ആൾക്കാർക്ക് ആദരവും അവർക്ക് മികച്ച ജീവിത നിലവാരം ഉറപ്പാക്കാൻ ദുബായ് എന്നും മുന്നിലുണ്ട് എന്നതിൻ്റെ ഒരു വലിയ തെളിവ് കൂടിയാണ് ഈ ഒരു ഡേ. ആ രീതിയിൽ ഒരു പ്ലെഡ്ജ് പോലും തീരുമാനിക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. എന്നാലും ആംഗ്യഭാഷ എന്ന് പറയുമ്പോൾ നമുക്കൊന്നും അതൊരു ആശയവിനിമയ ഉപാധി മാത്രമാണോ? അത് കേവലം ഒരു ആശയവിനിമയ ഉപാധി മാത്രമല്ല, അത് സ്നേഹത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, കരുതലിൻ്റെ ഭാഷ കൂടിയാണ്. അപ്പോൾ പരസ്പരം മനസ്സിലാക്കാനും ചേർത്ത് വയ്ക്കാനും നമുക്ക് സാധിക്കട്ടെ. മിഡ് മോർണിംഗ് വിത്ത് നിത്യ തുടരുകയാണ്. ഹോം 92.2 FM-ൽ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്, വേഗം തിരികെ എത്താം.
2: You are listening to Home 92.2 FM. Home is a feeling.
3: Trending song of the hour.
4: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.
5: Ladies and gentlemen, listen up to the loser song.

0: Trending song of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
2: புதுமையுடைய நேரத்து
3: ஒரு நீண்ட யாத்திரையிலாயிருந்து நம்ம
4: பழமையுடைய தீரத்து
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
6: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
5: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
7: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
8: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
9: Joy Alukas, world's favorite jeweler.
8: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
10: Ambane, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടപ്പാണ്.
11: ശ്രദ്ധിക്കണ്ടാ
10: മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
12: അണ്ണം പേടിക്കണ്ട,
13: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
10: അമ്പാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടപ്പാണ്.
14: അണ്ണ ശ്രദ്ധിക്ക.
15: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home. സെപ്റ്റംബർ 26 ന് എന്താ പരിപാടി?
2: സെപ്റ്റംബർ 26 നല്ല പരിപാടി. സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അകം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ.
1: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
2: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
1: യുഎഇയിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
2: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ണേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.
3: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
4: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: मिड मॉर्निंग विद नित्या।
1: वेलकम बैक टू मिड मॉर्निंग विद नित्या ऑन होम 92.2 FM। അപ്പോൾ നമ്മൾ രണ്ടാമത് സംസാരിച്ചു തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇന്റർനാഷണൽ ലെവലിലേക്ക് നോക്കുമ്പോഴല്ലാതെ തന്നെ നമ്മൾ മലയാള സിനിമയിലേക്കൊന്ന് പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്രിയപ്പെട്ട നമ്മുടെ ചില വ്യക്തികളുടെ വിശേഷങ്ങൾ കൂടി പറയാനുണ്ട്. ആദ്യം തന്നെ ഇന്ന് നമ്മൾ വളരെയധികം സ്നേഹിക്കുന്ന ഒരുപാട് നല്ല സിനിമാ ഓർമ്മകൾ നമുക്ക് സമ്മാനിച്ച ഒരു വ്യക്തിയുടെ പിറന്നാളാണ്. അത് മധു സാർ, അദ്ദേഹത്തിന്റെ പിറന്നാളാണ്. 93rd പിറന്നാളാണ്. ഈ സിനിമയോടുള്ള അടങ്ങാത്തൊരു അഭിനിവേശം കാരണം ഒരു കോളേജ് അധ്യാപകന്റെ ജോലി ഉപേക്ഷിച്ച് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോയി അഭിനയം പഠിച്ചിട്ടുള്ള വ്യക്തിയാണ് മധു, ശ്രീ മധു എന്ന് പറയുന്നത്. അപ്പോൾ സത്യൻ മാഷും പ്രേം നസീർ സാറും ഒക്കെ വെള്ളിത്തിരയിൽ തിളങ്ങി നിന്നൊരു കാലത്താണ് മധു സാർ സിനിമയിലേക്ക് എൻട്രി ചെയ്യുന്നത്. അപ്പോൾ MN പിഷാരടി സംവിധാനം ചെയ്ത നിണമണിഞ്ഞ കാൽപ്പാടുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ. പിന്നീട് മലയാളിയുടെ വിരഹത്തിൻ്റെ മുഖമായി മാറിയ ചെമ്മീനിലെ പരീക്കുട്ടിയായി അദ്ദേഹം അഭിനയിച്ച എത്രയോ കഥാപാത്രങ്ങൾ അല്ലേ. പിന്നെ ഓർക്കുമ്പോൾ ഭാർഗവീ നിലയത്തിലെ സാഹിത്യകാരൻ, സ്വയംവരത്തിലെ വിശ്വം, അങ്ങനെ തുടങ്ങി എത്ര ക്ലാസിക് കഥാപാത്രങ്ങളാണല്ലേ. ഓളവും തീരവും, ഉമ്മാച്ചു, ഇതാ ഇവിടെ വരെ, നാടുവാഴികൾ, സ്പിരിറ്റ് വരെ അദ്ദേഹം ചെയ്തു വെച്ച റോളുകൾ മലയാള സിനിമയുടെ ഒരു എന്താ പറയുക, ഒരു ബിഗ് അസെറ്റ് തന്നെയാണെന്ന് പറയാം. പിന്നെ അമിതാഭ് ബച്ചൻ്റെ ആദ്യ സിനിമയായിട്ടുള്ള സാത് ഹിന്ദുസ്ഥാനിയിലും അദ്ദേഹം പ്രധാന വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു വലിയ പ്രത്യേകതയാണ് അല്ലേ. അഭിനയത്തിന് പുറമെ 12 സിനിമകൾ ഡയറക്റ്റ് ചെയ്യുകയും അതുപോലെ 16 സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. രാജ്യം അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിച്ചു. JC ഡാനിയൽ അവാർഡ് അടക്കം നിരവധി പുരസ്കാരങ്ങൾ നേടിയ അദ്ദേഹത്തിന് നമ്മുടെ എല്ലാവരുടെയും വക പിറന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്. അതോടൊപ്പം സിനിമാ ലോകത്ത് നിന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിത്വം നമ്മളെ വിട്ടുപിരിഞ്ഞൊരു ദിനമാണ്. മരണവും അല്ലെങ്കിൽ എന്താ പറയുക, ജനനവും ഒരുപോലെ നമ്മൾ പലപ്പോഴും പറയേണ്ടി വരുന്ന സാഹചര്യങ്ങളില്ലേ. ഒന്നോർക്കുമ്പോൾ നമുക്ക് ഇത്രയും വലിയ കഥാപാത്രങ്ങൾ തന്ന ഒരാളുടെ ജന്മദിനാഘോഷ നിമിഷങ്ങൾ നമ്മൾ ഒരുപോലെ എടുക്കുമ്പോഴാണ് മറ്റൊരു വളരെ വേണ്ടപ്പെട്ട വിലപ്പെട്ട ഒരു വ്യക്തിത്വം നമ്മളെ വിട്ടുപിരിഞ്ഞ കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടി വരുന്നത്. അതായത് സൗത്ത് ഇന്ത്യൻ സിനിമയെ മുഴുവൻ ഒരു കാലത്ത് ഒരുപാട് നല്ല വേഷങ്ങൾ കൊണ്ട് വിസ്മയിപ്പിച്ച ഒരു തലമുറയെ മുഴുവനും ആവേശം കൊള്ളിച്ച നടി സിൽക്ക് സ്മിതയെക്കുറിച്ചാണ്. അവർ ഇന്നേക്ക് നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് 30 തികയുകയാണ്. ആന്ധ്രാപ്രദേശിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ അവരുടെ യഥാർത്ഥ പേര് വിജയലക്ഷ്മി എന്നാണ് കേട്ടോ. ഈ പേരിൽ ആദ്യകാലങ്ങളിൽ ഒരുപാട് ദാരിദ്ര്യവും കഷ്ടപ്പാടുകളൊക്കെ നിറഞ്ഞൊരു ജീവിതത്തോട് പോരാടിയാണ് അവർ സിനിമയിലെത്തിയത്. മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ സഹായിയായിട്ടൊരു കരിയർ സ്റ്റാർട്ട് ചെയ്ത ആളാണ്. പിന്നെ ആന്റണി ഈസ്റ്റ്മാൻ സംവിധാനം ചെയ്ത ഇണയത്തേഴി എന്ന് പറഞ്ഞ മലയാള സിനിമയിലൂടെയാണ് അവർ നായികയാകുന്നത്. വണ്ടിച്ചക്രം എന്ന തമിഴ് സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം അവരുടെ ആ പേര് തന്നെ സിൽക്ക് എന്നായിരുന്നു. അത് വൻ ഹിറ്റായതോടെയാണ് അവർ സിൽക്ക് സ്മിത എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത്. പിന്നെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങി 450 സിനിമകളിൽ സിൽക്ക് സ്മിത അഭിനയിച്ചു. 80s 90s വലിയ സൂപ്പർ സ്റ്റാറുകളുടെ സിനിമകളിൽ പോലും അവരുടെ ഒരു പാട്ടോ നൃത്തരംഗമോ ഉണ്ടെങ്കിൽ അത് ബിഗ് ഹിറ്റായിരുന്നു. നാടോടി സിനിമ നിങ്ങൾ ഓർക്കുന്നില്ലേ, എന്തിനേറെ പറഞ്ഞു അഥർവം, അതിലെ പാട്ടുകൾ ഓർക്കുന്നില്ലേ. ഭയങ്കര ഒരു കരിയർ ഗ്രോത്ത് ഉള്ളൊരു നടിയായിരുന്നു. അവരുണ്ട് എന്നുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിയും ആ ഒരു സിനിമ കാണാൻ ആഗ്രഹിച്ചു പോകുന്ന തരത്തിലാണ് അവരുടെ ഒരു അഭിനയം എന്ന് പറയുന്നത്. നമ്മൾ ഒന്നിനെയും എന്താ പറയുക, കളിയാക്കലോടുകൂടി തള്ളിക്കളയുകയല്ല വേണ്ടത്. അവരിലെ ആ ഒരു കഴിവിനെ നമ്മൾ അംഗീകരിക്കുകയാണ് വേണ്ടത് അല്ലെ. എത്ര ഭംഗിയായിരുന്നു അവരെ കാണാൻ. എത്രയോ പിന്നെ ആൾക്കാർ, സിനിമ നടീ നടന്മാർ പോലും അവരുടെ എന്താ പറയുക, കണ്ണുകളെക്കുറിച്ച്, അവരുടെ സംസാര രീതിയെക്കുറിച്ച് അവർ സിനിമയിൽ കാണുന്ന പോലെ ആയിരുന്നില്ല. ഇപ്പം രാധിക, തമിഴ് നടി രാധിക പറയുന്ന ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിരുന്നു. ഒരു പ്രത്യേക തരത്തിലാണ് അവർ ഒരു സിനിമാ സെറ്റിൽ വന്നു കഴിഞ്ഞാൽ ഒരു സൈഡിലേക്ക് മാറിയിരിക്കും. ആർക്കും ഒരു രീതിയിലും ശല്യം ചെയ്യില്ല. അവരടുത്തേക്ക് ആരും പോവുകയില്ല. അത്ര റെസ്പെക്ട് അവിടെയുള്ള ഓരോരുത്തരും ആ സ്മിത എന്ന നടിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ പാട്ടോ നൃത്തരംഗം ഉണ്ടെങ്കിൽ അത് ബിഗ് ഹിറ്റായിട്ട് മാറും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അന്നത്തെ പ്രമുഖ നായികമാരെക്കാൾ ഉയർന്ന പ്രതിഫലമാണ് സിൽക്ക് സ്മിത വാങ്ങിയിരുന്നത്. പിന്നെ തിയേറ്ററുകളിൽ അവരുണ്ടാക്കിയൊരു ട്രെൻഡ് അതൊന്നും ആർക്കും മറക്കാൻ കഴിയില്ല, തമിഴാണെങ്കിലും മലയാളമാണെങ്കിലും. പക്ഷേ 80s ആ ഒരു ഗ്ലാമർ ക്യൂൻ 1996 September 23 വെറും 36 വയസ്സുള്ളപ്പോഴാണ് അവർ മരണപ്പെട്ടത്. ആ വാർത്ത സത്യം പറഞ്ഞാൽ സിനിമാ ലോകത്തെ ആകെ ഷോക്കാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളെ വിട്ടുപിരിഞ്ഞെങ്കിലും അവർ ചെയ്ത കഥാപാത്രങ്ങളും അവരുടെ ആ ഡാൻസ് ആ നിമിഷങ്ങളും അല്ലെങ്കിൽ ആ ഡാൻസിന്റെ സ്റ്റെപ്സും അല്ലേ ഒക്കെ അവരെ സത്യം പറഞ്ഞ പ്രേക്ഷകരുടെ മനസ്സിൽ അതുപോലെ തന്നെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്. ആ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇന്ന് മധുസാറിന്റെ പിറന്നാൾ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം അഭിനയിച്ച കാര്യസ്ഥൻ എന്ന സിനിമയിലെ ഒരു നല്ല പാട്ടോടുകൂടി നമുക്ക് അടുത്ത പാട്ടിന്റെ സെഷനിലേക്ക് സ്റ്റാർട്ട് പോകാം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഇനിയും ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ യാത്ര ചെയ്യുന്നവരാരെങ്കിലും എവിടെയെങ്കിലും ട്രാഫിക് കൂടുതലുള്ള ഏരിയാസ് അതുപോലെ എന്തെങ്കിലും ആക്സിഡൻറ്റ്സ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ മറക്കരുത്. 0585829220 എന്ന നമ്പറിലേക്ക്.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
2: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the hour. You're tuned into Home 92.2 FM. Home is a feeling. Traffic update.
1: Traffic update. Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: യെസ്, നമുക്കൊരു ക്വിക്ക് ട്രാഫിക് അപ്ഡേറ്റിലേക്ക് കടക്കുകയാണെങ്കിൽ, ഇപ്പോൾ ബമ്പർ ടു ബമ്പർ ട്രാഫിക് കാണിക്കുന്ന ഒരു ഏരിയാസ് നോക്കുമ്പോൾ D71 അൽസത്വ അൽസഫ സ്ട്രീറ്റ് കാണിക്കുന്നുണ്ട്. അതുപോലെ അൽസത്വ അൽദുറാർ സ്ട്രീറ്റ്, പിന്നെ അൽബദ D71 അൽസഫ സ്ട്രീറ്റ്, സബീൽ 2 D86 അൽ മുസ്തഖ്ബാൽ സ്ട്രീറ്റ്, ട്രേഡ് സെന്റർ 2, പിന്നെ അതുപോലെ അൽകിഫാഫ് ഉംറമുൽ 3A സ്ട്രീറ്റ്, ഇവിടങ്ങളിലെല്ലാം ബമ്പർ ടു ബമ്പർ ട്രാഫിക് ആണ് കേട്ടോ. അതുപോലെ ഹെവി ട്രാഫിക് ഏരിയ നോക്കുകയാണെങ്കിൽ കുറേ സ്ഥലങ്ങളുണ്ട്. അൽനാദ 1, അൽകിസേസ് ഇൻഡസ്ട്രിയൽ 1, 2, 4B സ്ട്രീറ്റ്, ഇവിടെല്ലാം അത്യാവശ്യം ഹെവി ട്രാഫിക് ആണ്. പിന്നെ മോഡറേറ്റ് ട്രാഫിക് നോക്കുകയാണെങ്കിൽ അൽഹംറിയ പോർട്ട്, D92 അൽഖലി സ്ട്രീറ്റ്, അൽസൂഖ് അൽകബീർ, പിന്നെ ദുബായ് മാരിടൈം സിറ്റി, അൽകോർ സ്ട്രീറ്റ്, പിന്നെ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട് ഏരിയയിലൊക്കെ അത്യാവശ്യം ലൈറ്റ് ട്രാഫിക് മാത്രമേ ഉള്ളൂ. ഇതൊക്കെയാണ് ഇപ്പോൾ ഞാൻ കാണുന്നത്. നിങ്ങളും എന്തെങ്കിലും അർജന്റായിട്ട് എല്ലാവരെയും അറിയിക്കാനുള്ളതാണെങ്കിൽ, ഓഫ് കോഴ്സ് എവിടെയെങ്കിലും ആക്സിഡൻസോ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക 0585829220 എന്ന നമ്പറിലേക്ക്.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായ ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
2: ആകാംക്ഷയുയർത്തുന്ന കുറ്റാന്വേഷണ കഥയുമായി സൈജു കുറുപ്പ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം ആരം.
3: സംഭവം നടന്നു, ആക്സിഡന്റ് കേസ് ഫയൽ ചെയ്തിട്ടുള്ള എല്ലാ വണ്ടികളുടെ ലിസ്റ്റ് എടുക്കും.
2: സർക്കിൾ ഇൻസ്പെക്ടർ ആന്റോ ഈപ്പൻ എന്ന ഉഷിരൻ പോലീസ് കഥാപാത്രമായി സൈജു കുറുപ്പ്, ഒപ്പം സിദ്ദിഖ്, അഷ്കർ അലി, അഞ്ജു കുര്യൻ തുടങ്ങി വലിയൊരു താരനിരയും അണിഞ്ഞിരിക്കുന്നു. വിഷ്ണു രാമചന്ദ്രന്റെ രചനയിൽ രാജേഷ് പരമേശ്വരൻ സംവിധാനം ചെയ്യുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം ആരം.
4: September 25 GCC-ൽ റിലീസിനെത്തുന്നു ആരം മൂവി. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
5: മെഡിക്കൽ ഒന്ന് കഴിഞ്ഞോട്ടെ, ഇടിച്ചു കൂമ്പിയാൻ കലക്കും. പന്നി
6: പുതുമയുടെ നേരത്ത്
7: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
8: പഴമയുടെ തീരത്ത്
7: കഴിഞ്ഞ 365 ദിവസങ്ങൾ
6: പുതുമഴയിലോരത്ത്
7: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
2: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
9: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
2: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
7: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
10: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
11: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
12: Joy Alukas, world's favorite jeweler.
11: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
13: Emirates Malayali Nurses Family Botim Orimichonam Season 2.
2: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
13: September 26 മൊഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
2: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
13: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻ ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്,
2: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
13: An event by WR Events in association with EMNF UAE. Energized by Home 92.2 FM.
14: Mid-morning with Nitya.
1: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.
2: വെൽക്കം ബാക്ക്. നമ്മൾ ഇനി പറയാൻ പോകുന്നൊരു കാര്യം വളരെ പ്രധാനം, എല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണല്ലേ. എന്നാലും നമ്മൾ ഈ എയർപോർട്ടിലേക്ക് ട്രാവൽ ചെയ്യുന്ന എല്ലാവരെയും ഒരുപോലെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്, വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു വാർത്തയാണ്. ഈ ഫ്ലൈറ്റിലേക്ക് പോകാനായിട്ട് അല്ലെങ്കിൽ ഫ്ലൈറ്റ് പിടിക്കാൻ നമ്മൾ എയർപോർട്ടിൽ പോകുമ്പോൾ ഏറ്റവും വലിയ ടെൻഷൻ എന്തായിരിക്കും? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നീണ്ട ക്യൂവിൽ നിന്ന് ചെക്ക് ഇൻ ചെയ്യാനും ലഗേജ് തൂക്കി നോക്കി ബാഗേജ് ഡ്രോപ്പ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സമയം തന്നെയല്ലേ. ഇനിയിപ്പോൾ എന്തായാലും ആ ഒരു കാത്തിരിപ്പിനും ടെൻഷനും ഒക്കെ വിട പറയാനുള്ള സമയം എത്തിക്കഴിഞ്ഞു. വേറൊന്നുമല്ല, നമ്മുടെ എമിറേറ്റ്സ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എയർപോർട്ട് ടെക്നോളജിയിൽ വലിയ ചേഞ്ചസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ എമിറേറ്റ്സ് വികസിപ്പിച്ചെടുത്ത AI പവേർഡ് അല്ലെങ്കിൽ ഓട്ടോണമസ് റോബോട്ടായിട്ടുള്ള സാറയെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. വളരെ കേപ്പബിൾ ആയിട്ടുള്ളൊരു AI റോബോട്ടാണ്. അപ്പോൾ സാറയെക്കുറിച്ച് ഇപ്പോൾ പറയാനുള്ള കാര്യം, ഇപ്പോൾ സാറയുടെ അടുത്ത തലമുറയിലുള്ള സക്സസേഴ്സ് അല്ലെങ്കിൽ പിൻഗാമികളായിട്ടുള്ള പുതിയ റോബോട്ടുകളെ രംഗത്തിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എമിറേറ്റ്സ് ഗ്രൂപ്പ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ഒരു ഫോർസാടെക് 2026 എന്ന് പറയുന്ന ഒരു ഇവൻ്റ് നടത്തിയിരുന്നു. അപ്പോൾ അതിൽ എമിറേറ്റ്സ് ഗ്രൂപ്പ് ഈ ഒരു പുതിയ സാങ്കേതിക വിദ്യ ഒഫീഷ്യലി ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. അപ്പോൾ മനുഷ്യരുടെ ഒരുവിധ സഹായവും ഇല്ലാതെ കംപ്ലീറ്റ്ലി ഫ്രീ, എന്താ, സ്വതന്ത്രമായിട്ട് അല്ലെങ്കിൽ ഫുള്ളി ഓട്ടോണമസ് ആയിട്ട് പ്രവർത്തിക്കാൻ ഈ ഒരു റോബോട്ടുകൾക്ക് സാധിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ റോബോട്ടുകളുടെ പ്രധാന പ്രത്യേകതകൾ എന്ന് കേട്ടാൽ തന്നെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കാരണം എയർപോർട്ടിലെത്തുന്ന യാത്രക്കാരുടെ പാസഞ്ചർ ചെക്ക് ഇൻ വളരെ ലളിതമായിട്ട് ചെയ്യുക, ഈ നമ്മൾ കൊണ്ടു ചെല്ലുന്ന ലഗേജ് സ്കാൻ ചെയ്ത് വളരെ കൃത്യമായിട്ട് അത് വെയ് ചെയ്യുക, അതായത് തൂക്കം നോക്കുക, അതിനുശേഷം ലഗേജിന് വേണ്ടിയിട്ടുള്ള ബാഗേജ് ടാഗുകൾ സ്വയം പ്രിന്റ് ചെയ്ത് അറ്റാച്ച് ചെയ്യുക തുടങ്ങി എല്ലാ കാര്യങ്ങളും മനുഷ്യ സഹായമില്ലാതെ തന്നെ ഈ റോബോട്ടുകൾ ചെയ്തു തരുന്നുള്ളതാണ്. നമുക്കവിടെ പോയി ഒരു കാര്യം ബെഗ് ചെയ്യാൻ പറ്റത്തില്ല, എല്ലാം AI ആണ്. ഇത് കൂടാതെ എയർപോർട്ട് കാർഗോ വിഭാഗത്തിലും വലിയ സാങ്കേതിക മുന്നേറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാർഗോയിൽ പാലറ്റിൻ്റെ അളവുകൾ തിട്ടപ്പെടുത്തുന്നത് ഇപ്പോൾ കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് സംവിധാനത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ വരും വർഷങ്ങളിൽ കൂടുതൽ ഡാറ്റ കിട്ടുന്നതോടെ ഈ AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഓരോ യാത്രക്കാരൻ്റെയും പേഴ്സണൽ ആവശ്യങ്ങൾക്കനുസരിച്ച് ആ ഒരു സർവീസസ് കൊടുക്കാൻ എമിറേറ്റ്സിന് സാധിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ എമിറേറ്റ്സിൻ്റെ പ്ലാൻ അനുസരിച്ച് 2027 ഫസ്റ്റ് ക്വാർട്ടറോടെ, അതായത് നമ്മൾ 2027 ആദ്യ പാദത്തിൽ തന്നെ ഈ റോബോട്ടുകൾ എയർപോർട്ടുകളിൽ ഒഫീഷ്യലി സേവനം ആരംഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ ദുബായെ സംബന്ധിച്ച് എപ്പോഴും ടെക്നോളജിയുടെ കാര്യം എടുത്താലും ഇന്നൊവേഷൻ്റെ കാര്യം എടുത്താലും എത്രത്തോളം ഈ ഒരു രാജ്യം മുൻപന്തിയിലാണ് അല്ലെങ്കിൽ ഈ ഒരു എമിറേറ്റ് മുൻപന്തിയിലാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് കൂടിയാണിത്. അപ്പോൾ ഇൻ ഫ്യൂച്ചർ നമ്മുടെ എയർപോർട്ടിലൂടെ നമ്മൾ ലഗേജിനെ കുറിച്ച് ഒരു ടെൻഷനും ഇല്ലാതെ വളരെ സ്മൂത്തായിട്ട് നടന്നു പോകാൻ സാധിക്കുന്നൊരു യാത്രാ അനുഭവം നേരിട്ട് അനുഭവിക്കാൻ ഇനി അധികം വെയിറ്റ് ചെയ്യേണ്ട എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ന് September 23rd, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി ആദ്യ ത്തോടുകൂടി തന്നെ, അല്ലെങ്കിൽ 2027 എൻ്റെ ഒരു ജനുവരി എന്നല്ല, അതിൻ്റെ ഒരു ആദ്യ ആ ഒരു വർഷത്തിൻ്റെ ആദ്യ ഭാഗത്തോടുകൂടി തന്നെ നമുക്കിതെല്ലാം അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കുക മിഡ് മോർണിംഗ് വിത്ത് നിത്യ. നമുക്ക് നെക്സ്റ്റ് അവർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനാണ്. വേറൊന്നുമല്ല, അടുത്ത മാസം എന്ന് പറയുന്നത് പിങ്ക് മന്ത് ആണ് അല്ലേ. ഒക്ടോബർ മാസം എന്ന് പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്ത് ആണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ഇന്ന് നമ്മുടെ കൂടെ ഡോക്ടർ സിതാര, സ്പെഷ്യലിസ്റ്റ് റേഡിയോളജിസ്റ്റ്, നമ്മുടെ MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിലെ ഡോക്ടർ എത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രധാനപ്പെട്ട സംശയങ്ങളും കാര്യങ്ങളും എല്ലാം, അതിപ്പോൾ സ്ത്രീ പുരുഷ ഭേദമന്യേ തന്നെ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഇൻവോൾവ് ആകാവുന്നതാണ്. നിങ്ങൾക്ക് വിളിക്കാം 800-9220 എന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ മെസ്സേജ് അയച്ച് അറിയിക്കാം 0585829220 എന്ന നമ്പറിലേക്ക്.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: വിമാനയാത്രയിലും വിദേശയാത്രയിലും മുഖ്യമന്ത്രിയുടെ പ്രതിരോധം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ദുരന്ത നിവാരണ നിധിയിൽ ആളുകൾ പണം നൽകുന്നത് പാവങ്ങളെ സഹായിക്കാനാണ്. ആ ഫണ്ട് മുഖ്യമന്ത്രിക്ക് വിമാനത്തിൽ പോകാനല്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ദുരന്ത നിവാരണ ഫണ്ട് ഉപയോഗിക്കാത്തത് സർക്കാരിന്റെ ഫണ്ട് ആവശ്യമില്ലാതെ കളയുന്നതിൽ താൽപര്യമില്ല, അതിൽ നിന്നൊന്നും എടുക്കേണ്ട കാര്യവുമില്ല. ഒരു മഴക്കാറ് പോലും ഇല്ലാതെയാണ് മലപ്പുറത്ത് കെടുതി ഉണ്ടായത്. അവിടെയൊന്ന് നേരിൽ പോയി കാണാൻ സർക്കാരിന്റെ ഫണ്ട് കളയേണ്ട കാര്യമില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സിഎംആർ ലെക്സാലോജി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരായ അന്വേഷണം സർക്കാർ ഒരു എടുത്തുചാട്ടവും നടത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. അന്വേഷണ നിയമപരമായ ബാധ്യതയാണ്, കേരള പോലീസിന് അന്വേഷണം നടത്തിയേ മതിയാകൂ. നിയമോപദേശത്തിൽ വ്യക്തമായി സുപ്രീംകോടതി വിധിയടക്കം പറഞ്ഞിട്ടുണ്ട്. കേരള പോലീസിന് കൈമാറിയാൽ അന്വേഷണം നടത്തിയേ മതിയാകൂ എന്നാണ് സുപ്രീംകോടതി വിധിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ ആരെയും വേട്ടയാടില്ല, പ്രതികാര ബുദ്ധി ഈ സർക്കാരിനില്ലെന്നും മുഖ്യമന്ത്രി പറയുന്നു. വിവാദമായ വിമാനയാത്രയെ ന്യായീകരിച്ച മുഖ്യമന്ത്രി. സഞ്ചരിച്ചത് പരിചയക്കാരന്റെ വിമാനത്തിലാണ്. പണം മുടക്കിയത് ആരാണെന്ന് പറയേണ്ട കാര്യമില്ല. പണം മുടക്കിയ ആൾക്കൊരു ഔദാര്യവും ചെയ്തിട്ടില്ല. സ്പോൺസറെ ഇക്കാര്യത്തിൽ വലിച്ചിഴക്കേണ്ട കാര്യമില്ല. ഇനിയും സ്വകാര്യ വിമാനത്തിൽ സഞ്ചരിക്കും. പിണറായിയും ഉമ്മൻചാണ്ടിയും സ്വകാര്യ വ്യക്തികളുടെ വിമാനത്തിൽ പോയിട്ടുണ്ട്. ഇന്ത്യയിലെ മറ്റ് മുഖ്യമന്ത്രിമാരും സ്വകാര്യ വിമാനങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ടെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകി. മന്ത്രിമാരുടെ വിദേശയാത്രയെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രിമാരോട് പോയി വരാൻ പറഞ്ഞത് താൻ തന്നെ. യാത്രയിൽ സർക്കാരിന് ഒരു ചിലവും ഉണ്ടായിട്ടില്ല. സ്വകാര്യ വിമാനങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ടെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകി. മന്ത്രിമാരുടെ വിദേശയാത്രയെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രിമാർ

0: പ്രവാസികൾക്ക് ഇതിന് പകരം സംവിധാനമൊരുക്കും. മുഖ്യമന്ത്രി ചെയർമാനായി മന്ത്രിസഭ ഉപസമിതിയുണ്ടാകും. ലോക കേരളസഭയിൽ നടന്നത് വലിയ ധൂർത്തെന്നും വി ഡി സതീശൻ ആരോപിച്ചു. മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ സഹായധനം നൽകുമെന്നും മുഖ്യമന്ത്രി മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദേവസ്വം ബോർഡ് ശബരിമലയിൽ ദേവസ്വം ബോർഡും സർക്കാരും തമ്മിൽ പ്രശ്നങ്ങളില്ലെന്ന് മുഖ്യമന്ത്രി. ചില കാര്യങ്ങൾ വൈകി എന്നത് വാസ്തവം. ശബരിമലയിലെ നടത്തിപ്പിന്റെ പ്രധാന ചുമതല ദേവസ്വം ബോർഡിന്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി. റേഞ്ച് റോവർ യാത്രയിൽ തദ്ദേശമന്ത്രി കെ എം ഷാജിയുടെ വാദം പൊളിയുന്നു. സ്വകാര്യ വാഹനം ഔദ്യോഗിക ആവശ്യത്തിന് ഉപയോഗിക്കാൻ യു ഡി എഫ് സർക്കാർ അനുമതി നൽകിയത് 2 മന്ത്രിമാർക്ക് മാത്രം. പി കെ കുഞ്ഞാലിക്കുട്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും മാത്രമാണ് പൊതുഭരണ വകുപ്പിന്റെ അനുമതി ലഭിച്ചത്. ഷാജിയുടെ റേഞ്ച് റോവർ യാത്രയെ ന്യായീകരിച്ച പി എം എ സലാം, ജാഗ്രത കുറവുണ്ടായിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി. ഔദ്യോഗിക വാഹനം തകരാറിലായി. അത് വർക്ക്ഷോപ്പിൽ കൊടുത്തപ്പോൾ താൽക്കാലികമായി തന്റെ മണ്ഡലത്തിൽ സഞ്ചരിക്കാൻ സുഹൃത്തിന്റെ വാഹനം ഉപയോഗിച്ചു. നിർഭാഗ്യവശാൽ അതല്പം വില കൂടിയ വണ്ടിയായി പോയി എന്നതാണ് കുറ്റമെന്ന് പി എം എ സലാം. സി എം ആർ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസ്. ഇ ഡി കത്തിന്മേലുള്ള പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മുഹമ്മദ് റിയാസിനും വീണ ടിക്കുമെതിരായ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കാര്യത്തിൽ തീരുമാനമെന്ന്. സർക്കാർ തീരുമാനം കത്തായി ഡി ജി പിക്ക് കൈമാറും. ഇതിനുശേഷം എസ് ഐ ടി രൂപീകരിച്ച് സർക്കാർ ഉത്തരവിറക്കും. പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണത്തിലെ തുടക്കത്തിലെ എതിർക്കാൻ സി പി എം തീരുമാനം. പിണറായി വിജയനെതിരായ അന്വേഷണം പാർട്ടി രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് സെക്രട്ടറി എം വി ഗോവിന്ദൻ. തെളിവിന്റെ കണിക പോലുമില്ല, പിന്നെന്തിന് ഒളിച്ചോടണമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ചോദ്യം. സർക്കാർ നിലപാടിനെ ശക്തമായി പ്രതിരോധിക്കുമെന്ന് മുതിർന്ന സി പി എം നേതാവ് ഇ പി ജയരാജൻ. പിണറായിക്കെതിരായ അന്വേഷണം ഇ ഡിക്ക് വിശ്വാസ്യതയില്ലെന്നും ഇരട്ടത്താപ്പാണെന്നും മുൻമന്ത്രി കെ കെ ശൈലജ. ഇ ഡിയുടെ ആവശ്യം അംഗീകരിക്കണോ വേണ്ടയോ എന്നത് സർക്കാരിന്റെ വിവേചന അധികാരമെന്ന് മുൻമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. ഇപ്പോൾ നടക്കുന്നത് ബി ജെ പി യു ഡി എഫ് ഡീലാണെന്നും തോമസ് ഐസക് ആരോപിച്ചു. അതിനിടെ സി എം ആർ എക്സാലോജിക്ക് ഇടപാടിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കമുള്ളവർക്കെതിരെ എഫ് ഐ ആർ ഇടാൻ വൈകിയാൽ ഹൈക്കോടതിയെ സമീപിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മുൻപ് തമിഴ്നാട്ടിൽ സമാനമായ കേസിൽ ഇ ഡി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അഭിനേത്രി സാവിത്രി ശ്രീധരൻ അന്തരിച്ചു. 40 വർഷത്തിലേറെയായി അരങ്ങിൽ സജീവമായിരുന്നു അവർ. 2018 സുഡാനി ഫ്രം നൈജീരിയ എന്ന ചിത്രത്തിലെ ഉമ്മ വേഷത്തിലൂടെയാണ് ശ്രദ്ധേയായത്. ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. കെട്ടി മുഹമ്മദിന്റെ കലിംഗ, കോഴിക്കോട് ചിരന്തന, സംഗമം, സ്റ്റേജ് ഇന്ത്യ എന്നീ നാടക സമിതികളിലൂടെ ആയിരക്കണക്കിന് നാടകങ്ങളിൽ സാവിത്രി ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. 77-ലും 93-ലും മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടി. എം ടി വാസുദേവൻ നായരുടെ കടവ് എന്ന ചിത്രത്തിലൂടെ 91-ൽ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചു. പിന്നീട് ഏറെക്കാലത്തിന് ശേഷമാണ് സുഡാനി ഫ്രം നൈജീരിയയിൽ എത്തുന്നത്. ഈ ചിത്രത്തിലൂടെ മികച്ച സ്വഭാവ നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു. ദേശീയ അവാർഡിൽ പ്രത്യേക ജൂറി പരാമർശവും നേടിയിരുന്നു. നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളി. മകന്റെ രൂപം തടിയിൽ കുത്തിയെടുത്ത് അന്ത്യകർമ്മങ്ങൾ നടത്തി അമ്മ രേഷ്മ. വള്ളം മറിഞ്ഞ് അപകടത്തിൽപ്പെട്ട പുത്തൻതുറ സ്വദേശി ഗൌതമിനെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് തടിയിൽ രൂപമുണ്ടാക്കി ദഹിപ്പിച്ചത്. മകനെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് അമ്മ രേഷ്മ വലിയ രീതിയിൽ പ്രതിഷേധിച്ചിരുന്നു. മകനൊപ്പം രേഷ്മയുടെ ഭർത്താവും അച്ഛനും അപകടത്തിൽ മരിച്ചിരുന്നു. എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങൾക്കിടയിൽ ഭിന്നതകൾ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ, തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ സുഖ്ബീർ സിംഗ് സന്ധു, വിവേക് ജോഷി എന്നിവരടങ്ങിയതാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇറാൻ ലോകത്തിലെ ഭീകരതയുടെ 1st സ്പോൺസറാണെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ എന്നും പശ്ചിമേഷ്യയുടെ ഭീഷണി. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണനേട്ടവും ലോകസമാധാനത്തിന് നടത്തിയ സംഭാവനയും എടുത്തു പറഞ്ഞാണ് പൊതുസഭയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസംഗം. വിശദവാർത്ത 1 മണിക്ക്.
1: Was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
3: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 6 മിനിറ്റ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldra's Auto AC Parts, #1 auto AC spare parts in the Middle East.
3: Dubai ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 40%.
2: Weather update.
1: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. With

0: യെസ് വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നതുപോലെ തന്നെ ഈ മണിക്കൂറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അടുത്ത മാസം ഒക്ടോബർ എന്ന് പറയുന്നത് വെറും ഒരു ഒക്ടോബർ അല്ല. നമ്മളെ സംബന്ധിച്ച് ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്ത്രീ പുരുഷന്മാരുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നോക്കുമ്പോൾ ഇനി എങ്ങോട്ട് നമുക്ക് ജീവിക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എല്ലാ വർഷവും നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. ഈ ഒരു മാസം 1st മുതൽ 31st വരെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണെന്ന് എല്ലാ വർഷങ്ങളിലും എല്ലാ ഡോക്ടേഴ്സും കൃത്യമായിട്ട് റേഡിയോളജിസ്റ്റുകളാണെന്നുണ്ടെങ്കിലും ശരി, ഡോക്ടേഴ്സ് ഗൈനക്കോളജിസ്റ്റുകളാണെങ്കിലും കൃത്യമായിട്ട് ക്യാമ്പുകളിലൂടെ, അവയർനെസ് ക്ലാസ്സുകളിലൂടെ, ഇത്തരത്തിലുള്ള ടോക്ക് ഷോസിലൂടെ ഒക്കെ പറയാറുണ്ട്. എങ്കിലും എല്ലാ വർഷവും ഇത് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ ഒരാളെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരിലേക്ക് ഈ ഒരു കാര്യം എത്തുള്ളൂ. യെസ്, പിങ്ക് ടോബർ അല്ലെങ്കിൽ പിങ്ക് മന്ത് അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്ത് എന്നൊക്കെ പറയുന്ന ഒക്ടോബർ എത്താൻ പോവാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കൂടുതൽ കാര്യങ്ങൾ എപ്പോഴും ഡിസ്കസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ സ്തനാർബുദം തുടക്കത്തിലെ കണ്ടുപിടിച്ചാൽ കംപ്ലീറ്റ്ലി അത് ഭേദമാക്കാൻ സാധിക്കും എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഏറ്റവും നിർണായകമായ പങ്ക് വഹിക്കുന്നത് കൃത്യമായിട്ടുള്ള ഡയഗ്നോസിസ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്ന് മിഡ് മോർണിംഗ് വിത്ത് നിത്യയിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിലെ സ്പെഷ്യലിസ്റ്റ് റേഡിയോളജിസ്റ്റ് ഡോക്ടർ സിത്താരയാണ്. ഡോക്ടർ, വെൽക്കം ടു ഷോ.
1: താങ്ക് യു നിത്യ.
0: നമ്മൾ ഫസ്റ്റ് ടൈം ആണ് അല്ലേ?
1: യെസ്, വി ആർ ഫസ്റ്റ് ടൈം.
0: യെസ്, എനിക്ക് തോന്നുന്നു ഡോക്ടർ ഇതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട വിഷയം സംസാരിക്കാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, അപ്പോ തീർച്ചയായിട്ടും നമുക്ക്, നമ്മൾ രണ്ട് സ്ത്രീകളാണ് സംസാരിക്കുന്നത് എങ്കിൽ പോലും എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ നടത്തിയിരിക്കുന്നത്. അപ്പോ തീർച്ചയായിട്ടും എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റേഡിയോളജിസ്റ്റ് എന്ന നിലയിൽ തീർച്ചയായിട്ടും ബ്രസ്റ്റ് ക്യാൻസർ എയർലി ഡിറ്റക്ഷൻ, അതിൽ ഡോക്ടറുടെ ഒരു റോള് അതെന്താണ് എന്നുള്ളത് നമുക്ക് പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം.
1: ഏർലി ഡിറ്റക്ഷൻ ഓഫ് ബ്രസ്റ്റ് ക്യാൻസറിലെ റേഡിയോളജിസ്റ്റിൻ്റെ റോള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതിൽ മെയിനായിട്ട് നമുക്ക് ഒരു ഫീമെയിലിന് ലംബ് ഫീൽ ചെയ്യുന്നതിൻ്റെ മുന്നേ, അല്ലെങ്കിൽ എന്തെങ്കിലും സിംറ്റംസ് വരുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് ഒരു റേഡിയോളജിസ്റ്റിന് ഇമേജിങ് വഴി നമുക്ക് ഡിസീസ് ഉണ്ടോ ഇല്ലയോ എന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും.
0: ശരി,
1: നമുക്ക് പലതരം ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകൾ വഴി നമുക്ക് ഒരു ലംബ്, ചിലപ്പോൾ പല പേഷ്യൻസിനും ലംബ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ചിലപ്പോൾ അത് റിയലി ഒരു ലംബ് ആയിക്കൊള്ളണമെന്നില്ല. പിന്നെ ലംബൊന്നും ഇല്ലാത്ത ആൾക്കേ ചിലപ്പോൾ നമ്മൾ ലംബ് കണ്ടെത്തിയെന്ന് വരാം. അപ്പോൾ നമുക്ക് പല ഇമേജിങ് വഴി ലംബുണ്ടോ, ഉണ്ടെങ്കിൽ അതിൻ്റെ ക്യാരക്ടറൈസേഷൻ എങ്ങനെയാണ്, അത് പേടിക്കേണ്ട രീതിയിലുള്ളതാണോ, ഇതിന് ബയോപ്സി വേണോ, അതിന് ഫർദർ ഇൻവെസ്റ്റിഗേഷൻസ് വേണോ, ഇതെല്ലാം നമുക്ക് റേഡിയോ, ആസ് എ റേഡിയോളജിസ്റ്റ് വി ക്യാൻ ഫൈൻഡ് ഇറ്റ് ഔട്ട്.
0: ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ പുറമേക്ക് സിംറ്റംസ് ഒന്നും കാണിക്കാത്ത ആ ഫസ്റ്റ് സ്റ്റേജ് ഉണ്ടല്ലോ, ആ സ്റ്റേജിൽ തന്നെ ഈ ബ്രസ്റ്റ് ക്യാൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സഹായിക്കുന്ന പ്രധാന സ്ക്രീനിങ് ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് കൂടെ ഞാൻ പറയാം.
1: ഫസ്റ്റ് ഓഫ് ഓൾ, ദർ ആർ ടു ടൈപ്പ് ഓഫ് ടെസ്റ്റ്, സ്ക്രീനിങ് ടെസ്റ്റ് ആൻഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നമ്മൾ ഒരു ലംബുണ്ട് അതെന്താണെന്ന് കണ്ടുപിടിക്കാനാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയാം. സ്ക്രീനിങ് ടെസ്റ്റ് ആർ ദ ടെസ്റ്റ് വിച്ച് വി ഡു ഇവൻ ബിഫോർ എനി സിംറ്റംസ്. ഇവൻ ബിഫോർ സിംറ്റംസ് നമ്മൾ, ഈ ബ്രസ്റ്റ് ക്യാൻസറിന് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ ഏർലി സ്റ്റേജസ് ഇറ്റ് മേ നോട്ട് ബി സിംറ്റമാറ്റിക് അറ്റ് ഓൾ. അതൊരു ലംബായിട്ട് ഒരു പേഷ്യന്റ് ഐഡന്റിഫൈ ചെയ്യുമ്പോഴേക്കും അതിന്റെ സൈസ് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവും. ഒരു അത്യാവശ്യം പേഷ്യന്റിനെ പാൽപേറ്റ് ചെയ്യാൻ പറ്റുന്ന സൈസ് എത്തുമ്പോഴായിരിക്കും ഇവരിത് കാണുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ റുട്ടീൻലി വാട്ട് വി സേ ഇസ് ലൈക് ബിയോണ്ട് 40 years ഓഫ് ഏജ് ഓഫ് വുമൺ. ഓക്കെ, റുട്ടീൻലി നമ്മൾ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലംബ് പേഷ്യന്റ് ഫീൽ ചെയ്യുന്നതിന്റെ മുന്നേ, അതായത് പേഷ്യന്റ് സിംറ്റമാറ്റിക് ആവുന്നതിന്റെ മുന്നേ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഡിസീസിന്റെ ഗ്രാവിറ്റി കുറവായിരിക്കും, അതായത് ഡിസീസിന്റെ ബേർഡൻ, ബേർഡൻ ഓൺ ദ ഇമോഷണൽ ബേർഡൻ, ഡിസീസ് ബേർഡൻ, ഫിനാൻഷ്യൽ ബേർഡൻ, ഇതെല്ലാം അതിന്റെ മുന്നേ നമുക്കത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അതിനാണ് ബേസിക്, വി ഹാവ് 3 different types of ടെസ്റ്റ്, അൾട്രാസൗണ്ട്, മാമോഗ്രാം ആൻഡ് MRI.
0: ഓക്കെ,
1: ഇത് വെച്ചിട്ടാണ് നമ്മളിത് ഡയഗ്നോസ് ചെയ്യുക.
0: ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ സ്വയം നമ്മൾ ചെക്ക് ചെയ്യാൻ പല പല യൂട്യൂബ് വീഡിയോസിൽ തന്നെ അത് കാണുന്നുണ്ട്, അല്ലാതെ തന്നെ ഡോക്ടേഴ്സ് വരുമ്പോൾ അത് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ ഈ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ലംബ് അല്ലെങ്കിൽ ചേഞ്ച് കണ്ടാൽ ഉടനെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമുണ്ട്? പല ആൾക്കാരും ഇപ്പൊ ഡോക്ടേഴ്സിന്റെ അടുത്ത് വരുന്നുണ്ടാവില്ല, യൂട്യൂബിലൊന്ന് ജസ്റ്റ് നോക്കാം എന്ന് കരുതിയിട്ട് അവർ ഏതെങ്കിലും രീതിയിൽ തെറ്റായ രീതിയിൽ ആ ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടോ എന്തായാലും പെയിൻ ഉണ്ടാകുന്ന സമയത്ത് അവർ അധികമായി പേടിക്കേണ്ടതുണ്ടോ? ആ സമയത്ത് എപ്പോഴാണ് ഡോക്ടറെ അടുത്തേക്ക് വരേണ്ടത്?
1: വാട്ട് ഐ സേ ഈസ് ലൈക്ക് എനി സിംറ്റംസ് വിത്ത് ദ ബ്രസ്റ്റ് യു മീറ്റ് എ ഡോക്ടർ.
0: ഓക്കെ,
1: ഓക്കെ, ബിക്കോസ് പക്ഷെ ഇതിലെന്ത് പാനിക് ആവേണ്ടയോ പേടിക്കാവേണ്ട കാര്യമില്ല. എല്ലാ ലംബും ബ്രസ്റ്റ് ക്യാൻസർ അല്ല. നമുക്ക് വരുന്ന മേജർ പേഷ്യൻസ് എന്തെങ്കിലും തൊടുമ്പോ എന്തെങ്കിലും തോന്നും, അവര് സ്കാനിങ് റൂമിൽ അവർ കിടക്കുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ പേടിയാവും. വി ക്യാൻ ഫീൽ ദെയർ പാൽപിറ്റേഷൻ, ദേ വിൽ ബി വെരി ആങ്ഷ്യസ്. അപ്പൊ അവരതെല്ലാം ക്യാൻസർ, ബ്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ എന്നുള്ള രീതിയിലാണ് പല പേഷ്യൻസും വരിക. പക്ഷെ ആദ്യം അത്ര അങ്ങനെ പാനിക് ആവേണ്ട, അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. എല്ലാ ലംബും ബ്രസ്റ്റ് ക്യാൻസർ അല്ല. പിന്നെ പക്ഷേ ഒരു സ്വെല്ലിംഗ് കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഇനി സിംപ്റ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ ഇല്ല എന്നുള്ളതൊന്നും നമുക്ക് റൂൾ ഔട്ട് ചെയ്യും.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: അപ്പം നമുക്ക് ഇപ്പം ക്യാൻസറിന്റെ ലംബുണ്ട്, അതല്ലാണ്ട് സിസ്റ്റ് ഉണ്ടായിരിക്കും. സിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അല്ല വാട്ടർ കണ്ടെയ്നിങ് എ ബ്ലെബ്. അപ്പൊ അതൊക്കെയാണെന്നു വെച്ചാൽ വെരി ബിനൈൻ തിങ്. പക്ഷെ അതും നമുക്ക് പാൽപേറ്റ് ചെയ്യുമ്പോൾ ഒരു ലംബായിട്ടായിരിക്കും ഫീൽ
0: ചെയ്യുന്നത്.
1: പിന്നെ അതല്ലാണ്ട് സോളിഡ് ലീഷൻസ് ആയിട്ടുള്ള ഫൈബ്രോയിഡിനോമ അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളുണ്ട്. അപ്പൊ അതൊന്നും നമുക്ക് ഒരു പേടിക്കേണ്ട കാര്യമുള്ളതല്ല. അപ്പൊ ഈ ഒരു ലംബ് കണ്ടു കഴിഞ്ഞാല് ഇത് ഏതെങ്കിലും ആവാം. അപ്പൊ ഏതാണ് എന്ന് നമ്മളൊന്ന് കൺഫേം ചെയ്യണം.
0: തീർച്ചയായിട്ടും.
1: അതുപോലെ തന്നെ ക്യാൻസർ അല്ല എന്നുള്ളതൊന്ന് റൂൾ ഔട്ട് ചെയ്യണം. അപ്പൊ അത് പേടിക്കേണ്ട കാര്യമില്ല.
0: അപ്പോ ഇപ്പൊ ബ്രസ്റ്റിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കണ്ടാൽ അത് ബ്രസ്റ്റ് ക്യാൻസർ അല്ല എന്നെങ്കിലും ഉറപ്പിക്കാം.
1: തീർച്ചയായിട്ടും. എക്സാക്ട്ലി. അതിൽ പല പേഷ്യൻസ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇനിയിതിപ്പോ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനി അങ്ങനെ എന്തെങ്കിലും ആവുകയാണെന്നുണ്ടെങ്കിലോ എന്നുണ്ടെങ്കിൽ ആ ഒരു പേടിയില്ല. ഒരു പ്രൊക്രാസ്റ്റിനേഷന്റെ ഒരു ടൈപ്പ് സ്വഭാവം, അതായത് അതിങ്ങനെ അതിങ്ങനെ അറിയ എന്തെങ്കിലും ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു പേടി. അപ്പൊ അങ്ങനെ അത് അവർ പ്രൊലോങ് ചെയ്തിട്ട് പോകും.
0: അങ്ങനെയുള്ള ആൾക്കാർ
1: കൂടുതലാണ്.
0: എനിക്ക് തോന്നുന്നത് എഡ്യൂക്കേഷന്റെയോ അല്ലെങ്കിൽ അവന്റെ അവയർനെസിന്റെയോ അല്ല, അവർ ആദ്യം കാണുന്ന ചില വാർത്തകൾ
1: വീഡിയോസ്, പിന്നെ അവർ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാലും ഫസ്റ്റ് ചിലപ്പോൾ ഇതായിരിക്കും വരുന്നുണ്ടാവുക. പക്ഷെ അങ്ങനെയല്ല, ഒരു മെജോറിറ്റി ഓഫ് ദ പേഷ്യൻസ് ഇറ്റ് മേ നോട്ട് ബി എ ക്യാൻസർ, ഇറ്റ് മേ ബി ലൈക് സ്മോൾ സിസ്റ്റ് ഓർ സംതിങ്. ഈ സിസ്റ്റ് ഒക്കെ വന്നും പോയിക്കൊണ്ടൊക്കെയിരിക്കും. ഇപ്പൊ ബ്രസ്റ്റ് ഫീഡിംഗ് മദേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പലപ്പോഴും പല സിസ്റ്റം ഒക്കെ ഉണ്ടായിരിക്കും. ചില പേഷ്യൻസ് ഒക്കെ എന്ന് വെച്ചാൽ ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ സമയത്ത് ഇപ്പൊ ഗലക്ടോസിൽ മിൽക്ക് ഒക്കെ അക്യൂമുലേറ്റ് ചെയ്തിട്ടുള്ള സ്വെല്ലിംഗ്സ് ഒക്കെ ഉണ്ടായിരിക്കും. ഇവരപ്പോഴേക്കും അയ്യോ എനിക്ക് എന്തോ ക്യാൻസർ ആണ്, എന്റെ കുഞ്ഞിന് ഇനി ആരുണ്ട്, ആ രീതിയിൽ അവര്
0: ചിന്തിക്കും.
1: അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് അപ്പൊ മെന്റലി അവര് ഫുൾ ഡൗൺ ആയി അതോടുകൂടി. ലംബ് കണ്ടു കഴിഞ്ഞാല് ക്യാൻസർ അല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ആറ്റിറ്റ്യൂഡ്.
0: തീർച്ചയായിട്ടും.
1: പേടിക്കേണ്ട കാര്യമില്ല.
0: ബ്രസ്റ്റ് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ധാരാളം ചോദ്യങ്ങൾ ഇന്ന് ചോദിക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതൊരു നല്ല അവസരമാണ്. നമ്മൾ ഇവിടെ വെച്ച് നിർത്തുന്നില്ല, ഇത് നമ്മുടെ ഒരു തുടക്കം മാത്രമാണ്. ഒക്ടോബറിന് മുമ്പ് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒക്ടോബർ മാസത്തിലേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു ആദ്യ ഘട്ടമാണ് ശരിക്കും എം വി ആർ ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിൽ നിന്നും ഡോക്ടർ സിത്താര നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ എന്ത് സംശയങ്ങളാണെങ്കിലും യു ക്യാൻ മെസ്സേജ് മീ റൈറ്റ് നൗ 0585829220 എന്ന നമ്പറിലേക്കോ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം 800920 എന്ന നമ്പറിലേക്കോ. ഡോക്ടർ, നമുക്ക് ചിന്ന ബ്രേക്ക്, വേഗം തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM-ൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
2: You are listening to Home 92.2 FM. Home is a feeling.
3: Trending song of the hour.
4: Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: mana mile munayile madhubile kalimaye.
1: Trending song of the hour
2: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
3: நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
4: புதுமையுடைய நேரத்து
5: ஒரு நீண்ட யாத்திரையிலாயிருந்து நம்ம
6: பழமையுடைய தீரத்து
5: കഴിഞ്ഞ 365 ദിവസങ്ങൾ
4: പുതുമഴയിലോരത്തെ
5: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ് 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരം അത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
2: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
5: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
7: വാക്കുകൾക്ക് അതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
2: Joy Alukas presents Home 92.2 FM, first anniversary birthday bash.
8: Joy Alukas, world's favorite jeweler,
2: supported by akbartravels.com, Almaraya Car Rentals and Volcano LED Solutions.
9: Mid morning with Nitya.
10: വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ് ഹോം 92.2 FM. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ഇപ്പോൾ അടുത്ത മാസം ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് ആയതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ സിത്താരയാണ്, സ്പെഷ്യലിസ്റ്റ് റേഡിയോളജിസ്റ്റ് ഇൻ MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിൽ നിന്നും. അപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലോ, പലപ്പോഴും ഈ പറഞ്ഞ പോലെ എന്താ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പലപ്പോഴും ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാറ് അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യാറുള്ള ചില ടെസ്റ്റുകളാണ് ഈ പറഞ്ഞ പോലെ അൾട്രാസൗണ്ട് ആണെങ്കിലും മാമോഗ്രാം ആയിക്കോട്ടെ അതല്ലെങ്കിൽ MRI. ഇതൊക്കെ ഏത് സാഹചര്യത്തിലാണ് സജസ്റ്റ് ചെയ്യേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ തമ്മിലുള്ള ഡിഫറൻസസ് ഒന്ന് പറയാമോ?
11: ഗുഡ് ക്വസ്റ്റ്യൻ നിത്യ. ബേസിക്കലി നമ്മൾ മാമോഗ്രാം ആണ് സ്ക്രീനിങ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. ഈ മാമോഗ്രാം നമ്മൾ ഇത് ഓരോ പേഷ്യൻസ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യണം, ഏത് പേഷ്യൻസിനാണ് ഏത് സ്റ്റഡിയാണ് വേണ്ടത്. ജനറലി ദ സ്ക്രീനിങ് ഇൻവെസ്റ്റിഗേഷൻ ഈസ് കോൾഡ് ആസ് എ മാമോഗ്രാം. ഓക്കെ, അതിന്റെ അത് മാമോഗ്രാം സ്ക്രീനിങ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയാൻ കാരണം ദാറ്റ് ഈസ് മോർ ഈസി ടു ഡു. ഓക്കെ, അപ്പൊ അത് കാരണം ഒരു മാസ് പോപ്പുലേഷന് നമുക്ക് പെട്ടെന്ന് എല്ലാവരും സ്ക്രീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാമോഗ്രാം ആണ് എളുപ്പം ചെയ്യാൻ. അപ്പം പക്ഷേ ഡെൻസ് ബ്രസ്റ്റ് ആണ്, അപ്പം മാമോഗ്രാമിന്റെ ഏജ് ബിയോണ്ട് 40 ഇയേഴ്സ്, 40 ഇയേഴ്സ് എബോവ് ഉള്ള ഫീമെയിൽസിനാണ് നമ്മളത് ചെയ്യുക. പക്ഷേ വെരി ഡെൻസ് ബ്രസ്റ്റ് ആണ്, പിന്നെ അല്ലെങ്കിൽ വെരി ഹെവി ബ്രസ്റ്റ് അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ മാമോഗ്രാം ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പം അങ്ങനത്തെ ഒക്കെ പേഷ്യൻസിനാണ് നമുക്ക് അൾട്രാസൗണ്ടും കൂടെ ചെയ്യേണ്ടി വരും. അപ്പം അതാണ് ഇപ്പം ചിലർ വിചാരിക്കും എനിക്ക് മാമോഗ്രാം മാത്രമേ പറഞ്ഞുള്ളൂ, എനിക്ക് അൾട്രാസൗണ്ടും കൂടെ ചെയ്യിപ്പിച്ചു അപ്പം എനിക്ക് എന്തെങ്കിലും കൂടുതൽ അസുഖമുണ്ടോ? അങ്ങനെയല്ല, അത് ഓരോ ഇറ്റ് വേരീസ് വിത്ത് ഇൻഡിവിജ്വൽസ്. ഓക്കെ, ഇറ്റ് വേരീസ് വിത്ത് സിംപ്റ്റംസ്. ഓക്കെ, അപ്പൊ അതാ. അപ്പൊ ജനറലി നമ്മൾ മാമോഗ്രാം ആണെന്ന് പറയാം. പക്ഷെ നമ്മൾ നമ്മുടെ ക്ലിനിക്കിൽ തന്നെ വരുമ്പോൾ ഇഫ് അൾട്രാസൗണ്ട് ഇസ് നീഡഡ് നമ്മളൊരു അൾട്രാസൗണ്ട് കോറിലേഷനും കൂടെ ചിലപ്പോൾ ചെയ്യും. അപ്പൊ ചില എല്ലാ ലംബും ക്ലിയർ ആയിട്ട് മാമോഗ്രാമിൽ കണ്ടോളണമെന്നില്ല, അപ്പൊ നമ്മൾ അൾട്രാസൗണ്ടും കൂടെ ചെയ്യും. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഡെൻസ് ബ്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ മാമോഗ്രാമിൽ ക്ലിയർ ആയിട്ട് കാണില്ല, മാസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒബ്സ്ക്വയർ ചെയ്യും, അപ്പൊ നമ്മൾ അൾട്രാസൗണ്ട് ചെയ്യും. പക്ഷെ അന്നേരം എന്തെങ്കിലും കാൽസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മാമോഗ്രാം ആണ് കൂടുതൽ ബെനിഫിഷ്യൽ.
10: ഓക്കെ,
11: അപ്പൊ ബേസിക്കലി ഒരു സ്ക്രീനിങ് ലെവലിൽ മാമോഗ്രാം ആണ് ഫസ്റ്റ് സ്റ്റഡി, ആൻഡ് ദെൻ സെക്കൻഡ് ലൈൻ എന്നുള്ള രീതിയിൽ നമുക്ക് അൾട്രാസൗണ്ട് ചെയ്യാം. ഇനി കമ്മിങ് ടു MRI, MRI നമുക്ക് അറിയാം അതൊരു ഹയർ ഇൻവെസ്റ്റിഗേഷൻ ആണ് എന്നുള്ളത്. അത് എപ്പോഴാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി ഹൈ റിസ്ക് ഇൻഡിവിജ്വൽസ്. ഓക്കെ, ലൈക്ക് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിന് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട്, ലൈക്ക് ഓൺ മദർ, ഓൺ സിസ്റ്റർ, അങ്ങനെ ആർക്കെങ്കിലും ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ജനറ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട്, അപ്പൊ അവരൊക്കെ ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ളതാണ്. പിന്നെ ഇപ്പൊ ചിലർക്ക് തന്നെ ഇപ്പൊ മദറിന് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫാമിലിയിൽ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഒരു ജനറ്റിക് സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരിക്കും. അപ്പൊ ജനറ്റിക് സ്റ്റഡിയിൽ ഇപ്പോൾ കുറച്ച് മ്യൂട്ടേഷൻസ് ഒക്കെ ഉണ്ട്, BRCA1 മ്യൂട്ടേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആ മ്യൂട്ടേഷൻസ് ഒക്കെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ളവരാണ്. അപ്പൊ അവർക്ക് നമ്മൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള MRI മാമോഗ്രഫി ആണ് ചെയ്യുക. ഓക്കെ, പിന്നെ നമുക്ക് അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ലീഷൻ കണ്ടു, അത് സസ്പീഷ്യസ് ആയിട്ട് മാമോഗ്രാമിലും തോന്നി അൾട്രാസൗണ്ടിലും തോന്നി, നമുക്കതൊന്നും കൂടെ കൺഫേം ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ MRI ചെയ്യും. പിന്നെ നമുക്ക് നോഡ്സ് എന്തെങ്കിലും ഉണ്ട്, ഇത് ഡിസീസ് ബേർഡൻ എന്താണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ MRI ചെയ്യുക.
10: ഓക്കെ, അപ്പൊ അതിൽ പേടിക്കേണ്ട ആവശ്യമില്ല,
11: പേടിക്കേണ്ട ആവശ്യമില്ല,
10: നമുക്ക് ഇല്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം.
11: എക്സാക്ട്ലി, ഈ എല്ലാ ടെസ്റ്റുകളും നമ്മൾ ഇല്ല എന്നുള്ളത് കൂടുതൽ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാണ്ട്
10: ഇവിടെ എല്ലാവരും പേടിച്ചിരിക്കുന്നത് അയ്യോ എനിക്കുണ്ട് എനിക്കുണ്ട്,
11: അതാണ് നമ്മളിപ്പോ പേഷ്യൻസിന്റെ അടുത്ത് ഇപ്പൊ മാമോഗ്രഫി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിങ്ങനെ ഒന്നും കൂടെ ഒന്ന് കൺഫേം ചെയ്യണം എന്ന് വെച്ചിട്ട് അൾട്രാസൗണ്ട് ചെയ്യുമ്പോഴേക്കും ഇവർ പേടിക്കും, അയ്യോ എനിക്കെന്തോ വലിയ പ്രശ്നമുണ്ട്. പക്ഷെ നമ്മൾ ഇതല്ലാന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ടൈം നമ്മൾ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യുന്നുണ്ടാവുക.
10: അങ്ങനെ ഒരു ചിന്താഗതി നമ്മുടെ ഉള്ളിലേക്ക് വന്നാൽ തന്നെ എളുപ്പമാണ്,
11: അത് വന്നാൽ തന്നെ എളുപ്പമാണ്. ഇപ്പൊ ഐ നോ, ഈവൻ മൈ ഓൺ മദർ, പുള്ളിക്കാരിനെ ഇപ്പൊ ഞാനിതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇറ്റ്സ് റിയലി ഹാർഡ് ടു ബ്രിങ് ഹർ ടു ഡു ദ ടെസ്റ്റ് ആൻഡ് ഓൾ. അപ്പൊ ഇവരൊക്കെ കൂടുതൽ വറി ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇനി ടെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കണ്ടാലോ എന്നുള്ളതാണ്. പക്ഷെ നോ, ഓൾവേസ് എനിത്തിങ് ഈസ് ദേർ യു ഡു എ ടെസ്റ്റ്. അല്ലാതെ ഇതിപ്പോ നമ്മൾ ഇതിപ്പോ പറയുന്നത് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്നുള്ള രീതിയിലാണ്, ഒരു ലംബ് കണ്ടു അത് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതല്ലാതെ തന്നെ സ്ക്രീനിങ്, ഐ ഓൾവേസ് ഇൻസിസ്റ്റ് ഓൺ സ്ക്രീനിങ്. സ്ക്രീനിങ്ങിലാണ് നമ്മൾ ഏർലി ഡിറ്റക്ഷൻ, അതായത് സിംപ്റ്റംസ് എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യുന്നതിന്റെ മുന്നേ നമ്മൾ ഇത് കണ്ടു കഴിഞ്ഞാൽ അത്രയും ചെറിയ സർജറിയിലൂടെ അല്ലെങ്കിൽ കീമോ അങ്ങനെ എന്തെങ്കിലും ഇല്ലാതെ തന്നെ നമുക്ക്
10: മാറ്റിയെടുക്കാൻ
11: പറ്റും.
10: ഡോക്ടർ, അതുപോലെ ഇപ്പൊ നമ്മൾ ജനറ്റിക്സിന്റെ കാര്യം പറഞ്ഞപ്പോ അമ്മയ്ക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പാരമ്പര്യമായിട്ട് വരുന്ന ബ്രസ്റ്റ് ക്യാൻസറീസ് ഒക്കെ നമുക്ക് ഹൈ റിസ്ക് ഇതിൽ വരുന്നതാണ്. എന്തുകൊണ്ടൊക്കെ കാരണങ്ങൾ കൊണ്ട് ബ്രസ്റ്റ് ക്യാൻസർ ഒരു സ്ത്രീക്ക് ഉണ്ടാകാം എന്നതിനെ കുറിച്ച് ഇവിടുന്ന് വെച്ചത് എല്ലാ വർഷവും സംസാരിക്കുന്നതാണെങ്കിലും
11: അത് വെച്ചാൽ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഇസ് ജനറ്റിക്സ്, ഫാമിലി ഹിസ്റ്ററി, ആൻഡ് ദെൻ പിന്നെ ആബ്സെൻസ് ഓഫ് ബ്രസ്റ്റ് ഫീഡിങ് ആൻഡ് കൺസീവിങ്. ഓക്കെ, ശരി, നമ്മൾ പ്രഗ്നന്റ് ആകാണ്ടിരിക്കുക അല്ലെങ്കിൽ റിപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ തന്നെ നമ്മൾ പ്രഗ്നന്റ് ആവാണ്ടിരിക്കുക അല്ലെങ്കിൽ നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു
10: ക്യാൻസറിനുള്ള
11: റീസൺ ആകാം.
10: എത്ര പെർസെന്റ്?
11: എത്ര പെർസെന്റ്?
10: ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ എന്ന് പറയുന്നത് പലപ്പോഴും വിവാഹം കഴിക്കാൻ പോലും താല്പര്യപ്പെടാത്ത
11: കുട്ടികളാണ്.
10: അതിന് പല റീസൺസ് ഉണ്ടാകാം എങ്കിൽ പോലും ഈ ഒരു റീസൺ ഉള്ളത്
11: ഒരു നിയർലി ഒരു 5% ഒക്കെ അങ്ങനെ ഉണ്ട്. ഏർലി രീതിയിലെല്ലാം നമ്മൾ നൺസിലാണ്, നൺസ് ശ്രദ്ധിച്ചിട്ടില്ലേ, ഈ നൺസിന് കൂടുതൽ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവാറുണ്ട്. അപ്പൊ ദിസ് ഈസ് വൺ റീസൺ.
10: ഞാനത് കാറ്റഗറി കേസിൽ ചോദിക്കാൻ പോകാം.
11: അതെ, അപ്പൊ പണ്ട് ഇതൊക്കെ നൺസ് ആയിരുന്നു, ബട്ട് നൗ ഈവൻ അവർ ജനറൽ പോപ്പുലേഷൻ വി ആർ നോട്ട് പീപ്പിൾ നൗഡേയ്സ് ആർ നോട്ട് പ്രിഫറിംഗ് ലൈക് മാരേജ്.
10: ഇപ്പോ വ്യക്തികൾ എന്താണ്
11: ഇല്ല,
10: പിന്നെ ഒരു റീസൺ ഇപ്പം ലൈഫ് സ്റ്റൈൽ ആയിട്ട്,
11: ലൈഫ് സ്റ്റൈൽ ആയിട്ട് ഡിസീസ് ആയിട്ട് ഒരു ഡയറക്റ്റ് അസോസിയേഷൻ വിത്ത് ബ്രസ്റ്റ് ക്യാൻസർ അങ്ങനെ പറയുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഏറിയയിൽ ഉള്ള പല നമ്മൾ കഴിക്കുന്ന ഫുഡ് അതിനകത്തുള്ള ടോക്സിൻസ് അതെല്ലാം മീൻസ് ജനറലി ക്യാൻസറിന്റെ റിസ്ക് ഇൻക്രീസ് ആയിട്ടുണ്ട്. ബ്രസ്റ്റ് ക്യാൻസർ സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല, ബട്ട് ദർ ഇസ് എ ജനറൽ ഇൻക്രീസ് അങ്ങനെ.
10: അപ്പൊ
11: മോസ്റ്റ്ലി നമ്മൾ പറയുന്നത് ഫാമിലി ഹിസ്റ്ററി ആൻഡ് ദെൻ പിന്നെ ഹോർമോണൽ പ്രശ്നങ്ങള്. പിന്നെ നമ്മള് ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി, അത് കുറച്ചും കൂടെ ഒരു US-UK പോപ്പുലേഷൻ ആണ് ഇത് കൂടുതൽ ചെയ്യുന്നത്. മെനോപോസ് ആയി കഴിഞ്ഞാൽ അവരാ ഹോർമോൺ ഫംഗ്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി എടുക്കും. അതില് ബ്രസ്റ്റ് ക്യാൻസറിന് ചെറിയൊരു റിസ്ക് ഉണ്ട്. അതായത് കൂടുതൽ നമ്മൾ ഹോർമോൺസ് എടുക്കുമ്പം അതിനുള്ള ഒരു റിസ്ക് ഉണ്ട്. അപ്പൊ അതൊരു റിസ്ക് ബെനിഫിറ്റ് റേഷ്യോ ആണ്. ഹോർമോൺ റീപ്ലേസ് വെച്ചുകഴിഞ്ഞാൽ മെനോപോസ് ആയി കഴിഞ്ഞാൽ കുറെ ഇമോഷണൽ ഡിസ്റ്റർബൻസസ് അങ്ങനത്തെ കുറെ, പിന്നെ കുറെ ഫിസിക്കൽ ചേഞ്ചസ് അങ്ങനത്തെ ഒക്കെ കുറെ ഉണ്ടായിരിക്കും. അപ്പൊ ആ ചേഞ്ചസ് ഓവർകം ചെയ്യാനാണ് നമ്മൾ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി എടുക്കുന്നത്.
10: പക്ഷെ
11: ഇതിനൊരു ചെറിയൊരു പ്രീഡിസ്പോസിംഗ് ഫാക്ടർ ആണ്. ഇതൊക്കെയാണ് ജനറലി റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്.
10: മെനോപോസ് ഏജ് ഇപ്പൊ മാറി വരുന്നുണ്ടോ?
11: മാറി വരുന്നുണ്ട്. ആദ്യമൊക്കെ ഒരു 50 ബിയോണ്ട് ആയിരുന്നു, ഇപ്പൊ നോ ഇറ്റ് ഇസ് ലൈക് 45
10: ശേഷം ആയിരുന്നു. ഇപ്പൊ പക്ഷേ
11: ഇപ്പൊ അത് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്, 42-40 അങ്ങനെയൊക്കെ ഉണ്ട്.
10: അതെ അതെ. ഇപ്പോ ഈ അടുത്തൊരു ദിവസം തന്നെ എന്റെ ഒരു സുഹൃത്ത് 35 ആയിട്ടുള്ള ആള് പറയുന്നത് മെനോപോസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാറായി. എന്റെ ദൈവമേ, ഇത്രയും ചെറുപ്പത്തില്ലയോ? നമ്മളതൊക്കെ കേൾക്കുമ്പോ എന്തോ വലിയ സംഭവമാണ് അമ്മമാർക്ക്
11: കഴിഞ്ഞിട്ടുള്ളത്.
10: ഇപ്പോഴേ അതൊക്കെ പറഞ്ഞു തുടങ്ങി, ലോകം
11: അങ്ങനെയാണല്ലോ. ഏർലി ഓൺസെറ്റ് ഓഫ് മെനോപോസ് നടക്കുന്നുണ്ട് ഇപ്പൊ.
10: ഓക്കെ, അപ്പൊ ഈ ഒരു സ്ത്രീ എന്ന നിലയിൽ ശരിക്കും പറഞ്ഞാൽ ഏത് ഏജ് മുതലാണ് ശരിക്കും ഈ റെഗുലർ ബ്രസ്റ്റ് അല്ലെങ്കിൽ സ്ക്രീനിങ് ചെയ്ത് തുടങ്ങേണ്ടതെന്നൊന്ന് പറയാമോ? ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചിരുന്നു
11: നമ്മള് സെൽഫ് എക്സാമിനേഷൻ ആണ് നമ്മൾ ആദ്യം ബേസ് ലൈൻ ആയിട്ട് പറയുന്നത്. സെൽഫ് എക്സാമിനേഷൻ യു ഡൂ ഒരു അറൌണ്ട് 30 ഒക്കെ ആയിക്കഴിഞ്ഞാൽ തന്നെ യു സ്റ്റാർട്ട് ഡൂയിങ് സെൽഫ് എക്സാമിനേഷൻ. പക്ഷേ അല്ലാണ്ട് നമ്മളൊരു സ്ക്രീനിങ് ടെസ്റ്റും പ്രോപ്പർ ഇമേജിങ് എന്നുള്ള രീതിയിൽ പറയുന്നത് ബിയോണ്ട് 40 years of age.
10: ഓക്കെ,
11: 40 years of age സ്റ്റാർട്ട് വിത്ത് എ മാമോഗ്രാം. പിന്നെ അതെങ്ങനെ വെച്ചാൽ ഇഫ് ദർ ഈസ് എനി ഫൈൻഡിങ്, ക്യാൻസർ അല്ല ക്യാൻസർ അല്ലാണ്ട് എന്തെങ്കിലും ഫൈൻഡിങ് ഉണ്ടെങ്കിൽ യു ബി ഓൺ റെഗുലർ ഫോളോ അപ്പ്. പിന്നെ അതല്ല, ഒരു ഫൈൻഡിങ്ങും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 6 months ഫോളോ അപ്പിന്റെ ഒന്നും ആവശ്യമില്ല. യു ക്യാൻ ഡു ഇറ്റ് ഇൻ ലൈക് വൺസ് ഇൻ 2 years അങ്ങനെ.
10: അങ്ങനെ
11: ബിയോണ്ട് ഫോളോ അപ്പ്, അതാണ് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്. ഇപ്പോൾ ഒരു പ്രാവശ്യം ചെയ്തു, 40 എന്ന് നമ്മളിങ്ങനെ പറയുമ്പോൾ ഒരു 40 years ഒരാൾ സ്ക്രീനിങ് മെമ്മോഗ്രാം ചെയ്തു, ഒന്നുമില്ല. പക്ഷെ ഇനി ഒന്നും ഇല്ല എന്ന് പറഞ്ഞിരിക്കരുത്. യു ഷുഡ് ചെക്ക് ഇറ്റ് റെഗുലർലി.
10: ഡോക്ടർ, ഇപ്പോൾ നമ്മൾ MVR ഇപ്പോൾ നെക്സ്റ്റ് മന്ത് മുതൽ എന്തൊക്കെയാണ് നിങ്ങളുടെ ക്യാമ്പയിൻസ്, അതുപോലെ ഇപ്പോൾ മാമോഗ്രാമിനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കൊന്ന് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ?
11: അവിടെ വി ഡു ഓൾ ദ സ്റ്റഡീസ് ഫോർ നെസസറി ഫോർ ദ ബ്രസ്റ്റ്. വി ഡു ഹാവ് മാമോഗ്രാം, വി ഡു ഹാവ് അൾട്രാസൗണ്ട്, വി ഡു ഹാവ് MRI ഓൾസോ. അപ്പോൾ നമുക്ക് തന്നെ കാറ്റഗറൈസ് ചെയ്തിട്ട് ഇപ്പം ബേസിക് മാമോഗ്രാമിന് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ നോക്കി ഇഫ് അൾട്രാസൗണ്ട് ഈസ് റിക്വയർഡ് വി ഡു അൾട്രാസൗണ്ട്, ആൻഡ് ഇഫ് MRI ഈസ് റിക്വയർഡ് വി ഡു MRI. അങ്ങനെ നമ്മൾ എല്ലാ ഇൻവെസ്റ്റിഗേഷൻസും നമുക്കുണ്ട്.
10: ഓക്കെ,
11: അതെല്ലാം നമുക്ക് ചെയ്യാം.
10: ഓക്കെ, അപ്പം ഡോക്ടർ നേരത്തെ പറഞ്ഞതിൽ നിന്ന് തന്നെ വീണ്ടും തുടങ്ങണം. അതായത് സ്ക്രീനിങ് മാമോഗ്രാം നോർമൽ ആണെങ്കിൽ ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ ഇല്ലെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു സ്ത്രീ അപ്പം സ്വന്തമായിട്ട് ബ്രസ്റ്റിൽ ഒരു ചേഞ്ച് നോട്ടീസ് ചെയ്താൽ, ഇപ്പോൾ റീസെന്റ് മാമോഗ്രാം നോർമൽ ആയിരുന്നാലും ഡോക്ടർ ഇത് കൃത്യമായിട്ട് അതെനിക്ക് നേരത്തെ പറഞ്ഞിരുന്നു വിശ്വസിക്കും, കാരണം ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് വഴി പോയത്.
11: അതായത് ഓക്കെ, ഫസ്റ്റ് സ്ക്രീനിങ് മാമോഗ്രാം നോർമൽ ആണ് എന്നുണ്ടെങ്കിൽ പുതുതായിട്ടുള്ള ഒരു ലംബ് കണ്ടു കഴിഞ്ഞാൽ ഇനി സ്ക്രീനിങ് വേണ്ട എന്ന് വിചാരിക്കരുത്. പുതുതായിട്ട് ഒരു ലംബ് കണ്ടു കഴിഞ്ഞാൽ യു ഡു ഇൻവെസ്റ്റിഗേറ്റ്, കാരണം ദർ ഇസ് നോ ഹാം ഇൻ ഗെറ്റിംഗ് ഇൻവെസ്റ്റിഗേറ്റഡ് അല്ലേ. പക്ഷെ നമ്മൾ അതിന്റെ ബെനിഫിറ്റ് എന്താണ്, അതാണ് അതിന്റെ ബെനിഫിറ്റ്, റിസ്ക് ബെനിഫിറ്റ് റേഷ്യോ അങ്ങനെ. അപ്പൊ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറൊരു കാര്യം, മാമോഗ്രാമിന് എല്ലാവർക്കും ഒരു പേടിയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് റേഡിയേഷൻ ഉണ്ടോ എന്നുള്ളത്, പിന്നെ രണ്ട് പെയിൻ
10: ഉണ്ടോ.
11: റേഡിയേഷൻ ഉണ്ട്, ബട്ട് റേഡിയേഷൻ ഇസ് വെരി വെരി വെരി മിനിമൽ.
10: ഓക്കെ,
11: ഇറ്റ് ഇസ് ലെസ് ദാൻ ഇവിടെ ചെസ്റ്റ് എക്സ്റേ.
10: ഓക്കെ,
11: അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീനിങ് മാമോഗ്രാം ചെയ്തത് കൊണ്ട് നമുക്ക് അതിന്റെ റേഡിയേഷൻ കൊണ്ട് നമുക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരാനില്ല. പക്ഷെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് കൂടുതലാണ്. പിന്നെ ഐ അഡ്മിറ്റ് ദാറ്റ് ദേർ ഇസ് പെയിൻ, അത് ബ്രസ്റ്റ് കംപ്രസ് ചെയ്തിട്ട് എടുക്കുമ്പോൾ കുറച്ച് പെയിൻ
10: ഡിസ്കംഫർട്ട്
11: ഉണ്ട്. അത് പക്ഷെ അതൊരു മൊമെന്ററി തിങ്, ചിലപ്പോൾ ആ ഒരു ഡേ കുറച്ചൊരു പെയിൻ ഉണ്ടായിരിക്കും, ബട്ട് ദെൻ ഇറ്റ് ഇസ് ഓവർ.
10: ഇല്ല എന്ന് ഉറപ്പുവരുത്തുമ്പോൾ പെയിൻ ഒരു പെയിൻ
11: അല്ല, അതൊരു പെയിൻ അല്ല, അതത്ര സിഗ്നിഫിക്കന്റ് ആയിട്ട് കണക്കാക്കേണ്ട കാര്യങ്ങളില്ല. പിന്നെ അപ്പോൾ സ്ക്രീനിങ് മാമോഗ്രാം നോർമലാണ്, പക്ഷെ ഒരു പുതിയ റിലേഷൻ കണ്ടു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നെഗ്ലക്ട് ചെയ്യാൻ പറ്റില്ല. അഗെയിൻ യു ഡു ദ ടെസ്റ്റ് ആൻഡ് ദെൻ മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഇസ് നോർമൽ.
10: ഓക്കെ,
11: അങ്ങനെ പിന്നെ റാദർ ദാൻ എല്ലാം എനിക്ക് കുറച്ചും കൂടി സിംപ്റ്റംസ് ഉള്ളത് ഇപ്പം സ്കിൻ ഡിംപ്ലിങ്, സ്കിൻ ഇങ്ങനെ ഉള്ളിലോട്ട് വലിഞ്ഞു പോവുക, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് പ്യൂഡി ഓറഞ്ച് അപ്പിയറൻസ്. ഇപ്പം ഓറഞ്ചിന്റെ സ്കിൻ കണ്ടിട്ടില്ലേ, അതിലിങ്ങനെ കുത്തു കുത്തു കുത്തു നമുക്ക് കാണാം. അപ്പൊ അതുപോലെ എന്തെങ്കിലും നമ്മൾ ബ്രസ്റ്റ് സ്കിന്നിൽ
10: കാണാം,
11: അത് കുറച്ചുകൂടി ഡീപ്പായിട്ട് അങ്ങനെ എന്തെങ്കിലും വരിക എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും റെഡ്നെസ് എന്തെങ്കിലും വരിക എന്നുണ്ടെങ്കിലൊക്കെ അതെല്ലാം ഇതൊക്കെ നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ നിപ്പിൾ ഡിസ്ചാർജ്, നിപ്പിൾ ഡിസ്ചാർജിന് പല പല റീസൺസ് ഉണ്ട്, അതിലൊന്ന് മാത്രമാണ് ക്യാൻസർ. പക്ഷെ നിപ്പിൾ ഡിസ്ചാർജ് ഓൾസോ യു ഇവാലുവേറ്റ്,
10: അതിനും പല റീസൺസ് ഉണ്ട്.
11: അപ്പൊ അതിനകത്ത് ഇപ്പം എസ്പെഷ്യലി കുറച്ച് അലാമിംഗ് ആയിട്ടുള്ളതാണ് ബ്ലഡ് ഡിഷ് ഡിസ്ചാർജ് എന്തെങ്കിലും വരിക, ഗ്രീനിഷ് ഡിസ്ചാർജ് എന്തെങ്കിലും വരിക, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അലാമിംഗ് ആണ്. ചിലർക്ക് ചിലപ്പോൾ ജസ്റ്റ് മിൽക്ക് ഡിസ്ചാർജ് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ അതിനും പല റീസൺസ് ഉണ്ട്. പക്ഷെ അതിനെല്ലാത്തിനും ഈ സിംപ്റ്റംസ് ഒന്നും നമ്മൾ നെഗ്ലക്ട് ചെയ്യരുത്. നമ്മൾ മാസം മാത്രമാണ് പ്രശ്നം എന്ന് വിചാരിക്കരുത്. റെഡ്നെസ് എന്തെങ്കിലും കാണാം, ഇങ്ങനെ എന്തെങ്കിലും കാണാം, നിപ്പിൾ റിട്രാക്ഷൻ, നിപ്പിൾ ഉള്ളിലോട്ട് വലിഞ്ഞു പോവുക, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ
10: ടെസ്റ്റ്
11: ചെയ്യണം.
10: ഓക്കെ, അപ്പൊ ഇപ്പോ സ്ത്രീകൾ പലപ്പോഴും പലരും പറഞ്ഞു കേൾക്കാറുണ്ട് പീരീഡ്സ് അടുപ്പിച്ചിട്ടുള്ള ഡേയ്സിൽ അവർക്കൊരു പെയിൻ
11: ഉണ്ടായിരുന്നു.
10: പല ആൾക്കാർക്കും അതൊരു 1 week ബിഫോർ മാത്രമല്ല, ഒരു 20 days ബിഫോർ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പേടിക്കേണ്ടതുണ്ടോ?
11: അതൊന്നും ഇതുമായിട്ട് ആക്ച്വലി പേടിക്കേണ്ട കാര്യങ്ങളില്ല. അതൊക്കെ പ്രീ മെൻസ്ട്രൽ സിൻഡ്രോമിന്റെ ഭാഗമായിട്ടുള്ള പെരി മെൻസ്ട്രൽ മാസ്റ്റാൾജിയ എന്നൊക്കെ പറയുന്ന കാറ്റഗറിയിലുള്ളതാണ്. പക്ഷേ ഇതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ കൂടുതൽ ക്യാൻസർ എന്ന് പറയുന്നുണ്ടോ എന്ന് എനിക്കൊരു പേടിയാവില്ല.
10: നമ്മൾ അതിനെ കുറിച്ച്
11: അതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലവര് ഇതൊരു ഈ ഒരു പ്രീ മെൻസ്ട്രൽ ആകുമ്പോൾ കുറച്ച് ലംബ്സ് ഒക്കെ ഇവർക്ക് ഫീൽ ചെയ്യും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹോർമോണൽ ചേഞ്ചസ് കാരണം, സൈക്കിളിന്റെ പ്രശ്നങ്ങൾ കാരണം കുറച്ച് സ്വെല്ലിങ്സ് പോലെ വരുന്നതാണ്. അത് ഒരു സ്വെല്ലിംഗ് ആവില്ല. അപ്പൊ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അതൊരു സ്വെല്ലിംഗ് വല്ല ഒന്നും പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറയാം. അപ്പൊ ചിലർ വിചാരിക്കും ഇത് ക്യാൻസർ ആണെന്ന് വെച്ചാൽ, പക്ഷെ അത് ക്യാൻസർ അല്ല.
10: അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും പേടിപ്പിക്കുന്ന കാര്യം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വെറുതെ ഗൂഗിൾ ഡോക്ടറോട് ചോദിക്കാതെ ഒരു ഡോക്ടറെ കാണുന്നതായിരിക്കും.
11: എക്സാക്ട്ലി അതെ അതെ
10: നമ്മളെപ്പോഴും പറഞ്ഞത് ഇല്ല എന്ന് ഉറപ്പിക്കാം
11: ഇല്ല എന്ന് ഉറപ്പിക്കാൻ ഇല്ല എന്ന് ഉറപ്പിക്കുക പിന്നെ ഏർലി ഡിറ്റക്ഷൻ
10: തീർച്ചയാണ് അതിന്റെ ഏറ്റവും വേണ്ടപ്പെട്ടിരിക്കുന്നത് അതുപോലെ ഡോക്ടർ നമ്മളെപ്പോഴും പറയുന്നത് 40 ഏജ് ആണ് എപ്പോഴും മെനോപോസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടതെന്നൊക്കെ പറയുമ്പോഴും യങ് ഏജിലും എപ്പോഴെങ്കിലും റെയർ ആയിട്ട് ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കടന്നു വരാറുണ്ടോ
11: വരാം ചാൻസ് ഉണ്ട് ദർ ആർ ഹൈ ചാൻസസ് ആൻഡ് ദെൻ ദിസ് ഇയർ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത പോലെയാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പം തന്നെ പറയണേ ഏജ് ഇസ് നോട്ട് ദ ഓൺലി ഫാക്ടർ that you can dismiss a symptom.
10: Okay.
11: I am young, so this may not be a symptom. എന്ന് നമ്മൾ വിചാരിക്കാൻ പറ്റില്ല. We have seen breast cancer in 32, 34 അങ്ങനെയൊക്കെ അതിലകത്ത് കാണുന്നുണ്ട് അപ്പൊ നമുക്കിപ്പോ ഒരു നമ്മൾ ജനറലി ഇങ്ങനെ പറയുമെങ്കിലും ഒരു ഡെഫിനറ്റ് ഏജ് ക്രൈറ്റീരിയ ആയിട്ട് നമുക്കിപ്പോ ഒന്നും അങ്ങനെ പറയാൻ
10: പറ്റാത്ത
11: സാഹചര്യമാണ് അപ്പൊ യങ് ഏജിലും ഉണ്ടാവാറുണ്ട്
10: സാധ്യതയുണ്ട് കാലം മാറുന്നതിനനുസരിച്ച്
11: മോഡിഫിക്കേഷൻസ് അങ്ങനെ ഇങ്ങനെയും അങ്ങനെയൊക്കെ കാണുന്നുണ്ട് പിന്നെ ഡെഫിനറ്റ്ലി ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈ റിസ്ക് ഫാമിലി ഹിസ്റ്ററി ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ബൈ ദിസ് ടൈം എവറി വൺ നോ ഇപ്പൊ ഇഫ് ദർ മദർ ഹാസ് സിസ്റ്റർ ഹാസ് ദർ ഓൺ റുട്ടീൻ ഫോളോ അപ്പ് ചെയ്യുന്നോണ്ട് തെറ്റില്ല അപ്പൊ അങ്ങനെ ചെയ്യുന്നവരുണ്ട് പക്ഷെ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ യങ് ആണ് ഞാൻ ഇനി ആ ഒരു സമയമാകുമ്പോൾ മീൻസ് ഫാമിലി ഹിസ്റ്ററി ഉണ്ടായിട്ടും ഞാൻ യങ്ങാണ് എനിക്ക് ആ ഒരു സമയമാകുമ്പോൾ നോക്കിയാൽ മതി എന്ന് വിചാരിക്കരുത് അപ്പം നമ്മൾ റുട്ടീൻലി അങ്ങനെയുള്ളവർ നേരത്തെ ഫോളോ അപ്പ് ചെയ്യണം പിന്നെ എന്തെങ്കിലും ഒരു സ്വെല്ലിങ് സിംറ്റംസ് കണ്ടു പക്ഷേ യങ് ആയത് കാരണം ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കരുത് ആൻഡ് അഗെയിൻ ഹൈലൈറ്റിംഗ് ദ പോയിന്റ് ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് നത്തിങ് അലാമിംഗ് ഇസ് ദിയർ
10: യെസ് കറക്റ്റ് കറക്റ്റ് ഇപ്പൊ നമ്മളെ കേട്ടോണ്ടിരിക്കുന്ന ഒരുപാട് പുരുഷന്മാരുണ്ടാകാം നിങ്ങൾക്ക് ചോദ്യങ്ങളില്ല എന്നല്ല നിങ്ങൾ കേട്ടോണ്ടിരിക്കുകയായിരിക്കും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഫ്രീ ആകുമെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് കാരണം നിങ്ങൾക്കും മകളുണ്ട് ഭാര്യയുണ്ട് അമ്മയുണ്ട് സഹോദരിമാരുണ്ട് ഫ്രണ്ട്സ് ഉണ്ട് സോ ചോദ്യങ്ങൾ നിരവധിയാണ് അയക്കുക അല്ലെങ്കിൽ വിളിക്കുക ഇപ്പൊ ഒരു ചെറിയ ബ്രേക്കിലേക്ക് കടക്കാം ഡോക്ടർ
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM ഹോം ഇസ് എ ഫീലിംഗ്
12: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു
13: 922 മദ്രാസ് മെയിൽ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്

0: 922 Madras Mail. Tamil hit of the heart. You're tuned into Home 92.2 FM. Home is a feeling.
1: நீங்கள் கேட்கிறது Home 92.2 FM. Home is a feeling.
2: புதுமையுடைய நேரத்து
3: ஒரு நீண்ட யாத்திரையிலாயிருந்து நம்ம
4: பழமையுடைய தீரத்து
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
6: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
5: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
7: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
8: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
9: Joy Alukas, world's favorite jeweler.
8: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: Mid Morning with Nitya.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പോൾ നമ്മളിന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചുണ്ടെങ്കിൽ നമ്മുടെ സമയം ഇവിടെ കഴിയാറാകുന്നു. എപ്പോഴും നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സ്ത്രീകളെ റിലേറ്റ് ചെയ്ത് മാത്രമാണ് സംസാരിക്കുന്നത്. നമ്മൾ രണ്ട് സ്ത്രീകൾ ഇപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. ഇതിനേക്കാളൊക്കെ ഉപരി സ്ത്രീകൾ മാത്രമാണ്, സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ പുരുഷന്മാർ സമാധാനിപ്പിക്കുന്നു, അവരെ ടേക്ക് കെയർ ചെയ്യുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് പുരുഷന്മാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? അങ്ങനെ വന്നാൽ അവർ ശ്രദ്ധിക്കേണ്ട സിംപ്റ്റംസ് എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞു തരാമോ ഡോക്ടർ?
2: സാഡ്ലി യെസ്, മെയിൽ ഓൾസോ ക്യാൻ ഹാവ് ബ്രസ്റ്റ് ക്യാൻസർ. ഓക്കെ, ആൻഡ് മെയിൽ ബ്രസ്റ്റ് ക്യാൻസർ ഇപ്പൊ കുറച്ചും കൂടെ ഒക്കെ പണ്ടത്തെക്കാട്ടിലും കാണുന്നുണ്ട്.
1: ഓക്കെ,
2: അത് ഇതില് മെയിൽ ബ്രസ്റ്റ് ക്യാൻസറിൽ സിംപ്റ്റംസ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് എഗെയിൻ ലംപ്, അതാണ് ഫസ്റ്റ് സിംപ്റ്റം എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇനി മെയിൽസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ബ്രസ്റ്റ് വോളിയം കുറവായതുകൊണ്ട് ഒരു ലംപ് വന്നു കഴിഞ്ഞാൽ ഡിറ്റക്ഷൻ ഭയങ്കര ഈസിയാണ്. ഫീമെയിൽസ്
1: ആകുമ്പോൾ
2: എടുക്കണം. അതെ അതെ, ഇനി അതിൽ തന്നെ ഇനി മെയിൽസും ബ്രസ്റ്റ് ലംപ് കണ്ടു എന്ന് വിചാരിച്ചിട്ട് അത് ക്യാൻസർ ആണെന്ന് പേടിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് ദർ ഇസ് അനദർ കണ്ടീഷൻ നോൺ ആസ് ഗൈനക്കോമാസ്റ്റിയ. ഗൈനക്കോമാസ്റ്റിയ എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ബിനൈൻ എൻലാർജ്മെന്റ്. ഇറ്റ് ക്യാൻ ബി ഡ്യൂ ടു മെനി റീസൺസ്. അതിനകത്ത് ഹോർമോണൽ വേരിയേഷൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ അവരെന്തെങ്കിലും മെഡിസിൻസ് കഴിക്കുന്നു, ഇപ്പൊ ഹാർട്ട് ഫെയിലിയർ അതിനൊക്കെയുള്ള കുറെ മെഡിസിൻസിനൊക്കെ ഗൈനക്കോമാസ്റ്റിയ എന്നുള്ളൊരു കോംപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ആ റീസൺസ് ഉണ്ടാവാം. അപ്പൊ അങ്ങനെ പല റീസൺസ് ഉണ്ട് ഗൈനക്കോമാസ്റ്റിയ എന്നുള്ളൊരു കണ്ടീഷനും വരാറുണ്ട്. ഇപ്പൊ ഈ ബ്രസ്റ്റ് മെയിലിൽ ബ്രസ്റ്റ് എൻലാർജ്മെന്റ് അല്ലെങ്കിൽ ബ്രസ്റ്റ് സ്വെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതായിരിക്കാം. പക്ഷെ മേ ബി സംടൈംസ് ദർ മേ ബി സം ലെം. ഓക്കെ, മീൻസ് ലൈക് ക്യാൻസറസ് ആയിട്ടുള്ള എന്തെങ്കിലും ചിലപ്പോൾ ഉണ്ടായേക്കാം. വെരി റെയർലി ലൈക് ദ ചാൻസ് ഓഫ് മെയിൽ ഗെറ്റിംഗ് ബ്രസ്റ്റ് ക്യാൻസർ ഇസ് ലൈക് വെരി ലെസ് കമ്പയർഡ് ടു ഫീമെയിൽസ്. ഓക്കെ, ബട്ട് സ്റ്റിൽ ഇറ്റ് ഇസ് ദെയർ. പിന്നെ നേരത്തെ ഫീമെയിൽസിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പിന്നെയുള്ള സിംപ്റ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിപ്പിൾ ഡിസ്ചാർജ്, നിപ്പിൾ റിട്രാക്ഷൻ, പിന്നെ എനി അൾസറേഷൻസ്, അതായത് സ്കിന്നിലൊക്കെ ഒരു ചെറിയൊരു മുറിവ് പോലെ എന്തെങ്കിലും വരിക, അങ്ങനെയുള്ളതൊക്കെയാണ് മെയിൽസിന്റെ സിംപ്റ്റംസ് എന്ന് പറയുന്നത്. സാഡ്ലി മെയിൽ ഓൾസോ ക്യാൻ ഹാവ് ബ്രസ്റ്റ് ക്യാൻസർ. അപ്പൊ അതും നമുക്ക് സെയിം കഴിഞ്ഞാൽ അവർക്ക് മാമോഗ്രാം ഇല്ല,
1: അൾട്രാസൗണ്ട്
2: അവർക്ക് വോളിയം ഭയങ്കര കുറവായതാണ്, മാമോഗ്രാം ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. വി ക്യാൻ ഡു അൾട്രാസൗണ്ട് ആൻഡ് ദെൻ വി ക്യാൻ ഡിറ്റക്ട് ഇറ്റ് ഇഫ് ഇറ്റ് ഈസ് റിക്വയർഡ്. വി ക്യാൻ ഡു എ ബയോപ്സി. അങ്ങനെ അങ്ങനെ
1: അങ്ങനൊരു കാര്യമുണ്ട്.
2: കാര്യമുണ്ട്. ചോദിച്ചത് ഭയങ്കര നന്നായി.
1: കേട്ടുകൊണ്ടിരിക്കുന്ന പുരുഷന്മാരാണെങ്കിലും ഇപ്പൊ ഓക്കെ, അതെന്റെ ഇത്ര ഞാൻ ആ പേരുകൾ എടുത്തു ചേച്ചി അനിയത്തി അങ്ങനൊക്കെ ഉണ്ടാകാം, ബട്ട് എനിക്ക് ഉണ്ടാകുമോ?
2: അതെ,
1: നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള
2: ചാൻസ് ഉണ്ട്.
1: ഓക്കെ ഡോക്ടർ, നമ്മൾ സത്യത്തിൽ ഈ ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസിന്റെ ഒരു പടി പോലും എത്തിയിട്ടില്ല. ഇനിയും എത്രയോ കാര്യങ്ങൾ
2: പറയുന്നുണ്ട്.
1: ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് നെക്സ്റ്റ് മന്ത് ഇതുപോലെ ഒരു ടോക്ക് ഉണ്ടാകും.
2: ഡെഫിനറ്റ്ലി, ഡെഫിനറ്റ്ലി.
1: താങ്ക് യു സോ മച്ച് ഡോക്ടർ, ബിസി ആണെന്ന് എനിക്ക് അറിയാമെങ്കിലും ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തതിന് താങ്ക് യു സോ മച്ച്.
2: താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് മീ ഹിയർ ആസ് വെൽ.
1: ഓക്കെ ഡോക്ടർ, ഇനി എന്തായാലും നമ്മൾ ഇന്ന് ഇവിടെ തീർച്ചയായിട്ടും ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത ഡോക്ടർ സിത്താരയാണ്, സ്പെഷ്യലിസ്റ്റ് റേഡിയോളജിസ്റ്റ് ഫ്രം എം വി ആർ ഡയഗ്നോസ്റ്റിക് ക്ലിനിക്. അപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടേ ഇരിക്കാം മിഡ് മോർണിംഗ് വിത്ത് നിത്യ, ഓൺലി ഓൺ ഹോം 92.2 FM.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പിണറായിക്കെതിരായ നടപടി നിയമം നിയമത്തിന്റെ വഴിക്കെന്ന വി ഡി സതീശൻ. വിമാനം പരിചയക്കാരന്റേതെന്ന് മുഖ്യമന്ത്രി. പേര് വെളിപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് വി ഡി സതീശൻ. ലോക കേരളസഭ ധൂർത്ത് പിരിച്ചുവിടുമെന്ന് മുഖ്യമന്ത്രി. മന്ത്രിമാരുടെ വിദേശയാത്രയെ ന്യായീകരിച്ച് വി ഡി സതീശൻ. കെ എം ഷാജിക്കും മുഖ്യമന്ത്രിയുടെ സംരക്ഷണം. ആർട്ടിഫിഷ്യൽ അല്ല ഇനി സൂപ്പർ ഇന്റലിജൻസ് എന്ന് ഡൊണാൾഡ് ട്രംപ്. യു എൻ സമ്മേളനത്തിനിടെ ഇറാൻ യു എസ് ചർച്ച. ഏഷ്യൻ ഗെയിംസ് മീരാഛാനുവിലൂടെ ഇന്ത്യയ്ക്ക് വെള്ളി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിഎംആറിൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരായ അന്വേഷണം സർക്കാർ ഒരു എടുത്തുചാട്ടവും നടത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അന്വേഷണം നിയമപരമായ ബാധ്യതയാണ്. കേരള പോലീസിന് അന്വേഷണം നടത്തിയേ മതിയാകൂ. നിയമോപദേശത്തിൽ വ്യക്തമായി സുപ്രീംകോടതി വിധിയടക്കം പറഞ്ഞിരുന്നു. ആരെയും ഇക്കാര്യത്തിൽ വേട്ടയാടില്ല. പ്രതികാരബുദ്ധി ഈ സർക്കാരിനില്ലെന്നും മുഖ്യമന്ത്രി. വിവാദമായ വിമാനയാത്രയെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മലപ്പുറത്തേക്ക് പോകാൻ മലയാളിയായ ഒരു പരിചയക്കാരനാണ് വിമാനം ഒരുക്കി തന്നതെന്നും അദ്ദേഹത്തിന്റെ പേര് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്നും മുഖ്യമന്ത്രി. പണമുടക്കിയത് ആരാണെന്ന് പറയേണ്ട കാര്യമില്ല. പണമുടക്കിയാൾക്ക് ഒരു ഔദാര്യവും ചെയ്തിട്ടില്ല. സ്പോൺസറെ ഇക്കാര്യത്തിൽ വലിച്ചിഴക്കേണ്ട കാര്യമില്ല. ഇനിയും സ്വകാര്യ വിമാനത്തിൽ സഞ്ചരിക്കും. പിണറായി വിജയനും ഉമ്മൻചാണ്ടിയും സ്വകാര്യ വ്യക്തികളുടെ വിമാനത്തിൽ പോയിട്ടുണ്ട്. ഇന്ത്യയിലെ മറ്റ് മുഖ്യമന്ത്രിമാരും സ്വകാര്യ വിമാനങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ടെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകി. മന്ത്രിമാരുടെ വിദേശയാത്രയെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രിമാരോട് പോയി വരാൻ പറഞ്ഞത് താൻ തന്നെയാണ്. യാത്രയിൽ സർക്കാരിന് ഒരു ചിലവും ഉണ്ടായിട്ടില്ല. മുൻ മന്ത്രിമാരുടെ യാത്രാക്കണക്ക് വായിക്കാൻ തുടങ്ങിയാൽ തീരില്ലെന്നും വി ഡി സതീശന്റെ കളിയാക്കൽ. ലോക കേരളസഭ പിരിച്ചുവിടുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രവാസികൾക്ക് ഇതിന് പകരം സംവിധാനം ഒരുക്കും. മുഖ്യമന്ത്രി ചെയർമാനായി മന്ത്രിസഭാ ഉപസമിതി ഉണ്ടാക്കും. ലോക കേരളസഭയിൽ നടന്നത് വലിയ ധൂർത്തെന്നും വി ഡി സതീശൻ ആരോപിച്ചു. കേരളത്തിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് എട്ടിടുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രവാസികൾക്ക് ഇതിന് പകരം സംവിധാനം ഒരുക്കും. മുഖ്യമന്ത്രി ചെയർമാനായി മന്ത്രിസഭാ ഉപസമിതി ഉണ്ടാക്കും. ലോക കേരളസഭയിൽ നടന്നത് വലിയ ധൂർത്തെന്നും വി ഡി സതീശൻ ആരോപിച്ചു.

ു വാഹനം കേടായപ്പോൾ അനുമതി കൊടുത്തുവെന്നും ഓർഡർ തന്റെ കയ്യിൽ ഇരിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മന്ത്രി കെ എം ഷാജിയുടെ റേഞ്ച് റോവർ യാത്രയെ ന്യായീകരിച്ച പി എം മേസല. ജാഗ്രതക്കുറവുണ്ടായിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി. ഷാജിയുടെ ഔദ്യോഗിക വാഹനം തകരാറിലായി. അത് വർക്ക്ഷോപ്പിൽ കൊടുത്തപ്പോൾ താൽക്കാലികമായി അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ സഞ്ചരിക്കാൻ ഒരു സുഹൃത്തിന്റെ വാഹനം ഉപയോഗിച്ചു. നിർഭാഗ്യവശാൽ അതൽപ്പം വില കൂടിയ വണ്ടിയായിപ്പോയി എന്നതാണ് കുറ്റം. ഔദ്യോഗിക വാഹനം കിട്ടിയ ശേഷം അത് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അതോടുകൂടി ആ വിവാദം അവസാനിക്കുകയാണ്. മന്ത്രിമാരുടെ വിദേശയാത്രാ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാവരും നിയന്ത്രണം ആലോചിക്കണമെന്നും പി എം മേസല. ശബരിമലയിൽ ദേവസ്വം ബോർഡും സർക്കാരും തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ചില കാര്യങ്ങൾ വൈകി എന്നത് വാസ്തവം. ശബരിമലയിലെ നടത്തിപ്പിന്റെ പ്രധാന ചുമതല ദേവസ്വം ബോർഡിനാണ്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സിഎംആറിൽ എക്സലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസ്. ഇ ഡി കത്തിന്മേൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മുൻമന്ത്രി മുഹമ്മദ് റിയാസിനും വീണ ടിക്കുമെതിരായ ഇ ഡി റിപ്പോർട്ടിലെ ഫയൽ കൈമാറി. ആഭ്യന്തര സെക്രട്ടറി ഫയൽ പോലീസ് മേധാവിക്ക് അയച്ചു. അന്വേഷണ സംഘത്തെ തീരുമാനിച്ച് പോലീസ് മേധാവി ഉത്തരവിറക്കും. എസ് ഐ ടി സംഘം ഇ ഡി ഉദ്യോഗസ്ഥരുമായി ആദ്യം കൂടിക്കാഴ്ച നടത്തും. ഇ ഡി കണ്ടെത്തലുകളിൽ നിന്നാകും അന്വേഷണം തുടങ്ങുക. ഹവാല ഇടപാടിൽ കേന്ദ്രീകരിച്ചായിരിക്കും അന്വേഷണം. 30 ദിവസത്തിനകം പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കും. ഇ ഡി കത്ത് നൽകി 15 ദിവസത്തിന് ശേഷമാണ് നിർണായക നടപടിയിലേക്ക് സർക്കാർ നീങ്ങിയത്. പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണത്തെ തുടക്കത്തിലെ എതിർക്കാൻ സി പി എം തീരുമാനം. പിണറായി വിജയനെതിരായ അന്വേഷണം പാർട്ടി രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് സെക്രട്ടറി എം വി ഗോവിന്ദൻ. തെളിവിന്റെ കണിക പോലുമില്ല, പിന്നെന്തിന് ഒളിച്ചോടണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ചോദ്യം. എൽ ഡി എഫ് യോഗം ഉടൻ വിളിക്കും. തെളിവുകളില്ലാതെ പാർട്ടിക്കെതിരെ കടന്നാക്രമണം നടത്തുന്നു. ശക്തമായ പ്രതിഷേധം ആരംഭിച്ചു. പ്രതിഷേധം ഇനിയും ഉണ്ടാകും. ഇതുകൊണ്ടൊന്നും സി പി എമ്മിനെ തകർക്കാനാകില്ലെന്നും എം വി ഗോവിന്ദൻ. സർക്കാർ നിലപാടിനെ ശക്തമായി പ്രതിരോധിക്കുമെന്ന് മുതിർന്ന സി പി എം നേതാവ് ഇ പി ജയരാജൻ. പാർട്ടി കയ്യും കെട്ടി നോക്കി നിൽക്കില്ലെന്ന് ജയരാജൻ. പിണറായിക്കെതിരായ അന്വേഷണം ഇ ഡിക്ക് വിശ്വാസ്യതയില്ലെന്നും ഇത് ഇരട്ടത്താപ്പാണെന്ന് മുൻമന്ത്രി കെ കെ ശൈലജ. ഇ ഡിയുടെ ആവശ്യം അംഗീകരിക്കണോ വേണ്ടയോ എന്നത് സർക്കാരിന്റെ വിവേചനാധികാരമെന്ന് മുൻമന്ത്രി ഡോ തോമസ് ഐസക്. ഇപ്പോൾ നടക്കുന്നത് ബി ജെ പി യു ഡി എഫ് ഡീലാണെന്നും തോമസ് ഐസക് ആരോപിച്ചു. സിഎംആറിൽ എക്സാലോജിക് ഇടപാടിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കമുള്ളവർക്കെതിരെ എഫ്ഐആർ ഇടാൻ വൈകിയാൽ ഹൈക്കോടതിയെ സമീപിക്കാൻ ഇ ഡി. മുൻപ് തമിഴ്നാട്ടിൽ സമാനമായ കേസിൽ ഇ ഡി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി വി ഡി സതീശനെതിരായ വ്യാജ വിവാഹ ആരോപണ കേസിൽ റിപ്പോർട്ടർ ടി വി മാനേജിംഗ് എഡിറ്റർ ആന്റോ അഗസ്റ്റിനെ ഉടൻ ചോദ്യം ചെയ്യും. നോട്ടീസ് നൽകിയായിരിക്കും വിളിപ്പിക്കുക. കോൺഗ്രസ് നേതാവ് രാജു പി നായരുടെ പരാതിയിലാണ് കേസെടുത്തത്. തൃക്കാക്കര എ സി പിയുടെ നേതൃത്വത്തിലാകും മൊഴിയെടുക്കുക. അഭിനേത്രി സാവിത്രി ശ്രീധരൻ വിടവാങ്ങി. 40 വർഷത്തിലേറെയായി അരങ്ങിൽ സജീവമായിരുന്നു സാവിത്രി ശ്രീധരൻ. 2018 സുഡാനി ഫ്രം നൈജീരിയ എന്ന ചിത്രത്തിലെ ഉമ്മവേഷത്തിലൂടെ ശ്രദ്ധേയാണ്. ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. 77-ലും 93-ലും മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടി. എം ടി വാസുദേവൻ നായരുടെ കടവെന്ന ചിത്രത്തിലൂടെ 91-ൽ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചു. പിന്നീട് ഏറെക്കാലത്തിന് ശേഷമാണ് സുഡാനി ഫ്രം നൈജീരിയയിലെത്തുന്നത്. ഈ ചിത്രത്തിലൂടെ മികച്ച സ്വഭാവ നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. ദേശീയ അവാർഡിൽ പ്രത്യേക ജൂറി പരാമർശവും നേടിയിരുന്നു. നീണ്ടകരയിൽ വള്ളം മറിഞ്ഞു കാണാതായ മത്സ്യത്തൊഴിലാളിയായ മകന്റെ രൂപം തടിയിൽ കൊത്തിയെടുത്ത് അന്ത്യകർമ്മങ്ങൾ നടത്തി അമരേഷ്മ. വള്ളമറിഞ്ഞ അപകടത്തിൽപ്പെട്ട പുത്തൻതുറ സ്വദേശി ഗൌതമിനെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് തടിയിൽ രൂപമുണ്ടാക്കി ദഹിപ്പിച്ചത്. മകനെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് അമരേഷ്മ ഏറെ നാൾ പ്രതിഷേധിച്ചിരുന്നു. മകനൊപ്പം രേഷ്മയുടെ ഭർത്താവും അച്ഛനും അപകടത്തിൽ മരിച്ചിരുന്നു. നാഷണൽ ഹെറാൾഡ് കേസിൽ ഡൽഹി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയ ഇ ഡി നടപടിയെ വിമർശിച്ച് സോണിയാഗാന്ധിയും രാഹുലും. നിയമ നടപടികളുടെ ദുരുപയോഗമാണ് ഇ ഡിയുടെ ഹർജി, അതിനാൽ ഹർജി തള്ളണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഡൽഹി ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടു. എസ്ഐആറുമായി ബന്ധപ്പെട്ട കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങൾക്കിടയിൽ ഭിന്നത ഉയർന്നിരുന്നുവെന്ന് റിപ്പോർട്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ, തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ സുഖ്ബീർ സിംഗ് സന്ധു, വിവേക് ജോഷി എന്നിവരടങ്ങിയതാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഇനി മുതൽ സൂപ്പർ ഇന്റലിജൻസ് എന്ന് വിളിക്കണമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യു എൻ പൊതുസഭയിൽ ലോക നേതാക്കളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ട്രംപ്. ആർട്ടിഫിഷ്യൽ എന്ന വാക്ക് കേൾക്കുമ്പോൾ അത് വ്യാജമായ എന്തോ ഒന്നാണെന്ന് തോന്നൽ ഉണ്ടാക്കുന്നുണ്ടെന്നും എന്നാൽ അത് വ്യാജമല്ല, മറിച്ച് അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണെന്നും ട്രംപ്. വരും ദിവസങ്ങളിൽ യുഎസ് ഔദ്യോഗിക രേഖകളിലടക്കം എ ഐക്ക് പകരം സൂപ്പർ ഇന്റലിജൻസ് എന്ന വാക്ക് ഉപയോഗിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. ഇറാൻ ലോകത്തിലെ ഭീകരതയുടെ 1-ാം നമ്പർ സ്പോൺസറാണെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ എന്നും പശ്ചിമേഷ്യയുടെ ഭീഷണി. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണ നേട്ടവും ലോകസമാധാനത്തിന് നടത്തിയ സംഭാവനയും എടുത്തു പറഞ്ഞാണ് പൊതുസഭയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസംഗം.

0: ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചിയുമായി ചർച്ച നടത്തി യു എസ് പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്. ന്യൂയോർക്കിൽ നടന്ന യു എൻ പൊതുസഭാ സമ്മേളനത്തിനിടെയായിരുന്നു കൂടിക്കാഴ്ച. 3 മണിക്കൂറിലധികം കൂടിക്കാഴ്ച നീണ്ടുനിന്നു. യു എൻ പൊതുസഭയിൽ പങ്കെടുക്കാൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ന്യൂയോർക്കിൽ എത്തിയിരുന്നു. കൂടിക്കാഴ്ച വളരെ നല്ലതെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. ബ്രസീൽ ഫുട്ബോൾ ഇതിഹാസങ്ങൾ ഇന്ന് കൊച്ചിയുടെ മണ്ണിൽ. ഐ എം വിജയൻ നയിക്കുന്ന ഇന്ത്യൻ ഓൾ സ്റ്റാർസ് ബ്രസീൽ ലെജൻസിനെ നേരിടും. ഇന്ത്യൻ സമയം 7:30 കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് കളി. ബ്രസീലിന്റെ മഞ്ഞ കുപ്പായത്തിൽ ലോകത്തെ വിസ്മയിപ്പിച്ച സാക്ഷാൽ റൊണാൾഡീഞ്ഞോയും റിവാൾഡോയും ടീമിന്റെ ഭാഗം. 2002 ലോകകപ്പ് നേടിയ ബ്രസീൽ ടീമിൽ അംഗമായിരുന്ന ഇരുവരുടെയും സാന്നിധ്യമാണ് ഇന്നത്തെ മത്സരത്തിന്റെ ഹൈലൈറ്റ്. ഇന്ത്യൻ ഫുട്ബോളിന്റെ സുവർണകാലത്തെ ഓർമ്മിപ്പിക്കുന്ന താരനിരയാണ് മറുവശത്ത്. ഐ എം വിജയൻ, ബൈചുങ് ഭുട്ടിയ, ജോപോൾ അഞ്ചേരി, സി കെ വിനീത് എന്നിവർ ഇന്ത്യൻ ഓൾ സ്റ്റാർസിനായി കളത്തിലിറങ്ങും. ഏഷ്യൻ ഗെയിംസ് വെയ്റ്റ് ലിഫ്റ്റിംഗിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. വനിതകളുടെ 49 കിലോ വിഭാഗത്തിൽ ഇന്ത്യൻ താരം മീരാഭായ് ചാനു വെള്ളി മെഡൽ നേടി. ആകെ 198 കിലോ ഭാരമാണ് മീര ഉയർത്തിയത്. 28 വർഷത്തിനുശേഷമാണ് ഏഷ്യൻ ഗെയിംസ് വെയ്റ്റ് ലിഫ്റ്റിംഗിൽ ഇന്ത്യ മെഡൽ നേടുന്നത്. ഏഷ്യൻ ഗെയിംസിൽ മീരാഭായ് ചാനുവിന്റെയും ആദ്യ മെഡലാണിത്. സോഫ്റ്റ് ടെന്നീസിൽ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി ഏഷ്യൻ ഗെയിംസ് മെഡൽ ഉറപ്പിച്ചു. വനിതകളുടെ ഷൂട്ടിംഗ് സ്കിറ്റ് ടീം ഇനത്തിൽ ഇന്ത്യ വെങ്കലം നേടി. യുഎൽ കടുത്ത വേനൽക്കാലത്തിന് അവസാനമായി. ഇന്നു മുതൽ ഔദ്യോഗികമായ ശരത്കാലം ആരംഭിച്ചു. ഒക്ടോബർ പകുതിയോടെ കൂടുതൽ സുഖകരമായ കാലാവസ്ഥ യുഎയിൽ ഉടനീളം അനുഭവപ്പെട്ടു തുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു. അടുത്ത വാർത്ത 2 മണിക്ക്.
1: Was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me. You are

0: of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
2: புதுமையுடைய நேரத்து
3: ஒரு நீண்ட யாத்திரையிலாயிருந்து நம்ம
4: பழமையுடைய தீரத்து
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ?
6: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
7: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
8: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
9: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
10: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
11: Joy Alukas, world's favorite jeweler.
10: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്രിജീസ് കരാമ.
1: സെപ്റ്റംബർ 26-ന് എന്താ പരിപാടി?
2: സെപ്റ്റംബർ 26-നല്ലേ പരിപാടി.
3: സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അകം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ.
1: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
3: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
1: യിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26-ന് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
3: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ണേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.

0: Good morning with Nitya.
1: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും. ഈ ഒരു ഉച്ച കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ലാസ്റ്റ് അവറിലേക്ക് സ്വാഗതമാണ്, സ്വാഗതം ആശംസിക്കുന്നു. അപ്പം എന്തായാലും കഴിഞ്ഞ മണിക്കൂറിൽ പറഞ്ഞ ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതുപോലെ ഡോക്ടർ ലാസ്റ്റ് മിനിറ്റിൽ ഒരു വളരെ നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം പറഞ്ഞിരുന്നു, ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത്. ഒരുപാട് പേര് വിളിച്ചിരുന്നു കേട്ടോ, അത് കൃത്യമായിട്ട് കേൾക്കാൻ പറ്റില്ല. ലാസ്റ്റ് മിനിറ്റ് ആയപ്പോഴേക്കും ഒന്ന് റേഡിയോ സ്റ്റോപ്പായിപ്പോയി, അങ്ങനെ പറഞ്ഞു ഒരുപാട് റീസൺസ് പറഞ്ഞു ഒത്തിരി ആൾക്കാർ. ഇതൊരു പുതിയ അറിവാണ് എന്ന് പറഞ്ഞിട്ടും അതുപോലെ മെസ്സേജസ് അയച്ച ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ടില്ലായിരുന്നു, അതുകൊണ്ട് എനിക്കറിയില്ല. യെസ് ബ്രസ്റ്റ് ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് മെസ്സേജസ് അയച്ച് കോൾ ചെയ്ത് നമ്മുടെ കൂടെ ചേർന്ന എല്ലാവർക്കും താങ്ക്സ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റീല് ഉടനെ വരും. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക ആ റീലിന് വേണ്ടിയിട്ട്. അതായത് മെയിൽ ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് നമ്മുടെ റീല് നമ്മൾ ഉടനെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് വാച്ച് ചെയ്താൽ മതി കേട്ടോ. യെസ്, അപ്പോൾ നമ്മൾ ഇന്ന് സിനിമാ പ്രേമികളെ ഒന്നടങ്കം ആവേശത്തിലാക്കിയ ഒരു വലിയ അപ്ഡേറ്റ് ഉണ്ട്. അതായത് മലയാളത്തിൻ്റെ പ്രിയതാരം നമ്മുടെ ഫഹദ് ഫാസിൽ നായകനാകുന്ന ഏറ്റവും പുതിയ തെന്നിന്ത്യൻ ചിത്രം ഡോണ്ട് ട്രബിൾ ദ ട്രബിൾ എന്ന് പറയുന്നൊരു സംഭവം, നമ്മൾ നേരത്തെ ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞിരുന്നു ഇങ്ങനൊരു സിനിമ അദ്ദേഹം ചെയ്യുന്നുണ്ട് എന്നുള്ളത്. എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇപ്പോൾ പുതിയ കാര്യം എന്ന് വെച്ചാൽ റിലീസ് ചെയ്ത് വളരെ സമയങ്ങൾക്കുള്ളിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ, സോറി, ഡോണ്ട് ട്രബിൾ ദ ട്രബിൾ സിനിമ റിലീസായിട്ടില്ല, സിനിമയുടെ വിശേഷമാണ് നമ്മൾ അന്ന് പറഞ്ഞത്. ഇതിൻ്റെ മാസ്മരിക ട്രെയിലറാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ട്രെയിലർ റിലീസ് ചെയ്ത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു വലിയ ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സിനിമയ്ക്കായിട്ട് മലയാളികളും തെന്നിന്ത്യൻ പ്രേക്ഷകരും ഒരുപോലെ കാത്തിരിക്കാൻ പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ എണ്ണം പറഞ്ഞ ഡയറക്ടേഴ്സിൽ ഒരാളായിട്ടുള്ള എസ് എസ് രാജമൗലിയാണ് ഈ സിനിമ പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ RRRനും പിന്നെ ബാഹുബലിക്കും ശേഷം രാജമൗലിയുടെ മേൽനോട്ടത്തിൽ ഒരു സിനിമ വരുമ്പോൾ അതിനുള്ള ഒരു എക്സ്പെക്ടേഷൻ എത്രത്തോളം ആയിരിക്കും അല്ലേ? അതൊരു പ്രത്യേകം പറയേണ്ട, എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. രാജമൗലിയുടെ മകൻ എസ് എസ് കാർത്തികേയും അതുപോലെ ഷോഭു ചേർന്നാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുള്ളൊരു പ്രത്യേകത കൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ ഇനി ട്രെയിലറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മലയാളികൾക്ക് നൽകിയ ഏറ്റവും വലിയൊരു സർപ്രൈസ് എന്ന് പറയുന്നത്, അത് ഞാൻ കേൾപ്പിച്ച് തരാം എന്നാലല്ലേ രസമുള്ളൂ, അത് കേൾപ്പിച്ച് തരാതെ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ആ ഒരു മലയാളികളുടെ സർപ്രൈസ് എന്താണ് എന്നുള്ളത് ദാ ഒന്ന് കേട്ടു നോക്കി.
2: പണ്ട് പണ്ടൊരു നാട്ടിൽ ഒരു കുറുക്കൻ ഉണ്ടായിരുന്നു. രണ്ട് കാര്യങ്ങളെ പറ്റി അവന് നന്നായിട്ട് അറിയാം. ഒന്ന് പണം, മറ്റൊന്ന് ട്രബിൾ. പണം എവിടെയുണ്ടെങ്കിലും അവൻ മണത്തറിയും, ട്രബിൾ എവിടെയുണ്ടോ അപ്പോ അവൻ സ്കൂട്ടായി കളയും. ഒരു ദിവസം ഈ പണവും ട്രബിളും ഒരേ സ്ഥലത്തുണ്ടായിരുന്നു. പണം മാത്രം കണ്ണിൽ കണ്ട നമ്മുടെ പാവം കുറുക്കൻ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ട്രബിൾ കണ്ടില്ല.
3: ദിവ്യ എന്റെ കൂടെ ഉണ്ട്, എനിക്ക് 1 crore rupees എന്ന് ഞാൻ
4: പറയാം.
2: പണ്ടൊരു മഹാൻ പറഞ്ഞ കാര്യം കുറുക്കൻ മറന്നു എന്നാണ് തോന്നുന്നത്. അതെന്താണെന്ന് വെച്ചാൽ
5: ഡോണ്ട് ട്രബിൾ ദ ട്രബിൾ. ഇഫ് യു ട്രബിൾ ദ ട്രബിൾ, ട്രബിൾ ട്രബിൾസ് യു.

0: ഞാനോ അമ്മയും അച്ഛനും ഡിസപ്പിയർ ആകാൻ കാരണം. അവരെ തിരിച്ചു കൊണ്ടുവരുമോ പ്ലീസ്?
1: യെസ്, അപ്പൊ എന്തായാലും ശരി, നിങ്ങൾ കേട്ടല്ലോ കാര്യങ്ങളൊക്കെ. ഇതൊരു വേറെ ലെവൽ സിനിമ തന്നെയാണ് കേട്ടോ, എനിക്കൊന്നും പറയാനില്ല. വേറെ ലെവൽ സിനിമ. അതിൻ്റെ ആക്ച്വലി അതിൻ്റെ ഒറ്റ മിനിറ്റ് എല്ലാം തകിടം മറിഞ്ഞിരിക്കുന്നു. ഓക്കെ, എന്തായാലും പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സിനിമയുടെ ട്രെയിലർ ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, അതിന് 3 മിനിറ്റ് ഉണ്ട്. അത്രയും നേരം എന്തായാലും കേൾപ്പിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ആ ഒരു സർപ്രൈസ് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ലാലേട്ടൻ മോഹൻലാലിൻ്റെ ആ ബ്യൂട്ടിഫുൾ വോയിസ് ഓവറോടുകൂടിയാണ് ഈ ഒരു ട്രെയിലർ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ തമിഴ് വേർഷനിൽ ആരായിരിക്കും എന്നുള്ളതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലേ. കമൽഹാസനാണ്, തെലുങ്കിൽ നന്ദമുരി ബാലകൃഷ്ണയാണ് വോയിസ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അത് 3 ഭാഷകളിലായിട്ട് വരികയാണ്. നമ്മുടെ വളരെ നമ്മൾ ഇഷ്ടപ്പെടുന്ന 3 പേരാണ് അതിൽ ട്രെയിലറിന് വോയിസ് കൊടുത്തേക്കുന്നത്. അപ്പം 3 മിനിറ്റോളം ദൈർഘ്യമുണ്ട് കേട്ടോ. ഒരു കളർഫുൾ മാജിക് വിരുന്നാണ് ശരിക്കും പറഞ്ഞത് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ട്രെയിലറിലൂടെ ഒരുക്കിയിരിക്കുന്നത്. സൂരി എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റ് മജീഷ്യൻ്റെ റോളിലാണ് നമ്മുടെ ഫഫ എത്തുന്നത് കേട്ടോ. അതായത് ഈ മാജിക് ട്രിക്കുകളൊക്കെ കാണിച്ച് ആൾക്കാരെ പറ്റിച്ച് പണം ഉണ്ടാക്കാൻ മിടുക്കനായിട്ടുള്ള ഒരു സാധാരണ കള്ള മജീഷ്യൻ, അത്രേ ഉള്ളൂ. പക്ഷേ ആളുടെ ജീവിതത്തിലേക്ക് എന്താ യഥാർത്ഥത്തിൽ അത്ഭുത ശക്തികളും ഈ സൂപ്പർ നാച്ചുറൽ പവേഴ്സും ഒക്കെ ഉള്ളൊരു കൊച്ചു പെൺകുട്ടി കടന്നു വരുന്നതോടെയാണ് ഈ കഥയും ഇതിൻ്റെ ആ കളിയൊക്കെ ആകെ മാറി മറിയുന്നത്. അപ്പം ഈ കുട്ടിയുടെ റോളിൽ വരുന്നത് സാറാ പലേക്കറാണ്. സ്വന്തം മാജിക് കൊണ്ട് ആ മീൻസ് നമ്മൾ കണ്ടു തന്നപ്പോൾ അത്രയാണ്, പാരൻസിനെ അപ്രത്യക്ഷരാക്കിയുള്ള പെൺകുട്ടിയാണ്. അവരെ കണ്ടെത്താൻ കുട്ടിയെ സഹായിക്കാൻ നിർബന്ധിതനാകുന്ന നമ്മുടെ ഫഫയുടെ കഥാപാത്രവും തമ്മിലുള്ള ഒരു കോംബോയും അഡ്വഞ്ചറും നമ്മളെ ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് അവർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഫഹദ് ഫാസിലിൻ്റെ ആ കോമഡി ടൈമിങ്ങും എന്താ പറയുക, ഫിസിക്കൽ കോമഡിയും ട്രെയിലറിലുടനീളം വളരെ ചാമിങ് ആയിട്ട് തന്നെയുണ്ട്. ശരിക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വലിയ വലിയ വേറെ വേഷങ്ങളൊക്കെ ചെയ്തു പോകുമ്പോൾ നമ്മൾ ഫഫേനെ ഒന്ന് തിരിച്ച് മറ്റേ എന്താ പറയുക, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ഫഫയില്ലേ, ചിരിപ്പിക്കാൻ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആ ആളായിട്ട് തിരിച്ചു വരാൻ നമ്മൾ ഒത്തിരി ആഗ്രഹിക്കാറുണ്ട്. എന്നാലും എന്താ ഈ ഒരു ഫാൻറ്റസി കോമഡി സിനിമ അടുത്ത മാസം, അതായത് ഒക്ടോബർ 2 തിയേറ്ററുകളിൽ വലിയൊരു റിലീസായിട്ട് എത്തുകയാണ്. മലയാളം, നേരത്തെ പറഞ്ഞപോലെ തെലുങ്ക്, തമിഴ് ഭാഷകളിലെത്തുന്ന ഈ സിനിമ ഫാമിലിക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിന് യാതൊരു ഡൗട്ടും വേണ്ട. അപ്പോൾ തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കുക. അതോടൊപ്പം എനിക്ക് ഓർമ്മിക്കാനുള്ള ഒരു കാര്യം, സെപ്റ്റംബർ 26 എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു ദിവസമാണ്. നമ്മൾ പുറത്തെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒന്ന് തന്നെയാണ്, കാരണം അദ്ദേഹം പാടിവെച്ച പാട്ടുകളെല്ലാം അതുപോലെ ഗംഭീരമാണ്. നമ്മൾ മലയാളികളെ ഏറ്റുപാടിപ്പിക്കാൻ കാരണക്കാരനായി മാറിയൊരു വ്യക്തിയാണ് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഈ ഒരു ഗായകൻ നമ്മുടെ ഹരീഷ് ശിവരാമകൃഷ്ണൻ എന്ന് പറയുന്നത്. അപ്പോൾ അകം ബാൻഡ് സെപ്റ്റംബർ 26 എത്തുകയാണ്. ഒരു ഗ്രാൻഡ് മ്യൂസിക്കൽ ഫെസ്റ്റിവലാണ്. കർണാട്ടിക് മ്യൂസിക്കും അതുപോലെ തന്നെ മോഡേൺ ഫ്യൂഷനും ഒക്കെ ഒരുമിക്കുന്ന ഒരു മ്യൂസിക് ബാൻഡാണ് അകം എന്ന് പറയുന്നത്. അപ്പോൾ ദുബായ് വേൾഡ് ട്രേഡ് സെൻറ്ററിലാണ് നടക്കുന്നത്. ഇനി നിങ്ങൾക്ക് ടിക്കറ്റുകൾ അവൈലബിൾ ആണ് നമ്മുടെ പ്ലാറ്റിനം ലിസ്റ്റിൽ. സോ platinumlist.ae നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ടിക്കറ്റ്സ് ഒക്കെ. എത്രയും വേഗം ഫാമിലിയായിട്ടും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് പോയിട്ട് എൻജോയ് ചെയ്യുക. നമ്മുടെ ദുബായ് വേൾഡ് ട്രേഡ് സെൻറ്ററിലാണ് നടക്കുന്നത്. നമുക്ക് മലയാളികൾക്ക് ഒട്ടും എന്താ പറയാ, ഒട്ടും മാറ്റി വെക്കാൻ പറ്റില്ല ഈ പരിപാടി. അതുപോലെ തമിഴിലും എത്ര പാട്ടുകളാണ് പുള്ളി എന്ന് വെച്ചാൽ ചെയ്ത പാട്ടുകളെ ഗംഭീരമായിട്ട് നമുക്ക് വീണ്ടും ഓർമ്മിപ്പിക്കാൻ കാരണക്കാരനായ ഒരു മികച്ച സിംഗറാണ് ഹരീഷ് ശിവരാമകൃഷ്ണൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ബാൻഡ് അകം ബാൻഡൊക്കെ എത്തുമ്പോൾ നമുക്ക് പോയി എൻജോയ് ചെയ്യണ്ടേ? യെസ്, എൻജോയ് ഓൾ ദ സോങ്സ്. എന്നാലും ഇപ്പൊ അടുത്ത പാട്ട് നമുക്ക് വരുന്നത് തമിഴ് ഹിറ്റ് തന്നെയാണ്. ഓക്കെ, കേട്ടിട്ട് തിരികെ എത്താം.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the hour. You're tuned into Home 92.2 FM. Home is a feeling. Traffic update. Traffic
1: update. Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: Hey, Sipo, namade. പുറത്ത് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഒരു ക്വിക്ക് ട്രാഫിക് അപ്ഡേറ്റിലേക്ക് പോവുകയാണെങ്കിൽ, നിങ്ങൾ ഈ നിമിഷം ഡൗൺ ടൗൺ ദുബായ് ഭാഗത്തേക്ക് യാത്രയാണെങ്കിൽ വലിയ തിരക്കാണ് കാത്തിരിക്കുന്നത്. ബമ്പർ ടു ബമ്പർ ട്രാഫിക്കാണ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ക്ഷമയോടുകൂടി മുന്നോട്ട് പോവുക. ഇനി ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്യുന്ന പ്രധാന റോഡുകൾ നോക്കുമ്പോൾ, ജുമേറ 2 ഭാഗത്ത് D92 അൽവാസൽ സ്ട്രീറ്റ്, അൽവാസൽ പരിസരത്തിലെ ഹാപ്പിനെസ് സ്ട്രീറ്റ്, ഇവിടൊക്കെ വാഹനങ്ങൾ വളരെ സ്ലോലിയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മുടെ സബീൽ 2 ഭാഗത്തുള്ള D86 അൽ മുസ്തഖ്ബാൽ സ്ട്രീറ്റ്, അൽബദ ഏരിയ അത്യാവശ്യം നല്ല രീതിയിൽ ഹെവി ട്രാഫിക് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ വഴികളിലൂടെ യാത്ര പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആവശ്യത്തിന് സമയമൊക്കെ എടുത്തിറങ്ങുന്നതായിരിക്കും നല്ലത്. യാത്രയിലുള്ള എല്ലാവരും നിർബന്ധമായും സീറ്റ് ബെൽറ്റ് ഒക്കെ ധരിക്കുക, കൃത്യമായ ഡിസ്റ്റൻസ് ഒക്കെ പാലിച്ച് സുരക്ഷിതമായിട്ട് ഡ്രൈവ് ചെയ്യുക. കീപ് ലിസണിംഗ് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായ ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
4: ആകാംക്ഷ ഉയർത്തുന്ന കുറ്റാന്വേഷണ കഥയുമായി സൈജു കുറുപ്പ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം സർക്കിൾ ഇൻസ്പെക്ടർ ആന്റോ ഈപ്പൻ എന്ന ഉശിരൻ പോലീസ് കഥാപാത്രമായി സൈജു കുറുപ്പ്, ഒപ്പം സിദ്ദിഖ്, അഷ്കർ അലി, അഞ്ജു കുര്യൻ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. വിഷ്ണു രാമചന്ദ്രന്റെ രചനയിൽ രാജേഷ് പരമേശ്വരൻ സംവിധാനം ചെയ്യുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം ആരം
5: സെപ്റ്റംബർ 25 GCC റിലീസിനെത്തുന്നു. ആരം മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
6: മെഡിക്കൽ ഒന്ന് കഴിഞ്ഞോട്ടെ, ഇടിച്ചു കൂമ്പിയാൻ കലക്കും.
7: പുതുമയുടെ നേരത്ത്
8: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
9: പഴമയുടെ തീരത്ത്
8: കഴിഞ്ഞ 365 ദിവസങ്ങൾ
7: പുതുമഴയിലോരത്ത്
8: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
10: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
11: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
12: ജോയ ലുക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
13: ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
12: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് ഡോട്ട് കോം, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
14: എമിറേറ്റ്സ് മലയാളി നേഴ്സസ് ഫാമിലി ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2.
4: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
14: സെപ്റ്റംബർ 26 മുഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
4: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
14: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്,
4: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
14: An event by WR Events in association with EMNF UAE, energized by Home 92.2 FM.

യെസ്, അങ്ങനെ ഇന്ത്യൻ റുപ്പി എന്ന സിനിമയിലെ നല്ലൊരു പാട്ട് കേട്ടുകൊണ്ട് നമ്മൾ തിരികെ എത്തുമ്പോൾ നമ്മുടെ സമയം അവസാനിക്കാറാവുന്നു എങ്കിലും ഒരു ട്രാവൽ അപ്ഡേറ്റ് അല്ലെങ്കിൽ ട്രാവൽ വിശേഷം പറഞ്ഞുകൊണ്ട് നോക്കി ടാറ്റ ബൈ ബൈ പറയാം. കാരണം ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്ന അമേരിക്കയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള എമറാൾഡ് സിറ്റി അല്ലെങ്കിൽ സിയാറ്റിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻഡോർ അട്രാക്ഷൻസിനെ കുറിച്ചാണ് കേട്ടോ. നമ്മൾ സാധാരണ ഈ മഴ പെയ്യാൻ സാധ്യതയുള്ള നഗരമായതുകൊണ്ട് തന്നെ കാലാവസ്ഥ എന്ത് തന്നെയാണെങ്കിലും ഈ സിയാറ്റിലെ കാഴ്ചകളും അതുപോലെ തന്നെ കലകളും അവിടുത്തെ വിനോദങ്ങളും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച ഇൻഡോർ സ്പോട്ടുകളെയാണ് നമ്മൾ ഇന്ന് അവിടുത്തെ ആ സ്ഥലങ്ങളിലെ ഏറ്റവും നല്ല ഇൻഡോർ സ്പോട്ടുകളാണ് പരിചയപ്പെടുന്നത്. സിയാറ്റിൽ എത്തുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ടതാണ് ഈ സിയാറ്റിൽ ആർട്ട് മ്യൂസിയം എന്ന് പറയുന്നത്. നഗര മധ്യത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ ആർട്ട് ഹബിൽ ഓസ്ട്രേലിയൻ അബോറിജിനൽ പെയിന്റിങ്ങുകൾ, അതുപോലെ പുരാതന മെഡിറ്ററേനിയൻ പിന്നെ സ്റ്റാച്യൂസ് അല്ലെങ്കിൽ ശില്പങ്ങൾ, പ്രാദേശിക നാറ്റീവ് അമേരിക്കൻ കലാരൂപങ്ങൾ തുടങ്ങി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വൻ കലാശേഖരങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സിറ്റിയുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് പോകാൻ പറ്റിയ സ്പോട്ടാണ് സ്കൈ വ്യൂ ഒബ്സർവേറ്ററി എന്ന് പറയുന്നത്. കൊളംബിയ സെന്ററിന്റെ 73 നിലയിൽ സ്ഥിതി ചെയ്യുന്ന ഇവിടുന്ന് നോക്കിയാലുണ്ടല്ലോ 360 ഡിഗ്രിയിൽ ആ സിയാറ്റിൽ നഗരത്തിന്റെയും അവിടുത്തെ ചുറ്റുമുള്ള മലനിരകളുടെയും അവിടുത്തെ കടലിന്റെയും ആ മാസ്മരിക കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി കുട്ടികളുമായിട്ട് യാത്ര ചെയ്യുന്നവർക്ക് ഏറ്റവും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്പോട്ടുകളാണ് സിയാറ്റിൽ അക്വേറിയം എന്ന് പറയുന്നത്, പസഫിക് സയൻസ് സെന്റർ, അതുപോലെ സിയാറ്റിൽ പിൻബോൾ മ്യൂസിയം, ഇതെല്ലാം അവിടെ കാണാൻ പറ്റും. പിന്നെ സിയാറ്റിൽ അക്വേറിയത്തിൽ എത്തുമ്പോൾ കടൽ ജീവികളെ തൊട്ടറിയാനും ഓട്ടറുകൾ, അതുപോലെ ഒക്ടോപസ്, ആഫ്രിക്കൻ ഷാർക്കുകൾ, ഇതിനെയൊക്കെ അടുത്തുനിന്ന് കാണാൻ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു അവസരം കിട്ടും എന്നുള്ളതാണ്. ഇതിനോടൊപ്പം തന്നെ സിയാറ്റിലിന്റെ ഐക്കണിക് അടയാളമായിട്ടുള്ള സ്പേസ് നീഡിൽ, ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സ്മിത്ത് ടവർ, ഇതൊക്കെ സഞ്ചാരികൾക്ക് മറക്കാനാവാത്ത ഒരു ഇൻഡോർ അനുഭവം സമ്മാനിക്കുന്ന സിയാറ്റിൽ സ്പോട്ടുകളാണ്. ഇനി ഇവിടുത്തെ കാര്യം പറയാണ്, കലയും സംസ്കാരവും വിനോദവും സാങ്കേതിക വിദ്യയും എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്ന അല്ലെങ്കിൽ സമന്വയിക്കുന്ന സിയാറ്റിലെ ഈ ഒരു ഇൻഡോർ കാഴ്ചകൾ അവിടെ കാണാനായിട്ട് പോകുന്ന യാത്രികർക്ക് മികച്ച ഓർമ്മകൾ നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പൊ കൂടുതൽ ട്രാവൽ വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളുമായിട്ട് ഇനി നാളെ ആയിരിക്കും. ട്രാവൽ വിശേഷം മാത്രമല്ലല്ലോ നമ്മൾ പറയുന്നത്, സിനിമ, സംഗീതം, പിന്നെ ഫുഡ് ആൻഡ് കൾച്ചർ, അതുപോലെ എന്താ പറയാ, പിന്നെന്താണ് നമ്മൾ യു എ അപ്ഡേറ്റ്, ട്രാവൽ വിശേഷങ്ങൾ, കൗതുക വാർത്തകൾ, ഇതെല്ലാം ചേരുന്നതാണ് മിഡ് മോർണിംഗ് വിത്ത് നിത്യ എന്ന് പറയുന്നത്. നാളെയും നിങ്ങൾ കേൾക്കുക. നാളെയും പുതിയ പുതിയ അട്രാക്ഷൻസും പുതിയ പുതിയ കൗതുക വാർത്തകളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാനെത്തും. അപ്പോൾ ഇനി അടുത്തത് നിങ്ങൾക്ക് പാട്ട് കേൾക്കാനുള്ള സമയമാണ്, ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാനുള്ള സമയമാണ്. മെസ്സേജസ് അയച്ചുകൊണ്ടിരിക്കുക മലയാളി ഡയലിലേക്ക്. അപ്പോൾ ഇന്ന് ബൈ ബൈ ഫ്രം മിഡ് മോർണിംഗ് വിത്ത് നിത്യ, ഒൺലി ഓൺ ഹോം 92.2 FM.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. വാർത്തകൾ വിശദമായി.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പിണറായിക്കെതിരായ നടപടി, നിയമത്തിന്റെ വഴിക്കെന്ന വി ഡി സതീശൻ. ഏഷ്യൻ ഗെയിംസ്, മീരാ ചാനുവിലൂടെ ഇന്ത്യയ്ക്ക് വെള്ളി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിഎംആർഎൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരായ അന്വേഷണം സർക്കാർ ഒരു എടുത്തുചാട്ടവും നടത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അന്വേഷണം നിയമപരമായ ബാധ്യതയാണ്. കേരള പോലീസിന് അന്വേഷണം നടത്തിയേ മതിയാകൂ. നിയമോപദേശത്തിൽ വ്യക്തമായി സുപ്രീംകോടതി വിധിയടക്കം പറഞ്ഞിരുന്നു. ആരെയും ഇക്കാര്യത്തിൽ വേട്ടയാടില്ല. പ്രതികാരബുദ്ധി ഈ സർക്കാരിനില്ലെന്നും മുഖ്യമന്ത്രി. വിവാദമായ വിമാനയാത്രയെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മലപ്പുറത്തേക്ക് പോകാൻ മലയാളിയായ ഒരു പരിചയക്കാരനാണ് വിമാനം ഒരുക്കി തന്നതെന്നും അദ്ദേഹത്തിന്റെ പേര് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്നും മുഖ്യമന്ത്രി. പണമുടക്കിയത് ആരാണെന്ന് പറയേണ്ട കാര്യമില്ല. പണമുടക്കിയാൾക്ക് ഒരു ഔദാര്യവും ചെയ്തിട്ടില്ല. സ്പോൺസറെ ഇക്കാര്യത്തിൽ വലിച്ചിഴക്കേണ്ട കാര്യമില്ല. ഇനിയും സ്വകാര്യ വിമാനത്തിൽ സഞ്ചരിക്കും. പിണറായി വിജയനും ഉമ്മൻചാണ്ടിയും സ്വകാര്യ വ്യക്തികളുടെ വിമാനത്തിൽ പോയിട്ടുണ്ട്. ഇന്ത്യയിലെ മറ്റ് മുഖ്യമന്ത്രിമാരും സ്വകാര്യ വിമാനങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ടെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകി. മന്ത്രിമാരുടെ വിദേശയാത്രയെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രിമാരോട് പോയി വരാൻ പറഞ്ഞത് താൻ തന്നെയാണ്. യാത്രയിൽ സർക്കാരിന് ഒരു ചിലവും ഉണ്ടായിട്ടില്ല. മുൻ മന്ത്രിമാരുടെ യാത്രാക്കണക്ക് വായിക്കാൻ തുടങ്ങിയാൽ തീരില്ലെന്നും വി ഡി സതീശന്റെ കളിയാക്കൽ. ലോക കേരളസഭ പിരിച്ചുവിടുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രവാസികൾക്ക് ഇതിന് പകരം സംവിധാനം ഒരുക്കും. മുഖ്യമന്ത്രി ചെയർമാനായി മന്ത്രിസഭാ ഉപസമിതി ഉണ്ടാക്കും. ലോക കേരളസഭയിൽ നടന്നത് വലിയ ധൂർത്തെന്നും വി ഡി സതീശൻ ആരോപിച്ചു. കേരളത്തിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ സഹായധനം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. മന്ത്രി കെ എം ഷാജിയുടെ റേഞ്ച് റോവർ യാത്രയെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി. മന്ത്രിയുടെ വാഹനം കേടായതിനെ തുടർന്നാണ് മറ്റൊരു വാഹനം ഉപയോഗിക്കാൻ പ്രോട്ടോകോൾ വിഭാഗം അനുമതി നൽകിയതെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. വാഹനം കേടായപ്പോൾ അനുമതി കൊടുത്തുവെന്നും ഓർഡർ തന്റെ കയ്യിൽ ഇരിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മന്ത്രി കെ എം ഷാജിയുടെ റേഞ്ച് റോവർ യാത്രയെ ന്യായീകരിച്ച പി എം മേസലാം. ജാഗ്രത കുറവുണ്ടായിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി. ഷാജിയുടെ ഔദ്യോഗിക വാഹനം തകരാറിലായി. അത് വർക്ക്ഷോപ്പിൽ കൊടുത്തപ്പോൾ താൽക്കാലികമായി അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ സഞ്ചരിക്കാൻ ഒരു സുഹൃത്തിന്റെ വാഹനം ഉപയോഗിച്ചു. നിർഭാഗ്യവശാൽ അതല്പം വില കൂടിയ വണ്ടിയായിപ്പോയി എന്നതാണ് കുറ്റം. ഔദ്യോഗിക വാഹനം കിട്ടിയ ശേഷം അത് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അതോടുകൂടി ആ വിവാദം അവസാനിക്കുകയാണ്. മന്ത്രിമാരുടെ വിദേശയാത്രാ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാവരും നിയന്ത്രണം ആലോചിക്കണമെന്നും പി എം മേസലാം. ശബരിമലയിൽ ദേവസ്വം ബോർഡും സർക്കാരും തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഔദ്യോഗിക വാഹനം കിട്ടിയ ശേഷം അത് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അതോടുകൂടി ആ വിവാദം അവസാനിക്കുകയാണ്. മന്ത്രിമാരുടെ വിദേശയാത്രാ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാവരും നിയന്ത്രണം ആലോചിക്കണമെന്നും പി എം എ സല. ശബരിമലയിൽ

0: അന്വേഷണ സംഘത്തെ തീരുമാനിച്ച് പോലീസ് മേധാവി ഉത്തരവിറക്കും. SIT സംഘം ED ഉദ്യോഗസ്ഥരുമായി ആദ്യം കൂടിക്കാഴ്ച നടത്തും. ED കണ്ടെത്തലുകളിൽ നിന്നാകും അന്വേഷണം തുടങ്ങുക. ഹവാല ഇടപാടിൽ കേന്ദ്രീകരിച്ചായിരിക്കും അന്വേഷണം. 30 ദിവസത്തിനകം പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കും. ED കത്ത് നൽകി 15 ദിവസത്തിന് ശേഷമാണ് നിർണായക നടപടിയിലേക്ക് സർക്കാർ നീങ്ങിയത്. പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണത്തെ തുടക്കത്തിലെ എതിർക്കാൻ CPM തീരുമാനം. പിണറായി വിജയനെതിരായ അന്വേഷണം പാർട്ടി രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് സെക്രട്ടറി MV ഗോവിന്ദൻ. തെളിവിന്റെ കണിക പോലുമില്ല, പിന്നെന്തിന് ഒളിച്ചോടണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറിയുടെ ചോദ്യം. LDF യോഗം ഉടൻ വിളിക്കും. തെളിവുകളില്ലാതെ പാർട്ടിക്കെതിരെ കടന്നാക്രമണം നടത്തുന്നു. ശക്തമായ പ്രതിഷേധം ആരംഭിച്ചു. പ്രതിഷേധം ഇനിയും ഉണ്ടാകും. ഇതുകൊണ്ടൊന്നും CPMനെ തകർക്കാനാകില്ലെന്നും MV ഗോവിന്ദൻ. CMR എക്സാലോജിക് ഇടപാടിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കമുള്ളവർക്കെതിരെ FIR ഇടാൻ വൈകിയാൽ ഹൈക്കോടതിയെ സമീപിക്കാൻ ED. മുൻപ് തമിഴ്നാട്ടിൽ സമാനമായ കേസിൽ ED ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഇനി മുതൽ സൂപ്പർ ഇന്റലിജൻസ് എന്ന് വിളിക്കണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. UN പൊതുസഭയിൽ ലോക നേതാക്കളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ട്രംപ്. ആർട്ടിഫിഷ്യൽ എന്ന വാക്ക് കേൾക്കുമ്പോൾ അത് വ്യാജമായ എന്തോ ഒന്നാണെന്ന തോന്നൽ ഉണ്ടാക്കുന്നുണ്ടെന്നും എന്നാൽ അത് വ്യാജമല്ല, മറിച്ച് അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണെന്നും ട്രംപ്. വരും ദിവസങ്ങളിൽ US ഔദ്യോഗിക രേഖകളിലടക്കം AI പകരം സൂപ്പർ ഇന്റലിജൻസ് എന്ന വാക്ക് ഉപയോഗിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. ഇറാൻ ലോകത്തിലെ ഭീകരതയുടെ 1st സ്പോൺസറാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ എന്നും പശ്ചിമേഷ്യയുടെ ഭീഷണി. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണനേട്ടവും ലോകസമാധാനത്തിനും നടത്തിയ സംഭാവനയും എടുത്തുപറഞ്ഞാണ് പൊതുസഭയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസംഗം. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചിയുമായി ചർച്ച നടത്തി US പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്. ന്യൂയോർക്കിൽ നടന്ന UN പൊതുസഭാ സമ്മേളനത്തിനിടെയായിരുന്നു കൂടിക്കാഴ്ച. 3 മണിക്കൂറിലധികം കൂടിക്കാഴ്ച നീണ്ടുനിന്നു. UN പൊതുസഭയിൽ പങ്കെടുക്കാൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ന്യൂയോർക്കിൽ എത്തിയിരുന്നു. കൂടിക്കാഴ്ച വളരെ നല്ലതെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. ബ്രസീൽ ഫുട്ബോൾ ഇതിഹാസങ്ങൾ ഇന്ന് കൊച്ചിയുടെ മണ്ണിൽ. IM വിജയൻ നയിക്കുന്ന ഇന്ത്യൻ ഓൾ സ്റ്റാർസ് ബ്രസീൽ ലെജൻസിനെ നേരിടും. ഇന്ത്യൻ സമയം 7:30 കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് കളി. ബ്രസീലിന്റെ മഞ്ഞ കുപ്പായത്തിൽ ലോകത്തെ വിസ്മയിപ്പിച്ച സാക്ഷാൽ റൊണാൾഡീഞ്ഞോയും റിവാൾഡോയും ടീമിന്റെ ഭാഗം. 2002 ലോകകപ്പ് നേടിയ ബ്രസീൽ ടീമിൽ അംഗമായിരുന്ന ഇരുവരുടെയും സാന്നിധ്യമാണ് ഇന്നത്തെ മത്സരത്തിന്റെ ഹൈലൈറ്റ്. ഇന്ത്യൻ ഫുട്ബോളിന്റെ സുവർണകാലത്തെ ഓർമ്മിപ്പിക്കുന്ന താരനിരയാണ് മറുവശത്ത്. IM വിജയൻ, ബൈചുങ് ഭുട്ടിയ, ജോപോൾ അഞ്ചേരി, CK വിനീത് എന്നിവർ ഇന്ത്യൻ ഓൾ സ്റ്റാർസിനായി കളത്തിലിറങ്ങും. ഏഷ്യൻ ഗെയിംസ് വെയ്റ്റ് ലിഫ്റ്റിംഗിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. വനിതകളുടെ 49 കിലോ വിഭാഗത്തിൽ ഇന്ത്യൻ താരം മീരാഭായ് ചാനു വെള്ളി മെഡൽ നേടി. ആകെ 198 കിലോ ഭാരമാണ് മീര ഉയർത്തിയത്. 28 വർഷത്തിനുശേഷമാണ് ഏഷ്യൻ ഗെയിംസ് വെയ്റ്റ് ലിഫ്റ്റിംഗിൽ ഇന്ത്യ മെഡൽ നേടുന്നത്. ഏഷ്യൻ ഗെയിംസിൽ മീരാഭായ് ചാനുവിന്റെയും ആദ്യ മെഡലാണിത്. സോഫ്റ്റ് ടെന്നീസിൽ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി ഏഷ്യൻ ഗെയിംസ് മെഡൽ ഉറപ്പിച്ചു. വനിതകളുടെ ഷൂട്ടിംഗ് സ്കിറ്റ് ടീം ഇനത്തിൽ ഇന്ത്യ വെങ്കലം നേടി. UAE കടുത്ത വേനൽക്കാലത്തിന് അവസാനമായി. ഇന്നു മുതൽ ഔദ്യോഗികമായ ശരത്കാലം ആരംഭിച്ചു. അടുത്ത വാർത്ത 3 മണിക്ക്.
1: Home FM News was brought to you by Dhanya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
3: ഗുഡ് ആഫ്റ്റർനൂൺ. ദുബായിൽ ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, number 1 auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 38°C, ഹ്യൂമിഡിറ്റി 41%.
2: Weather update.
1: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് മലയാളി ഡായിലേക്ക്, ഹോം 92.2 FM. ഇത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനുള്ള സമയമാണ്. തുടക്കം എന്ന ചിത്രത്തിലെ പാട്ടാണ് ഇന്ന് നമ്മൾ തുടക്കത്തിൽ കേട്ടത്. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സന്ദേശങ്ങളൊക്കെ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ചോദിക്കാം. 0585829220 ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. അപ്പോൾ ഇനി ട്രെൻഡിങ് സോങ് ഓഫ് ദ അവറിലേക്കാണ് ഞാൻ പോകുന്നത്. റാണ ബാലി എന്ന ചിത്രത്തിലെ പാട്ട്, നമ്മുടെ രാഷ്മികയും അതുപോലെ തന്നെ വിജയ് ദേവ്രഗോണ്ടയും ഒന്നിക്കുന്ന ചിത്രം 12 October തിയേറ്ററിലെത്തുന്നത്. അപ്പോൾ ആ ഒരു പാട്ടാണിപ്പോൾ ട്രെൻഡിങ്ങിലുള്ളത്, നമ്പർ 1 തന്നെ റാണ ബാലിയിലെ പാട്ട്. നമുക്ക് കേൾക്കാം, കേട്ടിട്ട് വരാം. അപ്പോൾ ആ സമയത്തേക്ക് നിങ്ങൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. Trending song of the hour, brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Here was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
2: புதுமையுட நேரத்து
3: ஒரு நீண்ட யாத்திரையிலாயிருந்து நம்ம
4: பழமையுடைய தீரத்து
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്തെ
3: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ് 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കലയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
0: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alukas, world's favorite jeweler.
0: Supported by AkbarTravels.com, Al Maraya Car Rentals and Volcano LED Solutions.
5: വിമാനം പരിചയക്കാരന്റേതെന്ന മുഖ്യമന്ത്രി, പേര് വെളിപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന, സ്പോൺസർക്ക് ഔദാര്യം ചെയ്തിട്ടില്ലെന്ന വി ഡി സതീശൻ. മന്ത്രിമാരുടെ വിദേശയാത്രയെ ന്യായീകരിച്ച മുഖ്യമന്ത്രി, കെ എം ഷാജി റേഞ്ച് റോവർ ഉപയോഗിച്ചതിലും മുഖ്യമന്ത്രിയുടെ പ്രതിരോധം. മുഖ്യമന്ത്രിയുടെ യാത്ര വിവാദമാക്കേണ്ടതുണ്ടോ?
3: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.
5: സെപ്റ്റംബർ 26 എന്താ പരിപാടി?
3: സെപ്റ്റംബർ 26 പരിപാടി?
7: പ്ലീസ് മേക്ക് സം നോയ്സ് ഫോർ.
3: സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അഗം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ?
0: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേയൊരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
3: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
0: യുഎഇയിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
3: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ണേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.
1: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: ഈ പാട്ട് ഇഷ്ടമല്ലേ? ചോദിക്കേണ്ട കാര്യമില്ലാന്ന് എനിക്കറിയാം. ഈ പാട്ട് തമിഴിലാണെങ്കിലും ഹിന്ദിയിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും ഒക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഗാന്ധി ടോക്സ് എന്ന ചിത്രത്തിലെ ഗാനം ഇത് നമുക്ക് വേണ്ടി പാടി തന്നിരിക്കുന്നത് നമ്മുടെ ഹണി വോയ്സ് ഉള്ള ശിവാംഗിയും അതുപോലെ തന്നെ യദു കൃഷ്ണനും ചേർന്നാണ്. പാട്ടുകൾ കേൾക്കാൻ ഒരുപാട് ഒരുപാട് ഇഷ്ടമുള്ളവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ആ ദിവസം വരികയാണ്, സെപ്റ്റംബർ 26 നമ്മുടെ പ്രിയപ്പെട്ട ഹരീഷ് ശിവരാമകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ അകം ബാൻഡുമായിട്ട് വരാണ്. ഒരുപാട് നല്ല പാട്ടുകൾ, കർണാട്ടിക് ഫ്യൂഷൻ സോങ്സ് ഒക്കെ കേൾക്കാൻ. അത് ഹരീഷ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ശൈലിയിലാണ് പാട്ട് പാടുന്നത്. നമ്മൾ ഏത് പാട്ട് കേട്ടാലും ഒരു പ്രത്യേക ലോകത്തേക്ക് പോകുന്ന ഒരു പ്രതീതിയാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുള്ളത്. നമുക്ക് രോമാഞ്ചം വരുമെന്ന് പറയില്ല, അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വോയിസും. അപ്പോൾ എന്തായാലും ആ ഒരു അകം ബാൻഡിൻ്റെ ഒരു മ്യൂസിക്കൽ ഈവന് കാണാനായിട്ടുള്ള ഒരു ക്ഷണം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് പോവാതിരിക്കില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ എല്ലാവർക്കും ടിക്കറ്റ് തരാൻ പറ്റില്ല. ഈ മണിക്കൂറിൽ നമുക്ക് ഒരു കപ്പിൾ ടിക്കറ്റാണ് നിങ്ങൾക്ക് സമ്മാനമായി തരാൻ പറ്റുന്നത്. സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെൻറ്ററിൽ വെച്ചിട്ടാണ് ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഒരു അകം ബാൻഡിൻ്റെ മ്യൂസിക് ഈവൻറ് നടക്കുന്നത്. അപ്പോൾ അല്ലാത്തവർക്ക് ടിക്കറ്റ് എടുത്ത് ഇത് പോയി കാണാൻ താല്പര്യമുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. platinumlist.ae നിങ്ങൾക്ക് ടിക്കറ്റുകൾ ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ മലയാളി ഡയലൂടെ അകം ബാൻഡിൻ്റെ ഈ ഒരു ഷോ കാണാനായിട്ടുള്ള ടിക്കറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേഗം തന്നെ മെസ്സേജ് അയക്കാവുന്നതാണ്. അകം ബാൻഡ് എന്ന് ടൈപ്പ് ചെയ്യുക. ആദ്യം Home 92.2 FM എന്ന് ടൈപ്പ് ചെയ്യണേ. അതിനുശേഷം അകം ബാൻഡ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ആ നല്ല പേരും കൂടെ ചേർത്തുകൊണ്ടാണ് നമ്മുടെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കേണ്ടത്. 0585829220 ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. വേഗം മെസ്സേജ് അയച്ചേക്കണേ. ഒരുപാട് പേര് ഹലോ നമസ്കാരം ഒക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മുടെ ഗണേഷ്, സീമാജി, സീമ ഷാജി, അബ്ദുൾ അസീസ്, മെഹബൂബ്, റോഷ്നി, വിൻസെൻ്റ്, അൻസാർ, സന്തോഷ് കുമാർ, പച്ചാട്ട്, അതുൽ ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമസ്കാരമൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സുഖമല്ലേന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. ഇനി നമുക്ക് നീലോത്തി കേൾക്കാം.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു. 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil Hit of the Heart. Traffic Update. Traffic
1: Update. Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഇപ്പോൾ ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ ഓൺ ഡി 97 അമാൻ സ്ട്രീറ്റ് ഇൻ അൽഗിസേസ് ഇൻഡസ്ട്രിയൽ 5 ആ ഭാഗത്ത് ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഓൺ ഡി 64 ഡമാസ്കസ് സ്ട്രീറ്റ് ഇൻ അൽഗിസേസ് ഇൻഡസ്ട്രിയൽ 1 ആ ഭാഗത്തും ബമ്പ് ടു ബമ്പ് ട്രാഫിക് ആണ് കാണുന്നത്. ഓൺ അൽ ഖർമാൻ 2 സ്ട്രീറ്റ് ഇൻ അൽഖൂസ് ഇൻഡസ്ട്രിയൽ ഏരിയ 2 ആ ഭാഗത്ത് ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബമ്പ് ടു ബമ്പ് ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഓൺ 28 ബി സ്ട്രീറ്റ് ഇൻ ജുമൈറ 1. എല്ലാവരും എപ്പോഴും സേഫായിട്ട് തന്നെ ഡ്രൈവ് ചെയ്യുക. എന്തെങ്കിലും പ്രധാന ട്രാഫിക് അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഹോം എഫ് എമ്മിൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് ഒന്ന് അറിയിക്കണേ. അപ്പോൾ ഞാൻ അതെല്ലാവരോടും പറയുന്നതായിരിക്കും.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായ ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.

0: Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
5: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alukas, world's favorite jeweler.
5: Supported by akputravels.com, Almaraya Car Rentals and Volcano LED Solutions.
4: വിമാനം പരിചയക്കാരൻ്റെതെന്ന മുഖ്യമന്ത്രി, പേര് വെളിപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന്, സ്പോൺസർക്ക് ഔദാര്യം ചെയ്തിട്ടില്ലെന്ന വി ഡി സതീശൻ. മന്ത്രിമാരുടെ വിദേശയാത്രയെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി, കെ എം ഷാജി റേഞ്ച് റോവർ ഉപയോഗിച്ചതിലും മുഖ്യമന്ത്രിയുടെ പ്രതിരോധം. മുഖ്യമന്ത്രിയുടെ യാത്ര വിവാദമാക്കേണ്ടതുണ്ടോ?
2: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 PM ഓൺലി ഓൺ ഹോം 92.2 FM. എമിറേറ്റ്സ് മലയാളി നേഴ്സസ് ഫാമിലി ബോട്ടിം ഒരുമിച്ചോണം സീസൺ 2.
4: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
2: സെപ്റ്റംബർ 26 മൊഹേസ്ന 4 ന്യൂഡൌൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
4: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
2: ബോട്ടിം ഒരുമിച്ചോണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്,
4: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
2: And even by WR Events in association with EMNF UAE, energized by Home 92.2 FM.
7: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം is a feeling.

മലയാളിഡ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

ചിരിയോ ചിരി എന്ന ചിത്രത്തിലെ ഈ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ജിഷ്ണുവാണ് മെസ്സേജ് അയച്ചത്. ഈ പാട്ട് പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടും കൂടെയാണ് ഇപ്പോൾ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. ഈ പാട്ട് കേട്ടുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ നള്ളി അമ്മയുടെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ഹലോ മോളെ എന്നും പറഞ്ഞുകൊണ്ട്. ഹായ് അമ്മക്കുട്ടി, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മുടെ പ്രവീൺ, അതുപോലെ തന്നെ ഗണേഷ്, പിന്നെ അബ്ദുൾ കരീം, എല്ലാവർക്കും സുഖമാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സുഖമാണ് ഇവിടെ എല്ലാവരും, സുഖം സന്തോഷം. വരുൺ, റിനീഷ്, ഷാഹിദ, അബ്ദുൾ, എല്ലാവരും മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഓരോരോ പാട്ടുകളും കുറേ പേര് അവരവരുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഓരോന്നായി പ്ലേ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് അജിത് ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനമാണ്, തിലക്കം എന്ന ചിത്രത്തിലെ പാട്ടാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തിലക്കത്തിലെ പാട്ട് ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്, 0585829220 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക്.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
3: 50 മില്യണിലധികം
2: സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
5: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alukas, world's favorite jeweler.
5: Supported by akputravels.com, Almaraya Car Rentals and Volcano LED Solutions.
4: വിമാനം പരിചയക്കാരൻ്റെതെന്ന മുഖ്യമന്ത്രി, പേര് വെളിപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന, സ്പോൺസർക്ക് ഔദാര്യം ചെയ്തിട്ടില്ലെന്ന BD സതീശൻ, മന്ത്രിമാരുടെ വിദേശയാത്രയെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി, KM ഷാജി റേഞ്ച് റോവർ ഉപയോഗിച്ചതിലും മുഖ്യമന്ത്രിയുടെ പ്രതിരോധം, മുഖ്യമന്ത്രിയുടെ യാത്ര വിവാദമാക്കേണ്ടതുണ്ടോ?
2: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220, Monday to Friday 4 to 5 PM, only on Home 92.2 FM.

0: Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home. You are listening to Home 92.2 FM. Home is a feeling. Malayalita!
2: Malayalita! Kerala, Kerala!
3: മലയാളിട ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ്, ബിഹൈൻഡ് പാർക്ക് റിജീസ്, കരാമ.

92.2 FM-ലൂടെ എല്ലാവരും കേട്ടുകൊണ്ടേയിരിക്കുന്നു മലയാളിയുടെ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഒരുപാട് പേരുടെ പാട്ടുകൾ ഇനിയും പ്ലേ ചെയ്യാനുണ്ട്, സന്ദേശങ്ങളൊക്കെ പറയാനുണ്ട്. അതൊക്കെ അടുത്ത മണിക്കൂറിൽ വിശദമായിട്ട് തന്നെ ഞാൻ പറയാം. അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM.

0: FM. Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: വിമാനം പരിചയക്കാരൻ്റെതെന്ന് മുഖ്യമന്ത്രി. പേര് വെളിപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് വി ഡി സതീശൻ. ലോക കേരളസഭ ധൂർത്ത് പിരിച്ചുവിടുമെന്ന് മുഖ്യമന്ത്രി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരായ അന്വേഷണം സർക്കാർ ഒരു എടുത്തുചാട്ടവും നടത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അന്വേഷണം നിയമപരമായ ബാധ്യതയാണ്. കേരള പോലീസിന് അന്വേഷണം നടത്തിയേ മതിയാകൂ. നിയമോപദേശത്തിൽ വ്യക്തമായി സുപ്രീംകോടതി വിധിയടക്കം പറഞ്ഞിരുന്നു. ആരെയും ഇക്കാര്യത്തിൽ വേട്ടയാടില്ല. പ്രതികാരബുദ്ധി ഈ സർക്കാരിനില്ലെന്നും മുഖ്യമന്ത്രി. വിവാദമായ വിമാനയാത്രയെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മലപ്പുറത്തേക്ക് പോകാൻ മലയാളിയായ ഒരു പരിചയക്കാരനാണ് വിമാനം ഒരുക്കി തന്നതെന്നും അദ്ദേഹത്തിന്റെ പേര് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്നും മുഖ്യമന്ത്രി. പണമുടക്കിയത് ആരാണെന്ന് പറയേണ്ട കാര്യമില്ല. പണമുടക്കിയാൾക്ക് ഒരു ഔദാര്യവും ചെയ്തിട്ടില്ല. സ്പോൺസറെ ഇക്കാര്യത്തിൽ വലിച്ചിഴക്കേണ്ട കാര്യമില്ല. ഇനിയും സ്വകാര്യ വിമാനത്തിൽ സഞ്ചരിക്കും. പിണറായി വിജയനും ഉമ്മൻചാണ്ടിയും സ്വകാര്യ വ്യക്തികളുടെ വിമാനത്തിൽ പോയിട്ടുണ്ട്. ഇന്ത്യയിലെ മറ്റ് മുഖ്യമന്ത്രിമാരും സ്വകാര്യ വിമാനങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ടെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകി. മന്ത്രിമാരുടെ വിദേശയാത്രയെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രിമാരോട് പോയി വരാൻ പറഞ്ഞത് താൻ തന്നെയാണ്. യാത്രയിൽ സർക്കാരിന് ഒരു ചിലവും ഉണ്ടായിട്ടില്ല. മുൻ മന്ത്രിമാരുടെ യാത്രാക്കണക്ക് വായിക്കാൻ തുടങ്ങിയാൽ തീരില്ലെന്നും വി ഡി സതീശന്റെ കളിയാക്കൽ. ലോക കേരളസഭ പിരിച്ചുവിടുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രവാസികൾക്ക് ഇതിന് പകരം സംവിധാനം ഒരുക്കും. മുഖ്യമന്ത്രി ചെയർമാനായി മന്ത്രിസഭാ ഉപസമിതി ഉണ്ടാക്കും. ലോക കേരളസഭയിൽ നടന്നത് വലിയ ധൂർത്തെന്നും വി ഡി സതീശൻ ആരോപിച്ചു. കേരളത്തിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ സഹായധനം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. മന്ത്രി കെ എം ഷാജിയുടെ റേഞ്ച് റോവർ യാത്രയെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി. മന്ത്രിയുടെ വാഹനം കേടായതിനെ തുടർന്നാണ് മറ്റൊരു വാഹനം ഉപയോഗിക്കാൻ പ്രോട്ടോകോൾ വിഭാഗം അനുമതി നൽകിയതെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. വാഹനം കേടായപ്പോൾ അനുമതി കൊടുത്തുവെന്നും ഓർഡർ തന്റെ കയ്യിൽ ഇരിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മന്ത്രി കെ എം ഷാജിയുടെ റേഞ്ച് റോവർ യാത്രയെ ന്യായീകരിച്ച പി എം മേസലാം. ജാഗ്രതക്കുറവുണ്ടായിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി. ഷാജിയുടെ ഔദ്യോഗിക വാഹനം തകരാറിലായി. അത് വർക്ക്ഷോപ്പിൽ കൊടുത്തപ്പോൾ താൽക്കാലികമായി അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ സഞ്ചരിക്കാൻ ഒരു സുഹൃത്തിന്റെ വാഹനം ഉപയോഗിച്ചു. നിർഭാഗ്യവശാൽ അതൽപ്പം വില കൂടിയ വണ്ടിയായി പോയി എന്നതാണ് കുറ്റം. ഔദ്യോഗിക വാഹനം കിട്ടിയ ശേഷം അത് തിരിച്ചുകൊടുക്കുകയും ചെയ്തു. അതോടുകൂടി ആ വിവാദം അവസാനിക്കുകയാണ്. മന്ത്രിമാരുടെ വിദേശയാത്രാ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാവരും നിയന്ത്രണം ആലോചിക്കണമെന്നും പി എം മേസലാം. ശബരിമലയിൽ ദേവസ്വം ബോർഡും സർക്കാരും തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ചില കാര്യങ്ങൾ വൈകി എന്നത് വാസ്തവം. ശബരിമലയിലെ നടത്തിപ്പിന്റെ പ്രധാന ചുമതല ദേവസ്വം ബോർഡിനാണ്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സിഎംആർഎൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസ്. ഇ ഡി കത്തിന്മേൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മുൻമന്ത്രി മുഹമ്മദ് റിയാസിനും വീണ ടിക്കുമെതിരായ ഇ ഡി റിപ്പോർട്ടിലെ ഫയൽ കൈമാറി. ആഭ്യന്തര സെക്രട്ടറി ഫയൽ പോലീസ് മേധാവിക്ക് അയച്ചു. അന്വേഷണ സംഘത്തെ തീരുമാനിച്ച് പോലീസ് മേധാവി ഉത്തരവിറക്കും. എസ് ഐ ടി സംഘം ഇ ഡി ഉദ്യോഗസ്ഥരുമായി ആദ്യം കൂടിക്കാഴ്ച നടത്തും. ഇ ഡി കണ്ടെത്തലുകളിൽ നിന്നാകും അന്വേഷണം തുടങ്ങുക. ഹവാല ഇടപാടിൽ കേന്ദ്രീകരിച്ചായിരിക്കും അന്വേഷണം. 30 ദിവസ സെക്രട്ടറി ഫയൽ പോലീസ് മേധാവിക്ക് അയച്ചു. അന്വേഷണ സംഘത്തെ തീരുമാനിച്ച് പോലീസ് മേധാവി ഉത്തരവിറക്കും. എസ് ഐ ടി സംഘം ഇ ഡി ഉദ്യോഗസ്ഥരുമായി ആദ്യം കൂടിക്കാഴ്ച നടത്തും. ഇ ഡി കണ്ടെത്തലുകളിൽ നിന്നാകും അന്വേഷണം തുടങ്ങും.

0: തെളിവിന്റെ കണിക പോലുമില്ല, പിന്നെന്തിന് ഒളിച്ചോടണമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറിയുടെ ചോദ്യം. എൽഡിഎഫ് യോഗം ഉടൻ വിളിക്കും. തെളിവുകളില്ലാതെ പാർട്ടിക്കെതിരെ കടന്നാക്രമണം നടത്തുന്നു. ശക്തമായ പ്രതിഷേധം ആരംഭിച്ചു. പ്രതിഷേധം ഇനിയുമുണ്ടാകും. ഇതുകൊണ്ടൊന്നും സിപിഎമ്മിനെ തകർക്കാനാകില്ലെന്നും എം വി ഗോവിന്ദൻ. സർക്കാർ നിലപാടിനെ ശക്തമായി പ്രതിരോധിക്കുമെന്ന് മുതിർന്ന സിപിഎം നേതാവ് ഇ പി ജയരാജൻ. പാർട്ടി കയ്യും കെട്ടി നോക്കി നിൽക്കില്ലെന്ന് ജയരാജൻ. പിണറായിക്കെതിരായ അന്വേഷണം ഇഡിക്ക് വിശ്വാസ്യതയില്ലെന്നും ഇത് ഇരട്ടത്താപ്പാണെന്നും മുൻമന്ത്രി കെ കെ ശൈലജ. ഇഡിയുടെ ആവശ്യം അംഗീകരിക്കണോ വേണ്ടയോ എന്നത് സർക്കാരിന്റെ വിവേചനാധികാരമെന്ന് മുൻമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. ഇപ്പോൾ നടക്കുന്നത് ബിജെപി യുഡിഎഫ് ഡീലാണെന്നും തോമസ് ഐസക് ആരോപിച്ചു. സിഎംആർഎൽ എക്സാലോജിക് ഇടപാടിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കമുള്ളവർക്കെതിരെ എഫ്ഐആർ ഇടാൻ വൈകിയാൽ ഹൈക്കോടതിയെ സമീപിക്കാൻ ഇഡി. മുൻപ് തമിഴ്നാട്ടിൽ സമാനമായ കേസിൽ ഇഡി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി വി ഡി സതീശനെതിരായ വ്യാജ വിവാഹ ആരോപണ കേസിൽ റിപ്പോർട്ടർ ടി വി മാനേജിംഗ് എഡിറ്റർ ആന്റോ അഗസ്റ്റിനെ ഉടൻ ചോദ്യം ചെയ്യും. നോട്ടീസ് നൽകിയായിരിക്കും വിളിപ്പിക്കുക. കോൺഗ്രസ് നേതാവ് രാജു പി നായരുടെ പരാതിയിലാണ് കേസെടുത്തത്. തൃക്കാക്കര എ സി പിയുടെ നേതൃത്വത്തിലാകും മൊഴിയെടുക്കുക. നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഇനി മുതൽ സൂപ്പർ ഇന്റലിജൻസ് എന്ന് വിളിക്കണമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യു എൻ പൊതുസഭയിൽ ലോക നേതാക്കളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ട്രംപ്. ആർട്ടിഫിഷ്യൽ എന്ന വാക്ക് കേൾക്കുമ്പോൾ അത് വ്യാജമായ എന്തോ ഒന്നാണെന്ന് തോന്നൽ ഉണ്ടാക്കുന്നുണ്ടെന്നും എന്നാൽ അത് വ്യാജമല്ല, മറിച്ച് അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണെന്നും ട്രംപ്. വരും ദിവസങ്ങളിൽ യു എസ് ഔദ്യോഗിക രേഖകളിലടക്കം എ ഐക്ക് പകരം സൂപ്പർ ഇന്റലിജൻസ് എന്ന വാക്ക് ഉപയോഗിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചിയുമായി ചർച്ച നടത്തി യു എസ് പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്. ന്യൂയോർക്കിൽ നടന്ന യു എൻ പൊതുസഭാ സമ്മേളനത്തിനിടെയായിരുന്നു കൂടിക്കാഴ്ച. 3 മണിക്കൂറിലധികം കൂടിക്കാഴ്ച നീണ്ടുനിന്നു. യു എൻ പൊതുസഭയിൽ പങ്കെടുക്കാൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ന്യൂയോർക്കിൽ എത്തിയിരുന്നു. കൂടിക്കാഴ്ച വളരെ നല്ലതെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. ബ്രസീൽ ഫുട്ബോൾ ഇതിഹാസങ്ങൾ ഇന്ന് കൊച്ചിയുടെ മണ്ണിൽ. ഐ എം വിജയൻ നയിക്കുന്ന ഇന്ത്യൻ ഓൾ സ്റ്റാർസ് ബ്രസീൽ ലെജൻസിനെ നേരിടും. ഇന്ത്യൻ സമയം 7:30 കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് കളി. ബ്രസീലിന്റെ മഞ്ഞ കുപ്പായത്തിൽ ലോകത്തെ വിസ്മയിപ്പിച്ച സാക്ഷാൽ റൊണാൾഡീഞ്ഞോയും റിവാൾഡോയും ടീമിന്റെ ഭാഗം. 2002 ലോകകപ്പ് നേടിയ ബ്രസീൽ ടീമിൽ അംഗമായിരുന്ന ഇരുവരുടെയും സാന്നിധ്യമാണ് ഇന്നത്തെ മത്സരത്തിന്റെ ഹൈലൈറ്റ്. ഇന്ത്യൻ ഫുട്ബോളിന്റെ സുവർണകാലത്തെ ഓർമ്മിപ്പിക്കുന്ന താരനിരയാണ് മറുവശത്ത്. ഐ എം വിജയൻ, ബൈചുങ് ഭുട്ടിയ, ജോപോൾ അഞ്ചേരി, സി കെ വിനീത് എന്നിവർ ഇന്ത്യൻ ഓൾ സ്റ്റാർസിനായി കളത്തിലിറങ്ങും. ഏഷ്യൻ ഗെയിംസ് വെയ്റ്റ് ലിഫ്റ്റിംഗിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. വനിതകളുടെ 49 കിലോ വിഭാഗത്തിൽ ഇന്ത്യൻ താരം മീരാഭായ് ചാനു വെള്ളി മെഡൽ നേടി. ആകെ 198 കിലോ ഭാരമാണ് മീര ഉയർത്തിയത്. 28 വർഷത്തിനുശേഷമാണ് ഏഷ്യൻ ഗെയിംസ് വെയ്റ്റ് ലിഫ്റ്റിംഗിൽ ഇന്ത്യ മെഡൽ നേടുന്നത്. ഏഷ്യൻ ഗെയിംസിൽ മീരാഭായ് ചാനുവിന്റെയും ആദ്യ മെഡലാണിത്. സോഫ്റ്റ് ടെന്നീസിൽ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി ഏഷ്യൻ ഗെയിംസ് മെഡൽ ഉറപ്പിച്ചു. വനിതകളുടെ ഷൂട്ടിംഗ് സ്കിറ്റ് ടീം ഇനത്തിൽ ഇന്ത്യ വെങ്കലം നേടി. അടുത്ത വാർത്ത 4 മണിക്ക്.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
3: Good afternoon, Dubai. Le pol samayam 3 mani kaiyna 7 minute.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 38 degrees Celsius, ഹ്യൂമിഡിറ്റി 43%.
1: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

ഖലീഫ എന്ന ചിത്രത്തിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. ഈ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ മണിക്കൂറിൽ മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് നമ്മുടെ അനസ്. അപ്പോൾ ഈ പാട്ട് കേട്ടുകൊണ്ടിരുന്നപ്പോൾ താങ്ക്സ് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ നന്ദി ഞാനിങ്ങ് സ്വീകരിച്ചിരിക്കുകയാണ്. ഹോം 92.2 FM മലയാളി ഡായാണ് എല്ലാവരും കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് മലയാളി ഡായിലൂടെ ഞാൻ പ്ലേ ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ട പാട്ടുകൾക്കായിട്ട് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. 0585829220 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക്. കഴിഞ്ഞ മണിക്കൂറിൽ നമ്മുടെ ഹാരിസ് ഷാർജയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. വിനോദിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഹംസ നമസ്കാരം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അശോകൻ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് നല്ല നല്ല പാട്ടുകളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഓരോന്നോരോന്നായിട്ട് പ്ലേ ചെയ്യാം. ഇനി ഈ മണിക്കൂറിലെ ട്രെൻഡിങ് സോങ് ഓഫ് ദ അവർ ആണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഐ എം ഗെയിം എന്ന ചിത്രത്തിലെ പാട്ടാണ് കേൾക്കുന്നത്. കേട്ടിട്ട് വരാം. Trending song of the hour brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
2: புதுமையுடைய நேரத்து
3: ஒரு நீண்ட யாத்திரையிலாயிருந்து நம்ம
4: பழமையுடைய தீரத்து
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: Joy Alukas presents Home 92.2 FM, first anniversary birthday bash.
7: Joy Alukas, world's favorite jeweler.
6: Supported by akputravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: Morning with Nithya. Monday to Friday, 11 a.m. to 2 p.m. Only on Home 92.2 FM.
1: വിമാനം പരിചയക്കാരൻ്റെതെന്ന മുഖ്യമന്ത്രി. പേര് വെളിപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന, സ്പോൺസർക്ക് ഔദാര്യം ചെയ്തിട്ടില്ലെന്ന വി ഡി സതീശൻ. മന്ത്രിമാരുടെ വിദേശയാത്രയെ ന്യായീകരിച്ച മുഖ്യമന്ത്രി. കെ എം ഷാജി റേഞ്ച് റോവർ ഉപയോഗിച്ചതിലും മുഖ്യമന്ത്രിയുടെ പ്രതിരോധം. മുഖ്യമന്ത്രിയുടെ യാത്ര വിവാദമാക്കേണ്ടതുണ്ടോ?
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.
1: സെപ്റ്റംബർ 26 എന്താ പരിപാടി?
3: സെപ്റ്റംബർ 26 പരിപാടി.
4: പ്ലീസ് മേക്ക് സം നോയ്സ് ഫോർ.
3: സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അഗം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ?
5: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേയൊരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
3: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
5: യിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
3: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ണേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.
6: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: മലയാളിട ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

അഭിജിത് ആണ് ഇന്ന് അംശം സോങ് കേൾപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മലയാളി ഡയലേക്ക് മെസ്സേജ് അയച്ചത്. അപ്പോൾ അഭിജിത്ത് അത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ താങ്ക്സ് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാനത് സ്വീകരിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുന്നത്. ഒത്തിരി കൂട്ടുകാരുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. എനിക്ക് എല്ലാവരുടെ പാട്ടിലേക്കും പോകാൻ പറ്റില്ല, എങ്കിലും ഞാൻ മാക്സിമം ശ്രമിക്കുന്നതാണ്. നമ്മുടെ വിജയ് ദുബായിൽ നിന്നും ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അൽതാഫ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അൽതാഫ് എന്നോട് ക്ഷമിക്കണം, എനിക്ക് ഇന്ന് ആ പാട്ട് പ്ലേ ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് ഓരോ മണിക്കൂറിലും ഓരോ തമിഴ് പാട്ടുകൾ വെച്ചിട്ടാണ് പ്ലേ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇന്ന് ആദ്യത്തെ മണിക്കൂറിൽ തന്നെ ഒരു 3 തമിഴ് പാട്ടിന് വേണ്ടിയിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ മണിക്കൂറിൽ ഒരു സുഹൃത്ത് ചോദിച്ച പാട്ടാണ് ഞാൻ ഈ മണിക്കൂറിൽ പ്ലേ ചെയ്യാൻ പോകുന്നത്. രാജാണ് മെസ്സേജ് അയച്ചിരുന്നത്. രാജ് റോജയിലെ കാതൽ റോജാവേ എന്നുള്ള പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പാട്ടാണ് ഞാൻ പ്ലേ ചെയ്യുന്നത്. എന്തായാലും അൽതാഫിനും കൂടെ വേണ്ടിയിട്ട് ഞാൻ ആ പാട്ട് സ്പെഷ്യലായിട്ട് സമർപ്പിക്കുന്നുണ്ട്. പിന്നെ സഫീർ വാറൂഡ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. റിയാസ് പറമ്പിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. വിനോദ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പ്രവീൺ മണി വാഴപ്പള്ളി മെസ്സേജ് അയച്ചിട്ടുണ്ട്. നവാസിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും ഞാൻ ഈ വരുന്ന ഓരോരോ പാട്ടുകളും സമർപ്പിക്കുകയാണ്. ഒരുപാട് പാട്ടുകൾ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ആസ്വദിക്കാനുള്ള ഒരു അവസരമുണ്ട്. സെപ്റ്റംബർ 26 നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഗായകനായ ഹരീഷ് ശിവരാമകൃഷ്ണൻ ദുബായ് വേൾഡ് ട്രേഡ് സെൻറ്ററിൽ എത്തുകയാണ് അദ്ദേഹത്തിൻ്റെ അകം ബാൻഡുമായിട്ട്. അപ്പോൾ ടിക്കറ്റ് നിങ്ങൾക്ക് നേരിട്ട് തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ് platinumlist.ae നിന്നും. അതുപോലെ തന്നെ നമ്മുടെ ഹോം FM നിന്നും മലയാളി ഡയലൂടെ ഒരാൾക്ക് ഒരു കപ്പിൾ ടിക്കറ്റാണ് കൊടുക്കുന്നത് മലയാളി ഡ പ്രോഗ്രാമിലൂടെ. മറ്റുള്ള പ്രോഗ്രാമിലൊക്കെ ഉണ്ട് നിങ്ങൾക്ക് സമ്മാനം ലഭിക്കും. അപ്പോൾ മലയാളി ഡയലൂടെ ഈ ഒരു അകം ബാൻഡിൻ്റെ ഒരു ഷോ കാണാനായിട്ട് നമ്മുടെ ഹരീഷ് ശിവരാമകൃഷ്ണൻ്റെ ആ ഒരു നല്ലൊരു ഇവൻറ്റ് കാണാനായിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ആദ്യം home 92.2 FM എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അകം ബാൻഡ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ നല്ല പേരും കൂടെ ചേർത്തുകൊണ്ടാണ് നമ്മുടെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കേണ്ടത്. 0585829220 ഈ ഒരു വാട്സാപ്പ് നമ്പറിലേക്കാണ് എല്ലാവരും മെസ്സേജ് അയക്കേണ്ടത്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു. 922 മദ്രാസ് മെയിൽ, ദ ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the heart. Traffic update. Traffic
1: update. Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഇപ്പോൾ ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ ഓൺ E311 ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് അറൌണ്ട് അൽതവാർ 3 ആ ഭാഗത്ത് ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഓൺ 15th സ്ട്രീറ്റ് ഇൻ ഊദ് മേത്ത് ആ ഭാഗത്ത് ബമ്പർ ടു ബമ്പർ ട്രാഫിക് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓൺ 2nd സ്ട്രീറ്റ് ഇൻ നാദൽ ഷബ 3 ആ ഭാഗത്തും ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു.
1: ബ്രോട്ട് യു ബൈ എബിസി കാർഗോ ആൻഡ് കൊറിയർ. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. എബിസി കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 ഇൻ ജിസിസി. ദി ബ്രിഡ്ജ് ടു യുവർ ഹോം. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae.

0: Home 92.2 FM. Home is a feeling.
1: ആകാംക്ഷയുയർത്തുന്ന കുറ്റാന്വേഷണ കഥയുമായി സൈജു കുറുപ്പ് നായകനായെത്തുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം
2: സംഭവം നടന്നു. ആക്സിഡന്റ് കേസ് ഫയൽ ചെയ്തിട്ടുള്ള എല്ലാ വണ്ടികളുടെ ലിസ്റ്റ് എടുക്കും.
1: സർക്കിൾ ഇൻസ്പെക്ടർ ആന്റോ ഈപ്പൻ എന്ന ഉഷിരൻ പോലീസ് കഥാപാത്രമായി സൈജു കുറുപ്പ്, ഒപ്പം സിദ്ദിഖ്, അഷ്കർ അലി, അഞ്ജു കുര്യൻ തുടങ്ങി വലിയൊരു താരനിരയും അണിഞ്ഞിരിക്കുന്നു. വിഷ്ണു രാമചന്ദ്രന്റെ രചനയിൽ രാജേഷ് പരമേശ്വരൻ സംവിധാനം ചെയ്യുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം ആരം
3: സെപ്റ്റംബർ 25 GCC റിലീസിനെത്തുന്നു. ആരം മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: മെഡിക്കൽ ഒന്ന് കഴിഞ്ഞോട്ടെ, ഇടിച്ചു കൂമ്പിയാൻ കലക്കും. പന്നി
5: വിമാനം പരിചയക്കാരന്റേതെന്ന മുഖ്യമന്ത്രി, പേര് വെളിപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന, സ്പോൺസർക്ക് ഔദാര്യം ചെയ്തിട്ടില്ലെന്ന BD സതീശൻ. മന്ത്രിമാരുടെ വിദേശയാത്രയെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി, KM ഷാജി റേഞ്ച് റോവർ ഉപയോഗിച്ചതിലും മുഖ്യമന്ത്രിയുടെ പ്രതിരോധം. മുഖ്യമന്ത്രിയുടെ യാത്ര വിവാദമാക്കേണ്ടതുണ്ടോ?
6: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220, മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
7: പുതുമയുടെ നേരത്ത്
6: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
7: പഴമയുടെ തീരത്ത്
6: കഴിഞ്ഞ 365 ദിവസങ്ങൾ
7: പുതുമഴയിലോരത്ത്
6: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
8: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
9: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
10: Joya Lucas presents Home 92.2 FM first anniversary birthday bash.
11: Joya Lucas, world's favorite jeweler.
10: Supported by akputravels.com, Almaraya car rentals and Volcano LED solutions.
12: Emirates Malayali Nurses family bought him orimichonam season 2.
1: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
12: സെപ്റ്റംബർ 26 മൊഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
1: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
12: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2, പ്രസന്റഡ് ബൈ മൈ ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്,
1: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
12: An event by WR Events in association with EMNF UAE, energized by Home 92.2 FM.
13: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

പ്രവീൺ മണി വാഴപ്പള്ളിയാണ് ഇന്ന് ഒറ്റയാൽ പട്ടാളത്തിലെ ഈ പാട്ട് കേൾക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചത്. കേട്ടോന്ന് മനസ്സിലായി, ആ ഒരു സ്നേഹം ഇവിടെ അറിയിച്ചിട്ടുണ്ട്. ഒത്തിരി സ്നേഹത്തോടെ ഞാനത് സ്വീകരിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഹോം 92.2 FM-ലൂടെ. അടുത്ത് നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ജോണി വാക്കർ എന്ന ചിത്രത്തിലേതാണ്. അർജുനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അർജുൻ്റെ പാട്ട് കേട്ടിട്ട് വരാം. ഒപ്പം ഓർമ്മിപ്പിക്കട്ടെ, ഈ വരുന്ന സെപ്റ്റംബർ 26 ഇന്ന് 23 സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെൻറ്ററിൽ വെച്ചിട്ട് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഗായകനായ ഹരീഷ് ശിവരാമകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ അകം ബാൻഡുമായിട്ട് എത്തുകയാണ്. അപ്പോൾ ആ ഒരു വലിയ ഈവൻറ്റ് കാണാനായിട്ട് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ടിക്കറ്റ് എടുത്തിട്ടാണ് നമുക്ക് പോകാൻ പറ്റുക. platinumlist.ae നിങ്ങൾക്ക് ടിക്കറ്റ് ലഭിക്കുന്നതാണ്. Home 92.2 FM-ലൂടെ നമ്മുടെ ഓരോ പ്രോഗ്രാമിലൂടെയും നമ്മളൊരു കപ്പിൾ ടിക്കറ്റ് വെച്ചിട്ട് സമ്മാനമായി നൽകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മലയാളി ഡായുടെ സമയത്ത് ഒരു കപ്പിൾ ടിക്കറ്റ് സ്വന്തമാക്കാനായിട്ട് വേഗം തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ആദ്യം Home 92.2 FM എന്ന് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം അകം ബാൻഡ് എന്ന് ടൈപ്പ് ചെയ്തിട്ടാണ് നിങ്ങളുടെ പേരും കൂടി ചേർത്തുകൊണ്ട് വാട്സാപ്പ് ചെയ്യേണ്ടത്, 0585829220 എന്ന നമ്പറിൽ. അപ്പോൾ ഇനി നമുക്ക് പൂമാരിയിൽ കേൾക്കാം.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: തിയേറ്ററുകളിൽ പൊട്ടിച്ചിരി പടർത്താൻ ഇതുവരെ കാണാത്ത വ്യത്യസ്ത കഥാപാത്രവുമായി മലയാളത്തിന്റെ അമ്പാൻ സജിൻ ഗോഗു, ഒപ്പം നായികയായി നിഖില വിമലം.
2: ഞാനായിരിക്കും ചിരഞ്ജീവി.
1: പക്ക കാരിക്കേച്ചർ മൂഡിൽ വിചിത്ര സംഭവങ്ങളുടെ കൗതുകമുണർത്തുന്ന കഥയുമായി ഒരുങ്ങുന്ന ടൈം ലൂപ്പ് കോമഡി ചിത്രം ധൂമകേതു. നെയ്മർ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം സുധി മാഡ്സൺ സംവിധാനം ചെയ്യുന്ന ചിത്രം. സജിൻ ഗോഗു, നിഖില വിമൽ എന്നിവരോടൊപ്പം ഗണപതി, ഷൈൻ ടോം ചാക്കോ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. സെപ്റ്റംബർ 25 GCC റിലീസിനെത്തുന്നു ധൂമകേതു. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻ വൈബ്സ്.
3: പുതുമയുടെ നേരത്ത്
1: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
1: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
3: പുതുമഴയിലോരത്ത്
1: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
4: പൊലിമയുടെ ചാരത്ത്
1: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരം അത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
1: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: Joy Alucas presents Home 92.2 FM First Anniversary Birthday Bash.
7: Joy Alucas, world's favorite jeweler.
6: Supported by akbitravels.com, Almaraya Car Rentals and Volcano LED Solutions.
5: വിമാനം പരിചയക്കാരൻ്റെതെന്ന മുഖ്യമന്ത്രി, പേര് വെളിപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന, സ്പോൺസർക്ക് ഔദാര്യം ചെയ്തിട്ടില്ലെന്ന BD സതീശൻ, മന്ത്രിമാരുടെ വിദേശയാത്രയെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി KM ഷാജി റേഞ്ച് റോവർ ഉപയോഗിച്ചതിലും മുഖ്യമന്ത്രിയുടെ പ്രതിരോധം. മുഖ്യമന്ത്രിയുടെ യാത്ര വിവാദമാക്കേണ്ടതുണ്ടോ?
1: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220, മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
0: You are listening to Home 92.2 FM. Home is a feeling.
8: Malayalita!
9: Malayalita!
10: Kerala, Kerala!
1: മലയാളിയുടെ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ്, ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

അദൃശ്യം എന്ന ചിത്രത്തിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടും കൂടെയാണ്. അപ്പോൾ ഈ പാട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടി തന്നെ സമർപ്പിക്കുന്നു. ഇനി കുറച്ച് പേരുടെ പാട്ടുകളിലേക്ക് എനിക്ക് എത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇനി വരുന്ന എല്ലാ പാട്ടുകളും നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടി തന്നെയാണ്. അടുത്ത ദിവസവും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളും മലയാളിയുടെയും ഒക്കെ കേൾക്കാം. സമയം കിട്ടുമ്പോഴൊക്കെ കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനം വിശാല ബെഞ്ചിന് വിടണമെന്ന ആവശ്യത്തിൽ സുപ്രീം കോടതിയിൽ ഭിന്ന വിധി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും നിയമിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ വ്യവസ്ഥ ചെയ്യുന്ന 2023 നിയമത്തിലെ ചോദ്യം ചെയ്തുള്ള ഹർജികൾ വിശാല ബെഞ്ചിന് വിടണമെന്ന കേന്ദ്ര സർക്കാരിന്റെ ആവശ്യത്തിൽ സുപ്രീം കോടതിയിൽ ഭിന്ന വിധി. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്ന സെലക്ഷൻ പാനലിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി, പകരം കേന്ദ്രമന്ത്രിയെ ഉൾപ്പെടുത്തിയ നിയമമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഭരണഘടനയുടെ 145 മൂന്നാം അനുച്ഛേദപ്രകാരം വിഷയം വിശാല ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിടണമെന്നാണ് കേന്ദ്ര സർക്കാർ കോടതിയോട് ആവശ്യപ്പെട്ടത്. ജസ്റ്റിസുമാരായ ദീപങ്കർ ദത്ത, സതീഷ് ചന്ദ്രശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിഷയം പരിഗണിച്ചിരുന്നത്. വിശാല ബെഞ്ചിനെ വിടണമെന്ന സർക്കാരിന്റെ ആവശ്യം ജസ്റ്റിസ് ദീപങ്കർ ദത്ത തള്ളി. സിഎംആർ അലക്സ ലോജി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരായ അന്വേഷണം സർക്കാർ ഒരു എടുത്തുചാട്ടവും നടത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അന്വേഷണ നിയമപരമായ ബാധ്യത, കേരള പോലീസ് അന്വേഷണം നടത്തിയേ മതിയാകൂ. നിയമോപദേശത്തിൽ വ്യക്തമായി സുപ്രീംകോടതി വിധിയടക്കം പറഞ്ഞിരുന്നു. ഔദ്യോഗികമായി വിവരം കൈമാറിക്കിട്ടിയാൽ അതിൽ അന്വേഷണം നടത്തുക എന്ന സർക്കാരിന്റെ നിയമപരമായ ബാധ്യതയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആരെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വേട്ടയാടില്ല, പ്രതികാര ബുദ്ധി സർക്കാരിനില്ലെന്നും വി ഡി സതീശൻ. വിവാദമായ വിമാനയാത്രയെ ന്യായീകരിച്ച മുഖ്യമന്ത്രി. മലപ്പുറത്തേക്ക് പോകാൻ മലയാളിയായ ഒരു പരിചയക്കാരനാണ് വിമാനം ഒരുക്കി തന്നതെന്നും അദ്ദേഹത്തിന്റെ പേര് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്നും മുഖ്യമന്ത്രി. പണം മുടക്കിയത് ആരാണെന്ന് പറയേണ്ട കാര്യമില്ല. പണം മുടക്കിയ ആൾക്കൊരു ഔദാര്യവും ചെയ്തിട്ടില്ല. സ്പോൺസർ ഇക്കാര്യത്തിൽ വലിച്ചേക്കേണ്ട കാര്യമില്ല. ഇനിയും സ്വകാര്യ വിമാനത്തിൽ സഞ്ചരിക്കും. പിണറായിയും ഉമ്മൻചാണ്ടിയും സ്വകാര്യ വ്യക്തികളുടെ വിമാനങ്ങളിൽ പോയിട്ടുണ്ട്. ഇന്ത്യയിലെ മറ്റ് മുഖ്യമന്ത്രിമാരും ഇത്തരത്തിൽ യാത്ര ചെയ്തിട്ടുണ്ടെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകി. മന്ത്രിമാരുടെ വിദേശയാത്രയെ ന്യായീകരിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രിമാരോട് പോയി വരാൻ പറഞ്ഞത് താൻ തന്നെയാണ്. യാത്രയിൽ സർക്കാരിന് ഒരു ചിലവുമില്ല. മുൻ മന്ത്രിമാരുടെ യാത്രക്കണക്ക് വായിക്കാൻ തുടങ്ങിയാൽ തീരില്ലെന്നും വി ഡി സതീശൻ. ലോക കേരളസഭ പിരിച്ചുവിടുമെന്ന് മുഖ്യമന്ത്രി. പ്രവാസികൾക്ക് ഇതിന് പകരം സംവിധാനം ഒരുക്കും. മുഖ്യമന്ത്രി ചെയർമാനായി മന്ത്രിസഭ ഉപസമിതി ഉണ്ടാക്കും. ലോക കേരളസഭയിൽ നടന്നത് വലിയ ധൂർത്തെന്നും വി ഡി സതീശൻ. മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ലോക കേരളസഭ പിരിച്ചുവിടുമെന്ന് മുഖ്യമന്ത്രി. പ്രവാസികൾക്ക് ഇത് പകരം സംവിധാനം ഒരു മുഖ്യമന്ത്രി ചെയർമാൻ മന്ത്രിസഭ ഉപസമിതാക്കും. ലോക കേരളസഭ നടന്നത് വലിയ ഊർത്തെന്നും വിദേശ മഴക്കെടുതിയിൽ

വർക്ക്ഷോപ്പിൽ കൊടുത്തപ്പോൾ താൽക്കാലികമായി അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ സഞ്ചരിക്കാൻ ഒരു സുഹൃത്തിന്റെ വാഹനം ഉപയോഗിച്ചു എന്ന് മാത്രമെന്ന് പി എം എ സലാം. സിഎംആർ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസ്. ഇ ഡി കത്തിന്മേൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മുഹമ്മദ് റിയാസിനും വീണാട്ടിക്കുമെതിരായ ഇ ഡി റിപ്പോർട്ടിലെ ഫയൽ കൈമാറി. ആഭ്യന്തര സെക്രട്ടറി ഫയൽ പോലീസ് മേധാവിക്ക് അയച്ചു. പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണത്തിലെ തുടക്കത്തിലെ എതിർക്കാൻ സി പി എമ്മിന്റെ തീരുമാനം. പിണറായി വിജയനെതിരായ അന്വേഷണം പാർട്ടിയെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ. മുഖ്യമന്ത്രിക്കെതിരായ അധിക്ഷേപത്തിൽ ഒന്നാം പ്രതിയായ റിപ്പോർട്ടർ ടി വി ഉടമ ആന്റോ അഗസ്റ്റിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റി. പ്രതിഭാഗം കേസ് എറണാകുളത്തേക്ക് മാറ്റിയെന്ന് കോടതിയിൽ അറിയിച്ചു. ഇത് പരിശോധിച്ച ശേഷം കോടതി ഹർജിയിൽ തീരുമാനമെടുക്കും. സ്വന്തം മണ്ഡലമായ വയനാട്ടിൽ സന്ദർശനത്തിനെത്തിയപ്പോൾ തനിക്കൊരുക്കിയ വൻ സുരക്ഷാ സന്നാഹത്തിൽ അതൃപ്തി രേഖപ്പെടുത്തി പ്രിയങ്ക ഗാന്ധി എം പി. ഇത്രയധികം സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ആവശ്യം തനിക്കില്ല. സുരക്ഷാ ജീവനക്കാരുടെ എണ്ണ കൂടുതൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്നും പ്രിയങ്ക. അയോധ്യ രാമക്ഷേത്ര സംഭാവന കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. 7000 പേജുള്ള കുറ്റപത്രമാണ് കോടതിയിൽ സമർപ്പിച്ചത്. കുറ്റപത്രത്തിൽ ക്ഷേത്ര ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറി ചമ്പത്രായുടെയും ട്രസ്റ്റ് മുൻ അംഗം അനിൽ മിശ്രയുടെയും പേരുകൾ പരാമർശിക്കുന്നില്ല എന്നതാണ് വാസ്തവം. ഇറാൻ ലോകത്തിലെ ഭീകരതയുടെ ഒന്നാം നമ്പർ സ്പോൺസർ എന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ എന്നും പശ്ചിമേഷ്യയുടെ ഭീഷണിയാണ്. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചിയുമായി ചർച്ച നടത്തി യു എസ് പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിത്കോഫ്. ന്യൂയോർക്കിൽ നടന്ന യു എൻ പൊതുസഭാ സമ്മേളനത്തിനിടെയായിരുന്നു കൂടിക്കാഴ്ച. കൂടിക്കാഴ്ച വളരെ നല്ലതെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. ബ്രസീൽ ഫുട്ബോൾ ഇതിഹാസങ്ങൾ ഇന്ന് കൊച്ചിയുടെ മണ്ണിൽ. ഐ എം വിജയ് നയിക്കുന്ന ഇന്ത്യൻ ഓൾ സ്റ്റാർസ് ടീം ബ്രസീൽ ലെജൻസിനെ നേരിടും. ഇന്ത്യൻ സമയം 7:30 കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് കളി. ബ്രസീലിന്റെ മഞ്ഞക്കുപ്പായത്തിൽ ലോകത്തെ വിസ്മയിപ്പിച്ച സാക്ഷാർ റൊണാൾഡീഞ്ഞോയും റിവാൾഡോയും ടീമിന്റെ ഭാഗം. 2002 ലോകകപ്പ് നേടിയ ബ്രസീൽ ടീമിൽ അംഗമായിരുന്ന ഇരുവരുടെയും സാന്നിധ്യമാണ് മത്സരത്തിന്റെ ഹൈലൈറ്റ്. ഇന്ത്യൻ ഫുട്ബോളിന്റെ സുവർണകാലത്തെ ഓർമ്മിപ്പിക്കുന്ന താരനിരയാണ് ഇന്ത്യൻ വശത്ത് ഐ എം വിജയൻ, ബൈചുങ് ബൂട്ടിയ, ജോ പോൾ അഞ്ചേരി, സി കെ വിനീത് എന്നിവർ ഇന്ത്യൻ ഓൾ സ്റ്റാർസിനായാണ് ഇന്ന് കളത്തിലിറങ്ങുന്നത്. ഏഷ്യൻ ഗെയിംസ് വെയ്റ്റ് ലിഫ്റ്റിംഗിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. വനിതകളുടെ 49 കിലോ വിഭാഗത്തിൽ ഇന്ത്യൻ താരം മീരാഭായ് ചാനു വെള്ളി മെഡൽ നേടി. 198 കിലോ ഭാരമാണ് ആകെ മീരാഭായ് ഉയർത്തിയത്. 28 വർഷത്തിന് ശേഷമാണ് ഏഷ്യൻ ഗെയിംസ് വെയ്റ്റ് ലിഫ്റ്റിംഗിൽ ഇന്ത്യ മെഡൽ നേടുന്നത്. ഏഷ്യൻ ഗെയിംസിൽ മീരാഭായിയുടെ ആദ്യ മെഡലും കൂടിയാണിത്. സോഫ്റ്റ് ടെന്നീസിൽ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി ഏഷ്യൻ ഗെയിംസിന്റെ മെഡൽ ഉറപ്പിച്ചു. വനിതകളുടെ ഷൂട്ടിംഗ് സ്കേറ്റ് ടീമിനത്തിൽ ഇന്ത്യ വെങ്കലം നേടി. വനിതകളുടെ 60 കിലോ വുഷുവിൽ ഇന്ത്യ മെഡൽ ഉറപ്പിച്ചു. അടുത്ത വാർത്ത 5 മണിക്ക്.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കലയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
1: വാക്കുകൾക്ക് അതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ് ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
2: ജോയ് ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
1: സപ്പോർട്ടഡ് ബൈ അപ്പു ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
3: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
4: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 82.
5: Let's talk with Mini Padma.
6: നമസ്കാരം, ഗുഡ് ഈവനിങ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. രാഷ്ട്രീയ കേരളം ഇന്ന് ഏറ്റവും ആകാംക്ഷയോടെ ചർച്ച ചെയ്യുന്ന, ഏറ്റവും ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ് എടുത്തിരിക്കുന്നത്. വിമാനം പരിചയക്കാരൻ്റെതെന്ന മുഖ്യമന്ത്രി. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മുഖ്യമന്ത്രി VD സതീശൻ നടത്തിയ വിവാദ വിമാനയാത്രയുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങളൊക്കെ കേരളത്തിൽ സജീവമാവുകയാണ്. ഇന്ന് മാധ്യമപ്രവർത്തകർ അദ്ദേഹം മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് വാർത്താസമ്മേളനം നടത്തുന്നുണ്ടായിരുന്നു. അതിനുശേഷം മാധ്യമപ്രവർത്തകർക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു സമയമായിരുന്നു. അപ്പോഴാണ് ചോദിച്ചത്, ഈ വിമാനം സംബന്ധിച്ചിട്ടുള്ള വിവാദമുണ്ടല്ലോ, ആരാണിതിനു പിന്നിൽ, ആരുടേതാണ് വിമാനം എന്ന കാര്യങ്ങൾ വന്നപ്പോൾ, വിമാനം എൻ്റെ ഒരു പരിചയക്കാരൻ്റേത്, പേര് വെളിപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, ഔദാര്യമൊന്നും പറ്റിയിട്ടില്ല, അങ്ങനെ സ്പോൺസറെക്കുറിച്ച് എല്ലാവരുടെയും പറയേണ്ട ആവശ്യമില്ല എന്ന് അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് പറയുന്നത്. മന്ത്രിമാരുടെ വിദേശ യാത്രയെ ന്യായീകരിക്കുന്നുണ്ട് മുഖ്യമന്ത്രി. തീർച്ചയായിട്ടും മന്ത്രിമാരായാൽ വിദേശ യാത്ര ചെയ്യണം, വിദേശത്ത് നിന്ന് വിദേശ നാണ്യം നമ്മുടെ കേരളത്തിലേക്ക് എത്തിക്കണം, പുതിയ പുതിയ നിക്ഷേപങ്ങളൊക്കെ എത്തിക്കേണ്ട ഒരു ഉത്തരവാദിത്തം കൂടി മന്ത്രിമാർക്കുണ്ട്. അതല്ലാതെ സ്വകാര്യ സന്ദർശനവും ഒരു പരിധിവരെ ആകാം, അതിന് അനുമതിയും കൊടുക്കാറുണ്ട്. മന്ത്രിമാരുടെ വിദേശ യാത്രയെ ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രി, അതുകൊണ്ട് കുറ്റം പറയാനും കഴിയില്ല. KM ഷാജിയുടെ റേഞ്ച് റോവർ ഉപയോഗിച്ചതിലും മുഖ്യമന്ത്രിയുടെ ഒരു പ്രതിരോധം ഇന്നുണ്ടാകുന്നു. നമ്മുടെ ഇന്നത്തെ വിഷയം, മുഖ്യമന്ത്രിയുടെ യാത്ര വിവാദമാക്കേണ്ടതുണ്ടോ എന്നതാണ്. വിളിക്കാം 800-9220 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് ആദ്യത്തെ കോൾ. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. നമസ്കാരം, ഗുഡ് ഈവനിംഗ്.
7: ഹലോ,
6: പറഞ്ഞോളൂ. അലി അല്ലേ? അലി സുഖായിരിക്കുന്നു, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഇന്നലെ വിളിച്ചിരുന്നു തോന്നുന്നു അല്ലേ? എക്കോ വരുന്നുണ്ട്, എനിക്ക് നന്നായിട്ട് എക്കോ കേൾക്കുന്നുണ്ട്. വളരെ വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ അലി. അലിയെ എനിക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുന്ന അലി, അലിക്ക് എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ നന്നായിട്ട്? എന്താണ് അവസ്ഥ? ആ, അപ്പൊ എനിക്ക് ഇങ്ങോട്ട് കേൾക്കാൻ പറ്റാത്തതാണ് അല്ലേ. ശരി ശരി, എന്തായാലും വിഷയത്തിൽ സംസാരിച്ചോളൂ, കൂടുതൽ കോൾസ് നമുക്ക് വരുന്നുണ്ട്. എന്തായാലും അലി സംസാരിക്കൂ. 800-9220 എന്നാണ് നമ്മളെ വിളിക്കുന്ന നമ്പർ കേട്ടോ. കണ്ടോ, അലിയുടെ കോൾ എന്തോ പറ്റിയിട്ടുണ്ട്, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് വിളിക്കൂട്ടോ. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. നമസ്കാരം, ആരാണിത്?
7: ഷാജിയാണ്.
6: ആ, കുറച്ച് ദിവസമായല്ലേ നമ്മള് കേട്ടിട്ട്. പറയൂ, ഇതിനെല്ലാം ആരാണ് സ്പോൺസർ എന്ന ചോദ്യവുമായിട്ട് ഡോക്ടർ തോമസ് ഐസക് ഒക്കെ മുന്നോട്ട് വരുന്നുണ്ട്. എങ്കിലും ഒരു സാധാരണക്കാരെന്ന രീതിയിൽ നമ്മളും അറിയില്ലേ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടാണ് ചോദ്യം. അദ്ദേഹം ഒരു വിമാനയാത്ര നടത്തതിന് ആരും എതിരില്ല. പക്ഷേ ഈ സ്പോൺസറെ കുറിച്ച് ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ വിമാനത്തിന്റെ വിവരങ്ങൾ ചോദിക്കുമ്പോൾ അത് പറയാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്?
7: അല്ല, അത് പറയാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ആ വ്യക്തിയെ തേജോവധം ചെയ്യാനായിട്ട് ഇറങ്ങും.
6: അല്ല, ആ തേജോവധം ചെയ്യുന്നത് അവിടെ നിൽക്കട്ടെ, അങ്ങനെ പറയണ്ടേ.
7: അങ്ങനെ പറയണമെന്നൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞില്ല ഖജനാവിന് ഒരു രൂപ ഒരു നഷ്ടം വരുത്തി വെച്ചിട്ടില്ല.
6: അങ്ങനെയാണോ, അങ്ങനെയാണോ ഉണ്ടാവുക? 2013 യു പി എ സർക്കാരിന്റെ ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ മന്ത്രിമാരുടെ പെരുമാറ്റച്ചട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മുടെ മുന്നിൽ. അപ്പൊ ജനാധിപത്യത്തിലോ ജനാധിപത്യ പ്രക്രിയയിലോ വിശ്വസിക്കുന്നവര് നമ്മുടെ ഭരണാധികാരികൾ ആരുടെ സൗജന്യമാണ്? അല്ലെങ്കിൽ ഒറ്റ പൈസ വാങ്ങാതെ ഒരു വ്യവസായിയോ ഒരു മുതലാളിയോ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സാധാരണക്കാരൻ അറിയണ്ടേ?
7: അല്ല മിനി പത്മ, ഇതിപ്പോ എല്ലാവർക്കും അറിയാം കർണാടകയിലുള്ള ഒരാളുടെയാണെന്ന് എല്ലാവർക്കും അറിയാം.
6: അത് മുഖ്യമന്ത്രി പറയണ്ടെന്നാണ് ചോദിക്കുന്നത്.
7: മുഖ്യമന്ത്രി പറഞ്ഞില്ല. ഇനി അതിന്റെ പേരിൽ ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചാ വിഷയങ്ങളുണ്ടാവും.
6: അപ്പൊ താങ്കൾ പറയുന്ന അങ്ങനെ യാത്ര ചെയ്തതിൽ സർക്കാരിന്റെ ഖജനാവിന് നഷ്ടം വരാത്തുള്ള പ്രശ്നം
7: നാളെ മുഖ്യമന്ത്രി പറഞ്ഞൂടേതില്ല. മുഖ്യമന്ത്രി ഇതുവരെ പറഞ്ഞത് അതെങ്ങനെയൊക്കെ ഒരു വിവാദമാക്കേണ്ട കാര്യമില്ല യാത്ര പോകുന്നതിന്. കാരണം ആ മലപ്പുറത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോഴത്തേക്കും പെട്ടെന്ന് പോകണമെന്നുണ്ടായിരുന്നു. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഖജനാവിന് എടുത്ത് ചെലവഴിച്ച് പോകണ്ടെന്നുള്ള രീതിയിൽ പ്രൈവറ്റ് ആളുടെ പോയി ചാറ്റയുടെ വിമാനത്തിൽ പോയി. പക്ഷെ ഒരു രൂപ പോലും ഖജനാവിന് എടുത്തിട്ടില്ല.
6: അങ്ങനെ ഒരു ന്യായീകരണം കൊടുത്താലും ശരിയാവും? അപ്പൊ മുതലാളിമാർക്കൊപ്പം നീങ്ങുന്ന ഒരു സർക്കാർ എന്നൊരു ദുഷ്പേര് അറിയാതെ തുടക്കത്തിൽ തന്നെ വരില്ലേ എന്നാണ് ചോദ്യം.
7: എന്ന്
6: വെച്ചിട്ട് ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാൻ വേണ്ടിട്ട് വിമാനം വേണ്ടിട്ട് ഒരു മുതലാളിക്ക് വേണ്ടിട്ട് അത് തീരെഴുതി കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിനോട് യോജിക്കാൻ പറ്റും?
7: അങ്ങനെയല്ല, മുഖ്യമന്ത്രി ചിലപ്പോ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ആ റിക്വസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ആ മുതലാളിക്ക് വേണമെങ്കിൽ റിജക്ട് ചെയ്യാലോ. അദ്ദേഹം കാണിച്ച ഒരു അനുകമ്പ എത്രയേ ഉള്ളൂ. ഞാൻ അതിനെ അനുകൂലിക്കുന്ന വേറൊന്നുമല്ല. ഖജനാവിന് ഒരു രൂപ നഷ്ടം വരാതെ പോയതിൽ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെയാണ്
6: അഭിനന്ദിക്കുന്നു എന്നാണ് പറയുന്നത് ശ്രീ ഷാജി. അല്ലെ, നമസ്കാരം. എന്തായാലും വിളിച്ചിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള അവരവരുടെ അഭിപ്രായം ഉണ്ട് കേട്ടോ. ഞാൻ ചോദിക്കുന്നത് എപ്പോഴും പൊതുജനങ്ങൾക്ക് അറിയാനുള്ള ചോദ്യത്തിന്റെ രൂപത്തിലാണ്. അത് എന്റെ ഒരു ആശയോ എന്റെ ഒരു രാഷ്ട്രീയമായിട്ടൊന്നും പ്രിയപ്പെട്ട ശ്രോതാക്കൾ കാണരുത്. രണ്ടു ഭാഗത്തു നിന്നുള്ളതും നമുക്ക് വേണമല്ലോ, അങ്ങനെയല്ലേ ഒരു ചർച്ച മുന്നോട്ട് പോകേണ്ടത്. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണ്? നമസ്കാരം.
8: ഹലോ,
6: നമസ്കാരം. ആരാണിത്? എനിക്ക് നന്നായിട്ട് കേൾക്കാൻ
8: പറ്റുന്നില്ലോ.
6: മുമ്പ് വിളിച്ചിട്ടുണ്ടെന്നോന്നു അല്ലേ?
8: അത് ശരി.
6: ആഹാ, ഈ അടുത്തൊന്നും വിളിച്ചിട്ടില്ല. അൻവർഷ എവിടെയാ? നാട്ടില്. ഇപ്പൊ സംസാരിച്ച ശ്രീ ഷാജി പറഞ്ഞ പോലെ ഖജനാവിന് ഒരു 5 പൈസയുടെ നഷ്ടമില്ലാത്ത ഒരു യാത്രയാണെങ്കിൽ പിന്നെ എന്തിനാണ് കുറ്റം പറയുന്നതെന്നാണ്. അതിനോട് യോജിക്കുന്നോ?
8: എന്റെ വിഷയം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഈ മുഖ്യമന്ത്രി അല്ലെങ്കിൽ മന്ത്രിമാര് ഇവർക്കൊക്കെ ഇതുപോലുള്ള റൈറ്റുകളുണ്ട്. പോവാൻ ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ പോവാൻ, യാത്ര ചെയ്യാനും വിദേശത്ത് പോവാനും, അല്ലെങ്കിൽ ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാല് ഏറ്റവും ലക്ഷറി യാത്ര ചെയ്യാനുള്ള അവകാശങ്ങളും സൗകര്യങ്ങളും ഒക്കെ അതിനു വേണ്ടിയിട്ടാണ് നമ്മളിൽ നിന്ന് ടാക്സ് ഉരുപിടിക്കുന്നത്. നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ട്. ഇവരതുപയോഗിച്ചിട്ട് ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തണം. അത് ചെലവാക്കിക്കോ. നിങ്ങൾ എന്തിനാണ് ഒരു അറിയപ്പെടാ പുറത്തു പറയാൻ പറ്റാത്ത ഒരു വ്യക്തിയിൽ നിന്ന് സൗകര്യങ്ങൾ സ്വീകരിക്കുന്നത്? അങ്ങനെ സ്വീകരിക്കരുത് എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം.
6: തീർച്ചയായിട്ടും അദ്ദേഹം വ്യക്തിപരമായിട്ട് വി ഡി സതീശൻ എന്ന വ്യക്തി പോകുന്നതല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് സഞ്ചരിക്കുന്നത്. അപ്പൊ ജനങ്ങൾക്ക് അറിയാനുള്ള ബാധ്യതയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്.
8: അതെ, അപ്പൊ അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടാക്സ് കൊടുക്കുന്നത്. അദ്ദേഹം അതിനെടുത്തിട്ട് അത് അദ്ദേഹത്തിന് അത് ഓപ്പൺ ആയിട്ട് പറയാലോ. ഇപ്പൊ നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ഇവരിതേമാതിരി ഒരാൾ പറയുന്ന എന്റെ സന്തോഷത്തിന് ഞാൻ കൊടുത്തതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മന്ത്രിമാർ സമ്മതിക്കും? അവർ പറയെന്താണ് അങ്ങനെ മേടിക്കാൻ പാടില്ല എന്നല്ല.
6: ചട്ടം നിയമങ്ങളും കാര്യങ്ങളൊക്കെ അല്ലേ ഇതൊക്കെ മുഖ്യമന്ത്രിക്ക്.
8: അതെ, ഇത് പറഞ്ഞ കാരണം ഇവര് ഒരു പ്രതിജ്ഞ ചൊല്ലിയിട്ടാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഈ അധികാരം മേൽക്കണത്. ആ പ്രതിജ്ഞയിൽ ഇവർ പറയുന്നുണ്ട് പ്രീതിയോ വിദ്വേഷമോ കൂടാതെ ഭരിക്കുമെന്ന്.
6: അപ്പൊ ഇങ്ങനെ ഒരു സ്പോൺസറിന്റെയും ഒരു മുതലാളിയുടെയും ഒരു വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എത്ര ഔദാര്യ അവര് പറ്റുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനെ ഒരു ചായ് ഉണ്ടായേക്കാം അല്ലേ?
8: ആ, അതുണ്ടാകും. ഇനി അടുത്തൊരു വിഷയം എന്ന് പറഞ്ഞാല് അതുകൊണ്ടാണ് ഇവർക്ക് ഇത് പറയാൻ പറ്റാത്തത്. ആരിൽ നിന്നാണ് ഞാൻ സ്വീകരിച്ചതെന്ന് പറയാൻ പറ്റാത്തത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇവർക്ക് അല്ലെങ്കിൽ ആ കൊടുത്ത വ്യക്തിക്ക് വന്ന് പറയാമല്ലോ ഞാനാണ് കൊടുത്തത്, എനിക്ക് ഇതിനൊരു പ്രതിഫലവും ആവശ്യമില്ല എന്നും അവർക്കും വേണമെങ്കിൽ പറയാമല്ലോ.
6: എന്തായാലും ചെയ്തത് തെറ്റ് തന്നെയാണ്. ആ പേര് വെളിപ്പെടുത്തിയിട്ട് വളരെ
8: അങ്ങനെയാണ് ഞാൻ പറയുന്നത്.
6: തീർച്ചയായിട്ടും ഒരു അടിയന്തര ഘട്ടത്തിൽ ഒരു വിമാന യാത്ര ചെയ്യുന്നതിനെ ആരും കുറ്റപ്പെടുത്തുന്നില്ല. അത് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പിണറായി വിജയനും ഉമ്മൻചാണ്ടിയും അടക്കമുള്ള എല്ലാ നേതാക്കളും അങ്ങനെ യാത്ര ചെയ്തിരുന്നു. അവർക്ക് കൂടി യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മുടെ കേരളം സൗകര്യങ്ങൾ ഒരുക്കുന്നതും ഹെലികോപ്റ്ററൊക്കെ വാടകയ്ക്ക് എടുത്തിടുന്നതും. അതിലൊക്കെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അതിനെ എതിർക്കുകയും ഭരണപക്ഷത്തിൽ വരുമ്പോൾ അത് അനുകൂലിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലും കാര്യങ്ങൾ മാറുന്നുണ്ട്. പക്ഷേ ഈ ഒരു സംഭവം മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനം കാണുമ്പോൾ മന്ത്രിമാരുടെ വിദേശയാത്രയെക്കുറിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം മുഖ്യമന്ത്രി കുറച്ച് ഒരു ദേഷ്യത്തിൽ ഇന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത്. ശരിക്കും ജനങ്ങൾക്കറിയാനുള്ള ചോദ്യങ്ങളാണ് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത് അല്ലേ. നമസ്കാരം, ഗുഡ്
9: ഈവനിങ്.
6: ആ എന്താണ്, കട്ടായി പോയല്ലോ എന്ന് ചോദിച്ചപ്പോ വീണ്ടും കട്ടായി അല്ലേ. ഇന്ന് മൊത്തത്തിൽ നമ്മുടെ ലൈനിൽ ഒരു പ്രശ്നമുണ്ട്. നമസ്കാരം, കേൾക്കുന്നുണ്ടോ സുഹൃത്തെ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം സുഹൃത്തെ, കേൾക്കാമോ? ആരാണിത്? ആരാണ്? ഒന്ന് ഇത്തിരി ശബ്ദത്തിൽ സംസാരിക്കാമോ?
9: ബിന്ദു,
6: വയനാട്ടിൽ നിന്നല്ലേ. ബിന്ദുക്ക് കഴിഞ്ഞ സമയത്ത് മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനവും മാധ്യമപ്രവർത്തകരുടെ ചോദ്യവും വിമാനയാത്ര ഇതെല്ലാം കൂടി ചേർത്തപ്പോ എന്താണ് കഴിഞ്ഞൊരു 4 മാസത്തെ ഒരു ഭരണവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ആരാണ് സമയം കൊടുക്കണം എന്നാണ് പറയുന്നത് അല്ലേ ബിന്ദു? ബിന്ദു
9: കാരണം ഇപ്പൊ ഇത് കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലൊക്കെ എന്തൊക്കെ ഇവരുണ്ടാക്കിയായിരുന്നു ഇങ്ങനത്തെ ഓരോ മന്ത്രിമാരുടെ ഓരോ കാര്യങ്ങൾ വരുമ്പോ. ഇപ്പൊ ഇവര് വിദേശത്ത് പോയാൽ ചോദിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇവരിപ്പോ പ്രൈവറ്റ് ജെറ്റ് വിളിച്ചിട്ട് അങ്ങ് പോവുകയാണ്. പിന്നെ എല്ലാം ഓരോടിക്ക് ഓർമ്മയുണ്ടോ ഹെലികോപ്റ്ററിൽ ഏജൻസി ആയിട്ട് അമ്മായിച്ചനെ കാണാൻ പോയത്
6: തുടങ്ങിയ സമയത്ത് അല്ലേ? അധികാരമേറ്റ തന്നെ.
9: അപ്പൊ അമ്മായിച്ചനെ കാണാൻ പോയതാണ് എന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. കാരണം അന്ന് ഇവർ പറഞ്ഞത് ഒരു ബിസിനസ് മീറ്റിംഗിന് പോയതാണ്. ബിസിനസ് മീറ്റിംഗിന് പോയപ്പോ മാധ്യമങ്ങളെല്ലാവരും എന്ത് ചെയ്തു, അതിനെപ്പറ്റി വലിയ ചർച്ച ചെയ്തില്ല. ആദ്യം ഇത് അമ്മായിച്ചനെ കാണാൻ പോയാന്ന് പറഞ്ഞു. പിന്നെ ഇത് വലിയ വിഷയമല്ല എന്നുണ്ടെ. ഇവര് തന്നെ അത് നേരെ പ്രതീക്ഷന്റെ ബുദ്ധിയാണ്. നേരെ തിരിച്ചിട്ട് എന്ത് ചെയ്തു, ബിസിനസ് മീറ്റിംഗ് നടക്കിയപ്പോ മീറി അടക്കാൻ വാർത്ത വല്ലാണ്ട് ചർച്ച ചെയ്തില്ല. ബിസിനസ് ആണല്ലോ കേരളത്തിന് ആവശ്യമുള്ള ഒരു കാര്യമാണല്ലോ.
6: തീർച്ചയായിട്ടും അതുകൊണ്ട് അദ്ദേഹം വലിയ വിവാദമാക്കിയില്ല. പക്ഷേ ഈ ഒരു യാത്രയെ സംബന്ധിച്ചിട്ട് വരുമ്പോൾ അത് സ്പോൺസർ ആണെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയാണ് അദ്ദേഹത്തിന്റെ വിമാന യാത്ര അല്ലെങ്കിൽ അദ്ദേഹം സഞ്ചരിച്ചത് ഒരു പരിചയക്കാരന്റെ വിമാനത്തിൽ, അത് മലയാളിയാണ്, അത് ഒരു സ്പോൺസറാണ് എന്ന രീതിയിൽ പറയുമ്പോൾ എന്തിനാണ് അങ്ങനെ ഒരു ഔദാര്യത്തിലേക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി പോകുന്നത്? എത്ര അടിയന്തരമായിട്ട് എത്തേണ്ട സാഹചര്യത്തിലും മറ്റു വഴികൾ നോക്കിക്കൂടായിരുന്നു എന്നാണ് ചോദ്യം.
9: തീർച്ചയായിട്ടും, കാരണം ഇതിൽ സ്പോൺസർമാർ പല കാര്യങ്ങളിലും വരുമ്പോ സ്വാഭാവികമായിട്ടും ഇവർ പലതും കണ്ടിട്ടാണല്ലോ ഇവർക്ക്.
6: തീർച്ചയായിട്ടും അവരുടെ മുന്നിൽ വലിയ ആയുധമായിട്ട് ഇപ്പൊ CMR എക്സാലോജി കേസുണ്ട്. കേരളത്തിലെ കരിമണൽ വ്യവസായത്തിന്റെ ഒരു വലിയ മുതലാളിയിൽ നിന്ന് ചെയ്തതോ ചെയ്യാത്തതിനോ ആയിട്ടുള്ള സേവനത്തിന് മുഖ്യമന്ത്രി ആയിരുന്ന ആളുടെ മകൾ വാങ്ങിയ ഒരു പണവുമായി ബന്ധപ്പെട്ട ഒരു വലിയ കേസ് നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ മറ്റൊരു സ്പോൺസറെ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു വിമാന യാത്ര വിവാദമൊക്കെ ഉണ്ടാക്കുന്നത്. അത് അത്ര ശരിയായില്ല അല്ലേ ബിന്ദോ? ബിന്ദോ, എന്താണ് ഇന്ന് എല്ലാവരെയും കട്ടായി പോവുകയാണല്ലോ. നമ്മുടെ ലൈനിന്റെ പ്രശ്നമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും പ്രിയപ്പെട്ട ശ്രോതാക്കൾ വിളിച്ചുകൊണ്ടേയിരിക്കുക, നമ്മുടെ ലൈൻ ശരിയാവുന്ന വിചാരിക്കുന്നു. വിളിക്കേണ്ട നമ്പർ ആരും മറക്കേണ്ട, 800-9220. നമസ്കാരം.
10: ഹലോ, നമസ്കാരം.
6: നമസ്കാരം, ആരാണ്? സുഖാണല്ലോ, കേൾക്ക്, പരിചയമുള്ള ശബ്ദമാണല്ലോ സജി. എന്താണ് പേര്? ഷിബി. ആ ഇല്ല ഇല്ല, പരിചയമുള്ള എനിക്ക് വേറൊരു നമുക്ക് സ്ഥിരം വിളിക്കുന്ന ഒരു ശ്രോതാവ് ഉണ്ടായിരുന്നു, ഞാൻ അതാന്ന് വിചാരിച്ചു. ഷിബി എവിടെയാ നാട്ടില്? തൃശ്ശൂരിലല്ലേ. ഇവിടെ ഏത് എമിറേറ്റില്? ദുബായിലാണോ? ദുബായിലല്ലേ. പറയൂ, നമ്മുടെ കേരളത്തിൽ വരുന്ന മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനം കണ്ടിരുന്നോ താങ്കള്?
10: അത് കണ്ടിരുന്നു. എല്ലാവരും പറഞ്ഞത് കേൾക്കുകയായിരുന്നു. ഇതിനകത്ത് ഒരു എനിക്ക് തോന്നിയൊരു കാര്യം, എല്ലാത്തിനും ഒരു സുതാര്യത എന്ന് പറയണത്തിൽ പറയുന്ന ഒരു സംഭവം ഉണ്ട്.
6: അതെ, ട്രാൻസ്പെറൻസി അല്ലേ.
10: അതെ, ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞൊരു സംഭവം എല്ലാത്തിലും വേണം. ഇപ്പൊ ഇദ്ദേഹം ഒരു കുടുംബകാര്യത്തിന് എന്തെങ്കിലും പോകുന്നു എവിടെയെങ്കിലും പോകുന്നു നാട്ടുകാരെ അറിയിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു മുഖ്യമന്ത്രി ആയിരുന്നുകൊണ്ട് കേരളത്തിന്റെ പൊതുവായ ഒരു കാര്യമാണ്, എന്ത് എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിലും കേരളത്തിന്റെ പൊതുവായ ഒരു കാര്യത്തിനാണ് അദ്ദേഹം പോയത്.
6: തീർച്ചയായിട്ടും.
10: അപ്പൊ അതിന് എങ്ങനെ പോയി ആര് സ്പോൺസർ ചെയ്ത സംഭവത്തിൽ പോയുള്ള അറിയിക്കേണ്ട ഒരു ബാധ്യത ഉണ്ടായ സത്യത്തിൽ ഈ പറയുന്ന പോലെ സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അത് തെറ്റുന്നല്ല. പക്ഷെ അത് ഇന്ന ആള് ഇന്ന ഒരു ക്രൈസിസ് സിറ്റുവേഷനിൽ സ്പോൺസർ ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ സത്യത്തിൽ സ്പോൺസർക്കും നല്ലതാണ്.
6: ശരിക്കും അവർക്ക് നല്ലതാണ്. അപ്പൊ ഇതിലെന്ത് ദുരൂഹത ഉള്ളത് കൊണ്ടല്ലേ മറച്ചു വെക്കുന്നതെന്നാണ് പ്രതിപക്ഷം അല്ലെ മറ്റുള്ളവരെ.
10: ദുരൂഹത ഇല്ലെങ്കിലും മറച്ചു വെക്കുന്നതുകൊണ്ട് ദുരൂഹത ഉണ്ടാവുകയാണ് ചെയ്യുന്നത്.
6: ശരിക്കും. ഇപ്പൊ കൂടുതൽ സംശയങ്ങളില്ല. അപ്പൊ മുമ്പ് പോയത് എന്തിനായിരുന്നു? കൂടെ പിന്നെ പോലീസിന് സന്നാഹങ്ങളെ ഒഴിവാക്കിയിട്ടുള്ള വിമാനയാത്ര എന്തായിരുന്നു? ഇങ്ങനെ ഇങ്ങനെ
10: ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇപ്പോഴും ഞാൻ പറയുന്നത് ഇത് മറച്ചു വെക്കേണ്ട ഒരു ആവശ്യമില്ല. സത്യാവസ്ഥയാണെങ്കിൽ ഈ പറയുന്നെല്ലാം.
6: അദ്ദേഹം പറയുന്നത് ഈ സി എം ഡി ആർ എഫ് ഫണ്ടിൽ നിന്ന്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് പണം എടുത്തിട്ട് അത് കോപ്റ്ററോ മറ്റോ ചെയ്തിട്ട് പോകേണ്ട ഒരു ആവശ്യമില്ല, അതിന് വേറൊരാൾ ചെയ്തു തരാന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ?
10: ഇങ്ങനത്തെ ഒരു സാഹചര്യമാണ്. ഇദ്ദേഹം ആദ്യം വിമാനത്തിന്റെ ഓപ്ഷൻ നോക്കി, അപ്പൊ ആ വിമാനം ഉണ്ടായിരുന്നില്ല, കൊച്ചിയിൽ നിന്ന് പോകാനുള്ളത് ഉണ്ടായിരുന്നില്ല, അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് ഒരു പ്രൈവറ്റ് ജെറ്റ് എടുത്തു പോയി. ഇങ്ങനത്തെ എല്ലാ കാര്യത്തിനും പ്രൈവറ്റ് ജെറ്റ് എടുത്തിട്ട് പോകാൻ എന്തായാലും നടക്കുന്ന കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല.
6: ഒരിക്കലുമില്ല, നമുക്കറിയാം ഇതിലും വലിയ ദുരന്തങ്ങൾ നമ്മുടെ കേരളത്തിന്റെ പല ഭാഗത്തും, അവിടെയൊക്കെ ആ ജില്ലാ ഭരണകൂടങ്ങൾ ഉണർന്നു പ്രവർത്തിച്ച് അവിടുത്തെ മന്ത്രിമാരൊക്കെ പാഞ്ഞെത്തിയിട്ട്
10: മുഖ്യമന്ത്രി അവിടെ പോയി, അപ്പ തന്നെ പോയിട്ട് മുഖ്യമന്ത്രി അവിടെ പോയി ഒരു മമ്മട്ടിയും തൂമ്പയും ചട്ടി എടുത്തിട്ട് ഒന്നും ചെയ്യാമല്ലോ. കോർഡിനേഷൻ എന്നുള്ളൊരു സംഭവം എന്ന് പറയുന്നത് ഇത്രയും കണക്ടിവിറ്റി ഉള്ള ഒരു ലോകത്ത് ഇദ്ദേഹം പോയി നിന്നാൽ തന്നെ നടക്കുന്ന ഒരു കാര്യമൊന്നുമല്ല.
6: തീർച്ചയായിട്ടും മുഖ്യമന്ത്രി സന്ദർശിക്കണം, ചെല്ലണം, അതിന്റെയൊക്കെ ആവശ്യകത ഉണ്ടെന്ന്
10: ഞാൻ പറയുന്നത്. അതിപ്പോ ഇത്രയും വലിയ ഇത് ഈ ഇതും കിട്ടിയില്ലായിരുന്നു, ഇനി ഇദ്ദേഹം എന്ത് ചെയ്യുന്ന ഒരു പ്രൈവറ്റ് ജെറ്റ് വാടകയ്ക്ക് എടുത്ത് പോകായിരുന്നു, ഇല്ലല്ലോ.
6: തീർച്ചയായിട്ടും ന്യായമായിട്ട് ഒരു ചോദ്യമാണത് വരുന്നത്.
10: ഞാൻ പറഞ്ഞത് ഇതൊരു സുതാര്യത ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു, ആർക്കും ഇങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാവില്ല. ഇങ്ങനെ ഇപ്പൊ രണ്ട് പാർട്ടിക്കും ഒരു ഡൗട്ടാണ് രണ്ട് പാർട്ടിയുടെ മേലെ.
6: അതെ, ആ ഒരു ഡൗട്ട്, അതെ, തുടക്കത്തിൽ പറഞ്ഞ പോലെ ആ ഒരു സുതാര്യത നിലനിർത്തിയിരുന്നെങ്കിൽ ഈ ചോദ്യമൊന്നും ഉണ്ടാവില്ലായിരുന്നു.
10: ഈ ചോദ്യത്തിന്റെ ആവശ്യമില്ല, ഇപ്പൊ ഈ ഒരു നമ്മളിപ്പോ ഇങ്ങനെ ചർച്ച ചെയ്യേണ്ട ആവശ്യം പോലും ഉണ്ടാവില്ല.
6: സന്തോഷം എന്തായാലും ഷിബി വിളിച്ചേല കേട്ടോ, അടുത്ത കോളിലേക്ക് പോയല്ലോ. വിളിക്കാം 800-9220. ഇന്നിവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, കാറിൽ വോയിസ് ക്ലിയർ ഇല്ല, നിങ്ങളുടെ സ്റ്റുഡിയോ ഇഷ്യൂ ആണ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ആരാണ് അയച്ചെന്ന് മനസ്സിലാവുന്നില്ല, എന്തായാലും നമുക്ക് നോക്കാം അത് സ്റ്റുഡിയോ വിഷയമാണോ. നമസ്കാരം, ഗുഡ് ഈവനിങ്, ആരാണ്?
11: ഹലോ, ആദിൽ.
6: ആദിൽ, ആദിൽ എവിടെയാണ്? നാട്ടിലെ? എടപ്പാൾ. ആദിലെ, ആദിൽ ഒരു പിന്നെ യു ഡി എഫ് കാരനാണോ കോൺഗ്രസ് കാരനാണെന്നോ ഞാൻ വിചാരിക്കുന്നു. നിഷ്പക്ഷമായിട്ട് ഒരു രാഷ്ട്രീയത്തെ കാണുന്ന ഒരു വ്യക്തിയെ തന്നെ കിട്ടണം. ഈ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കണ്ടപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും എല്ലാവരും പറയുന്ന പോലെ 4 മാസമേ പ്രായമായിട്ടുള്ളൂ, അതിൻ്റെതായിട്ടുള്ള പാളിച്ചകളും നല്ല കാര്യങ്ങളും ഒക്കെ ഒരു സർക്കാരിൽ നിന്നുണ്ടാകും. ഈ ഒരു വിഷയത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഒരു മുഖ്യമന്ത്രി സഞ്ചരിച്ച വിമാനത്തിന്റെ കാര്യത്തിൽ എന്തിനു പോയി, അല്ലെങ്കിൽ എന്തിനു വിമാനം എടുത്തു, അത് ആരുടേതാണ് എന്നറിയാനുള്ള ഒരു ഒരു ധാർമ്മികമായിട്ടുള്ള അവകാശം കേരളത്തിലെ ഓരോ പൗരനും ഇല്ലേ?
11: എല്ലാ പൗരന്മാർക്കുണ്ട്. കേരളത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് നമ്മ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ചെയ്തിരിക്കുന്നത്.
6: അതെ,
11: അപ്പൊ ഒരു സ്വകാര്യ യാത്ര പറഞ്ഞിട്ട് സ്വകാര്യ വ്യക്തിയുടെ ഫോൺ തുതിപ്പിന് പോവാന്ന് പറഞ്ഞാൽ അത് പുറത്തു പറയുന്ന അത്ര മടി. കാരണം നമ്മുടെ ജനങ്ങളുടെ എല്ലാരെയും നികുതി പണം കൊണ്ടാണ് ചെയ്യുന്നത്.
6: അപ്പൊ ആ നികുതി പണം എടുത്തില്ല,
11: അതറിയാനുള്ള അവകാശം നമുക്കില്ല.
6: തീർച്ചയായിട്ടും അതാണ് നമ്മുടെ ചോദ്യം വരുന്നത്. ഇങ്ങനെയാണ്, സി എം ഡി ആർ എഫ് ഫണ്ട് ഒന്നും ഞാൻ എടുത്തില്ല, സർക്കാരിന്റെ പണം ഞാൻ ചെലവാക്കിയില്ല, ഖജനാവിന് ഒരു നയാ പൈസ പോലും ചെലവില്ല. നോക്ക്, ഞാൻ എന്റെ ഒരു സുഹൃത്ത് ഒരു വിമാനം അറേഞ്ച് ചെയ്തു, അങ്ങനെ പോയി. അങ്ങനെ ഒരു സ്വകാര്യതയിലേക്ക് നീങ്ങാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കഴിയുമോ? അദ്ദേഹത്തിന്റെ ജീവിതം സുതാര്യമായിരിക്കണ്ടേ? ഇടപാടുകളെല്ലാം സുതാര്യമായിരിക്കണ്ടേ?
11: അതെ അതെ, ഇപ്പൊ ഇതിന്റെ മുന്നേ സംസാരിച്ചാൽ
6: തീർച്ചയായിട്ടും നമുക്ക് നമ്മൾ എത്ര എത്ര വലിയ ദുരന്തങ്ങൾ വയനാട്ടിലെ ദുരന്തങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലെ, പെട്ടിമുടി ദുരന്തങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടായ മണ്ണാണ്, രണ്ട് പ്രളയവും എല്ലാം വന്നതാണ്, നീപ്പയൊക്കെ വന്നതാണ്. അവിടെയൊക്കെ മന്ത്രിമാരെ മുഖ്യമന്ത്രിമാരെ പെട്ടെന്ന് കുതിച്ചെത്തിട്ടൊന്നുമില്ല. ആ ജില്ലാ ഭരണകൂടം അവിടങ്ങളിലുള്ള MLA MPമാരും ജനപ്രതിനിധികളും പഞ്ചായത്ത് മെമ്പറും പ്രസിഡന്റും സാധാരണക്കാരും SFIക്കാരും DYFIക്കാരും KAC MSF ABVP തുടങ്ങിയ എല്ലാവരും രംഗത്തിറങ്ങിയിട്ട് തന്നെയാണ്, മനുഷ്യർ രംഗത്തിറങ്ങിയിട്ടാണ് രക്ഷാപ്രവർത്തനം നടത്തിയിരിക്കുന്നത്. അപ്പൊ അതൊരു എക്സ്ക്യൂസ് അല്ല. തീർച്ചയായിട്ടും
11: സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഉണ്ട് എന്നുള്ളവര് ഇപ്പൊ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള അണികൾ ഉണ്ട്, അങ്ങനത്തെ മണ്ണന്മാരുണ്ട് എന്നുള്ളതിന്റെ ബോധ്യത്തോടെയാണ് ഈ മാതിരി പരിപാടി ചെയ്യുന്നത്.
6: ചിലര് പറയുന്നത് ആ സ്പോൺസറുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് മെക്കിട്ട് കയറുമല്ലോ. ഒരിക്കലും ഇല്ലല്ലോ, അദ്ദേഹം എന്തിനാണ് നമ്മൾ ബലിയാടാക്കുന്നത്?
11: അയാൾക്ക് എന്താ മോശം? നല്ല കാര്യം, നല്ലൊരു കാര്യം ആവശ്യത്തിനാണെങ്കിൽ കള്ളത്തരം ഇല്ലെങ്കിൽ.
6: തീർച്ചയായിട്ടും അതെ, തുറന്നു പറയുന്നതുകൊണ്ട് എന്താണ് തെറ്റല്ലേ? അതുപോലെ മന്ത്രിമാരുടെ വിദേശയാത്ര, എത്ര എത്ര മന്ത്രിമാർ വിദേശയാത്രയ്ക്ക് പോകുന്നുണ്ട്, പോയിക്കോട്ടെ, പക്ഷെ അതിനൊക്കെ തന്ത വൈബാണ് എന്ന രീതിയിലുള്ള ഒരു പ്രതികരണം മന്ത്രി ഒജി ജനീഷിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമ്പോഴും അതും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അത് തന്ത വൈബ് തീർച്ചയായിട്ടും. അതെ, സന്തോഷം അതിലെ വിളിച്ചത് കേട്ടോ. താങ്ക് യു സോ മച്ച്, നമസ്കാരം, ഗുഡ് ഈവനിങ്. വിളിക്കാം ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. ഇന്നത്തെ നമ്മുടെ വിഷയം മുഖ്യമന്ത്രിയുടെ വിമാനയാത്രയുമായി ബന്ധപ്പെട്ടാണ്, അതോടൊപ്പം മന്ത്രിമാരുടെ വിദേശയാത്രയും. നമസ്കാരം, ആരാണിത്? നമസ്കാരം ഷമീരെ, കുറെ ദിവസമായി കേട്ടിട്ട്. ഇന്നലെ വിളിച്ചിട്ട് ഒരുപാട് കട്ടായി അല്ലേ? എന്തായാലും ഷമീറിന് ഒരു ഒരു ടേക്ക് ഈ വിഷയത്തിൽ എനിക്ക് അറിയാൻ നല്ല താല്പര്യമുണ്ട്. പറയൂ.
10: ഒരു അടിയന്തര ഘട്ടങ്ങളിൽ ഇതിനു മുമ്പും പല മുഖ്യമന്ത്രിമാരും ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഞാന് മുഖ്യമന്ത്രി പോയതിനെ എതിർക്കുന്നില്ല. പക്ഷെ മുഖ്യമന്ത്രിക്ക് ഇതിന്റെ ആളെ പറയാം.
6: അതെ, ആളെ പറയാം. പിന്നെ ചോദ്യങ്ങളിൽ കുറച്ചുകൂടെ ഒരു ഒരു ഒരു ഉത്തരവാദിത്വത്തോടുകൂടി
10: അതിലൊരു സുതാര്യത ഉണ്ടാക്കാം. ഇന്ന ഗ്രൂപ്പിന്റെ എന്നുള്ളത് പറയാം.
6: അതെ,
10: കാരണം നമ്മുടെ യൂസഫ് അലിക്കാടെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് പിണറായി വിജയൻ രണ്ടാഴ്ച യാത്ര ചെയ്തതിന്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതേമാതിരി പലരും പലരും ഉപയോഗിച്ചിട്ടുണ്ട്. അതിനൊന്നും തെറ്റൊന്നുമില്ല. മാത്രല്ല, ഈ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഫണ്ട് എടുത്ത് ചെയ്യുന്നതിനേക്കാളും ഇങ്ങനെ ആരെയും സഹായിക്കുന്നുണ്ടെങ്കിൽ അതാണ് നല്ലതെന്നാണ് ഞാൻ എന്റെ അഭിപ്രായം.
6: അത് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതിനോട് വേണമെങ്കിൽ ഒരു പരിധി വരെ യോജിക്കാം നമുക്ക്.
10: ആ, കാരണം ആ ഫണ്ട് ഉപയോഗിച്ച് ഇന്നും അതിന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടാതെ ആയിരക്കണക്കിന് ആളുകൾ കേരളത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പൊ ആ ഫണ്ട് ഇത്തരം യാത്രകൾക്ക് ഉപയോഗിക്കാതിരിക്കുന്നത് ഒരു ഭംഗി തന്നെയാണ്. പക്ഷെ മുഖ്യമന്ത്രിയിൽ സുതാര്യത കാണിക്കണം, തീർച്ചയായിട്ടും സുതാര്യത അതിൽ വേണം. കാരണം മുഖ്യമന്ത്രി ആരുടേതാണ്, അവരെന്താണ് അവരെ വേർബോർഡ്സ് എന്നുള്ള കാര്യം പറയണം.
6: അത് വളരെ എളുപ്പമാണല്ലോ.
10: അതിന്
6: ശരി, അത് അവിടെ നിൽക്കുമ്പോ താങ്കൾ വിളിച്ചോണ്ട് ചോദിക്കാണ്. കെ എം ഷാജിയുടെ ഒരു റേഞ്ച് റോവർ യാത്ര ഉണ്ടായതുകൊണ്ട് ആ വിഷയം കൂടി താങ്കളോട് ചോദിക്കാന്ന് വിചാരിക്കും.
10: ആഡംബര കാറില് കേരളത്തിന് ഒരു മന്ത്രി യാത്ര ചെയ്യുന്നു എന്നുള്ള ഒരു ധാർമ്മികമായ ഒരു പരാജയം അവിടെ ഉണ്ട്. പക്ഷെ ഗവൺമെന്റ് മുഖ്യമന്ത്രിയുടെ ഇങ്ങനത്തെ വിശദീകരണം അനുസരിച്ച് സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി പുതിയ വണ്ടി വാങ്ങിക്കുന്നില്ല എന്നുള്ളതിന്റെ പേരില്. പക്ഷെ ഈ കെ എം ഷാജി എന്ന് പറയുന്ന മന്ത്രി അദ്ദേഹത്തിന് യാത്ര ചെയ്തതില് കുറച്ചുകൂടി സൂക്ഷ്മത കാണിക്കായിരുന്നു. കാരണം ഒരു കാരണവശാലും കേരളം പോലുള്ള സംസ്ഥാനത്ത് ഇത്രയും വലിയ വണ്ടിയിലേക്ക് ഒരു മന്ത്രി യാത്ര ചെയ്യുക എന്ന് പറയുന്നത് ജനങ്ങളുടെ മുമ്പില് പറയില്ലേ ധാർമ്മികമായിട്ട് ആ അദ്ദേഹത്തിനെതിരെ അല്ലെങ്കിൽ ഈ ഭരണകൂടത്തിനെതിരെ വികാരം ഉണ്ടാക്കുന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെ.
6: യെസ് ഷമീറ കൃത്യമായിട്ട് പറഞ്ഞു ആ ഒരു പോയിന്റിൽ. സാധാരണഗതിയിൽ ഒരു കോൺഗ്രസ്സുകാരനാണ് ഷമീർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ, ഉറപ്പ് ശരിയാണെങ്കിൽ, എന്നിട്ടും അദ്ദേഹം ഈ വിഷയത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, നമുക്ക് ആരോടും പ്രത്യേകിച്ച് കെ എം ഷാജി എന്ന മന്ത്രിയോടൊന്നും നമുക്ക് ഒരിക്കലും ഒരു എതിർപ്പും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഈ മുഖ്യമന്ത്രി ആയാലും കെ എം ഷാജി ആയാലും മന്ത്രി ആയാലും ഇത്തരം കാര്യങ്ങൾ കുറച്ചുകൂടി സുതാര്യതയിലും കുറച്ചുകൂടി ലാളിത്യത്തോടും കൂടി പെരുമാറിയാൽ നല്ലതായിരിക്കും. വിമാനത്തിൽ പോകേണ്ട സ്ഥലത്ത് വിമാനത്തിൽ തന്നെ പോകണം, അവിടെ ലാളിത്യം വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. നമസ്കാരം. നമസ്കാരം, ആരാണ്?
12: ഷഫീർ.
6: സുഖായിരിക്കുന്നോ? എവിടുന്നാ വിളിക്കുന്നത് ഷഫീർ? ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? അത് ശരി, അത് ശരി, പറയൂ. അത്ര വളരെ സിമ്പിളാണ്. ചില കാര്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ, നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ കളിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ കളവ് പറയും വീട്ടിൽ. ഞാൻ ഇന്ന ആളുടെ കൂടെ പോയി മറ്റേ ആളുടെ വീട്ടിൽ പോയി. നമ്മൾ പോയത് യഥാർത്ഥത്തിൽ വേറൊരു സ്ഥലത്തായിരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാം അല്ലേ? എന്തോ ഒളിക്കാനുള്ളത് കൊണ്ടാണ് ആ പേര് പറയാത്തതെന്നാണ് ഒരു സംശയം അല്ലേ? അതുപോലെ മന്ത്രിമാരുടെ വിദേശ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം, പി സി വിഷ്ണുനാഥ് എന്ന മന്ത്രി ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടുത്തെ അറേബ്യൻ ട്രാവൽ മാർക്കറ്റിലൊക്കെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ഒരുപാട് നല്ല പരിപാടികളിൽ പങ്കെടുത്തിട്ട് കേരളത്തിന്റെ പവലിയൻ സന്ദർശിക്കുകയും കേരളത്തിന്റെ സാമ്പത്തികവും അതുപോലെ ടൂറിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയൊക്കെ ചെയ്ത മിനിസ്റ്ററാണ്. ആ രീതിയിലുള്ള മിനിസ്റ്റർമാരുടെ സന്ദർശനം നമുക്ക് ഒരുപാട് ഉപകാരപ്പെടും അല്ലേ?
12: തീർച്ചയായിട്ടും
6: എല്ലാ വിഭാഗം ആൾക്കാരും വരാറുണ്ട്.
12: പക്ഷേ ഇത് ആ സമയത്ത് എതിർത്ത ഒരു മുഖ്യമന്ത്രി, ഐ മീൻ
6: ഞാനാണ് പറഞ്ഞത്, ഞാൻ അവിടെയും പറയുന്ന അദ്ദേഹം ഇങ്ങനെയാണ്, ഞാനാണ് പറഞ്ഞത് പൊയ്ക്കോളാൻ, ഞാൻ നമ്മുടെ ഖജനാവിന് ഒരു നഷ്ടവും വരുന്നില്ല, അതെല്ലാം സ്വകാര്യ വ്യക്തികളുടെ കാര്യങ്ങളായിട്ടാണ് പോകുന്നത്. പക്ഷെ മന്ത്രിമാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെയാണ്, മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊതു സ്വത്ത്, നമ്മുടെ കേരളത്തിന്റെ സ്വത്താണ്. അവരുടെ ഓരോ രീതികളും വളരെ തുറന്ന പുസ്തകം പോലെ നമ്മുടെ മുന്നിൽ വേണം. അവിടെ ഒരു ഒളിവ് കളി പോലെ തോന്നിക്കഴിഞ്ഞാൽ ആളുകൾ ചോദ്യം ചെയ്യും. അങ്ങനെ ഒരു തോന്നല് അല്ലേ?
12: പുള്ളിയുടെ ഓരോ യൂട്ടിയുടെ കാണുമ്പോഴും
6: ശരി ഷഫീറെ, മുറിഞ്ഞു പോവാ സംസാരം, ഞാൻ ഒന്ന് കട്ട് ചെയ്തോട്ടെ. ഇന്ന് വിളിക്കുന്നവരൊക്കെ ഒന്ന് മുറിഞ്ഞു പോകുമ്പോൾ അത് വിളിക്കുന്നവരുടെ പ്രശ്നമല്ല ഇവിടുത്തെ പ്രശ്നമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ എഞ്ചിനീയേഴ്സിന് അടുത്ത് പെട്ടെന്ന് തന്നെ വിവരം പറഞ്ഞിട്ട് ശരിയാക്കാൻ പറ്റുമെന്ന് ഒന്ന് നോക്കട്ടെ. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം.
13: നമസ്കാരം.
6: ആ, ഇന്ന് സുഖമില്ലാത്ത വിഷയം ഉണ്ടാണോ? സൗണ്ട് ഇങ്ങനെ ആയത്? ഞാൻ മനഃപൂർവ്വം ഇവിടെ ചെയ്തു വെച്ചു എന്ന് പറയൂ, അതും കൂടി ആവട്ടെ. ഞാനില്ലായിരുന്നു കേട്ടോ ഇവിടെ, വളരെ അടിയന്തരമായിട്ട് ഒന്ന് നാട്ടിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു, തിരിച്ചു വന്നു.
13: പറയൂ.
6: ഇവിടെ തന്നെ ഉണ്ട്. ഇനി കുറച്ചു കാലം നമുക്ക് ഭരണകക്ഷിനെ വിമർശിക്കാം, അങ്ങനെയല്ലേ എപ്പോഴും ഉണ്ടാവാറുള്ളത്? ഉണ്ടായിരുന്നു. ഇനിയിപ്പോ ഇതല്ലേ സി എം ആർ എൽ എക്സാലോജിക്ക് രണ്ട് പക്ഷത്തിനും കൊടുക്കാനുള്ള നല്ല ചർച്ച എല്ലാവരും തന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതേ ഇടതുപക്ഷത്തിനെതിരെ മാത്രം അവരും പറയണ്ട, കോൺഗ്രസിനെതിരെയെന്ന് ഇവരും പറയണ്ട, ബി ജെ പിക്ക് എതിരായിട്ട് ഇതാ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് സമ്മിശ്രമായിട്ട് തന്നെ പോവാം കേട്ടോ. പേരെന്താന്ന് പറഞ്ഞ് ഞാൻ വിട്ടുപോയി. അജ്മൽ അല്ലേ? അജ്മൽ പറയൂ, ഈ വിഷയത്തിൽ എന്താണ് താങ്കളുടെ മുഖ്യമന്ത്രിയുടെ വിമാന യാത്ര?
13: എന്ത് പറയാനാണ്, മുഖ്യമന്ത്രിയുടെ ഇതുവരെ നടന്ന ഏതെങ്കിലും യാത്രയെ തുടരുന്നുണ്ടോ? ചെറുത്തത്തിന്റെ മുമ്പ് മംഗലാപുരം പോയി, ഇതുവരെ റിസൾട്ട് ചെയ്തോ? കേരളത്തിലെ മാധ്യമങ്ങളിൽ സി പി എമ്മിന്റെ ആളാണെന്നുണ്ടെങ്കിൽ ആ യാത്ര നടത്തിയ പുറത്തു ചെയ്ത ആളുടെ അടിയാധാരം വരെ പുറത്തെടുത്തേനെ.
6: കോൺഗ്രസ്സുകാരാകുമ്പോ മാധ്യമങ്ങളും എല്ലാവരും ഓരോ ചെറിയ വിട്ടുവീഴ്ച ചെയ്യുന്നതായിട്ട് താങ്കൾക്കൊരു സംശയം തോന്നുന്നുണ്ടല്ലേ? അതാണ് യാഥാർത്ഥ്യം എന്നാണ് പറയുന്നത്. അജ്മലേ, താങ്ക് യു സോ മച്ച്. അജ്മലിന്റെ ഫോൺ കട്ടായിട്ടുണ്ട് കേട്ടോ. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണിത്? ആരാണ്? ജംഷീറെ പറയൂ. കൊറേ ദിവസമായി കേട്ടിട്ടല്ലേ നമ്മളെ. ജംഷീർ ഈ വിഷയത്തിൽ നല്ലൊരു വിശദീകരണം തരാനുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
14: ഓ, നമുക്ക് എം ഷാജി ആഡംബര കാർ ഉപയോഗിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിമാനത്തിൽ യാത്ര, നമ്മുടെ ബഹുമാനപ്പെട്ട ഡി കെ നായനാർ ഒരു കാലത്ത് കെ കരുണാകരൻ ഉപയോഗിച്ചത് വണ്ടിയുടെ പേരെന്നാണ് പറഞ്ഞത്. എന്തായിരുന്നു വണ്ടിയുടെ പേര്
6: അന്നത്തെ
14: കാലത്ത്?
6: ബെൻസ് അല്ലേ? അതെ.
14: അപ്പൊ അത് സഹാക്കന്മാർ ഇപ്പൊ പറയുമ്പോ അത് അങ്ങനെയാണ്, ഞാൻ ഇതിനെ ന്യായീകരിക്കുന്നില്ല. എന്തായാലും അദ്ദേഹം ആ വാഹനം തിരിച്ചു കൊടുത്തു. ഇന്നലെ മുഖ്യമന്ത്രി ഒരു യാത്ര നടത്തി അല്ലേ? എവിടേക്കായിരുന്നു യാത്ര? ഒരു മരണ വിട്ടത്തിന്റെ കാര്യങ്ങളായിരുന്നു എന്ന് വിശ്വസിക്കുന്നല്ലേ? ഇന്ന് വാർത്താ സമ്മേളനത്തിന് ആ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ നഷ്ടപരിഹാരത്തോ പ്രഖ്യാപിച്ചു. എത്ര?
6: 8 ലക്ഷം രൂപ. അതെ. അല്ല, ഇതിനോടൊന്നും ആർക്കൊരു എതിർപ്പില്ല മുഖ്യമന്ത്രി ചെയ്യുന്ന കാര്യങ്ങൾ.
14: ഞാൻ ഒരു വിഷയത്തിലേക്ക് വരുന്നത്, നമ്മള് എല്ലാവരും വളരെ സങ്കടപ്പെട്ടൊരു അപകടം ഉണ്ടായിരുന്നു. ഒരു ടെമ്പോ ട്രാവലർ തകർന്നടിഞ്ഞിട്ട് അധ്യാപകര് ഓർമ്മയുണ്ടോ? എത്ര തവണ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഒരു നഷ്ടപരിഹാരം കൊടുക്കണം, ഒന്ന് സന്ദർശിക്കണം. സന്ദർശിച്ചോ?
6: വാൽപ്പാറയിൽ ഉണ്ടായ അപകടമാണോ താങ്കൾ പറയുന്നത്?
14: ഉണ്ടായിരുന്നോ? അന്ന് മുഖ്യമന്ത്രി ഉണ്ടായിരുന്നില്ലേ? അന്ന് ഈ ബോട്ട് 2 ദിവസം കഴിഞ്ഞ്, 4 ദിവസം കഴിഞ്ഞ് ആ വീട്ടിലോ ആ വീട്ടുകാരും സന്ദർശിച്ചോ? 1 രൂപ നഷ്ടപരിഹാരം കൊടുത്തു. അന്നത്തെ പ്രജകളില്ലേ? അന്നത്തെ സഖാക്കളില്ലേ? അന്നത്തെ ഞങ്ങളില്ലേ?
6: പക്ഷെ ഇക്കാര്യത്തിലെ വിമർശനം എന്ന് പറയുമ്പോ ജംഷീർ, ഇക്കാര്യത്തിലെ വിമർശനം എന്ന് പറയുമ്പോ അങ്ങനെ അങ്ങനെയുള്ള വിമർശനമല്ല. അങ്ങനെ ഒരു വിമാനയാത്ര നടത്തിയപ്പോ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ അത് സ്പോൺസറാണ്, അത് ആരാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നമ്മൾ പറയുന്ന ഒരു രീതികളുണ്ടല്ലോ, ഇത് മാധ്യമങ്ങളോട് പറയുന്നു എന്നല്ല, ഇത് ജനങ്ങളിലേക്ക് നേരിട്ട് എത്തുകയല്ലേ, അപ്പൊ അവരോടല്ലേ സംസാരിക്കുന്നത്. മാധ്യമങ്ങൾ ആരുടെ നാക്കാണ്? ആർക്കു വേണ്ടിയാണ് സംസാരിക്കുന്നത്? ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ആ മാധ്യമങ്ങളിലൂടെ മുഖ്യമന്ത്രി പറയുന്ന ഓരോ കാര്യവും കേരളത്തിലെ ജനങ്ങളിലേക്ക് എത്തുകയാണ്, അവർക്ക് വേണ്ടിയിട്ടുള്ള ആൻസറാണ്.
14: ഇന്ന് രക്ഷം നല്ലൊരു പറഞ്ഞ എന്ന് കണ്ടുട്ടോ, മുഖ്യമന്ത്രി ഇറങ്ങിയോടി വാർത്താ സമ്മേളനത്തിന്.
6: അത് പല, അല്ല, അത് നമ്മുടെ ചാനലുകൾക്ക് പല രാഷ്ട്രീയ സ്വഭാവങ്ങൾ ആ രീതിക്ക് അങ്ങ് പോട്ടെ. ഞാൻ പറയുന്ന മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ഒരു പൊതുവായ രീതി, ഒരു ചോദ്യത്തിന് കൊടുക്കുന്ന ഒരു പൊതുവായ രീതിയിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞു പോവാതെ, ഇപ്പം വിളിച്ച ഒട്ടുമിക്ക ആൾക്കാരും പറഞ്ഞ പോലെ അത് എന്റെ സുഹൃത്താണ്, ഇന്ന വ്യക്തിയാണ്, എനിക്ക് അടിയന്തരമായിട്ട് പോകുമ്പോൾ എന്തിനാ സി എം ഡി ആർ എഫ് എടുക്കണമെന്ന് വിചാരിച്ചു, ഞാനത് ഉപയോഗപ്പെടുത്തി, ഇനി അടുത്തൊരു വരുമ്പോൾ ശരിയാണ് നിങ്ങൾ പറഞ്ഞത് പ്രകാരം അതിലൊരു ആക്ഷേപമുണ്ടെങ്കിൽ ഞാൻ അത് പരിഗണിക്കാം എന്ന്
14: തിരിച്ചു ചോദിക്കുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട പിണറായി വിജയന് വിദേശയാത്ര നടത്തിയപ്പോ അന്ന് ഭാര്യ ഉണ്ടായിരുന്നു, പേരക്കുട്ടികൾ ഉണ്ടായിരുന്നു, മറ്റൊരു കാരണം ചെലവിലായിരുന്നു.
6: അന്ന് നമ്മളൊക്കെ എതിർത്തിട്ടുണ്ട് കേട്ടോ ഇതിനെ.
14: അല്ല, ആരുടെ ചെലവിലായിരുന്നു?
15: ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞു ഡൽഹിക്ക് പോകുമ്പോ ഞാൻ ഒരാളെ കൊണ്ടുപോയില്ല, കൊണ്ടുപോകണമെന്നാണ്, ഞാൻ കൊണ്ടുപോയില്ല, അത്രയും ചെലവ് ചുരുക്കിക്കൊണ്ട് എന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രി നിങ്ങൾ ഒന്ന് കണ്ടു ഇല്ലേ? അന്ന് എന്റെ അന്ന് ആറാള്, ഒരാൾ പെട്ടി പിടിക്കാന്, ഒരാൾ കോട്ട് താങ്ങാന്, ഏഴാൾ ഇട്ടാളെ വെച്ചിട്ടല്ലേ ഈ യാത്രകാർക്കിന്ന് ഡൽഹിക്ക്
6: അടക്കുന്നുണ്ടല്ലേ,
15: അന്ന് തീർത്തില്ലേ? അല്ല, അറിയാണ്ട് ചോദിക്കണം, അന്ന് എന്റെ കാശ് നിങ്ങളുടെ കാശ് പറയുന്ന മിനി പത്മാരുടെ കാശുള്ള അന്ന് തീർത്തില്ലേ?
6: ഉണ്ട്, അവരത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മളത് ചെയ്യുന്ന ആ രീതിക്ക് പോണ്ടല്ലോ ഈ വിമാനയാത്രയില്. ഇങ്ങനെ ഒരു ട്രാൻസ്പെറൻസി ഉണ്ടായ പ്രശ്നമുണ്ടോ?
15: അതേപോലെയാണോ ഇന്ന് സതീശന്റെ ലീക്ക് പോയത്? ആണോ ഇന്ന് 34 വണ്ടി അകമ്പടി ഉണ്ടോ? രണ്ട് രണ്ട് വണ്ടി ആയിട്ട് പോകുന്നുണ്ടോ? ഒരു ദിവസം എത്ര രൂപയാണ് കഴിഞ്ഞാൽ തിരികെ ലാഭം വരുന്നത്?
6: യെസ്, ഒരു ഒരു വർഷം ഒരു ദിവസം എത്രയാണ് ഖജനാവിന് ലാഭം വരുന്നതെന്ന് പറഞ്ഞിട്ട് കട്ടായി പോയി കേട്ടോ. ജംഷീർ, താങ്കളുടെ ഫോൺ കട്ടായിട്ടുണ്ട്. ഞാൻ ഒരു ചെറിയ ബ്രേക്ക് എടുത്താലോ, വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. വിളിക്കേണ്ട നമ്പർ ആരും മറക്കേണ്ട, 800-9220. ടെലിഫോൺ ലൈൻ ഒന്ന് പെട്ടെന്ന് നേരെയാക്കാൻ പറ്റുമെന്ന് കൂടി നോക്കട്ടെ. അതിനിടെ ഒരുപാട് കോൺടെസ്റ്റുകൾ ഉണ്ട് കേട്ടോ, നമ്മുടെ ഒന്നാം വാർഷികവുമായിട്ട് ബന്ധപ്പെട്ട്.
16: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. നമ്മുടെ ഹോം എഫ്എമ്മിന് ഒരു വയസ്സ്. ഫസ്റ്റ് ആനിവേഴ്സറിയോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളുണ്ട്. ഓണക്കാലത്തൊന്നും നാട്ടിൽ പോകാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ടല്ലേ, അവർക്കായിട്ടാണ് ഒരു സമ്മാനം. നാട്ടിലേക്ക് പോകാനും തിരിച്ചു വരാനുമായിട്ട് എയർ ടിക്കറ്റാണ് സമ്മാനം. റിട്ടേൺ എയർ ടിക്കറ്റിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം. അക്ബർ ട്രാവൽസുമായി ചേർന്നാണ് ഹോം എഫ് എമ്മിന്റെ ഈ സമ്മാനം നിങ്ങളിലേക്ക് എത്തുന്നത്. ചെയ്യേണ്ടത് ഇത്രമാത്രം. ഹോം കേരള സ്പേസ്, നിങ്ങളുടെ പേര് സ്പേസ്, നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഏതാണ്, 0585829220 എന്ന നമ്പറിലേക്ക് അയക്കുക. വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി കേൾക്കണോ? 0585829220. ഫോർമാറ്റ് ഇങ്ങനെയാണ്, ഹോം കേരള സ്പേസ്, നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220.
17: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
16: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ.
6: നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട ശ്രോതാക്കളെ സ്വാഗതം ചെയ്യുകയാണ്. വിളിക്കാം 800-9220 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. ആരാണ് വിളിച്ചിരിക്കുന്നത് ബ്രേക്കിന് ശേഷം? ആരാണിത്? സുഹൃത്തെ, കേൾക്കാമോ? കേൾക്കാമോ? കേൾക്കുന്നുണ്ടോ? എനിക്ക് കേൾക്കാലോ? അവിടെയും കേൾക്കുന്നുണ്ടോ? ആരാണിത്? ആ, ഓക്കെ, തീർച്ചയായിട്ടും ശരിയാക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ എഞ്ചിനീയറോട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം നോക്കുന്നുണ്ട്. പറയൂ.
18: രാജീവ്,
6: സുഖായിരിക്കുന്നു? കൊറേ ദിവസമായല്ലോ
18: കേട്ടിട്ട്.
6: നാട്ടിൽ പോയിരുന്നു, നാട്ടിൽ ഒന്ന് പെട്ടെന്ന് പോയി വന്നു. പറയൂ.
18: നല്ല കാര്യം. ഇതിന് നമ്മള് വേണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞാല്, ഓക്കെ, ഇപ്പോ മുഖ്യമന്ത്രി സുഹൃത്ത് നൽകി, നമ്മളെല്ലാരും ഡിസ്കസ് ചെയ്ത പോലെ തന്നെ സുഹൃത്ത് നൽകിയ വിമാനത്തിലും സുഹൃത്തുക്കളുടെ ഈ സുഹൃത്തുക്കൾ ആരാണ് അതൊന്ന് വ്യക്തമാക്കുന്നില്ല. കാരണം പുള്ളി പിന്നെ കേരള കോൺഗ്രസിന്റെ നേതാവോ അല്ലെങ്കിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി ആവോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അപ്പോ ഈ പത്രക്കാർ ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ മറുപടി പറയേണ്ട ഒരു ഉത്തരവാദിത്വം പുള്ളിക്കുണ്ടല്ലോ.
6: ഞാനത് പറയില്ല,
18: ഞാനത് പറയില്ല. നിങ്ങൾക്ക് ആവശ്യമില്ലാന്ന് പറയുമ്പോൾ വളരെ എന്താ പറയുക, ഉത്തരവാദപരമായ ഒരു പ്രവൃത്തിയാണ് നമ്മളുടെ കയ്യിൽ നിന്ന്. ഇതൊക്കെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതെല്ലാം വെളിപ്പെടുത്താതിരിക്കാനുള്ള കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇത് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് പറയാം. കാരണം ഈ പറഞ്ഞ പോലെ ഇതെല്ലാം സ്പോൺസർ ചെയ്യുന്ന ആളുകൾ ഒന്നുമില്ല ഇന്നത്തെ കാലത്ത്. നമുക്കറിയാം, ഒരാൾക്ക് ചായ വാങ്ങിച്ചു കൊടുക്കുമ്പോ അതിൽ വരെ ബെനിഫിറ്റ് നോക്കി നടത്തുന്ന ആളുകളാണ്. അപ്പൊ ഒരാൾ ഒരാൾക്കൊരു സഹായം ചെയ്യുമ്പോൾ അത് സൗജന്യമായിട്ട് ചെയ്യണമെന്ന് വിശ്വസിക്കാൻ കേരള ജനത അത്ര മണ്ടന്മാരാണോ? അത് നമ്മുടെ മുഖ്യമന്ത്രിയോട് മനസ്സിലാക്കിയാൽ മതി. മനസ്സിലാക്കിയിട്ട് ഒരു പക്വതയുള്ള ഒരു മറുപടി പത്രക്കാരെ ചോദിക്കുന്ന സമയത്ത് പൗരമായ മറുപടി നൽകിക്കൊണ്ട് സമ്മേളനം അവസാനിപ്പിക്കാൻ കേരള മുഖ്യമന്ത്രിയുടെ എന്താ പറയുക, ഒരു മാന്യത സമൂഹത്തിന് മുന്നിൽ
6: മാധ്യമ പ്രവർത്തകർക്ക് മാത്രമുള്ള മറുപടി അല്ലല്ലോ, ആ മാധ്യമങ്ങളിലൂടെ ജനങ്ങളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എത്തുന്ന ഒരു മറുപടി ആയിട്ടാണ് പോകുന്നത് അല്ലേ? അതെ അതെ,
18: ജനങ്ങളുടെ ചോദ്യങ്ങളാണ് എല്ലാം. എല്ലാ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാലും എല്ലാവരും നോക്കിക്കഴിഞ്ഞാലും ഈ മന്ത്രിമാരുടെ എല്ലാ മന്ത്രിമാരും പുലർത്തിക്കുന്ന സുഹൃത്തുക്കളുടെ ചാനലാണ്, സുഹൃത്തുക്കളുടെ വണ്ടി ഉപയോഗിക്കുന്നു, സുഹൃത്തുക്കളുടെ വീട് ഉപയോഗിക്കുന്നു, എല്ലാം സുഹൃത്തുമായ
6: സുഹൃത്ത് സ്പോൺസേഡ് സർക്കാർ എന്ന രീതിയിലേക്ക് പോകുന്നത് അല്ലേ?
18: ഇതുപോലെ നമുക്കെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ ജോലിക്ക് പോകണ്ടായിരുന്നില്ല.
6: അങ്ങനെ ആവട്ടെ, എന്തായാലും എത്രയും പെട്ടെന്ന് അത് ഉണ്ടാകട്ടെ. രാജീവ്, സന്തോഷം കേട്ടോ വിളിച്ചല്ലോ. നമസ്കാരം, ഗുഡ് ഈവനിങ്.
19: ഹലോ,
6: നമസ്കാരം. ഉണ്ടല്ലോ, ആരാണ്?
19: അജ്മലെ.
6: അജ്മലെ എന്താ ഇങ്ങനെ കട്ടാക്കി കളിക്കുന്നത്? അജ്മലെ ഒന്ന് വിളിച്ചു കഴിഞ്ഞ് ഹോൾഡ് ചെയ്തുട്ടെ. അജ്മലെ, ഇന്ന് മൊത്തത്തിലൊരു പ്രശ്നം ഉണ്ടല്ലേ, അതുകൊണ്ട് കട്ടാവുന്നതായിരിക്കും. നമസ്കാരം.
19: ഹലോ,
6: അനൂപ്. അനൂപ് എന്ത്, എവിടെയാണ്, കൊറേ നാളായല്ലോ കേട്ടിട്ട്. എന്നെ കണ്ടിരുന്നില്ല അല്ലേ? ഞാനിവിടെ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ, തിരിച്ചെത്തിയിട്ടുണ്ട്. പറയൂ. അതെ, കേളചന്ദ്ര ഗ്രൂപ്പ്. അതെ,
20: കേളചന്ദ്ര ഗ്രൂപ്പ് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഈ കേളചന്ദ്ര ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആ ബാങ്കിന്റെ ഒരു എനിക്കുള്ളൊരു മിനിമം 3 IT companies ഓണറാണ്. കാരണം ഞാൻ ബാങ്കിങ് പറയുമ്പോ ഇതൊരു വമ്പൻ ടീമാണ്, മനസ്സിലായില്ലേ?
6: അതെ,
20: അത് കേരള ജോണലാണെങ്കിൽ ഓണർ ഞാൻ 2005 ബാംഗ്ലൂരിൽ അപ്പോഴേ അവർക്ക് അവിടെ 3-4 IT companies ഓണറാണ് ഈ കേളചന്ദ്ര ഗ്രൂപ്പ്. അപ്പൊ അതായത് ഞാനും പിന്നെ മിനി പത്മയ്ക്ക് ഞാൻ പോകുന്നു ഒഴിച്ച് ഒന്ന് വണ്ടി ഡ്രോപ്പിക്കാൻ പറയുന്നോളി ഉള്ളു. അവർക്ക് ഈ മറ്റേ ഈ ഫ്ലൈറ്റ് അവിടെ ഒന്ന് കൊണ്ടുവരാൻ
6: ഉദ്ദേശിക്കും.
20: അവർക്ക് പ്രത്യേകിച്ച് ഒരു ഫേവറും വേണ്ട, അത്ര വലിയ ഗ്രൂപ്പാണ്.
6: അവരൊരു സൗജന്യം ചെയ്തത് മാത്രമാണ്.
20: എന്താണ്,
6: അവരൊരു സൗജന്യം ചെയ്തത് മാത്രമായിട്ട് കാണുക അല്ലേ?
20: ഇല്ല, എനിക്കിപ്പോ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചാൽ ഞാൻ പറയാം. ബാംഗ്ലൂർ മൈക്രോസോഫ്റ്റ് എല്ലാം ഇരിക്കുന്നത് ഐ ടി പാർക്ക് ബാംഗ്ലൂരിൽ എനിക്കൊരു 50 acres ഉണ്ട്. ആ ഒരു ഐ ടി പാർക്കിന്റെ മണ്ണിലാണ് ഈ മെയിലാണ് ഈ ഭൂമി താമസിക്കുന്നത്.
6: ശരി, അവർക്ക് അവർക്കൊന്നും വേണ്ട എന്ന് വിചാരിക്കാം, തിരിച്ചോ? അങ്ങനെ ഒരു ചോദ്യം വന്നാലോ
20: തിരിച്ചെന്ന് പറഞ്ഞു മുഖ്യമന്ത്രി ആരെങ്കിലും പോയി കൈവിട്ടു.
6: അനൂപ് ഇപ്പൊ പറഞ്ഞു ഇത്രയും കോടികളുടെ ആസ്തികളുള്ള അവർക്കൊരു 5 minutes ഒരു കാര്യമുള്ള നമ്മളൊരു സൈക്കിള് വാങ്ങുന്ന ലാഘവത്തോടെ കാണുന്നതാണെന്ന് അവരെ സംബന്ധിച്ച് അത്. പക്ഷെ കേരളത്തെ സംബന്ധിച്ച്, കേരളത്തെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഔദാര്യം സ്വീകരിക്കുന്നത് ശരിയാണോ എന്നൊരു ചോദ്യം അവിടെ
20: സ്വീകരിക്കുന്നല്ലോ. പിന്നെ എന്താണ്, ഹെലികോപ്റ്റർ വാടകയ്ക്ക് എഴുതുന്നു, സജറാവിൽ പോകുന്നു. അപ്പം ബീസ്റ്റേഷൻ സ്റ്റാർട്ടിങ്ങെ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ഞാൻ സർക്കാരിന്റെ അനാവശ്യമായിട്ട് പൈസ ചെലവാത്ത ഇല്ലെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ട് അർജന്റീന എത്തണമെങ്കിൽ അവര്
6: കൊടുത്തായിരിക്കാം. വി ഡി സതീശൻ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയ്ത നല്ല കാര്യമായിട്ട് ഇതിനെ എടുക്കണം.
20: അല്ല, ഞാൻ പറഞ്ഞല്ലോ അവര് ഈ ഗ്രൂപ്പിനെ സംബന്ധിച്ചോളം വി ഡി സതീശന്റെ ഒരു 5 lakh അവർക്ക് ഒരു മിസ്റ്റേക്ക് ഒരു 3-8 crore കാരണം അത്ര വലിയ ഗ്രൂപ്പാണ്. അവർക്ക് കേന്ദ്രോർ എന്ന് പറഞ്ഞ് അവർക്ക് ഈ വി ഡി സതീശൻ 5 lakh അവര്
6: സുഹൃത്ത് തന്റെ സുഹൃത്തിന് നൽകിയ ഒരു ഫേവറായിട്ട് മാത്രം കാണുക.
20: യെസ്,
6: അനൂപിന്റെ വിശ്വാസം അതാണ്. അനൂപ്, താങ്ക് യു സോ മച്ച്. നമസ്കാരം, ഗുഡ് ഈവനിങ്. ലാസ്റ്റ് കോൾ എടുത്താലോ. ആരാണിത്? ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിന് ഒരു വിമാനം കുറച്ചു നേരത്തേക്ക് കൊടുത്തു, അങ്ങനെ മാത്രം എടുത്താ പോരെ, എന്തിനാ ഇത്ര വിവാദമാക്കേണ്ടത്? ആരാണിത്? നിഷാദ്, പറയൂ അഭിപ്രായം എന്താണെന്ന്. നിഷാദേ,
21: കേൾക്കുന്നുണ്ടോ?
6: ആ, കേൾക്കാം, പറഞ്ഞു.
21: എന്റെ അടുത്ത് ഒക്കെ പറയുന്ന ഞാൻ അച്ഛന്റെ വച്ചാരന്റെ ഫ്രണ്ടിൽ പള്ളിയിൽ പോവാണ്, അച്ഛൻ കൂട്ടി കാവാണ്. പക്ഷെ അവൻ പോകുന്ന ആക്സിഡന്റ് ഒക്കെ ഉണ്ട്, എനിക്കറിയുന്ന ആളുടെ വണ്ടി അവിടെ പോയതൊന്ന്. അവൻ പോയ വണ്ടിയിൽ പോകുന്ന അച്ഛൻ അവിടെ പോലും ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്താ പോയത് വണ്ടി, ആരുടെ വണ്ടിയാ പോയെന്ന് അറിയില്ല. ഇത് നമ്മുടെ മുഖ്യമന്ത്രി പോകുന്ന ഒരു വണ്ടി, അതിന് അപകർച്ച പറ്റി കഴിഞ്ഞാല് ആർക്കും മാധ്യമങ്ങൾക്ക് പോലും അറിയുന്ന ആളുടെ വണ്ടിയാണ്.
6: തീർച്ചയായിട്ടും കേരളത്തിന്റെ ഒരു ഒരു ഉത്തരവാദിത്വം, അല്ലെങ്കിൽ കേരളത്തിന്റെ ഏറ്റവും വലിയ സ്വത്താണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി.
21: മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പ്രധാനമന്ത്രി എന്ന് പറയുന്നത് നമ്മുടെ കോമൺ അസറ്റാണ്.
6: അതെ,
21: അല്ല അവർക്ക് എന്ത് പറ്റിയാലും നമ്മളെ ബാധിക്കും.
6: തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും. അത് ഏത് പാർട്ടി ആയിക്കോട്ടെ,
21: പ്രധാനമന്ത്രി ഇപ്പോ നമ്മുടെ അദാനിയുടെയോ അംബാനിയുടെയോ ഹെലികോപ്റ്റർ ഇവിടെ വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ മാധ്യമങ്ങളെ ബന്ധിക്കുമോ? ഒരിക്കലും ബന്ധിക്കില്ല.
6: തീർച്ചയായിട്ടും അതുപോലുള്ളൊരു ചോദ്യം തന്നെയാണ് മാധ്യമ പ്രവർത്തകർ ഉയർത്തിയതെന്നാണ് പറയുന്നത് അല്ലേ? നിഷാദേ, കട്ട് ആയിരിക്കാണ് കേട്ടോ താങ്കളുടെ കോൾ. ഇന്ന് താങ്കൾ കട്ട് ചെയ്തതല്ലാന്ന് എനിക്കറിയാം, ഇന്ന് മൊത്തത്തിലൊരു വിഷയം ഉള്ളതുകൊണ്ടാണ്. എന്തായാലും വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം.
22: Let's talk with Mini Padma. Home FM Birthday Bash. Win 9 grams of 22 karat gold. Brought to you by Joya Lucas, world's favorite jeweler.
23: ഹോം 92.2 FM. അതെ, നമ്മുടെ FM-ന് ഒരു വയസ്സ്. ഫസ്റ്റ് ആനിവേഴ്സറിയോടനുബന്ധിച്ചിട്ട് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി നിരവധി സമ്മാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അതിനായുള്ള കോൺടെസ്റ്റിനുള്ള സമയമാണിത്. 9 grams 28 ക്യാരറ്റ് സ്വർണ്ണ നാണയമാണ് വിജയിയെ കാത്തിരിക്കുന്നത്. ഓരോ ദിവസവും ഓരോ വിന്നർ വീതം. ഇതിൽ നിന്ന് ഫൈനൽ ഡേ വിന്നറിനെ പ്രഖ്യാപിക്കും. ഇതിനായിട്ട് വേണ്ടത് എന്താണ്? ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയുക. സിമ്പിളാണ് ചോദ്യം. ഇന്നത്തെ ചോദ്യം കേട്ടാലോ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാതിലുകളുള്ള കോട്ട ഏതാണ്? ടിപ്പു സുൽത്താനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇതിന്റെ ഒരു ക്ലൂ എന്ന് പറയുന്നത്. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് 922 റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ. ഏതാണ് നമ്പർ? വാട്സ്ആപ്പ് നമ്പർ 0585829220. നമ്പർ ഒരിക്കൽ കൂടി 0585829220.
22: You're listening to Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പിണറായിക്കും റിയാസിനുമെതിരെ അന്വേഷണം SIT രൂപീകരിച്ചു. SP വിക്രമൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും കുടുംബത്തിനും നേരെ ഉയർന്ന കൈക്കൂലി ഹവാല ആരോപണങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് SIT രൂപം നൽകി. SP വിക്രമൻ അന്വേഷണ ചുമതല. സമയബന്ധിതമായി അന്വേഷണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് ADGP H വെങ്കടേഷനാണ് അന്വേഷണ മേൽനോട്ടം. പിണറായി വിജയൻ, മകൾ ടി വീണ, ഭർത്താവ് മുൻമന്ത്രിയുമായ PA മുഹമ്മദ് റിയാസ്, റിയാസിന്റെ സുഹൃത്തുക്കൾ എന്നിവർക്കെതിരെയാണ് അന്വേഷണം നടക്കുക. പിണറായി വിജയനെതിരെ കൈക്കൂലി ആരോപണവും വീണയ്ക്കും റിയാസിനും സുഹൃത്തുക്കൾക്കുമെതിരെ 25 കോടിയുടെ ഹവാല ഇടപാടുകളുമാണ് ED ആരോപിക്കുന്നത്. രണ്ട് സംഭവങ്ങളിലും പ്രത്യേക അന്വേഷണം ആവശ്യമായി വരുമെന്നാണ് പോലീസ് മേധാവി സർക്കാരിനെ അറിയിച്ചത്. അത് ആദ്യഘട്ട അന്വേഷണത്തിന് ശേഷമാകാമെന്ന് സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. CMR എക്സാലോജി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരായ അന്വേഷണം സർക്കാർ ഒരു എടുത്തുചാട്ടവും നടത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അന്വേഷണ നിയമപരമായ ബാധ്യത, കേരള പോലീസ് അന്വേഷണം നടത്തിയേ മതിയാകൂ. നിയമോപദേശത്തിൽ വ്യക്തമായി വിവരം കൈമാറിക്കിട്ടിയാൽ അതിൽ അന്വേഷണം നടത്തുക എന്ന സർക്കാരിന്റെ നിയമപരമായ ബാധ്യതയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആരെയും വേട്ടയാടില്ല, പ്രതികാര ബുദ്ധി സർക്കാരിനില്ലെന്നും VD സതീശൻ. വിവാദമായ വിമാനയാത്രയെ ന്യായീകരിച്ച മുഖ്യമന്ത്രി. മലപ്പുറത്തേക്ക് പോകാൻ മലയാളിയായ ഒരു പരിചയക്കാരനാണ് വിമാനം ഒരുക്കിത്തന്നതെന്നും അദ്ദേഹത്തിന്റെ പേര് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്നും മുഖ്യമന്ത്രി. പണം മുടക്കിയത് ആരാണെന്ന് പറയേണ്ട കാര്യമില്ല. പണം മുടക്കിയ ആൾക്കൊരു ഔദാര്യവും ചെയ്തിട്ടില്ല. സ്പോൺസറെ ഇക്കാര്യത്തിൽ വലിച്ചിഴക്കേണ്ട കാര്യമില്ല. ഇനിയും സ്വകാര്യ വിമാനത്തിൽ സഞ്ചരിക്കും. പിണറായി വിജയനും ഉമ്മൻചാണ്ടിയും ഇതുപോലെ വിമാനത്തിൽ പോയിട്ടുണ്ട്. ഇന്ത്യയിലെ മറ്റ് മുഖ്യമന്ത്രിമാരും സ്വകാര്യ വിമാനങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകി. മന്ത്രിമാരുടെ വിദേശയാത്രയെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി. മന്ത്രിമാരോട് പോയി വരാൻ പറഞ്ഞത് താനാണ്. യാത്രയിൽ സർക്കാരിന് ഒരു ചിലവും ഉണ്ടായിട്ടില്ല. മുൻമന്ത്രിമാരുടെ യാത്രാ കണക്ക് വായിക്കാൻ തുടങ്ങിയാൽ തീരില്ലെന്നും VD സതീശൻ. ലോക കേരളസഭ പിരിച്ചുവിടുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പ്രവാസികൾക്ക് ഇതിന് പകരം സംവിധാനം ഒരുക്കും. മുഖ്യമന്ത്രി ചെയർമാനായി മന്ത്രിസഭാ ഉപസമിതി ഉണ്ടാകും. ലോക കേരളസഭയിൽ നടന്നത് വലിയ ധൂർത്തെന്നും VD സതീശൻ ആരോപിച്ചു. മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ സഹായധനം നൽകുമെന്ന് മുഖ്യമന്ത്രി. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. മന്ത്രി KM ഷാജിയുടെ റേഞ്ച് റോവർ യാത്രയെ ന്യായീകരിച്ച് PMA സലാം. ജാഗ്രത കുറവ് ഉണ്ടായിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി. ശബരിമലയിൽ ദേവസ്വം ബോർഡും സർക്കാരും തമ്മിൽ പ്രശ്നങ്ങളില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ചില കാര്യങ്ങൾ വൈകി എന്നത് വാസ്തവം. ശബരിമലയിലെ നടത്തിപ്പിന്റെ പ്രധാന ചുമതല ദേവസ്വം ബോർഡിനാണ്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി.

സംഘടന അഴിച്ചുപണിക്ക് പിന്നാലെ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ചുമതല നേതാക്കൾക്ക് വിഭജിച്ച് നൽകി BJP പ്രഖ്യാപനം. കേരളത്തിന്റെ ചുമതലയുണ്ടായിരുന്ന പ്രകാശ് ജാവ്ദേക്കറെ മാറ്റി പകരം എം നാഗരാജയ്ക്കാണ് ചുമതല നൽകിയിരിക്കുന്നത്. എം വെങ്കടേഷനാണ് സഹപ്രഭാരിയായി എത്തുക. BJP ദേശീയ സെക്രട്ടറി കെ സുരേന്ദ്രന് പുതുച്ചേരിയുടെ ചുമതല കൂടി നൽകിയിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള മറ്റൊരു ദേശീയ സെക്രട്ടറി അനിൽ ആന്റണിക്ക് നാഗാലാന്റിന്റെ ചുമതലയും ഗോവ സഹപ്രഭാരിയുടെ ചുമതലയും നൽകി. മുൻ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനാണ് ലക്ഷദ്വീപിന്റെ ചുമതല. ഛത്തീസ്ഗഡിന്റെയും ഹരിയാനയുടെയും പ്രഭാരിയായി സ്മൃതി ഇറാനിയെയും ഉത്തർപ്രദേശിന്റെ ചുമതല വിനോദ് ഝാക്കിക്കുമാണ്. തമിഴ്നാടിന്റെയും ഉത്തരാഖണ്ഡിന്റെയും ചുമതല റാം മാധവനാണ്. അയോധ്യ രാമക്ഷേത്ര സംഭാവന കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. 7000 പേജുള്ള കുറ്റപത്രമാണ് കോടതിയിൽ നൽകിയത്. കുറ്റപത്രത്തിൽ ക്ഷേത്ര ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറി ചമ്പത്ത് റായുടെയും ട്രസ്റ്റ് മുൻ അംഗം അനിൽ മിശ്രയുടെയും പേരുകളുണ്ട്. SIR നടപടിക്രമങ്ങളിൽ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രൂക്ഷ ഭിന്നതയെന്ന റിപ്പോർട്ട്. കഴിഞ്ഞ 10 മാസത്തിൽ 14 തവണ കമ്മീഷനിലെ നടപടികൾക്കെതിരെ 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ വിയോജിപ്പ് വ്യക്തമാക്കിയിരുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഇനി മുതൽ സൂപ്പർ ഇന്റലിജൻസ് എന്ന് വിളിക്കണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. UN പൊതുസഭയിൽ ലോക നേതാക്കളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇറാൻ ലോകത്തിലെ ഭീകരതയുടെ 1st നമ്പർ സ്പോൺസറാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. UN പൊതു ലോക നേതാക്കളെ അഭിസംബോധന ചെയ്യുന്നു അദ്ദേഹം. ഇറാൻ ലോകത്തിലെ ഭീകരതയുടെ 1st നമ്പർ സ്പോൺസറാണ്.

0: നല്ലതെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. ബ്രസീൽ ഫുട്ബോൾ ഇതിഹാസങ്ങൾ കൊച്ചിയുടെ മണ്ണിലായും വിജയം നയിക്കുന്ന ഇന്ത്യൻ ഓൾസ്റ്റാർസ് ടീം ബ്രസീൽ ലെജൻസിനെ നേരിടും. രാത്രി ഇന്ത്യൻ സമയം 7:30 കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് കളി. ബ്രസീലിന്റെ മഞ്ഞക്കുപ്പായത്തിൽ ലോകത്തെ വിസ്മയിപ്പിച്ച സാക്ഷാൽ റൊണാൾഡീഞ്ഞോയും റിവാൾഡോയും ടീമിന്റെ ഭാഗം. 2002 ലോകകപ്പ് നേടിയ ബ്രസീൽ ടീമിൽ അംഗമായിരുന്നു ഇരുവരും. ഇന്ത്യ ഫുട്ബോളിന്റെ സുവർണകാലത്തെ ഓർമ്മിപ്പിക്കുന്ന താരനിരയുമായാണ് ഇറങ്ങുന്നത്. IM വിജയൻ, ബായ്ചുങ് ഭൂട്ടിയ, ജോപോൾ അഞ്ചേരി, സി കെ വിനീത് എന്നിവർ ഇന്ത്യൻ ഓൾസ്റ്റാർസിനായി കളത്തിലിറങ്ങും. ഏഷ്യൻ ഗെയിംസ് വെയ്റ്റ് ലിഫ്റ്റിംഗിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. വനിതകളുടെ 49 കിലോ വിഭാഗത്തിൽ ഇന്ത്യൻ താരം മീരാഭായ് ചാനുവിന് വെള്ളി മെഡൽ. 198 കിലോയാണ് മീരാഭായ് ആകെ ഉയർത്തിയത്. 28 വർഷത്തിനുശേഷമാണ് ഏഷ്യൻ ഗെയിംസ് വെയ്റ്റ് ലിഫ്റ്റിംഗിൽ ഇന്ത്യ മെഡൽ നേടുന്നത്. ഏഷ്യൻ ഗെയിംസിൽ മീരാഭായ് ചാനുവിന്റെയും ആദ്യ മെഡലാണ്. സോഫ്റ്റ് ടെന്നീസിൽ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി ഏഷ്യൻ ഗെയിംസ് മെഡൽ ഉറപ്പിച്ചു. വനിതകളുടെ ഷൂട്ടിംഗ് സ്കിറ്റ് ടീം ഇനത്തിൽ ഇന്ത്യ വെങ്കലം നേടി. വനിതകളുടെ 60 കിലോ വിഷുവിൽ ഇന്ത്യ മെഡൽ ഉറപ്പിക്കുകയും ചെയ്തു. ഏഷ്യൻ ഗെയിംസ് പുരുഷ ടീം ബാഡ്മിന്റണിൽ ഇന്ത്യയ്ക്ക് വെങ്കലം. സെമിഫൈനലിൽ ചൈനയോട് 3-1 തോറ്റതോടെയാണ് ഇന്ത്യ വെങ്കലത്തിൽ ഒതുങ്ങിയത്. കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ വെള്ളി മെഡൽ നേടിയിരുന്നു. അന്ന് ചൈനയോട് ഫൈനലിലാണ് പരാജയപ്പെട്ടിരുന്നത്. ഇതോടെ 40 വർഷത്തിന് ശേഷം തുടർച്ചയായി 2 ഏഷ്യൻ ഗെയിംസിലും മെഡൽ നേടാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞു. ഇതിനു മുൻപ് 82 and 86 ഇന്ത്യ വെങ്കല മെഡൽ നേടിയിരുന്നു. ഹോർമസ് കടലിടുക്കൽ ചരക്ക് കപ്പലിന് നേരെ വീണ്ടും ആക്രമണം. പശ്ചിമേഷ്യ ശാന്തമാകുന്ന വാർത്ത. ആക്രമണത്തിൽ കപ്പലിന് തീപിടിച്ചതായി UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
0: Good evening. Station clock il ippol samayam 5 mani kazhinja krithyam 7 minute.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
0: ഗുഡ് ഈവനിംഗ്. ദുബായിലെ ഇപ്പോഴത്തെ താപനില 36 degrees Celsius. അന്തരീക്ഷ ഈർപ്പം 49%.
2: Weather update.
1: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are listening.

0: Trending song of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: വെരി ഗുഡ് ഈവനിംഗ്, നമസ്കാരം, അസ്സലാമു അലൈക്കും. ദിസ് ഇസ് ഹോം 92.2 എഫ്എം. അങ്ങനെ ബാക്ക് ടു ഹോമിന്റെ സമയമായിരിക്കുകയാണ്. ആസിഫ് ആണ് കൂടെ ഉള്ളത് കേട്ടോ. ഇന്നത്തെ ദിവസം ആക്ച്വലി ഒഫീഷ്യലി ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടുള്ളത്, ഇന്ന് സെപ്റ്റംബർ 23 2026 സെപ്റ്റംബർ മാസത്തിലെ 23-ാമത്തെ ദിവസമാണ്. പക്ഷേ ഏറ്റവും രസമുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മർ സീസൺ ഒഫീഷ്യലി അവസാനിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ കാത്തുകാത്തിരിക്കുകയായിരുന്നല്ലോ വിന്ററിന് വേണ്ടിയിട്ട്. കാരണം ഈ ഒരു വിന്റർ കാലം എത്തിക്കഴിഞ്ഞാലാണ് ദുബായിയുടെ വാതിലുകൾ ലോകത്തിന് മുൻപിൽ കംപ്ലീറ്റ്ലി തുറന്നു കൊടുക്കുന്നതും ആൻഡ് ലോകമെമ്പാടുമുള്ള ടൂറിസ്റ്റുകളാവട്ടെ, കാരണം ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാലാവസ്ഥയ്ക്ക് വേണ്ടി എല്ലാ തരത്തിലുമുള്ള എല്ലാ എന്റർടൈൻമെന്റിനും വേണ്ടിയിട്ട് എല്ലാവരും ദുബായിലേക്ക് എത്തുന്ന ആ ഒരു കാലമാണ്. അത് എല്ലാ മേഖലകളിലും അതിൻ്റെതായിട്ടുള്ള ഒരു ഫ്ലറിഷിംഗ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം യുഎഇയിൽ ഒഫീഷ്യലായിട്ട് വേനൽക്കാലം അവസാനിച്ചിരിക്കുകയാണ്. സെപ്റ്റംബർ 23 മുതൽ ഔദ്യോഗികമായിട്ട് അടുത്ത സീസൺ ശരത്കാലം ഇത് ആരംഭിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ രാജ്യം ഇങ്ങനെ പതുക്കെ പതുക്കെ തണുപ്പിലേക്ക് വഴിമാറുന്ന ദിവസങ്ങളാണ് കടന്നു വരുന്നത്. വരും ദിവസങ്ങളിൽ ടെമ്പറേച്ചർ ക്രമേണ കുറയും ആൻഡ് രാത്രികളിലൊക്കെ തന്നെ അത്യാവശ്യം സുഖകരമായിട്ടുള്ള ഒരു അന്തരീക്ഷവും കാര്യങ്ങളും ഒക്കെ അനുഭവപ്പെടും. തുടക്കത്തിൽ അത്യാവശ്യം ഹ്യൂമിഡിറ്റിയും അതുമൂലമുള്ള ചെറിയ മൂടൽമഞ്ഞും കാര്യങ്ങളുമൊക്കെ ഫോഗൊക്കെ രാവിലെ ഫോം ആവുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യുന്നവരൊക്കെ കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്യുക. എന്തായാലും ഒക്ടോബർ പകുതിയോടെ കംപ്ലീറ്റ്ലി നമ്മൾ സുഖകരമായിട്ടുള്ള ആ ഒരു കാലാവസ്ഥയുടെ ദിവസങ്ങളിലേക്ക് പോകുന്നതായിരിക്കും കേട്ടോ. ആൻഡ് സന്തോഷത്തുള്ള കാര്യമല്ലേ, നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമല്ലേ. നല്ല വിന്റർ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും വരട്ടെ, ഒരുപാട് വിശേഷങ്ങൾ ഇനിയും പറയാൻ വേണ്ടിയിട്ടുണ്ട്, ഒരുപാട് സമ്മാനങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കും ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത്.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
1: പഴമയുടെ തീരത്ത്
0: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
0: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
3: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
4: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
3: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ് ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
5: ജോയ് ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
3: സപ്പോർട്ടഡ് ബൈ അക്ബു ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
6: മമ്മി വിശക്കുന്നു.
7: ഓക്കേടാ, വെറും 10 മിനിറ്റ്. ചൂടും ടേസ്റ്റിയുമായ പാസ്ത റെഡി.
6: ആഹാ, പാസ്തയോ?
8: പക്ഷേ ഇത് ഹെൽത്തി ആണോ?
7: പിന്നല്ലാതെ, ഇത് 100% ഗോതമ്പിൽ നിന്നുണ്ടാക്കിയതാണ്. വൈറ്റമിനുകളും മിനറൽസും ധാരാളം ഉണ്ട്. വെജിറ്റേറിയൻ ആയും നോൺ വെജിറ്റേറിയൻ ആയും ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കാം.
6: വാവ്, നൈസ്, സൂപ്പർ ടേസ്റ്റ് മമ്മി.
8: ആഹാ, നല്ല സ്വാദ്. പുതുതായിട്ട് വാങ്ങിയതാണോ?
7: ഇതോ ഗ്രീൻ ഫാമിന്റെ ഹെൽദി ബൈ നേച്ചർ പാസ്ത.
3: ഗ്രീൻ ഫാം പ്രസന്റ്സ് ഹെൽദി ബൈ നേച്ചർ പാസ്ത റേഞ്ച്. മാക്കറോണി, പെന്നെ, ഫുസീലി, വെർമിസെല്ലി, സ്പഗേറ്റി. രുചിയും ആരോഗ്യവും ഇനി ഒന്നിച്ച്. ഗ്രീൻ ഫാം ഹെൽദി ബൈ നേച്ചർ പാസ്ത അവൈലബിൾ ഇൻ ഓൾ ലീഡിംഗ് ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്, റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.
9: സെപ്റ്റംബർ 26 എന്താ പരിപാടി?
0: സെപ്റ്റംബർ 26 പരിപാടി. സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അകം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ?
7: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേയൊരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
0: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
7: യുഎഇയിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
0: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് .ae. പ്രൗഡ് റേഡിയോ പാർട്ട്നേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.
3: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

നമ്മളൊരിക്കൽ കേട്ട് മറന്ന എത്രയോ പാട്ടുകൾ, ചിലപ്പോൾ നമ്മളത് നമ്മുടെയൊക്കെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള പാട്ടുകളായിരിക്കും, പക്ഷേ അടുത്ത കാലത്തായി നമ്മൾ അധികം അങ്ങനത്തെ പാട്ടുകൾ കേൾക്കാറില്ലായിരിക്കാം. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും ഹരീഷ് ശിവരാമകൃഷ്ണന്റെ ഒരു ഗംഭീര കവർ വേർഷൻ ആ ഒരു പാട്ടിൻ്റെതായിട്ട് വരുന്നത്. അതിപ്പോൾ ഏതൊക്കെ പാട്ടുകളാണ് എണ്ണി പറയാനാണെങ്കിൽ എത്രയോ പാട്ടുകളല്ലേ. ഇപ്പോൾ രാത്തിങ്കിൽ പൂത്താലി ആവട്ടെ, അല്ലെങ്കിൽ ശ്രീരാഗമോ ആവട്ടെ, അങ്ങനെ എത്രയോ പാട്ടുകളിലൂടെ ആ പാട്ടുകളുടെ പുതിയൊരു വേർഷൻ നമുക്ക് മുന്നിൽ സമ്മാനിച്ചുകൊണ്ട് വീണ്ടും നമ്മളെ കൂടുതൽ ആ പാട്ടിലേക്ക് അടുപ്പിച്ച, കൂടുതൽ കൂടുതൽ ആ പാട്ടിനെ സ്നേഹിക്കാൻ കാരണമായി മാറിയിട്ടുള്ള ഗായകനാണ് ഹരീഷ് ശിവരാമകൃഷ്ണൻ. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ അകം ബാൻഡുമായി ചേർന്നുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഓരോ വർക്കുകളും ഓരോ കവർ വേർഷൻസും അത്രമാത്രം നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് മലയാളത്തിലെ മാത്രമല്ല, തമിഴിൽ ഇളയരാജ ട്രാക്കുകളൊക്കെ ഗംഭീരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു റീവർക്കിംഗ് പരിപാടി ഉണ്ടല്ലോ, അത് നമ്മളൊക്കെ അങ്ങ് ഫാനായിപ്പോയി ഇപ്പോഴും ഉറങ്ങുന്നതിന് വേണ്ടിയിട്ട് അകം ബാൻഡിൻ്റെ സോങ്സ് കേൾക്കുന്ന നിരവധി പേരെ എനിക്ക് പേഴ്സണലി അറിയാം.

അപ്പൊ നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഹരീഷ് ശിവരാമകൃഷ്ണനും അഗം ബാൻഡും നമുക്ക് വേണ്ടിയിട്ട് ദുബായിലേക്ക് വരികയാണ് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ആൻഡ് ഇതിന് തൊട്ട് മുൻപായിട്ട് അവരുടെ ട്രിവാൻഡ്രത്തെ ഒരു പെർഫോമൻസിന്റെ കുറച്ചധികം വീഡിയോസും ഗ്ലിംസും ഒക്കെ എനിക്കൊന്ന് തിരുവോണത്തിനോ മറ്റോ ആയിരുന്നു തോന്നുന്നു. എന്തൊരു ജനസാഗരമായിരുന്നു. അതിന് മാത്രമല്ല ആ ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടല്ലോ, എല്ലാവരെയും ആ ഒരു ഹോളിൽ ആ ഒരു കോൺസെർട്ടിന് അണിനിരക്കുന്ന എല്ലാവരെയും മനസ്സുകൊണ്ട് മറ്റൊരു ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റുന്ന അവരുടെ ആ ഒരു സ്കിൽ, ആ ഒരു ടാലന്റ് തീർച്ചയായിട്ടും അത് ഇവിടെ ദുബായിലും നമുക്ക് മുന്നിലും അരങ്ങേറാൻ വേണ്ടി പോവാണ്. ഈ വരുന്ന September 26 അഗം ബാൻഡ് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ പെർഫോം ചെയ്യാൻ വേണ്ടി പോകുന്നത്. വേൾഡ് ട്രേഡ് സെന്ററിലാണ് പരിപാടി. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, പ്ലാറ്റിനം ലിസ്റ്റിൽ ടിക്കറ്റ്സ് അവൈലബിൾ ആണ്, ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്ത് വെച്ചോളൂ. ഏറ്റവും മികച്ച സീറ്റ്സ് ഒക്കെ അല്ലെങ്കിൽ പിന്നെ പോയി കഴിയും കേട്ടോ. ആൻഡ് മാത്രമല്ല നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് പേർക്കും ഞങ്ങൾ എന്തായാലും ടിക്കറ്റ്സ് കൊടുക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അത് മാത്രം കാത്തിരിക്കേണ്ട. ഇപ്പോൾ നിങ്ങൾ തന്നെ കുറച്ചധികം ഫ്രണ്ട്സും കാര്യങ്ങളുമായിട്ടൊക്കെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത് നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിലൂടെയും ടിക്കറ്റ്സ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാമല്ലോ. അപ്പോൾ ഇപ്പോൾ തന്നെ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യുക, അല്ലാത്തവർ ഒന്ന് മെസ്സേജ് അയച്ചോളൂ അഗം സ്പേസ് നിങ്ങളുടെ പേരെന്ന ഫോർമാറ്റിൽ 0585829220 അഗം സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220 മെസ്സേജ് അയച്ചോ, സ്വന്തമാക്കാം നമ്മുടെ അഗം ബാൻഡിന്റെ ഒരു ഗംഭീര പെർഫോമൻസിന് വേണ്ടിയിട്ടുള്ള ഇൻവൈറ്റ്സ്.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
2: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Double hit of the heart. You're tuned into Home 92.2 FM. Home is a feeling.
1: You are listening to Home 92.2 FM. Home is a feeling.
2: ആകാംക്ഷ ഉയർത്തുന്ന കുറ്റാന്വേഷണ കഥയുമായി സൈജു കുറുപ്പ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം സർക്കിൾ ഇൻസ്പെക്ടർ ആന്റോ ഈപ്പൻ എന്ന ഉശിരൻ പോലീസ് കഥാപാത്രമായി സൈജു കുറുപ്പ്, ഒപ്പം സിദ്ദിഖ്, അഷ്കർ അലി, അഞ്ജു കുര്യൻ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. വിഷ്ണു രാമചന്ദ്രന്റെ രചനയിൽ രാജേഷ് പരമേശ്വരൻ സംവിധാനം ചെയ്യുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം ആരം
3: September 25 GCC-യിൽ റിലീസിനെത്തുന്നു. ആരം മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: മെഡിക്കൽ ഒന്ന് കഴിഞ്ഞോട്ടെ, ഇടിച്ച് കൂമ്പിയാൻ കലക്കും. പന്നി
5: പുതുമയുടെ നേരത്ത്
6: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
7: പഴമയുടെ തീരത്ത്
6: കഴിഞ്ഞ 365 ദിവസങ്ങൾ
5: പുതുമഴയിലോരത്ത്
6: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
2: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
8: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
9: വാക്കുകൾക്ക് അതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
10: Joya Lucas presents Home 92.2 FM First Anniversary Birthday Bash.
11: Joya Lucas, world's favorite jeweler.
10: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
12: എന്റെ കലണ്ടർ ഫുള്ളാണ്. വർക്ക്, മീറ്റിംഗ്, സ്കൂൾ അപ്പോയിന്റ്മെന്റ്സ്.
13: ഹോ, ബിസി ആണല്ലേ. അപ്പോഴേ ഈ ഹെൽത്ത് ചെക്കപ്പിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ?
12: ആഹാ, അതിന് സമയം കിട്ടിയിട്ട് വേണ്ടേ?
13: നമ്മൾ ജീവിതത്തിലെ പല കാര്യങ്ങളും കലണ്ടറിൽ മാർക്ക് ചെയ്ത് വെക്കാറില്ലേ, അതുപോലെ ഹെൽത്തിനും ഒരു കലണ്ടർ അത്യാവശ്യമാണ്. ചെക്കപ്പുകൾ എല്ലാവർക്കും ഒരുപോലെയല്ല. പ്രായവും ഹെൽത്ത് ഹിസ്റ്ററിയും ഡോക്ടേഴ്സിന്റെ അഡ്വൈസും ഒക്കെ അനുസരിച്ചാണ് പരിശോധനകൾ നടത്തേണ്ടത്. മാത്രമല്ല, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾക്കായി നമ്മുടെ ഗറൂദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ഉണ്ടല്ലോ. MRI, CT, മാമോഗ്രാം, അൾട്രാസൗണ്ട്, ബ്ലഡ് ടെസ്റ്റ് എന്നിവയും ഹോൾ ബോഡി MRI സ്ക്രീനിങ്ങും ഏറ്റവും അഫോർഡബിൾ പാക്കേജുകളിൽ ലഭ്യമാണ്.
12: ഓക്കെ, ഹെൽത്ത് ചെക്കപ്പിനും കലണ്ടറിൽ ഒരു ഡേറ്റ് ഇടാം.
6: MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്, അൽഗറൂദ്. കോൾ 04-232-7111.
14: എമിറേറ്റ്സ് മലയാളി നേഴ്സസ് ഫാമിലി ബോട്ടിം ഒരുമിച്ചോണം സീസൺ 2.
2: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
14: September 26 മൊഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
2: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
14: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്,
2: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
14: And even by WR Events in association with EMNF UAE, energized by Home 92.2 FM.
0: You are listening to Home 92.2 FM. Home is a feeling.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Back to home, back to home, back to home, back to home.
2: ഈ ആഴ്ച ഹോം തിയേറ്ററിന്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് കാണാൻ പോകുന്ന ചിത്രമാണ് വളരെ ആവേശത്തോടെ കാത്തിരിക്കുന്ന മലയാളത്തിലെ ആദ്യത്തെ ടൈം ലൂപ്പ് ചിത്രം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സജിൻ ഗോപു, നിഖില വിമൽ, ഗണപതി, ഷൈൻ ടോം ചാക്കോ തുടങ്ങി വലിയൊരു താരനിരയാണ് നിരക്കുന്ന ധൂമകേതു എന്ന സിനിമ. അപ്പോൾ ധൂമകേതു കാണണ്ടേ? അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോൺടെസ്റ്റിലേക്ക് തന്നെയാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. ഞാനിവിടെ ഒരു ചെറിയൊരു ചോദ്യം എടുത്ത് വെച്ചിട്ടുണ്ട്. സജിൻ ഗോപു ആണല്ലോ ഇതിൽ നായകനായി എത്തുന്നത്. സജിൻ ഗോപു റിമാർക്കബിൾ ആയിട്ടുള്ള ചെയ്തിട്ടുള്ള വേഷങ്ങൾ നിരവധിയാണ്. പക്ഷേ അതിൽ തന്നെ വൺ ഓഫ് മൈ ഫേവറേറ്റ് എന്ന് പറയാം അദ്ദേഹത്തിൻ്റെ ഈ ഒരു സിനിമയിലെ വേഷം. ആൻഡ് ഇത് ഇതിലെ നായകൻ അജേഷിന്റെ പേരിലാണ് കൂടുതലായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളത്. പക്ഷേ അജേഷിനെ അത്രയും പവർഫുൾ ആക്കി ശക്തമാക്കി മാറ്റുന്നത് അജേഷിനെതിരെ നിൽക്കുന്ന മരിയയുടെ കഥാപാത്രമാണ്. ആ മരിയുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് സജിൻ ഗോപു ആയിരുന്നു. ആൻഡ് ഈ ഒരു ഡയലോഗ് കേൾക്കുമ്പോൾ മനസ്സിലാവും,
3: ഞാൻ ചത്തെന്ന് ഉറപ്പാക്കി കുഴിച്ചിട്ട് അതിന്റെ മേലൊരു ചുടല തെങ്ങും വെച്ച് അതിന് പൊടിപ്പുണ്ടോന്ന് ഉറപ്പാക്കിട്ട് നീ പോകാവൂ, ഇല്ലെങ്കിൽ ഞാൻ ആ കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വരുവാടാ എന്റെ പൊന്നു ചോദിക്കാൻ.
2: ഒന്നുകൂടെ
3: അത് എടുക്കാൻ വരിയോ? പക്ഷെ നീ എന്നെ കുത്തി ഞാൻ ചത്തെന്ന് ഉറപ്പാക്കി കുഴിച്ചിട്ട് അതിന്റെ മേലൊരു ചുടല തെങ്ങും വെച്ച് അതിന് പൊടിപ്പുണ്ടോന്ന് ഉറപ്പാക്കിട്ട് നീ പോകാവൂ, ഇല്ലെങ്കിൽ ഞാൻ ആ കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വരുവാടാ.
2: ആ അപ്പൊ മനസ്സിലായല്ലോ, ആരുടെയോ പൊന്നു ചോദിച്ച് ആരോ പോയൊരു കഥയൊക്കെയാണ് പറയുന്നത്. അപ്പൊ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും ഏതാണ് സിനിമ എന്നുള്ളത്, ഏതാണ് ഈ സിനിമ എന്നുള്ളത് തന്നെയാണ് എന്റെ ചോദ്യം. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് HT space ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220 ലേക്ക് പെട്ടെന്ന് അയച്ചോ.
0: 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: തിയേറ്ററുകളിൽ പൊട്ടിച്ചിരി പടർത്താൻ ഇതുവരെ കാണാത്ത വ്യത്യസ്ത കഥാപാത്രവുമായി മലയാളത്തിന്റെ അമ്പാൻ സജൻ ഗോപു, ഒപ്പം നായികയായി നിഖില വിമലും.
2: ഞാനായിരിക്കും ചിരഞ്ജീവി.
1: പക്ക കാരിക്കേച്ചർ മൂഡിൽ വിചിത്ര സംഭവങ്ങളുടെ കൗതുകമുണർത്തുന്ന കഥയുമായി ഒരുങ്ങുന്ന ടൈം ലൂപ്പ് കോമഡി ചിത്രം ധൂമകേതു. നെയ്മർ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം സുധി മാഡ്സൺ സംവിധാനം ചെയ്യുന്ന ചിത്രം. സജിൻ ഗോപു, നിഖില വിമൽ എന്നിവരോടൊപ്പം ഗണപതി, ഷൈൻ ടോം ചാക്കോ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. സെപ്റ്റംബർ 25 GCC റിലീസിനെത്തുന്നു ധൂമകേതു. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
3: പുതുമയുടെ നേരത്ത്
1: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
1: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
3: പുതുമഴയിലോരത്ത്
1: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്.
4: പൊലിമയുടെ ചാരത്ത്
1: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
6: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
7: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
8: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
9: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
10: Joy Alukas, world's favorite jeweler.
9: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
11: Gents,
12: ella nammude pillarokke chumma vibe ottu maati pidikka.
13: Malayilum veyililum kuda

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പിണറായിക്കെതിരായ ഇ ഡി നടപടി അന്വേഷണ സംഘമായി. പിണറായിക്കെതിരായ നടപടി നിയമനിയമത്തിന്റെ വഴിക്കെന്ന വി ഡി സതീശൻ. വിമാനം പരിചയക്കാരന്റേതെന്ന മുഖ്യമന്ത്രി. പേര് വെളിപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് വി ഡി സതീശൻ. ലോക കേരളസഭ ധൂർത്ത് പിരിച്ചുവിടുമെന്നും വി ഡി സതീശൻ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ.

സി മാർലെക്സ ലോജിക് കേസിൽ SIT രൂപീകരിച്ച് സർക്കാർ ഉത്തരവ് ഇറങ്ങി. ക്രൈംബ്രാഞ്ച് ADGP മേൽനോട്ടം വഹിക്കും. SP വിക്രമൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ. DYSP മാരും ഇൻസ്പെക്ടർമാരും സംഘത്തിൽ. സംസ്ഥാന പോലീസ് മേധാവിയാണ് ഉത്തരവിറക്കിയത്. സമയബന്ധിതമായി അന്വേഷണം പൂർത്തിയാക്കണമെന്ന് ഉത്തരവിൽ പറയുന്നു. ED കണ്ടെത്തലുകളിൽ നിന്നാകും അന്വേഷണം തുടങ്ങുക. ഹവാല ഇടപാടിൽ കേന്ദ്രീകരിച്ചായിരിക്കും അന്വേഷണം. 30 ദിവസത്തിനകം പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കും. പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണത്തെ തുടക്കത്തിലെ എതിർക്കാൻ CPM തീരുമാനം. പിണറായി വിജയനെതിരായ അന്വേഷണം പാർട്ടി രാഷ്ട്രീയമായ നിയമപരമായി നേരിടുമെന്ന് MV ഗോവിന്ദൻ. തെളിവിന്റെ കണിക പോലുമില്ല, പിന്നെന്തിന് ഒളിച്ചോടണമെന്നും CPM സംസ്ഥാന സെക്രട്ടറി. LDF യോഗം ഉടൻ വിളിക്കും. തെളിവുകളില്ലാതെ പാർട്ടിക്കെതിരെ കടന്നാക്രമണം നടത്തുകയാണ്. ശക്തമായ പ്രതിഷേധം ആരംഭിച്ചു. പ്രതിഷേധം ഇനിയും ഉണ്ടാകും. ഇതുകൊണ്ടൊന്നും CPMനെ തകർക്കാനാകില്ലെന്നും MV ഗോവിന്ദൻ. സർക്കാർ നിലപാടിനെ ശക്തമായി പ്രതിരോധിക്കുമെന്ന് മുതിർന്ന CPM നേതാവ് EP ജയരാജൻ. പാർട്ടി കയ്യും കെട്ടി നോക്കി നിൽക്കില്ലെന്നും ജയരാജൻ. പിണറായിക്കെതിരായ അന്വേഷണം ED വിശ്വാസ്യതയില്ലെന്നും ഇത് ഇരട്ടത്താപ്പെന്നും മുൻമന്ത്രി KK ശൈലജ. ED ആവശ്യം അംഗീകരിക്കണോ വേണ്ടയോ എന്നത് സർക്കാരിന്റെ വിവേചനാധികാരമെന്ന് മുൻമന്ത്രി ഡോ തോമസ് ഐസക്. ഇപ്പോൾ നടക്കുന്നത് BJP UDF ഡീലാണെന്നും തോമസ് ഐസക് ആരോപിച്ചു. CMR ലെക്സാലോജിക് ഇടപാടിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കമുള്ളവർക്കെതിരെ FIR ഇടാൻ വൈകിയാൽ ഹൈക്കോടതിയെ സമീപിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മുൻപ് തമിഴ്നാട്ടിൽ സമാനമായ കേസിൽ ED ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. CMR ലെക്സാലോജിക് കേസിൽ പിണറായി വിജയനെതിരെ ആയ അന്വേഷണം സർക്കാർ ഒരു എടുത്തുചാട്ടവും നടത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അന്വേഷണം നിയമപരമായ ബാധ്യത. കേരള പോലീസ് അന്വേഷണം നടത്തിയേ മതിയാകൂ. നിയമോപദേശത്തിൽ വ്യക്തമായി സുപ്രീംകോടതി വിധിയടക്കം പറഞ്ഞിരുന്നു. ഔദ്യോഗികമായി വിവരം കൈമാറി കിട്ടിയാൽ അതിൽ അന്വേഷണം നടത്തുക എന്ന സർക്കാരിന്റെ നിയമപരമായ ബാധ്യതയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആരെയും വേട്ടയാടില്ല, പ്രതികാര ബുദ്ധി സർക്കാരിനില്ലെന്നും മുഖ്യമന്ത്രി. വിവാദമായ വിമാനയാത്രയെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. മലപ്പുറത്തേക്ക് പോകാൻ മലയാളിയായ ഒരു പരിചയക്കാരനാണ് വിമാനം ഒരുക്കി തന്നതെന്നും അദ്ദേഹത്തിന്റെ പേര് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്നും മുഖ്യമന്ത്രി. പണം മുടക്കിയത് ആരാണെന്ന് പറയേണ്ട കാര്യമില്ല. പണം മുടക്കിയ ആൾക്ക് ഒരു ഔദാര്യവും ചെയ്തിട്ടില്ല. സ്പോൺസർ ഇക്കാര്യത്തിൽ വലിച്ചിഴക്കേണ്ട കാര്യമില്ല. ഇനിയും സ്വകാര്യ വിമാനത്തിൽ സഞ്ചരിക്കും. പിണറായും ഉമ്മൻചാണ്ടിയും ഇത്തരത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ മറ്റ് മുഖ്യമന്ത്രിമാരും വിമാനങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ടെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകി. ദുരന്ത നിവാരണ നിധിയിൽ ആളുകൾ പണം നൽകുന്നത് പാവങ്ങളെ സഹായിക്കാൻ. ആ ഫണ്ട് മുഖ്യമന്ത്രിക്ക് വിമാനത്തിൽ പോകാനല്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ദുരന്ത നിവാരണ ഫണ്ട് ഉപയോഗിക്കാത്തത് സർക്കാരിന്റെ ഫണ്ട് ആവശ്യമില്ലാതെ കളയുന്നതിൽ താൽപര്യമില്ലാത്തതുകൊണ്ട്. അതിൽ നിന്നൊന്നും എടുക്കേണ്ട കാര്യമില്ല. ഒരു മഴക്കാറ് പോലും ഇല്ലാതെയാണ് മലപ്പുറത്ത് കെടുതിയുണ്ടായത്. അവിടെയൊന്നും നേരിൽ പോയി കാണാൻ സർക്കാരിന്റെ ഫണ്ട് കളയേണ്ട കാര്യമില്ലെന്നും മുഖ്യമന്ത്രി. മന്ത്രിമാരുടെ വിദേശ യാത്രയെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി. മന്ത്രിമാരോട് പോയി വരാൻ പറഞ്ഞത് താൻ തന്നെ. യാത്രയിൽ സർക്കാരിന് ഒരു ചിലവുമില്ല. മുൻമന്ത്രിമാരുടെ യാത്രാ കണക്ക് വായിക്കാൻ തുടങ്ങിയാൽ തീരില്ലെന്നും VD സതീശന്റെ കളിയാക്കൽ. ലോക കേരളസഭ പിരിച്ചുവിടുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പ്രവാസികൾക്ക് ഇതിന് പകരം സംവിധാനമൊരുക്കും. മുഖ്യമന്ത്രി ചെയർമാനായി മന്ത്രിസഭാ ഉപസമിതി ഉണ്ടാകും. ലോക കേരളസഭയിൽ നടന്നത് വലിയ ധൂർത്തെന്നും VD സതീശൻ ആരോപിച്ചു. മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ സഹായധനം നൽകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. KM ഷാജിയുടെ റേഞ്ച് റോവർ യാത്രയെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി. മന്ത്രിയുടെ വാഹനം കേടായതിനെ തുടർന്നാണ് മറ്റൊരു വാഹനം ഉപയോഗിക്കാൻ പ്രോട്ടോകോൾ വിഭാഗം അനുമതി നൽകിയത്. വാഹനം കേടായപ്പോൾ അനുമതി കൊടുത്തുവെന്നും ഓർഡർ തന്റെ കയ്യിലിരിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി. മന്ത്രി KM ഷാജിയുടെ യാത്രയെ ന്യായീകരിച്ച് PMA സലാം. ജാഗ്രത കുറവുണ്ടായിട്ടില്ല എന്ന മസ്ലിനേക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി. ഷാജിയുടെ ഔദ്യോഗിക വാഹനം തകരാറിലായി. അത് വർക്ക്ഷോപ്പിൽ കൊടുത്തപ്പോൾ താൽക്കാലികമായി അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ സഞ്ചരിക്കാൻ ഒരു സുഹൃത്തിന്റെ വാഹനം ഉപയോഗിച്ചു. നിർഭാഗ്യവശാൽ അതല്പം വില കൂടിയ വണ്ടിയായി പോയി എന്നതാണ് കുറ്റം. ഔദ്യോഗിക വാഹനം കിട്ടിയതിനു ശേഷം അത് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അതോടുകൂടി വിവാദം അവസാനിച്ചു. മന്ത്രിമാരുടെ വിദേശയാത്രാ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാവരും നിയന്ത്രണം ആലോചിക്കണമെന്നും PMA സലാം. ശബരിമലയിൽ ദേവസ്വം ബോർഡും സർക്കാരും തമ്മിൽ പ്രശ്നങ്ങളില്ലെന്ന് മുഖ്യമന്ത്രി. ചില കാര്യങ്ങൾ വൈകി എന്നത് വാസ്തവം. ശബരിമലയിലെ നടത്തിപ്പിന്റെ പ്രധാന ചുമതല ദേവസ്വം ബോർഡിനാണ്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി. ശബരിമല ദേവസ്വം ബോർഡും സർക്കാരും തമ്മിൽ പ്രശ്നങ്ങളിൽ മുഖ്യമന്ത്രി. ചില കാര്യങ്ങൾ വൈകി എന്നത് വാസ്തവം. ശബരിമലയിലെ നടത്തിപ്പിന്റെ പ്രധാന ചുമതല ദേവസ്വം ബോർഡിനാണ്. സർക്കാരിന്റെ ഭാഗത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി.

0: ദർശനത്തിനെത്തിയപ്പോൾ തനിക്കൊരുക്കിയ വൻ സുരക്ഷാ സന്നാഹത്തിൽ അതൃപ്തി രേഖപ്പെടുത്തി പ്രിയങ്ക ഗാന്ധി എം പി. ഇത്രയധികം സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ആവശ്യം തനിക്കില്ലെന്നും സുരക്ഷാ ജീവനക്കാരുടെ എണ്ണ കൂടുതൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നതെന്നും പ്രിയങ്ക. വിവിധ സംസ്ഥാനങ്ങളിലെ പുതിയ ചുമതലക്കാരെ പ്രഖ്യാപിച്ച ബിജെപി. കേരളത്തിന്റെ ചുമതലയിൽ നിന്ന് പ്രകാശ് ജാവ്ദേക്കറെ മാറ്റി. കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാ എം പിയും ആർ എസ് എസ് നേതാവുമായ ബിജെപി ദേശീയ വൈസ് പ്രസിഡന്റ് പ്രൊഫസർ എം നാഗരാജു പുതിയ പ്രഭാരി. സഹപ്രഭാരി സ്ഥാനത്ത് നിന്ന് അപരാജിത സാരംഗിയെ മാറ്റിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള ദേശീയ സെക്രട്ടറി എം വെങ്കടേഷാണ് പുതിയ സഹപ്രഭാരി. പ്രകാശ് ജാവ്ദേക്കർക്ക് പകരം ചുമതല നൽകിയിട്ടില്ല. തമിഴ്നാടിന്റെയും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഉത്തരാഖണ്ഡിന്റെയും ചുമതല ആർ എസ് എസ് നേതാവ് രാമാധവനാണ്. ഇതിനു പുറമെ പുതുച്ചേരിയുടെ ചുമതല കെ സുരേന്ദ്രനും ലക്ഷദ്വീപിന്റെ ചുമതല ജോർജ് കുര്യനും നൽകിയപ്പോൾ അനിൽ ആന്റണിക്ക് നാഗാലാന്റിന്റെ ചുമതലയും ഗോവയുടെ സഹപ്രഭാരി സ്ഥാനവും നൽകി. അയോധ്യ രാമക്ഷേത്ര സംഭാവന കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. 7000 പേജുള്ള കുറ്റപത്രമാണ് കോടതിയിൽ നൽകിയത്. കുറ്റപത്രത്തിൽ ക്ഷേത്ര ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറി ചമ്പത്രായുടെയും ട്രസ്റ്റ് മുൻ അംഗം അനിൽ മിശ്രയുടെയും പേരുകൾ പരാമർശിക്കുന്നില്ല എന്നാണ് വിവരം. SIR നടപടിക്രമങ്ങളിൽ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രൂക്ഷ ഭിന്നതയെന്ന റിപ്പോർട്ട്. കഴിഞ്ഞ 10 മാസത്തിൽ 14 തവണ കമ്മീഷനിലെ നടപടികൾക്കെതിരെ 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ വിയോജിപ്പ് വ്യക്തമാക്കിയെന്ന റിപ്പോർട്ട് പുറത്തുവരുന്നു. ഏകാധിപതിയെപ്പോലെ പെരുമാറുന്ന ജ്ഞാനേഷ് കുമാറിനെ ഇംപീച്ച് ചെയ്യാൻ നടപടി തുടങ്ങണമെന്ന് കോൺഗ്രസും CPMഉം ആവശ്യപ്പെട്ടു. കലാസംഘാടകനും കലാസാംസ്കാരിക പ്രവർത്തകനുമായ സൂര്യകൃഷ്ണമൂർത്തി അന്തരിച്ചു. കലാകൂട്ടായ്മ സൂര്യയുടെ അമരക്കാരനായ സൂര്യകൃഷ്ണമൂർത്തി സംഗീത നാടക അക്കാദമി മുൻ ചെയർമാനാണ്. 78-ാം വയസ്സിലാണ് അന്ത്യം. തിരുവനന്തപുരത്ത് ചികിത്സയിലിരിക്കെയാണ് വേർപാട്. മേൽവിലാസം എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് കൂടിയാണ്. മലയാളത്തിൽ ആദ്യ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയുടെ ശില്പി കൂടിയാണ്. 50 വർഷത്തോളമായി സൂര്യമേളയുടെ അമരക്കാരനാണ്. ലിംക ബുക്ക് ഓഫ് റെക്കോർഡിലെത്തിയ സാംസ്കാരിക ഉത്സവമാണ് സൂര്യ ഫെസ്റ്റിവൽ. വിശ്വപ്രതിഭകൾക്കായി സൂര്യകൃഷ്ണമൂർത്തി കേരളത്തിൽ അരങ്ങൊരുക്കി. കലാസൂര്യന് വിട ഒട്ടേറെ കലാകാരന്മാർക്ക് ഭാവി ഒരുക്കിയ പ്രതിഭയാണ് വിടവാങ്ങിയത്. നിർമ്മിത ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇനി മുതൽ സൂപ്പർ ഇന്റലിജൻസ് എന്ന് വിളിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. UN പൊതുസഭയിൽ ലോക നേതാക്കളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആർട്ടിഫിഷ്യൽ എന്ന വാക്ക് കേൾക്കുമ്പോൾ അത് വ്യാജമായ എന്തോ ഒന്നാണെന്ന തോന്നൽ ഉണ്ടാക്കുന്നുവെന്നും എന്നാൽ AI വ്യാജമല്ല, മറിച്ച് അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണെന്നും ട്രംപ്. ഇറാൻ ലോകത്തിലെ ഭീകരതയുടെ 1-ാം നമ്പർ സ്പോൺസറാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ എന്നും പശ്ചിമേഷ്യയുടെ ഭീഷണി. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഗ്ചി ചർച്ച നടത്തി. US പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്. ന്യൂയോർക്കിൽ നടന്ന UN പൊതുസഭാ സമ്മേളനത്തിനിടെയായിരുന്നു കൂടിക്കാഴ്ച. ബ്രസീൽ ഫുട്ബോൾ ഇതിഹാസങ്ങൾ കൊച്ചിയുടെ മണ്ണിലിറങ്ങിയായും വിജയം നയിക്കുന്ന ഇന്ത്യൻ ഓൾ സ്റ്റാർസ് ടീം ബ്രസീൽ ലെജൻസിനെ അല്പസമയത്തിനകം നേരിടും. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് കളി. ബ്രസീലിന്റെ മഞ്ഞക്കുപ്പായത്തിൽ ലോകത്തെ വിസ്മയിപ്പിച്ച സാക്ഷാൽ റൊണാൾഡീഞ്ഞോയും റിവാൾഡോയും ടീമിന്റെ ഭാഗം. 2002 ലോകകപ്പ് നേടിയ ബ്രസീൽ ടീമിൽ അംഗമായിരുന്ന ഇരുവരുടെയും സാന്നിധ്യമാണ് ഇന്നത്തെ മത്സരത്തിന്റെ ഹൈലൈറ്റ്. ഇന്ത്യൻ താരനിര IM വിജയൻ, ബൈചുങ് ഭൂട്ടിയ, ജോ പോളഞ്ചേരി, CK വിനീത് എന്നിവർ ഇന്ത്യൻ ഓൾ സ്റ്റാർസിനായി കളത്തിലിറങ്ങി. ഏഷ്യൻ ഗെയിംസ് വെയ്റ്റ് ലിഫ്റ്റിംഗിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. വനിതകളുടെ 49 കിലോ വിഭാഗത്തിൽ ഇന്ത്യൻ താരം മീരാഭായ് ചാനു വെള്ളി മെഡൽ നേടി. 198 കിലോ ഭാരമാണ് മീര ആകെ ഉയർത്തിയത്. 28 വർഷത്തിന് ശേഷമാണ് ഏഷ്യൻ ഗെയിംസ് വെയ്റ്റ് ലിഫ്റ്റിംഗിൽ ഇന്ത്യ മെഡൽ നേടുന്നത്.
1: Was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
0: Good evening, Station Clock. ഇപ്പോൾ സമയം 6:09.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
0: ദുബായിൽ ഇപ്പോഴത്തെ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 56%.
2: Weather update.
1: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me. You are listening.

തിരികെത്താം ഹോം 92.2 എഫ്എം. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെ ഉള്ളത് കേട്ടോ. നമ്മുടെ യു എ ദിർഹത്തിന്റെ ചിഹ്നം ഒഫീഷ്യലി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഒഫീഷ്യലി അംഗീകരിക്കപ്പെട്ടത് തന്നെയാണ്. പക്ഷേ ഇനി നമുക്കിപ്പോൾ എല്ലായിടത്തും നമ്മുടെ ഒരു ഫിംഗർ ടിപ്പിലേക്ക് നമുക്ക് ആ ഒരു ചിഹ്നം വന്നെത്തി ചേരുകയാണ്. പലപ്പോഴും ദിർഹംസ് എന്ന് എഴുതുമ്പോൾ AED എന്ന് ഉപയോഗിച്ചിരുന്നിടത്ത് നിന്നും ഇനി നമുക്ക് എല്ലായിടത്തും ആക്സസബിൾ ആയിട്ട് കീപാഡുകളിലും ഒക്കെ നമുക്ക് ആ ഒരു ദിർഹത്തിന്റെ ചിഹ്നം ഈസിലി ക്വിക്ക്ലി ആ ഒരു സംഗതിയിലേക്ക് കാര്യങ്ങൾ പോകാൻ വേണ്ടി പോകണം കേട്ടോ. യു എ ദിർഹത്തിൻ്റെ ഏറ്റവും പുതിയ ഒഫീഷ്യൽ കറൻസി ചിഹ്നമാണ് ഇനി ഫോണുകളിലും കമ്പ്യൂട്ടറുകളിലും ഒക്കെ ഈസിലി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റാൻ വേണ്ടി പോകുന്നത്. ഗ്ലോബൽ ഡിജിറ്റൽ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഇത്തരത്തിലുള്ള സിമ്പിൾസും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന യൂണിക്കോഡ് സ്റ്റാൻഡേർഡിൻ്റെ 18.0 അവരുടെ പുതിയ ചിഹ്നത്തിന് ഔദ്യോഗികമായിട്ടുള്ള അംഗീകാരം നൽകിയിട്ടുണ്ട്. 2025 യു എ സെൻട്രൽ ബാങ്ക് ഈ ഒരു ചിഹ്നവും കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പുതിയ ഡിജിറ്റൽ കോഡ് ലഭിച്ചതോടുകൂടി ഇനി മുതൽ കീബോർഡ്സിലും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസിലും ഒക്കെ ഇത് ലഭ്യമായിരിക്കും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ഈസിലി നമുക്കിപ്പം എല്ലായിടത്തും നമ്മൾ അതിനനുസരിച്ചുള്ള വിസിബിൾ ആയിട്ടുള്ള മാറ്റം കാണാൻ വേണ്ടി പറ്റുമല്ലോ. കാരണം എല്ലാ തരത്തിലുള്ള ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യുന്നിടത്താണെങ്കിലും ഒക്കെ നമ്മളൊരു എമൗണ്ട് എഴുതുന്ന സമയത്ത് ദിർഹംസിന് നമ്മൾ AED എന്ന് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അതിന് പകരമായിട്ട് ഇനിയൊരു സിമ്പിൾ, ആ ദിർഹത്തിൻ്റെ സിമ്പിൾ എല്ലായിടത്തും സർവ്വസജീവമായിട്ട് നമ്മളിപ്പോൾ തന്നെ പല പരസ്യങ്ങളിലും ബോർഡിങ്സിലും കാര്യങ്ങളിലും ഒക്കെ കാണുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഡെയിലി ബേസിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ ഒരു ചിഹ്നം അങ്ങനെ ഉപയോഗിച്ച് ശീലിച്ചിട്ടുണ്ടാവില്ല. കാരണം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കീപാഡ്സിലും കാര്യങ്ങളിലും ഒക്കെ അത് നിറഞ്ഞു നിൽക്കണം. ഇനി അതാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് എന്നാണ് പറഞ്ഞു വന്നത് കേട്ടോ. Trending song of the hour brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്,
4: 50 മില്യണിലധികം
3: സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
6: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
7: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
8: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
9: Joy Alukas, world's favorite jeweler.
8: Supported by akbutravels.com, Almaraya Car Rentals and Volcano LED Solutions.
10: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനമില്ല.
3: ഇങ്ങനെ കരയിലാണ്. അങ്ങനെ പ്രശ്നം എന്താ? ലൈസൻസ് ഉണ്ടായിട്ട് കാറില്ലാത്തതല്ലേ? അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ, വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം എസ് യു വിസ് വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടേം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
11: ഏറ്റവും
12: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. Call 050-000-2918.

0: 922 Madras Mail. Tamil hit of the heart. You're tuned into Home 92.2 FM. Home is a feeling.
1: നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും, ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾക്കും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുണ്ട്. ശരീരത്തിലെ ചില പാർട്സിന്റെ, ബോഡി പാർട്സിന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ കുറിച്ച് നോക്കാം.
2: ഹെൽത്ത് ടിപ്സ് ബ്രോട്ട് യു ബൈ MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ദുബായ്. അഡ്വാൻസ് സ്കാൻ, അഷ്യൂർഡ് ഫ്യൂച്ചർ ഫോർ മെൻ ആൻഡ് വുമൻ.
1: ദാറ്റ്സ് റൈറ്റ്. അപ്പോൾ ഇന്നത്തെ ഹെൽത്ത് ടിപ്സിൽ നമുക്ക് സംസാരിക്കാനുള്ളത് അതിനെക്കുറിച്ച് തന്നെയാണ്, നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട സുഹൃത്തുക്കളെ കുറിച്ച്. തലച്ചോറിനെ കുറിച്ച് പറയാനാണെങ്കിൽ, തലച്ചോറിന്റെ ഏറ്റവും വലിയ കൂട്ട് നമുക്ക് പലപ്പോഴും ഇന്നത്തെ കാലത്ത് സ്ട്രെസ് മൂലം കുറയുന്ന, അല്ലെങ്കിൽ സ്ക്രീൻ ടൈം കാരണം കുറയുന്ന ഒരു സംഗതിയാണ്. തലച്ചോറിന്റെ ഏറ്റവും അടുത്ത കൂട്ട് ഉറക്കം തന്നെയാണ് കേട്ടോ. ഒരിക്കലും ഉറക്കത്തെ കുറയ്ക്കരുത്. ഉറക്കത്തെ കുറച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ തലച്ചോറിനെ, ബ്രെയിനിനെ ബാധിക്കുന്നതായിരിക്കും. ഹൃദയത്തിന്റെ ഏറ്റവും വലിയ കൂട്ട് നടത്തമാണ്, നല്ല നടത്തം, കുറച്ച് കാർഡിയോ ആക്ടിവിറ്റീസും കാര്യങ്ങളുമാണ് ഹൃദയത്തിന്റെ ആരോഗ്യത്തിന്, ഹൃദയത്തിന് ഏറ്റവും ചേർന്ന കൂട്ടുകെട്ട് എന്നുള്ളതാണ്. ശരീരത്തിന്റെ എല്ലാ ബോഡി പാർട്സിന്റെയും ഒരുപോലെയുള്ള സുഹൃത്താണ് വെള്ളം കേട്ടോ. ആവശ്യത്തിന് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. എല്ലുകൾക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള, ഓരോ എല്ലുകളുടെയും ഏറ്റവും സ്ട്രെങ്തിന് ആവശ്യമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടാണ് സൂര്യപ്രകാശവുമായിട്ടുള്ള കൂട്ടുകെട്ട്. അതുകൊണ്ട് തന്നെ ഡെയിലി കുറച്ച് സമയം, അതായത് ഈ അതിരാവിലെയുള്ള നല്ല ആ ഒരു ഉദിച്ചു വരുന്ന സൂര്യന്റെ പ്രകാശം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അത് വളരെ അത്യാവശ്യം തന്നെയാണ്. പ്രത്യേകിച്ചും പെർട്ടിക്കുലർ വൈറ്റമിൻസിനും കാര്യങ്ങൾക്കും ഒക്കെ അത് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ. നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷിക്ക്, പ്രത്യേകിച്ചും നമുക്ക് മറ്റു രോഗങ്ങളിൽ നിന്നൊക്കെ തടഞ്ഞു നിർത്തുന്നതിനും, അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ആരോഗ്യകരമായിട്ടുള്ള ഒരു ശീലത്തിനും ഒക്കെ വേണ്ടിയിട്ട് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ടത് നല്ല കൂട്ട് പ്രതിരോധ, ഏറ്റവും പോഷകകരമായിട്ടുള്ള ആഹാരങ്ങൾ തന്നെയാണ് കേട്ടോ. നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല കൂട്ട് ഇത്തരം ശീലങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യം, എത്ര കണ്ട് നല്ല സുഹൃത്തുക്കൾ നമ്മളോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ചില സമയത്ത് നമ്മൾ കൂടി കരുതിയിരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. കാരണം ഏതെങ്കിലും ഒരു സമയത്ത് ഈ സുഹൃത്തുക്കളൊക്കെ നമ്മളിൽ നിന്നും അകന്നു പോകുന്ന ഒരു അവസ്ഥ വരുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അത്തരം സാഹചര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമ്മൾ എപ്പോഴും നല്ല പ്രോപ്പറായിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പ്സും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. നമ്മൾ വാഹനങ്ങൾക്ക് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മറക്കാറില്ല, പക്ഷേ സ്വന്തം ശരീരത്തിൻ്റെ സർവീസ് വരുന്ന സമയത്ത് പലപ്പോഴും അത് മറന്നു പോകാറുള്ളത്. ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിലെ ഏതെങ്കിലുമൊക്കെ വലിയ മാരക രോഗങ്ങളുടെ ഹിസ്റ്ററിയൊക്കെ ഉണ്ടെങ്കിൽ കമ്പൽസറി ആയിട്ട് നിങ്ങൾ കൃത്യമായിട്ടുള്ള ആരോഗ്യ പരിശോധനകൾ ചെയ്തിരിക്കണം. അതിന് വേറെ എങ്ങോട്ടും പോകണ്ട, നമ്മുടെ ഗർഭത്തിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിലേക്ക് വന്നാൽ മാത്രം മതി. എന്തുകൊണ്ട് MVR എന്നുള്ള ചോദ്യത്തിനുള്ള ഏറ്റവും വലിയ ഉത്തരം, കാരണം മറ്റൊരു ഇടത്തേക്കാൾ, മറ്റെവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും, അല്ലെങ്കിൽ മറ്റെവിടെയുള്ളതിനേക്കാളും ഏറ്റവും അഫോർഡബിളായിട്ട്, ഏറ്റവും പ്രീമിയം സൗകര്യത്തിൽ, ഏറ്റവും അഡ്വാൻസ്ഡ് മെഷീനറീസിൻ്റെ സഹായത്തോടെ, ഏറ്റവും എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള, ഏറ്റവും അധികം എക്സ്പീരിയൻസ് ഉള്ള ടെക്നീഷ്യൻസിൻ്റെയും ഡോക്ടേഴ്സിൻ്റെയും ഒക്കെ നിരീക്ഷണത്തിൽ നമുക്ക് നമ്മുടെ ചെക്കപ്പുകളും കാര്യങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരിടമാണ് MVR. മാത്രമല്ല നമ്മുടെ പോക്കറ്റിനെ ബാധിക്കാത്ത വിധം ഏറ്റവും അഫോർഡബിളായിട്ട്, അതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം നമുക്ക് പലപ്പോഴും ഇത്തരം ചെക്കപ്പുകൾക്ക് നമ്മൾ വിമുഖരാകുന്നതിൻ്റെ പ്രധാന കാരണം നാട്ടിൽ പോകുമ്പോൾ ചെയ്യാമെന്നുള്ളൊരു ധാരണയായിരിക്കും. പക്ഷേ നാട്ടിലേക്കൊക്കെ പോയി ആ ചെക്കപ്പൊക്കെ നടത്തി തിരിച്ചു വരുന്നതിനേക്കാൾ, എല്ലാ റേറ്റ്സും കാര്യങ്ങളൊക്കെ കൂട്ടി വരുന്നതിനേക്കാൾ ഏറ്റവും അഫോർഡബിളായിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. MVR-ലാണെങ്കിൽ പല പാക്കേജുകളുണ്ട്, ബേസിക് പാക്കേജ്, അഡ്വാൻസ് പാക്കേജ്, മെൻസിനും വിമൻസിനുമുള്ള സെപ്പറേറ്റ് പാക്കേജ്. ഈ പാക്കേജസ് എല്ലാം തന്നെ ഓൾമോസ്റ്റ് 50% മുകളിൽ ഡിസ്കൗണ്ട്സിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇടമാണ് MVR. സോ MVR-ന്റെ നമ്പർ എപ്പോഴും സേവ് ചെയ്ത് വെച്ചിരിക്കുക. ആൻഡ് മാത്രമല്ല ഈ ചെക്കപ്പിൻ്റെ കാര്യം ആരും മറക്കണ്ട, നിങ്ങൾക്ക് പറ്റുന്ന കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സമയം നോക്കി നിങ്ങൾ കൃത്യമായിട്ടുള്ള ബോഡി ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്പർ ഓർത്ത് വെച്ചോ, 050-860-9611. 050-860-9611 എന്ന നമ്പറിലേക്ക് ഒന്ന് ബന്ധപ്പെട്ടാൽ മതി.
2: ഹെൽത്ത് ടിപ്സ് വാസ് ബ്രോട്ട് യു ബൈ കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. എ ഹെൽത്തി ഫാമിലി ഈസ് ഓൾവേസ് എ ഹാപ്പി ഫാമിലി. MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്, അഡ്വാൻസ് സ്കാൻ, അഷ്യൂർഡ് ഫ്യൂച്ചർ. യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
3: പുതുമയുടെ നേരത്ത്
1: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
1: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
3: പുതുമഴയിലോരത്ത്
1: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്. 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പം ഉണ്ടായിരുന്നില്ലേ?
6: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
7: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
8: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
9: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
10: ജോയ ലൂക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
9: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, ആൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
11: മമ്മി വിശക്കുന്നു.
12: ഓക്കേടാ, വെറും 10 മിനിറ്റ്. ചൂടും ടേസ്റ്റിയുമായ പാസ്ത റെഡി.
11: ആഹാ, പാസ്തയോ?
13: പക്ഷേ ഇത് ഹെൽത്തി ആണോ?
12: പിന്നല്ലാതെ, ഇത് 100% ഗോതമ്പിൽ നിന്നുണ്ടാക്കിയതാണ്. വൈറ്റമിനുകളും മിനറൽസും ധാരാളം ഉണ്ട്. വെജിറ്റേറിയൻ ആയും നോൺ വെജിറ്റേറിയൻ ആയും ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കാം.
11: വാവ്, നൈസ്, സൂപ്പർ ടേസ്റ്റ് മമ്മി.
13: ആഹാ, നല്ല സ്വാദ്. പുതുതായിട്ട് വാങ്ങിയതാണോ?
12: ഇതോ, ഗ്രീൻ ഫാമിന്റെ ഹെൽദി ബൈ നേച്ചർ പാസ്ത.
9: ഗ്രീൻ ഫാം പ്രസന്റ്സ് ഹെൽദി ബൈ നേച്ചർ പാസ്ത റേഞ്ച്. മാക്കറോണി, പെന്നെ, ഫിസിലി, വെർമിസെല്ലി, സ്പഗേറ്റി. രുചിയും ആരോഗ്യവും ഇനി ഒന്നിച്ച്. ഗ്രീൻ ഫാം ഹെൽദി ബൈ നേച്ചർ പാസ്ത അവൈലബിൾ ഇൻ ഓൾ ലീഡിംഗ് ഹൈപ്പർമാർക്കറ്റ്, സൂപ്പർമാർക്കറ്റ്, റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.
14: നവരാത്രിയുടെ പുണ്യവും സാംസ്കാരിക തനിമയും ആഘോഷത്തിന്റെ നിറപ്പകിട്ടുമായി ഭക്തിസാന്ദ്രമായ ഒരു സായാഹ്നം. ദുബായ് ദർബാർ മീഡിയ ആൻഡ് റിലീഷ് ദരസ ജോയിന്റ്ലി presents Navomi 2026, a grand Navaratri cultural festival. മലയാളക്കരയുടെ ജനപ്രിയ വനിതാ ഭജൻ ടീമായ ഭൈരവി ഭജൻസ് എത്തുന്നു. ഒക്ടോബർ 4 വൈകുന്നേരം 6 മണി മുതൽ ദുബായ് സബീൽ ലേഡീസ് ക്ലബിൽ നവോമി 2026.
9: ടിക്കറ്റ്സ് അവൈലബിൾ ഓൺ ticketsfy.net.
15: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
16: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Home of a birthday bash. Win nine grams of 22 karat gold. Brought to you by Joya Lucas, world's favorite jeweler.
1: That's right, home 92.2 FM ന്റെ ഫസ്റ്റ് ആനിവേഴ്സറി സെലിബ്രേഷൻസിന്റെ ഭാഗമായിട്ടുള്ള ആ ഒരു സമ്മാനം, മെഗാ സമ്മാനം, 9 ഗ്രാമിന്റെ 22 കാരറ്റ് ഗോൾഡ് കോയിൻ, അത് സ്വന്തമാക്കാനുള്ള അവസരത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഫ്രം ജോയ ലുക്കാസ്. അത് വേണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം, നമ്മുടെ എല്ലാവരുടെയും കുടുംബമാണല്ലോ ഹോം എന്ന് പറയുമ്പോഴേ നിങ്ങളും ഒരു കുടുംബം പോലെ തന്നെയല്ലേ കരുതുന്നത്. നമ്മളെയും നിങ്ങളുടെ ഹോമിനെ കുറിച്ചല്ലോ പറയുന്നത്, നമ്മുടെ എല്ലാവരുടെയും ഹോം, അതായത് ഹോം എഫ്എമ്മിനെ കുറിച്ചിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഒരു കുടുംബം ആയതുകൊണ്ട് തന്നെ മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ ചില കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇന്നത്തെ കുടുംബം അത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കുടുംബമാണ്. വളരെ ഫേമസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിലെ ഒരു എവർഗ്രീൻ ക്ലാസിക്കൽ കുടുംബം തന്നെയാണ്. പ്രത്യേകിച്ചും ഈ കുടുംബം എന്ന് പറയാൻ വേണ്ടിയിട്ട്, അതിനേക്കാൾ കുടുംബം എന്ന് പറയുന്നതിനേക്കാൾ ഈ കുടുംബത്തിലെ അപ്പൂപ്പൻ്റെയും കൊച്ചുമോൻ്റെയും സ്നേഹം, അത് തന്നെയാണ് ശരിക്കും ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ ഒരു വിജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതിലെ അപ്പൂപ്പൻ്റെ പേര്, മുത്തച്ഛൻ്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഉപ്പൂപ്പ, നമ്മുടെ സ്വന്തം ഉപ്പൂപ്പ കരീംക്കായും കൊച്ചുമകൻ ഫൈസിയും ഒക്കെ ചേരുന്ന ആ ഒരു കുടുംബം.

ഈ ട്യൂണ് കേട്ട് തുടങ്ങുമ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും ഏതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഏതാണ് ആ കുടുംബം എന്നുള്ളത്. റൈറ്റ്, ഇത്രയൊക്കെ മതി, അപ്പൊ മനസ്സിലായി കാണുമല്ലോ ഏതാണ് ഈ ഫാമിലി എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഏത് സിനിമയിലൂടെയാണ് നമ്മൾ ഈ ഫാമിലിയെ കണ്ടത് എന്നുള്ളത് മാത്രമാണ് എന്റെ ചോദ്യം. അത് ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് 922 സ്പേസ് ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു നമ്പർ 0585829220 സ്വന്തമാക്കാം. 9 ഗ്രാമിന്റെ 22 കാരറ്റ് ഗോൾഡ്. 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
5: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
4: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
7: Joy Alukas, world's favorite jeweler.
6: Supported by AkbarTravels.com, Almaraya Car Rentals.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: വിമാനം പരിചയക്കാരൻ്റെതെന്ന് മുഖ്യമന്ത്രി. പേര് വെളിപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് വി ഡി സതീശൻ. ലോക കേരളസഭ ധൂർത്ത് പിരിച്ചുവിടുമെന്ന് മുഖ്യമന്ത്രി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരായ അന്വേഷണം സർക്കാർ ഒരു എടുത്തുചാട്ടവും നടത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അന്വേഷണം നിയമപരമായ ബാധ്യതയാണ്. കേരള പോലീസിന് അന്വേഷണം നടത്തിയേ മതിയാകൂ. നിയമോപദേശത്തിൽ വ്യക്തമായി സുപ്രീംകോടതി വിധിയടക്കം പറഞ്ഞിരുന്നു. ആരെയും ഇക്കാര്യത്തിൽ വേട്ടയാടില്ല. പ്രതികാരബുദ്ധി ഈ സർക്കാരിനില്ലെന്നും മുഖ്യമന്ത്രി. വിവാദമായ വിമാനയാത്രയെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മലപ്പുറത്തേക്ക് പോകാൻ മലയാളിയായ ഒരു പരിചയക്കാരനാണ് വിമാനം ഒരുക്കി തന്നതെന്നും അദ്ദേഹത്തിന്റെ പേര് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്നും മുഖ്യമന്ത്രി. പണമുടക്കിയത് ആരാണെന്ന് പറയേണ്ട കാര്യമില്ല. പണമുടക്കിയാൾക്ക് ഒരു ഔദാര്യവും ചെയ്തിട്ടില്ല. സ്പോൺസറെ ഇക്കാര്യത്തിൽ വലിച്ചിഴക്കേണ്ട കാര്യമില്ല. ഇനിയും സ്വകാര്യ വിമാനത്തിൽ സഞ്ചരിക്കും. പിണറായി വിജയനും ഉമ്മൻചാണ്ടിയും സ്വകാര്യ വ്യക്തികളുടെ വിമാനത്തിൽ പോയിട്ടുണ്ട്. ഇന്ത്യയിലെ മറ്റ് മുഖ്യമന്ത്രിമാരും സ്വകാര്യ വിമാനങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ടെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകി. മന്ത്രിമാരുടെ വിദേശയാത്രയെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രിമാരോട് പോയി വരാൻ പറഞ്ഞത് താൻ തന്നെയാണ്. യാത്രയിൽ സർക്കാരിന് ഒരു ചിലവും ഉണ്ടായിട്ടില്ല. മുൻ മന്ത്രിമാരുടെ യാത്രാ കണക്ക് വായിക്കാൻ തുടങ്ങിയാൽ തീരില്ലെന്നും വി ഡി സതീശന്റെ കളിയാക്കൽ. ലോക കേരളസഭ പിരിച്ചുവിടുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രവാസികൾക്ക് ഇതിന് പകരം സംവിധാനം ഒരുക്കും. മുഖ്യമന്ത്രി ചെയർമാനായി മന്ത്രിസഭാ ഉപസമിതി ഉണ്ടാക്കും. ലോക കേരളസഭയിൽ നടന്നത് വലിയ ധൂർത്തെന്നും വി ഡി സതീശൻ ആരോപിച്ചു. കേരളത്തിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ സഹായധനം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. മന്ത്രി കെ എം ഷാജിയുടെ റേഞ്ച് റോവർ യാത്രയെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി. മന്ത്രിയുടെ വാഹനം കേടായതിനെ തുടർന്നാണ് മറ്റൊരു വാഹനം ഉപയോഗിക്കാൻ പ്രോട്ടോകോൾ വിഭാഗം അനുമതി നൽകിയതെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. വാഹനം കേടായപ്പോൾ അനുമതി കൊടുത്തുവെന്നും ഓർഡർ തന്റെ കയ്യിൽ ഇരിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മന്ത്രി കെ എം ഷാജിയുടെ റേഞ്ച് റോവർ യാത്രയെ ന്യായീകരിച്ച PM സലാം. ജാഗ്രതക്കുറവുണ്ടായിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി. ഷാജിയുടെ ഔദ്യോഗിക വാഹനം തകരാറിലായി. അത് വർക്ക്ഷോപ്പിൽ കൊടുത്തപ്പോൾ താൽക്കാലികമായി അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ സഞ്ചരിക്കാൻ ഒരു സുഹൃത്തിന്റെ വാഹനം ഉപയോഗിച്ചു. നിർഭാഗ്യവശാൽ അതൽപ്പം വില കൂടിയ വണ്ടിയായിപ്പോയി എന്നതാണ് കുറ്റം. ഔദ്യോഗിക വാഹനം കിട്ടിയ ശേഷം അത് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അതോടുകൂടി ആ വിവാദം അവസാനിക്കുകയാണ്. മന്ത്രിമാരുടെ വിദേശയാത്രാ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാവരും നിയന്ത്രണം ആലോചിക്കണമെന്നും PMA സലാം. ശബരിമലയിൽ ദേവസ്വം ബോർഡും സർക്കാരും തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ചില കാര്യങ്ങൾ വൈകി എന്നത് വാസ്തവം. ശബരിമലയിലെ നടത്തിപ്പിന്റെ പ്രധാന ചുമതല ദേവസ്വം ബോർഡിനാണ്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസ്. ED കത്തിന്മേൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മുൻമന്ത്രി മുഹമ്മദ് റിയാസിനും വീണ ടിക്കുമെതിരായ ED റിപ്പോർട്ടിലെ ഫയൽ കൈമാറി. ആഭ്യന്തര സെക്രട്ടറി ഫയൽ പോലീസ് മേധാവിക്ക് അയച്ചു. അന്വേഷണ സംഘത്തെ തീരുമാനിച്ച് പോലീസ് മേധാവി ഉത്തരവിറക്കും. SIT സംഘം ED ഉദ്യോഗസ്ഥരുമായി ആദ്യം കൂടിക്കാഴ്ച നടത്തും. ED കണ്ടെത്തലുകളിൽ നിന്നാകും അന്വേഷണം തുടങ്ങുക. ഹവാല ഇടപാടിൽ കേന്ദ്രീകരിച്ചായിരിക്കും അന്വേഷണം. 30 ദിവസത്തിനകം പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കും. ED കത്ത് നൽകി 15 ദിവസത്തിന് ശേഷമാണ് നിർണായക നടപടിയിലേക്ക് സർക്കാർ നീങ്ങിയത്. പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണത്തെ തുടക്കത്തിലെ എതിർക്കാൻ CPM തീരുമാനം. പിണറായി വിജയനെതിരായ അന്വേഷണം പാർട്ടി രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് സെക്രട്ടറി MV ഗോവിന്ദൻ. തെളിവിന്റെ കണിക പോലുമില്ല, പിന്നെന്തിന് ഒളിച്ചോടണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറിയുടെ ചോദ്യം. LDF യോഗം ഉടൻ വിളിക്കും. തെളിവുകളില്ലാതെ പാർട്ടിക്കെതിരെ കടന്നാക്രമണം നടത്തുന്നു. ശക്തമായ പ്രതിഷേധം ആരംഭിച്ചു. പ്രതിഷേധം ഇനിയും ഉണ്ടാകും. ഇതുകൊണ്ടൊന്നും CPMനെ തകർക്കാനാകില്ലെന്നും MV ഗോവിന്ദൻ. സർക്കാർ നിലപാടിനെ ശക്തമായി പ്രതിരോധിക്കുമെന്ന് മുതിർന്ന CPM നേതാവ് EP ജയരാജൻ. പാർട്ടി കയ്യും കെട്ടി നോക്കി നിൽക്കില്ലെന്ന് ജയരാജൻ. പിണറായിക്കെതിരായ അന്വേഷണം ED വിശ്വാസ്യതയില്ലെന്നും ഇത് ഇരട്ടത്താപ്പാണെന്നും മുൻമന്ത്രി KK ശൈലജ. ED ആവശ്യം അംഗീകരിക്കണോ വേണ്ടയോ എന്നത് സർക്കാരിന്റെ വിവേചനാധികാരമെന്ന് മുൻമന്ത്രി ഡോ തോമസ് ഐസക്. ഇപ്പോൾ നടക്കുന്നത് BJP UDF ഡീലാണെന്നും തോമസ് ഐസക് ആരോപിച്ചു. CMRL എക്സാലോജിക് ഇടപാടിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കമുള്ളവർക്കെതിരെ FIR ഇടാൻ വൈകിയാൽ ഹൈക്കോടതിയെ സമീപിക്കാൻ ED. മുൻപ് തമിഴ്നാട്ടിൽ സമാനമായ കേസിൽ ഇഡി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി വി ഡി സതീശനെതിരായ വ്യാജ വിവാഹ ആരോപണ കേസിൽ റിപ്പോർട്ടർ ടി വി മാനേജിംഗ് എഡിറ്റർ ആന്റോ അഗസ്റ്റിനെ ഉടൻ ചോദ്യം ചെയ്യും. നോട്ടീസ് നൽകിയായിരിക്കും വിളിപ്പിക്കുക. കോൺഗ്രസ് നേതാവ് രാജു പി നായരുടെ പരാതിയിലാണ് കേസെടുത്തത്. തൃക്കാക്കര എ സി പിയുടെ നേതൃത്വത്തിലാകും മൊഴിയെടുക്കുക. നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഇനി മുതൽ സൂപ്പർ ഇന്റലിജൻസ് എന്ന് വിളിക്കണമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യു എൻ പൊതുസഭയിൽ ലോക നേതാക്കളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ട്രംപ്. ആർട്ടിഫിഷ്യൽ എന്ന വാക്ക് കേൾക്കുമ്പോൾ അത് വ്യാജമായ എന്തോ ഒന്നാണെന്ന് തോന്നൽ ഉണ്ടാക്കുന്നുണ്ടെന്നും എന്നാൽ അത് വ്യാജമല്ല മറിച്ച് അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണെന്നും ട്രംപ്. വരും ദിവസങ്ങളിൽ യു എസ് ഔദ്യോഗിക രേഖകളിലടക്കം എ ഐക്ക് പകരം സൂപ്പർ ഇന്റലിജൻസ് എന്ന വാക്ക് ഉപയോഗിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചിയുമായി ചർച്ച നടത്തി യു എസ് പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിത്കോഫ്. ന്യൂയോർക്കിൽ നടന്ന യു എൻ പൊതുസഭാ സമ്മേളനത്തിനിടെയായിരുന്നു കൂടിക്കാഴ്ച. 3 മണിക്കൂറിലധികം കൂടിക്കാഴ്ച നീണ്ടുനിന്നു. യു എൻ പൊതുസഭയിൽ പങ്കെടുക്കാൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ന്യൂയോർക്കിൽ എത്തിയിരുന്നു. കൂടിക്കാഴ്ച വളരെ നല്ലതെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. ബ്രസീൽ ഫുട്ബോൾ ഇതിഹാസങ്ങൾ ഇന്ന് കൊച്ചിയുടെ മണ്ണിൽ. ഐ എം വിജയൻ നയിക്കുന്ന ഇന്ത്യൻ ഓൾ സ്റ്റാർസ് ബ്രസീൽ ലെജൻസിനെ നീണ്ടുനിന്നു. യു എൻ പൊതുസഭയിൽ പങ്കെടുക്കാൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ന്യൂയോർക്കിൽ എത്തിയിരുന്നു. കൂടിക്കാഴ്ച വളരെ നല്ലതെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. ബ്രസീൽ ഫുട്ബോൾ ഇതിഹാസങ്ങൾ ഇന്ന് കൊച്ചിയുടെ മണ്ണിൽ. ഐ എം വിജയൻ

0: പുളഞ്ചേരി സി കെ വിനീത് എന്നിവർ ഇന്ത്യൻ ഓൾ സ്റ്റാഴ്സിനായി കളത്തിലിറങ്ങും. ഏഷ്യൻ ഗെയിംസ് വെയ്റ്റ് ലിഫ്റ്റിംഗിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. വനിതകളുടെ 49 കിലോ വിഭാഗത്തിൽ ഇന്ത്യൻ താരം മീരാഭായ് ചാനു വെള്ളി മെഡൽ നേടി. ആകെ 198 കിലോ ഭാരമാണ് മീര ഉയർത്തിയത്. 28 വർഷത്തിനു ശേഷമാണ് ഏഷ്യൻ ഗെയിംസ് വെയ്റ്റ് ലിഫ്റ്റിംഗിൽ ഇന്ത്യ മെഡൽ നേടുന്നത്. ഏഷ്യൻ ഗെയിംസിൽ മീരാഭായ് ചാനുവിന്റെയും ആദ്യ മെഡലാണിത്. സോഫ്റ്റ് ടെന്നീസിൽ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി ഏഷ്യൻ ഗെയിംസ് മെഡൽ ഉറപ്പിച്ചു. വനിതകളുടെ ഷൂട്ടിംഗ് സ്കിറ്റ് ടീം ഇനത്തിൽ ഇന്ത്യ വെങ്കലം നേടി. അടുത്ത വാർത്ത 4 മണിക്ക്.
1: Home FM News was brought to you by Danya Group of Companies since 1982. You are listening.

0: ഇരിക്കുന്ന എത്തിഹാദ് റെയിലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിൽ ഒന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. അതായത് എത്തിഹാദ് റെയിലിന്റെ ദുബായ് അബുദാബി ട്രെയിനിന് വേണ്ടിയിട്ടുള്ള ബുക്കിംഗ്സും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കാത്തിരിക്കുന്ന ആ ഒരു ദിവസങ്ങളിലേക്കാണ്, അല്ലെങ്കിൽ ആ ഒരു യാത്ര ഈസിനെസ് ആണ് കടന്നു വരാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും എത്തിഹാദ് റെയിലിന്റെ അലിലിയ സ്റ്റേഷൻ, ദുബായിലെ സ്റ്റേഷൻസ് അത് എത്രത്തോളം തയ്യാറായിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ, അല്ലെങ്കിൽ അവിടെ ഒരുക്കിയിരിക്കുന്ന സാങ്കേതികമായിട്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ളത് അറിയാനായിട്ട് എല്ലാവർക്കും കൗതുകം ഉണ്ടായിരിക്കും. സോ ഇപ്പോൾ നിലവിൽ അലിലിയ സ്റ്റേഷൻസിലെ പ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ വർക്ക്സ് ഒക്കെ അവസാന ഘട്ടത്തിലാണ് കേട്ടോ. അതായത് എടുത്തു പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ അലിയ സ്റ്റേഷൻ ജുമൈറ ഗൾഫ് എസ്റ്റേറ്റ് മെട്രോ സ്റ്റേഷനുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ഇൻഡോർ ഫുഡ് ബ്രിഡ്ജ് തന്നെയുണ്ട്. സോ മെട്രോ ആക്സസ് ചെയ്തുകൊണ്ട് ദുബായുടെ മറ്റ് മേഖലകളിലേക്ക് പോകാനാണെങ്കിലും ദുബായുടെ മറ്റ് പ്രദേശങ്ങളിലേക്ക് പോകാനാണെങ്കിലും അവിടെയുള്ളവർക്കൊക്കെ ഇപ്പം നമുക്കറിയാലോ അത്രമാത്രം കണക്ടിവിറ്റി ആയിട്ടുള്ള ഒരു യാത്രാ മാർഗമാണ് ദുബായ് മെട്രോ. ദുബായ് മെട്രോ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിപ്പോൾ അബുദാബിയിലേക്കും ഫുജൈറയിലേക്കും ഉള്ള യാത്രകളെല്ലാം തന്നെ അത്രമാത്രം ഈസിലി, ഇന്റർമീഡിയറ്റ് യാത്രകൾ പോലും അത്രമാത്രം വേഗതയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തി ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എത്തിഹാദ് റെയിലിലൂടെ സാധിക്കും. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു ഒരു നമുക്ക് മുന്നിൽ വിപ്ലവകരമായിട്ടുള്ള ആ ഒരു തുറന്നുകാട്ടിലായിരിക്കാം എത്തിഹാദ് റെയിലിൻ്റെ ദുബായ് സ്റ്റേഷൻ അലലിയ സ്റ്റേഷൻ കടന്നു വരവോടുകൂടി സംഭവിക്കാൻ വേണ്ടി പോകുന്നതും കേട്ടോ. എനിവേ, എന്തായാലും അതിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന സമയത്ത് നമ്മുടെ ആനിവേഴ്സറി സെലിബ്രേഷൻസിൻ്റെ ഭാഗമായിട്ടുള്ള സമ്മാനങ്ങൾ അവസാനിക്കുന്നില്ല. ദുബായിൽ കഴിഞ്ഞ 34 വർഷത്തോളമായിട്ട് എല്ലാവരും ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ മെജോറിറ്റി ഓഫ് ആളുകളും ആദ്യമായിട്ട് ഓടിച്ചുകൊണ്ട് നിരത്തിനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്ന വാഹനം അത് തീർച്ചയായിട്ടും മൽമറായ കാസിൻ്റെ ഒരു റെൻ്റേക്കാർ ആയിരിക്കും. കാരണം 10,300 വാഹനങ്ങളുമായിട്ട് ദുബായുടെ നിരത്തുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അൽമറായ കാസ്. നമ്മുടെ ആനിവേഴ്സറി വേളയിൽ അൽമറായ കാസിന്റെ രണ്ട് സമ്മാനങ്ങൾ, ഒന്ന് ഒരു മാസത്തേക്കുള്ള റെന്റ് എ കാർ സബ്സ്ക്രിപ്ഷൻ ബമ്പർ സമ്മാനമായും, നമ്മുടെ വൈകുന്നേരത്തെ ബാക്ക് ടു ഹോമിന്റെ ലിസ്ണേഴ്സിന് വേണ്ടി സ്പെഷ്യലി 4 ഓരോ ആഴ്ച വിധമുള്ള സബ്സ്ക്രിപ്ഷനും ഒക്കെയാണ് നമ്മൾ സമ്മാനമായിട്ട് തരാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യത്തിലേക്ക് ഞാൻ അങ്ങോട്ട് പെട്ടെന്ന് പോട്ടെ. നിസ്സാരമായിട്ടുള്ള ചോദ്യമാണ്, പെട്ടെന്ന് ഉത്തരങ്ങൾ അറിയിച്ചാൽ മാത്രം മതി. ചോദ്യം വേറൊന്നുമല്ല, ടാറ്റ മോട്ടോഴ്സ് പുറത്തിറക്കിയ ഒരു വാഹനം ഇന്ത്യൻ നിരത്തുകളിൽ വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കാറ് ഇന്ത്യൻ നിരത്തുകളിൽ മാത്രമല്ല ലോകമെമ്പാടും വലിയ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ കാർ എന്ന ലേബലിലാണ് ടാറ്റ മോട്ടോഴ്സിന്റെ ആ കാർ നിരത്തുകളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഏതാണ് ആ കാർ മോഡൽ എന്നുള്ളത് മാത്രമാണ് കേട്ടോ എന്റെ ചോദ്യം. എല്ലാവർക്കും അറിയാവുന്നൊരു ചോദ്യമാണ്, എല്ലാവർക്കും അറിയാവുന്നൊരു ഉത്തരമാണ്. അപ്പോൾ പെട്ടെന്ന് ഉത്തരങ്ങൾ എന്നെ ഒന്ന് അറിയിച്ചുള്ളൂ. ഉത്തരങ്ങൾ അയക്കുന്നതിന് ഒരു ഫോർമാറ്റ് കൂടിയുണ്ട്. ഹോം ഡ്രൈവ് സ്പേസ് ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര്, ചോദ്യ നമ്പർ 0585829220 പെട്ടെന്ന് അയച്ച ഉത്തരങ്ങൾ.
1: Trending song of the hour. Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: You are listening to Home 92.2 FM. Home is a feeling.
3: പുതുമയുടെ നേരത്ത്
4: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
5: പഴമയുടെ തീരത്ത്
4: കഴിഞ്ഞ 365 ദിവസങ്ങൾ
3: പുതുമഴയിലോരത്ത്
4: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
6: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
7: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
6: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
4: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
6: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
8: Joy Alucas presents Home 92.2 FM First Anniversary Birthday Bash.
9: Joy Alucas, world's favorite jeweler.
8: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home. സെപ്റ്റംബർ 26 എന്താ പരിപാടി?
2: സെപ്റ്റംബർ 26 അല്ലേ പരിപാടി? സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അകം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ?
1: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
2: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
1: യുഎഇയിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
2: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ണേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.
3: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
4: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: നമ്മുടെ ആനിവേഴ്സറി സെലിബ്രേഷൻസും അതിന് വേണ്ടിയിട്ടുള്ള സമ്മാനങ്ങളും ഒന്നും അവസാനിക്കുന്നില്ല. ഇനിയും ഒരുപാട് സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സംഗതികളിലൊന്ന് നാട്ടിലേക്കൊന്ന് പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അപ്പ് ആൻഡ് ഡൗൺ റിട്ടേൺ ടിക്കറ്റ് ഫ്രം അക്ബർ ട്രാവൽസ് ആണ് കേട്ടോ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമ്മാനം സ്വന്തമാക്കാനുള്ള ഇന്നത്തെ ചോദ്യത്തിലേക്ക് ഇന്നത്തെ ആ ഒരു ടിക്കറ്റ് സ്വന്തമാക്കാനുള്ള ചോദ്യത്തിലേക്കാണ് ഞാൻ പോകുന്നത്. നിസ്സാരമായിട്ടുള്ള ചോദ്യമാണ്. അതായത് കേരളത്തിലെ പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കും, ചില ക്ലൂസ് ഞാൻ പറയും, ഏതാണ് ആ സ്ഥലം എന്ന് കണ്ടെത്തി എന്നെ അറിയിച്ചാൽ മാത്രം മതി അക്ബർ ട്രാവൽ സമ്മാനിക്കുന്ന ആ ഒരു റിട്ടേൺ ടിക്കറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. നാട്ടിലേക്ക് പോവാം, തിരിച്ചു വരാം, അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് ആണ് കിട്ടാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ ചോദ്യത്തേ ഉള്ളൂ, അല്ലെങ്കിൽ ഇന്നത്തെ സ്ഥലം, അതായത് തൃശൂർ ജില്ലയുടെ ഭാഗമായിട്ടുള്ള സ്ഥലമാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം. ഈ ഒരു സ്ഥലവുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ് ആൻഡ് ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങളൊക്കെ തന്നെ. പിന്നെ ഈ ഒരു സ്ഥലത്തിന്റെ പേര് പറയുമ്പോഴേ മലയാളികളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നമ്മളിൽ നിന്നും വിട്ടുപിരിഞ്ഞ ഒരു സിനിമാ നടനാണ് ഗായകനാണ്, നാടൻ പാട്ട് എന്ന കലാരൂപത്തെ അത്രമാത്രം ജനഹൃദയങ്ങളിൽ കൊണ്ടെത്തിച്ച ഒരു വ്യക്തിയാണ്. മലയാളികൾക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട, വളരെ പ്രിയങ്കരനായിട്ടുള്ള ഒരു സെലിബ്രിറ്റി ആയിരുന്നു. ആൻഡ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്ഥലപ്പേര് പറയുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയിരുന്നത് അദ്ദേഹത്തിൻ്റെ പാട്ടുകളും അദ്ദേഹത്തിൻ്റെ തമാശകളും അദ്ദേഹം അവിസ്മരണീയമാക്കിയ കഥാപാത്രങ്ങളും ഒക്കെ ആയിരിക്കും. മനസ്സിലായി കാണുമല്ലോ എല്ലാവർക്കും ഏതാണ് ആ സ്ഥലം എന്നുള്ളത്. ഒന്നറിയിച്ച ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ്: ഹോം കേരള സ്പേസ് ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the hour. You're tuned into Home 92.2 FM. Home is a feeling.
1: You are listening to Home 92.2 FM. Home is a feeling.
2: ആകാംക്ഷ ഉയർത്തുന്ന കുറ്റാന്വേഷണ കഥയുമായി സൈജു കുറുപ്പ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം സർക്കിൾ ഇൻസ്പെക്ടർ ആന്റോ ഈപ്പൻ എന്ന ഉശിരൻ പോലീസ് കഥാപാത്രമായി സൈജു കുറുപ്പ്, ഒപ്പം സിദ്ദിഖ്, അഷ്കർ അലി, അഞ്ജു കുര്യൻ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. വിഷ്ണു രാമചന്ദ്രന്റെ രചനയിൽ രാജേഷ് പരമേശ്വരൻ സംവിധാനം ചെയ്യുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം ആരം
3: സെപ്റ്റംബർ 25 GCC റിലീസിനെത്തുന്നു. ആരം മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: മെഡിക്കൽ ഒന്ന് കഴിഞ്ഞോട്ടെ, ഇടിച്ചു കൂമ്പിയാൻ കലക്കും. പന്നി
5: പുതുമയുടെ നേരത്ത്
6: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
7: പഴമയുടെ തീരത്ത്
6: കഴിഞ്ഞ 365 ദിവസങ്ങൾ
5: പുതുമഴയിലോരത്ത്
6: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
2: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ?
8: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
2: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
9: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
10: വാക്കുകൾക്ക് അതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
11: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
12: Joy Alukas, world's favorite jeweler.
11: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
13: Emirates Malayali Nurses Family Botim Orimichonam Season 2.
2: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
13: സെപ്റ്റംബർ 26 മൊഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
2: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
13: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈ ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്,
2: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
13: And even by WR Events in association with EMNF UAE, energized by Home 92.2 FM.
14: You are listening to Home 92.2 FM. Home is a feeling.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: You are listening to Home 92.2 FM. Home is a feeling.
1: തിയേറ്ററുകളിൽ പൊട്ടിച്ചിരി പടർത്താൻ ഇതുവരെ കാണാത്ത വ്യത്യസ്ത കഥാപാത്രവുമായി മലയാളത്തിന്റെ അമ്പാൻ സജിൻ ഗോപു, ഒപ്പം നായികയായി നിഖില വിമലം.
2: ഞാനായിരിക്കും ചിരഞ്ജീവി.
1: പക്ക കാരിക്കേച്ചർ മൂഡിൽ വിചിത്ര സംഭവങ്ങളുടെ കൗതുകമുണർത്തുന്ന കഥയുമായി ഒരുങ്ങുന്ന ടൈം ലൂപ്പ് കോമഡി ചിത്രം ധൂമകേതു. നെയ്മർ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം സുധീ മാഡ്സൺ സംവിധാനം ചെയ്യുന്ന ചിത്രം. സജിൻ ഗോപു, നിഖില വിമൽ എന്നിവരോടൊപ്പം ഗണപതി, ഷൈൻ ടോം ചാക്കോ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. സെപ്റ്റംബർ 25 GCC റിലീസിനെത്തുന്നു ധൂമകേതു. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
3: പുതുമയുടെ നേരത്ത്
1: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
1: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
3: പുതുമഴയിലോരത്ത്
1: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
4: പൊലിമയുടെ ചാരത്ത്
1: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
6: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
7: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
8: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
9: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
10: Joy Alukas, world's favorite jeweler.
9: Supported by akputravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: Mid Morning with Nitya. Monday to Friday, 11 a.m. to 2 p.m. Only on Home 92.2 FM.
1: ഈ ടൈം ട്രാവൽ അല്ലെങ്കിൽ ടൈം ലൂപ്പ് സിനിമകൾ, ഈ ഒരു ജോണറിൽ ഹോളിവുഡിലൊക്കെ ഇഷ്ടം പോലെ സിനിമകൾ വരാറുണ്ട്. പക്ഷെ ഇന്ത്യൻ സിനിമാ ഇൻഡസ്ട്രീസ് ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് ടൈം ട്രാവലും ടൈം ലൂപ്പും രണ്ടും രണ്ടാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. ടൈം ട്രാവൽ സിനിമകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, നമ്മളൊരു കാലഘട്ടത്തിലേക്ക് പിറകിലേക്കോ മുൻപിലേക്കോ ഒക്കെ യാത്ര ചെയ്ത് ആ ഒരു ഘട്ടമൊക്കെയാണ് കാണിക്കുന്നത്. ആൻഡ് അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബജറ്റ് ഒരുപാട് വേണ്ടി വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തേക്കൊക്കെ യാത്ര ചെയ്യുന്ന സിനിമകളൊക്കെ ചെയ്യുമ്പോൾ അത് നല്ല രീതിയിൽ എക്സ്പെൻസ് കവർ ആകുന്ന ഒരു സംഗതിയാണ്. പിന്നെ പക്ഷെ അധികം എഫേർട്ടില്ല ആലോചിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ തല പുകഞ്ഞിരുന്ന് ആലോചിച്ച് പ്രാന്ത് പിടിച്ച് എഴുതേണ്ടുന്ന സംഗതികൾ ഏതൊരു കാലഘട്ടത്തിലും ഇന്നുൾപ്പെടെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയുമാണ് ടൈം ലൂപ്പ് സിനിമകൾ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഒരേ ദിവസം തന്നെ നമ്മുടെ ജീവിതത്തിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ എത്രമാത്രം ബോറിംഗ് ആയിരിക്കും നമ്മുടെ ജീവിതമെന്ന്. കാരണം നമുക്കറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. രാവിലെ ഉറക്കം എഴുന്നേക്കുന്നു, ആൻഡ് അല്ലെങ്കിൽ ഒരു പടിക്കെട്ടായിട്ട് മാത്രം ചിന്തിച്ചാൽ മതി, നിങ്ങൾ നിങ്ങളുടെ ഓഫീസിലേക്കുള്ള ചിലപ്പോൾ നാലാമത്തെ നിലയിലോ അഞ്ചാമത്തെ നിലയിലുള്ള ഒരു ഓഫീസാണെന്ന് കൂട്ടിക്കോളൂ, ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല, നിങ്ങൾ നേരെ സ്റ്റെയർ കയറി ഓഫീസിലേക്ക് നടന്നു തുടങ്ങുകയാണ്. ആൻഡ് ഈ ഒരു നടത്തം അവസാനിക്കുന്നില്ല, എത്ര കറങ്ങിയാലും നിങ്ങൾ രണ്ടാമത്തെ നിലയിൽ എത്തുന്നു, വീണ്ടും കറങ്ങി തിരിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും രണ്ടാമത്തെ നിലയിൽ. അപ്പോൾ ഈ പടി കയറി കയറി കയറി കയറി എത്രയായിട്ടും ആ ലൂപ്പിന് പുറത്തു പോകാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ട്രാപ്പായി പോകുന്ന ആ ഒരു പ്രഹേളികയുണ്ടല്ലോ, ശരിക്കും അതാണ് ടൈം ലൂപ്പ് സിനിമകളുടെ ഏറ്റവും ഏറ്റവും രസകരമാക്കി മാറ്റുന്ന സംഗതികളിലൊന്ന്. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ പറയാൻ വന്നത് വേറൊന്നുമല്ല, ധൂമകേതു റിലീസാവാൻ പോകുന്ന സിനിമ നമ്മൾ ഓൾറെഡി കോണ്ടസ്റ്റന്റിന്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ധൂമകേതു ഒരു ടൈം ലൂപ്പ് സിനിമയാണെന്ന് ഏറെക്കുറെ കൺഫേം ആയിട്ടുണ്ട്. അതിൻ്റെ അണിയറ പ്രവർത്തകർ അത് കൺഫേം ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിന് മുൻപ് വന്നൊരു സിനിമയെക്കുറിച്ചാണ് ചോദിക്കാനുണ്ടായിരുന്നത്, അതായത് ചുരുളി ഒരു ടൈം ലൂപ്പ് സിനിമയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ വേണ്ടി പറ്റുമോ എന്നാണ്. ചുരുളി ആക്ച്വലി ഒരു ടൈം ലൂപ്പ് സിനിമയാണെന്നാണ് നിരീക്ഷകരൊക്കെ പറയുന്നത് കേട്ടോ. ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത സിനിമയാണ്. രണ്ട് അല്ലെങ്കിൽ ഒരു കൊടും കുറ്റവാളിയെ അന്വേഷിച്ചുകൊണ്ട് കാടിൻ്റെ ഉള്ളിൽ വിചിത്രമായിട്ടുള്ള ഒരു ഗ്രാമത്തിലേക്ക് എന്ന രണ്ട് പോലീസുകാരുടെ കഥയാണ് പറയുന്നത്. സമയം ആ ഒരു ഇടത്ത് കളിക്കുന്ന ഒരു കളിയാണ് ശരിക്കും ആ സിനിമയിലൂടെ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അത്രേ. അതായത് ആ സിനിമയിൽ ഏതൊരു പ്രതിയെ എന്ത് കുറ്റം ചെയ്തതിൻ്റെ പേരിൽ അന്വേഷിച്ചാണോ അവർ വരുന്നത്, ആ കുറ്റങ്ങളൊക്കെ തന്നെ വിനയ് ഫോർട്ടിൻ്റെ പോലീസ് ക്യാരക്ടറും ചെയ്യുന്നുണ്ട് കാലാന്തരത്തിൽ. അങ്ങനെ ഇവൻച്വലി അടുത്ത ആ ഒരു സർക്കിളിൽ വിനയ് ഫോർട്ട് വില്ലൻ കഥാപാത്രമായിട്ട് മാറുകയാണ്. അങ്ങനെ ഒരു സൈക്കിൾ അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അത്രേ. ഭയങ്കര രസമല്ലേ, ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന, എങ്ങനെ ഇതൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും കൗതുകമുള്ള കാര്യം. ഇനി എന്തായാലും വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് മറ്റൊരു സിനിമയ്ക്കുള്ള ടിക്കറ്റ്സ് കൂടി തരികയാണ്. ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഒരു ഗംഭീര പോലീസ് ചിത്രം, യെസ്, നമ്മുടെ സൈജു ഗ്രൂപ്പ് നായകനായിട്ട് എത്തുന്ന ആരം എന്ന സിനിമ. ആരം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ്സ് തരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മലയാളത്തിലെ വൺ ഓഫ് ദി എനിക്കിഷ്ടപ്പെട്ട ഒരു പോലീസ് കഥാപാത്രത്തിൻ്റെ, ഇത് അത്ര കണ്ട് വലിയൊരു വിജയമായി മാറിയ സിനിമയൊന്നുമല്ല, പക്ഷേ ഈ ബി ജി എം കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ടോമിനോ തോമസിൻ്റെ ഒരു പവർഫുൾ കിഡിലൻ, നഞ്ചൻകോട്ടയെ കാക്കാൻ വേണ്ടി വന്ന പോലീസ് കഥാപാത്രമായിട്ട് വന്ന, ഒരു എസ് ഐ ആയിട്ട് വന്ന, പോലീസുകാരനായിട്ട് വന്ന പോലീസ് സിനിമയിൽ നിന്നുള്ള ആ പോലീസ് സിനിമ അത് ഏതെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ചെറിയൊരു ഗ്ലിംസ് അല്ലെങ്കിൽ ഇതൊന്ന് കേൾപ്പിക്കാം. ഡയലോഗ് ഞാൻ ചുമ്മാ ഗ്ലിംസിന് വേണ്ടി കേൾപ്പിച്ചതാണ്. ഈ ഒരു ബി ജി എം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് ടൊവിനോടെ ആ ഒരു ഇടിവെട്ട് പോലീസ് കഥാപാത്രം. ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിന് പേരില്ല കേട്ടോ, മനസ്സിലായി കാണുമല്ലോ ഏതാണെന്നുള്ളത്. അപ്പോൾ ഒന്ന് പെട്ടെന്ന് ഉത്തരങ്ങൾ അറിയിച്ചു, ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് അറിയാലോ, എച്ച് ടി സ്പേസ് ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ഇട്ട് നമ്പർ 0585829222.
2: You are listening to Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പിണറായിക്കെതിരായ നടപടി നിയമം നിയമത്തിന്റെ വഴിക്കെന്ന വി ഡി സതീശൻ. വിമാനം പരിചയക്കാരന്റേതെന്ന് മുഖ്യമന്ത്രി. പേര് വെളിപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് വി ഡി സതീശൻ. ഏഷ്യൻ ഗെയിംസ് മീരാ ചാനുവിലൂടെ ഇന്ത്യയ്ക്ക് വെള്ളി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിഎംആർഎൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരായ അന്വേഷണം സർക്കാർ ഒരു എടുത്തുചാട്ടവും നടത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അന്വേഷണം നിയമപരമായ ബാധ്യതയാണ്. കേരള പോലീസിന് അന്വേഷണം നടത്തിയേ മതിയാകൂ. നിയമോപദേശത്തിൽ വ്യക്തമായി സുപ്രീംകോടതി വിധിയടക്കം പറഞ്ഞിരുന്നു. ആരെയും ഇക്കാര്യത്തിൽ വേട്ടയാടില്ല. പ്രതികാരബുദ്ധി ഈ സർക്കാരിനില്ലെന്നും മുഖ്യമന്ത്രി. വിവാദമായ വിമാനയാത്രയെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മലപ്പുറത്തേക്ക് പോകാൻ മലയാളിയായ ഒരു പരിചയക്കാരനാണ് വിമാനം ഒരുക്കി തന്നതെന്നും അദ്ദേഹത്തിന്റെ പേര് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്നും മുഖ്യമന്ത്രി. പണമുടക്കിയത് ആരാണെന്ന് പറയേണ്ട കാര്യമില്ല. പണമുടക്കിയാൾക്ക് ഒരു ഔദാര്യവും ചെയ്തിട്ടില്ല. സ്പോൺസറെ ഇക്കാര്യത്തിൽ വലിച്ചിഴക്കേണ്ട കാര്യമില്ല. ഇനിയും സ്വകാര്യ വിമാനത്തിൽ സഞ്ചരിക്കും. പിണറായി വിജയനും ഉമ്മൻചാണ്ടിയും സ്വകാര്യ വ്യക്തികളുടെ വിമാനത്തിൽ പോയിട്ടുണ്ട്. ഇന്ത്യയിലെ മറ്റ് മുഖ്യമന്ത്രിമാരും സ്വകാര്യ വിമാനങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ടെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകി. മന്ത്രിമാരുടെ വിദേശയാത്രയെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രിമാരോട് പോയി വരാൻ പറഞ്ഞത് താൻ തന്നെയാണ്. യാത്രയിൽ സർക്കാരിന് ഒരു ചിലവും ഉണ്ടായിട്ടില്ല. മുൻ മന്ത്രിമാരുടെ യാത്രാക്കണക്ക് വായിക്കാൻ തുടങ്ങിയാൽ തീരില്ലെന്നും വി ഡി സതീശന്റെ കളിയാക്കൽ. ലോക കേരളസഭ പിരിച്ചുവിടുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രവാസികൾക്ക് ഇതിന് പകരം സംവിധാനം ഒരുക്കും. മുഖ്യമന്ത്രി ചെയർമാനായി മന്ത്രിസഭാ ഉപസമിതി ഉണ്ടാക്കും. ലോക കേരളസഭയിൽ നടന്നത് വലിയ ധൂർത്തെന്നും വി ഡി സതീശൻ ആരോപിച്ചു. കേരളത്തിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ സഹായധനം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. മന്ത്രി കെ എം ഷാജിയുടെ റേഞ്ച് റോവർ യാത്രയെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി. മന്ത്രിയുടെ വാഹനം കേടായതിനെ തുടർന്നാണ് മറ്റൊരു വാഹനം ഉപയോഗിക്കാൻ പ്രോട്ടോകോൾ വിഭാഗം അനുമതി നൽകിയതെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. വാഹനം കേടായപ്പോൾ അനുമതി കൊടുത്തുവെന്നും ഓർഡർ തന്റെ കയ്യിൽ ഇരിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മന്ത്രി കെ എം ഷാജിയുടെ റേഞ്ച് റോവർ യാത്രയെ ന്യായീകരിച്ച പി എം മേസലാം. ജാഗ്രതക്കുറവുണ്ടായിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി. ഷാജിയുടെ ഔദ്യോഗിക വാഹനം തകരാറിലായി. അത് വർക്ക്ഷോപ്പിൽ കൊടുത്തപ്പോൾ താൽക്കാലികമായി അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ സഞ്ചരിക്കാൻ ഒരു സുഹൃത്തിന്റെ വാഹനം ഉപയോഗിച്ചു. നിർഭാഗ്യവശാൽ അതല്പം വില കൂടിയ വണ്ടിയായിപ്പോയി എന്നതാണ് കുറ്റം. ഔദ്യോഗിക വാഹനം കിട്ടിയ ശേഷം അത് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അതോടുകൂടി ആ വിവാദം അവസാനിക്കുകയാണ്. മന്ത്രിമാരുടെ വിദേശയാത്രാ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാവരും നിയന്ത്രണം ആലോചിക്കണമെന്നും പി എം മേസലാം. ശബരിമലയിൽ ദേവസ്വം ബോർഡും സർക്കാരും തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ചില കാര്യങ്ങൾ വൈകി എന്നത് വാസ്തവം. ശബരിമലയിലെ നടത്തിപ്പിന്റെ പ്രധാന ചുമതല ദേവസ്വം ബോർഡിനാണ്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണത്തെ തുടക്കത്തിലെ എതിർക്കാൻ സിപിഎം തീരുമാനം. പിണറായി വിജയനെതിരായ അന്വേഷണം പാർട്ടി രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് സെക്രട്ടറി എം വി ഗോവിന്ദൻ. തെളിവിന്റെ കണിക പോലുമില്ല, പിന്നെന്തിന് ഒളിച്ചോടണമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറിയുടെ ചോദ്യം. എൽഡിഎഫ് യോഗം ഉടൻ വിളിക്കും. തെളിവുകളില്ലാതെ പാർട്ടിക്കെതിരെ കടന്നാക്രമണം നടത്തുന്നു. ശക്തമായ പ്രതിഷേധം ആരംഭിച്ചു. പ്രതിഷേധം ഇനിയുമുണ്ടാകും. ഇതുകൊണ്ടൊന്നും സിപിഎമ്മിനെ തകർക്കാനാകില്ലെന്നും എം വി ഗോവിന്ദൻ. സർക്കാർ നിലപാടിനെ ശക്തമായി പ്രതിരോധിക്കുമെന്ന് മുതിർന്ന സിപിഎം നേതാവ് ഇ പി ജയരാജൻ. പാർട്ടി കയ്യും കെട്ടി നോക്കി നിൽക്കില്ലെന്ന് ജയരാജൻ. പിണറായിക്കെതിരായ അന്വേഷണം ഇഡിക്ക് വിശ്വാസ്യതയില്ലെന്നും ഇത് ഇരട്ടത്താപ്പാണെന്നും മുൻമന്ത്രി കെ കെ ശൈലജ. ഇഡിയുടെ ആവശ്യം അംഗീകരിക്കണോ വേണ്ടയോ എന്നത് സർക്കാരിന്റെ വിവേചനാധികാരമെന്ന് മുൻമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. ഇപ്പോൾ നടക്കുന്നത് ബിജെപി യുഡിഎഫ് ഡീലാണെന്നും തോമസ് ഐസക് ആരോപിച്ചു. സിഎംആർഎൽ എക്സാലോജിക് ഇടപാടിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കമുള്ളവർക്കെതിരെ FIR ഇടാൻ വൈകിയാൽ ഹൈക്കോടതിയെ സമീപിക്കാൻ ഇഡി. മുൻപ് തമിഴ്നാട്ടിൽ സമാനമായ കേസിൽ ഇഡി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഇനി മുതൽ സൂപ്പർ ഇന്റലിജൻസ് എന്ന് വിളിക്കണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യു പൊതുസഭയിൽ ലോക നേതാക്കളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ട്രംപ്. ആർട്ടിഫിഷ്യൽ എന്ന വാക്ക് കേൾക്കുമ്പോൾ അത് വ്യാജമായ എന്തോ ഒന്നാണെന്ന് തോന്നൽ ഉണ്ടാക്കുന്നുണ്ടെന്നും എന്നാൽ അത് വ്യാജമല്ല, മറിച്ച് അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണെന്നും ട്രംപ്. വരും ദിവസങ്ങളിൽ US ഔദ്യോഗിക രേഖകളിലടക്കം AIക്ക് പകരം സൂപ്പർ ഇന്റലിജൻസ് എന്ന വാക്ക് ഉപയോഗിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. ഇറാൻ ലോകത്തിലെ ഭീകരതയുടെ ഒന്നാം നമ്പർ സ്പോൺസറാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ എന്നും പശ്ചിമേഷ്യയുടെ ഭീഷണി. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണ നേട്ടവും ലോകസമാധാനത്തിന് നടത്തിയ സംഭാവനയും എടുത്തുപറഞ്ഞാണ് പൊതുസഭയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസംഗം. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചിയുമായി ചർച്ച നടത്തി US പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്. ന്യൂയോർക്കിൽ നടന്ന യു എൻ പൊതുസഭാ സമ്മേളനത്തിനിടെയായിരുന്നു കൂടിക്കാഴ്ച. 3 മണിക്കൂറിലധികം കൂടിക്കാഴ്ച നീണ്ടുനിന്നു. യു എൻ പൊതുസഭയിൽ പങ്കെടുക്കാൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ന്യൂയോർക്കിൽ എത്തിയിരുന്നു. കൂടിക്കാഴ്ച വളരെ നല്ലതെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. ബ്രസീൽ ഫുട്ബോൾ ഇതിഹാസങ്ങൾ ഇന്ന് കൊച്ചിയുടെ മണ്ണിൽ. IM വിജയം നയിക്കുന്ന ഇന്ത്യൻ ഓൾ സ്റ്റാർസ് ബ്രസീൽ ലെജൻസിനെ നേരിടും. ഇന്ത്യൻ സമയം 7:30 കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് കളി. ബ്രസീലിന്റെ മഞ്ഞക്കുപ്പായത്തിൽ ലോകത്തെ വിസ്മയിപ്പിച്ച സാക്ഷാൽ റൊണാൾഡീഞ്ഞോയും റിവാൾഡോയും ടീമിന്റെ ഭാഗം. 2002 ലോകകപ്പ് നേടിയ ബ്രസീൽ ടീമിൽ അംഗമായിരുന്ന ഇരുവരുടെയും സാന്നിധ്യമാണ് ഇന്നത്തെ മത്സരത്തിന്റെ ഹൈലൈറ്റ്. ഇന്ത്യൻ ഫുട്ബോളിന്റെ സുവർണകാലത്തെ ഓർമ്മിപ്പിക്കുന്ന താരനിരയാണ് മറുവശത്ത്. IM വിജയൻ, ബൈചുങ് ഭുട്ടിയ, ജോപോൾ അഞ്ചേരി, CK വിനീത് എന്നിവർ ഇന്ത്യൻ ഓൾ സ്റ്റാർസിനായി കളത്തിലിറങ്ങും. ഏഷ്യൻ ഗെയിംസ് വെയ്റ്റ് ലിഫ്റ്റിംഗിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. വനിതകളുടെ 49 കിലോ വിഭാഗത്തിൽ ഇന്ത്യൻ താരം മീരാഭായ് ചാനു വെള്ളി മെഡൽ നേടി. ആകെ 198 കിലോ ഭാരമാണ് മീര ഉയർത്തിയത്. 28 വർഷത്തിന് ശേഷമാണ് ഏഷ്യൻ ഗെയിംസ് വെയ്റ്റ് ലിഫ്റ്റിംഗിൽ ഇന്ത്യ മെഡൽ നേടുന്നത്. ഏഷ്യൻ ഗെയിംസിൽ മീരാഭായ് ചാനുവിന്റെയും ആദ്യ മെഡലാണിത്. സോഫ്റ്റ് ടെന്നീസിൽ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി ഏഷ്യൻ ഗെയിംസ് മെഡൽ ഉറപ്പിച്ചു. വനിതകളുടെ ഷൂട്ടിംഗ് സ്കിറ്റ് ടീം ഇനത്തിൽ ഇന്ത്യ വെങ്കലം നേടി. യുഎൽ കടുത്ത വേനൽക്കാലത്തിന് അവസാനമായി. ഇന്നു മുതൽ ഔദ്യോഗികമായ ശരത്കാലം ആരംഭിച്ചു. ഒക്ടോബർ പകുതിയോടെ കൂടുതൽ സുഖകരമായ കാലാവസ്ഥ യുഎയിൽ ഉടനീളം അനുഭവപ്പെട്ടു തുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു. ഒക്ടോബർ പകുതിയോടെ കൂടുതൽ സുഖകരമായ കാലാവസ്ഥ യുഎയിൽ ഉടനീളം അനുഭവപ്പെട്ടു തുടങ്ങുമെന്ന്

0: Song of the Hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന്
4: ലിസ്ണേഴ്സ്,
3: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
6: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
7: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
8: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
9: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
10: ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
11: ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
10: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് ഡോട്ട് കോം, ആൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
12: സെപ്റ്റംബർ 26 എന്താ പരിപാടി?
13: സെപ്റ്റംബർ 26 പരിപാടി.
3: സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അകം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ?
12: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
3: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
12: യുഎഇയിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
3: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് platinumlist.ae. പ്രൗഡ് റേഡിയോ പാർട്ണേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.
1: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
2: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the hour. You're tuned into Home 92.2 FM. Home is a feeling.
1: You are listening to Home 92.2 FM. Home is a feeling.
2: ആകാംക്ഷ ഉയർത്തുന്ന കുറ്റാന്വേഷണ കഥയുമായി സൈജു കുറുപ്പ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം
3: സംഭവം നടന്നു. ആക്സിഡന്റ് കേസ് ഫയൽ ചെയ്തിട്ടുള്ള എല്ലാ വണ്ടികളുടെ ലിസ്റ്റ് എടുക്കും.
2: സർക്കിൾ ഇൻസ്പെക്ടർ ആന്റോ ഈപ്പൻ എന്ന ഉശിരൻ പോലീസ് കഥാപാത്രമായി സൈജു കുറുപ്പ്, ഒപ്പം സിദ്ദിഖ്, അഷ്കർ അലി, അഞ്ജു കുര്യൻ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. വിഷ്ണു രാമചന്ദ്രന്റെ രചനയിൽ രാജേഷ് പരമേശ്വരൻ സംവിധാനം ചെയ്യുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം ആരം
4: സെപ്റ്റംബർ 25 GCC റിലീസിനെത്തുന്നു. ആരം മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
5: മെഡിക്കൽ ഒന്ന് കഴിഞ്ഞോട്ടെ, ഇടിച്ചു കൂമ്പിയാൻ കലക്കും. പന്നി
6: പുതുമയുടെ നേരത്ത്
7: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
8: പഴമയുടെ തീരത്ത്
7: കഴിഞ്ഞ 365 ദിവസങ്ങൾ
6: പുതുമഴയിലോരത്ത്
7: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
2: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ?
9: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
2: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
10: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
11: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
12: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
13: Joy Alukas, world's favorite jeweler.
12: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
14: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് AC JM-ന്റെ AC. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ഡെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
12: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
15: എമിറേറ്റ്സ് മലയാളി നേഴ്സസ് ഫാമിലി ബോട്ടിം ഒരുമിച്ചോണം സീസൺ 2.
2: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
15: സെപ്റ്റംബർ 26 മുഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
2: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
15: ബോട്ടിം ഒരുമിച്ചോണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്,
2: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
15: And even by WR Events in association with EMNF UAE, energized by Home 92.2 FM.
0: You are listening to Home 92.2 FM. Home is a feeling.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: You are listening to Home 92.2 FM. Home is a feeling.
1: തിയേറ്ററുകളിൽ പൊട്ടിച്ചിരി പടർത്താൻ ഇതുവരെ കാണാത്ത വ്യത്യസ്ത കഥാപാത്രവുമായി മലയാളത്തിന്റെ അമ്പാൻ സജൻ ഗോപു, ഒപ്പം നായികയായി നിഖില വിമലം.
2: ഞാനായിരിക്കും ചിരഞ്ജീവി.
1: പക്ക കാരിക്കേച്ചർ മൂഡിൽ വിചിത്ര സംഭവങ്ങളുടെ കൗതുകമുണർത്തുന്ന കഥയുമായി ഒരുങ്ങുന്ന ടൈം ലൂപ്പ് കോമഡി ചിത്രം ധൂമകേതു. നെയ്മർ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം സുധി മാഡ്സൺ സംവിധാനം ചെയ്യുന്ന ചിത്രം. സജിൻ ഗോപു, നിഖില വിമൽ എന്നിവരോടൊപ്പം ഗണപതി, ഷൈൻ ടോം ചാക്കോ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. സെപ്റ്റംബർ 25 GCC റിലീസിനെത്തുന്നു ധൂമകേതു. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
3: പുതുമയുടെ നേരത്ത്
1: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
1: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
3: പുതുമഴയിലോരത്ത്
1: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്.
4: പൊലിമയുടെ ചാരത്ത്
1: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരം അത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ?
6: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
5: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
1: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
7: വാക്കുകൾക്ക് അതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
8: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
9: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
8: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
5: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
4: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
6: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
7: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
8: Joy Alukas, world's favorite jeweler.
7: Supported by akbartravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
5: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
4: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
6: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
7: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
8: Joy Alukas, world's favorite jeweler.
7: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
0: You're tuned into Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
5: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
4: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
6: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
7: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
8: Joy Alukas, world's favorite jeweler.
7: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: വാനം പോലെ,
1: വാനം പോലെ
0: വാനം മാത്രം,
1: വാനം മാത്രം
0: ദാനം ചെയ്യാ,
1: ദാനം ചെയ്യാ
0: മേഘം മാത്രം,
1: മേഘം മാത്രം
0: മോഹം പോലെ,
1: മോഹം പോലെ
0: മോഹം മാത്രം,
1: മോഹം മാത്രം

കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

അവൻ വരികയാണ്. ആര് വരാണ്? നമ്മളെ മജ്നു. എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത്. ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കട് വിൽക്കണ നഴ്സറിയില് വെളിച്ച പൂക്കട് പൂത്തു നിൽക്കണ സിതറത്തുൽ മുൻതഹ മാതിരി. എന്ത്

0: കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാറ്റിൻ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മ കുൽസു. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ്, ഈഗോ.
1: പാടില്ല.
0: അതെ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?